ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, വൈശാഖം 28, കൊല്ലവർഷം 1201, ഇടവം 4, 2026 മെയ് 18 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:32. 101.9 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ സുഭാഷിതം അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു.
1: അച്ഛനമ്മമാർക്ക് പകരം വയ്ക്കുവാൻ ആരുമില്ല എന്നത് ശരി തന്നെ. എന്നാൽ അച്ഛനമ്മമാരുടെ മരണശേഷം മക്കൾ അവരെക്കുറിച്ച് ഓർക്കണമെങ്കിൽ, അവരെ ഓർത്ത് അഭിമാനിക്കണമെങ്കിൽ, അവരില്ലാത്തതോർത്ത് വിഷമിക്കണമെങ്കിൽ, അവരുടെ വേർപാട് നികത്തുവാൻ പറ്റാത്തൊരു വിടവായി മക്കൾക്ക് അനുഭവപ്പെടണമെങ്കിൽ രക്ഷിതാക്കൾ അതനുസരിച്ച് മക്കളെ ജീവിച്ച് കാണിച്ചു കൊടുത്തവരായിരിക്കണം. നമ്മളറിയാതെ നമ്മുടെ മക്കൾ നമുക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക, നമ്മെ വിലയിരുത്തുകയും അതെല്ലാം അവർ ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മക്കളെ വളർത്തി നല്ലവരാക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. അച്ഛനമ്മമാരെ വാർദ്ധക്യത്തിൽ മക്കൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പല മക്കളെയും കുറ്റപ്പെടുത്താറുണ്ട്. 75% ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾക്കിടയിൽ അവർ തന്നെയാണ് അവർക്ക് വന്നുകൂടിയ ദുർഗതിക്ക് കാരണക്കാരെന്ന് അവരെ അടുത്തറിയുവാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2 അനാഥാലയങ്ങളുടെ നിയമോപദേശകയായി പ്രവർത്തിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള എനിക്ക് അവിടെ കഴിയുന്ന പലരുടെയും ജീവിതം നേരിട്ടറിയാം. സത്യസന്ധമായി മക്കൾക്ക് യാതൊരു തരത്തിലും അവരെ കൂടെ നിർത്തി നോക്കുവാൻ സാഹചര്യമില്ലാത്തവരും ആ കൂട്ടത്തിലുണ്ട് കേട്ടോ. അങ്ങനെയുള്ള മക്കൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മാതാപിതാക്കളെ കാണാൻ വരികയും അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്ത് കുറച്ചു നേരം അവരോടൊപ്പം ചിലവഴിച്ചിട്ട് പോകുന്നത് കാണാം. ഇതിനിടയിൽ ആരും തിരിഞ്ഞു നോക്കാത്തവരുടെ സ്ഥിതി വളരെ സങ്കടകരമാണ്. വയസ്സാകുമ്പോൾ ആർക്കും ഈ ഗതി വരാം. അത് വരാതെ നോക്കണമെങ്കിൽ ബോധപൂർവം മക്കൾക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കണം. എൻ്റെ അമ്മയുടെ സ്നേഹിക്കുവാനറിയാവുന്ന രീതികൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും എനിക്ക് തുണയായിട്ടുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള എൻ്റെ അച്ഛൻ്റെ സമചിത്തത എനിക്കെന്നും ഒരു ഉത്തേജനമാണ് എന്നൊക്കെ മക്കൾ ചിന്തിക്കണമെങ്കിൽ അച്ഛനമ്മമാർ അങ്ങനെ ആവണ്ടേ. ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും ഓണക്കോടി കൊടുക്കുവാനും തിരിച്ച് നെറ്റിയിലൊരു ഉമ്മ കിട്ടുവാനും അവരില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ കണ്ണു നനയുവാൻ ഇടവരാറുണ്ടോ നിങ്ങൾക്ക്? ഗൂഗിൾ പേ വഴി വിഷുക്കൈ നീട്ടം കൊടുക്കുന്ന അച്ഛനമ്മമാരും മക്കളുമുള്ള ഈ കാലത്ത് പഴയ 1 രൂപയായും പിന്നീട് 5 രൂപയായും ഒക്കെ കയ്യിൽ കിട്ടിയിരുന്ന നാണയത്തൊട്ടുകളുടെ വിലയും സന്തോഷവും ഗൂഗിൾ പേ വിഷുക്കൈ നീട്ടത്തിനുണ്ടോ എന്ന് ഞാൻ ഓർത്തു പോകുന്നു. അമ്മയുടെ മുഖത്ത് നോക്കിയാണ് സ്ത്രീ എന്ന ശക്തിയെ, സ്നേഹത്തെ, കരുണയെ, വാത്സല്യത്തെ, ത്യാഗത്തെ എല്ലാം ഞാൻ അറിഞ്ഞത് എന്ന് മക്കളെക്കൊണ്ട് പറയിപ്പിക്കുവാൻ ഇന്ന് എത്ര അമ്മമാർക്ക് സാധിക്കും? വേലിയേറ്റവും വേലിയിറക്കവും നിയന്ത്രിക്കുന്ന പ്രകൃതിയിലെ ആ ഊർജ്ജശക്തിയെപ്പോലെ സ്നേഹമെന്ന ശക്തി കൊണ്ട് കുടുംബത്തെ രമ്യമാക്കുവാനൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. സുഖത്തിലും ദുഃഖത്തിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും മക്കൾക്കെടുത്ത് വായിക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തന പുസ്തകമാകണം അമ്മ. ആ പുസ്തകത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടുവാൻ കഴിയുന്ന വചനങ്ങളുമുണ്ടാകണം. അമ്മയെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അച്ഛൻ, സത്യസന്ധതയും സ്വഭാവമഹിമയും കൈവിടാതെ ജീവിക്കുന്ന അച്ഛൻ, തൻ്റെ അച്ഛനമ്മമാരെ നന്ദിയോടെ സ്മരിക്കുന്ന ഒരച്ഛൻ, സ്നേഹവും ശിക്ഷണവും ഒരുപോലെ തരുന്ന അച്ഛൻ, അങ്ങനെ നല്ല ഓർമ്മകൾ നൽകിയിട്ടുള്ള അച്ഛനെ ഒരു മകനും ഉപേക്ഷിക്കില്ല. ആ സ്നേഹസ്പർശം വേണ്ട എന്ന് ഒരു മകളും പറയില്ല. സ്നേഹത്തിൻ്റെ കയർ കൊണ്ട് തൻ്റെ കൊച്ചുമക്കളെ കരുതലിൻ്റെ തൂണിൽ വരിഞ്ഞ് മുറുക്കി കെട്ടിയിടുന്ന മുത്തച്ഛനെ കൊച്ചുമക്കൾ എങ്ങനെ മാറ്റി നിർത്തും? അതുകൊണ്ട് നാം ഓരോരുത്തരും ഏത് പ്രായത്തിലും മക്കൾക്കും ചുറ്റുമുള്ളവർക്കും ഒരു ബാധ്യതയാവാതിരിക്കട്ടെ. ഉദ്യോഗത്തിലിരിക്കുന്നവർ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായി തന്നെ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുവാൻ ശ്രമിക്കുക. അത് റിട്ടയർമെൻറ്റിന് ശേഷം

0: ദോഷമുള്ള ഒറ്റപ്പെടലുകളിൽ നിന്നും നമ്മെ രക്ഷിക്കും. നമുക്കൊരു സാമൂഹ്യ ജീവിയായി തന്നെ ജീവിക്കാം. മക്കളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ കഴിവുള്ള മാതാപിതാക്കളാവാം നമുക്ക്. ആൺമക്കളുടെ മക്കളും പെൺമക്കളുടെ മക്കളും തമ്മിൽ നിങ്ങളുടെ മനസ്സിൽ വേർതിരിവുകളില്ലാതിരിക്കട്ടെ. എങ്ങാനും വീണാൽ അത് എഴുന്നേൽക്കാൻ പഠിപ്പിക്കുകയാണ് പിന്നീട് വീഴാതിരിക്കുവാനും എന്ന തിരിച്ചറിവ് കൊച്ചുമക്കൾക്ക് പകർന്നു കൊടുക്കുന്നവരാകാം നമുക്ക്. പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് തിരിച്ചറിയുക. കരുണ, പങ്കുവയ്ക്കൽ, ആചാര്യമര്യാദകൾ, ദീനാനുകമ്പ, സൂക്ഷ്മത, സമയക്രമീകരണം, ഈശ്വരവിശ്വാസം, പ്രതികൂല സാഹചര്യങ്ങളിൽ നോ എന്ന് പറയുവാനുള്ള ധൈര്യം, വരും വരായികളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതി, ഇതെല്ലാം ചേർന്ന ഭാവമാകട്ടെ ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും. ഏത് പ്രായത്തിലാണെങ്കിലും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ലോകം നമ്മെ സ്മരിക്കണമെങ്കിൽ ബഹുമാനവും സ്നേഹവും ആദരവും അർഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അങ്ങനെയുള്ള ജീവിതം നമുക്ക് സമാധാനമുള്ള ഒരു വാർദ്ധക്യത്തെ സമ്മാനിക്കും. അത് തീർച്ച.
1: അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്ന് ഗവർണറെ അറിയിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാഷ്ട്ര തലവന്മാർക്ക് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. കോഴിക്കോട് NIT കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാവാത്തതിനാൽ ഇന്ന് ദുൽഖാത്ത് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1ഉം മെയ് 28 വ്യാഴാഴ്ച ബലിപെരുന്നാളുമായിരിക്കുമെന്ന് ഖാസിമാരും മതപണ്ഡിതരും. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൌലവി, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൌലവി, കോഴിക്കോട് സംയുക്ത മഹല്ല ജമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവർ ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, തിരുവനന്തപുരം, കൊല്ലം ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി ബാലാമണി അമ്മയുടെ വന്ദനം എന്ന കവിത ആലാപനം അപൂർവ സുനിൽ. ഉദയഗീതം പി ഉണ്ണികൃഷ്ണൻ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ഗ്രാമകേരളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം. തൊഴിൽ ദർശനം നല്ല മലയാളം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്പ്പിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 21. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരും. 11:02 ഹലോ ആകാശവാണി. 12:02 ചിത്ര മഞ്ജുഷ, തുടർന്ന് തിരയ്പൂക്കൾ. 12:40 പ്രകാശധാര. പുരുഷന്മാരിലെ വന്ധ്യത ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ. മൂണരോഗങ്ങളും ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3 മണിക്ക് വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:30 റേഡിയോ റിപ്പോർട്ട്. 5:40 ഗ്രാമകേരളം. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. സമ്മിശ്ര കൃഷിയുടെ വഴിയിൽ പുഷ്പകുമാർ ജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം നടഭൈരവി. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026. 9-ാം ദിവസം റേഡിയോ നാടകോത്സവം 2026 ഒരവലോകനം. 10:30 നിശാസുലഭി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 9 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരി ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾക്കൊപ്പമുള്ളത് ആര്യ പ്രസന്നൻ.

0: നമസ്തേ അനന്തപുരിയിൽ നമുക്ക് ആദ്യം കേൾക്കാം. ഉഷ മലരി.
1: ഉഷമലരിയിൽ ഇന്ന് ബാലാമണിയമ്മയുടെ വന്ദനം എന്ന കവിത. ആലാപനം അപൂർവ സുനിൽ.

0: ഉണ്ണികൃഷ്ണൻ പാടിയ ഭക്തിഗാനങ്ങളാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ.
1: ചെറുതായിട്ട് കോട്ടും യൂണിഫോമും ഒക്കെ നനയും. ആ ചെറിയ മനവോടെ ക്ലാസ് കേൾക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക.
0: ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം 21 അംഗ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്ന് രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോവുകയായിരുന്ന നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെ പുലർച്ചെ തീപിടുത്തമുണ്ടായി. പിൻഭാഗത്തെ 2 കോച്ചുകളും ഒട്ടേറെ ലഗേജുകളും കത്തിനശിച്ചെങ്കിലും ആളപായമില്ല. ഇന്നലെ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ നാളെ ദുൽഹജ് 1 ആയിരിക്കുമെന്നും ബലിപെരുന്നാൾ ഈ മാസം 28-നായിരിക്കുമെന്നും വിവിധ ഖാസിമാർ അറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ തീവണ്ടി സർവീസ് ബംഗളൂരു മുംബൈ റൂട്ടിൽ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചു. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സ്വീഡനിലെത്തി. അദ്ദേഹത്തിന് സ്വീഡനിലെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് തോൽപ്പിച്ചു. ഐപിഎല്ലിൽ പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാറി. രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി.
1: നൂറുകണക്കിന് ആളുകൾ ദിവസവും ബലിതർപ്പണത്തിനെത്തുന്ന തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ വിശ്വാസികളെ വലയ്ക്കുന്നു. പരേതരുടെ ആത്മാക്കൾക്ക് ശാന്തി തേടി ചടങ്ങുകൾ ചെയ്യാനെത്തുന്ന വിശ്വാസികൾ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾക്കരികിൽ പൈപ്പ് വെള്ളത്തിൽ ആചാരങ്ങൾ നടത്തിപ്പോകേണ്ട സ്ഥിതിയാണ്. കർക്കിടകവാവിന് 500,000-ത്തിലധികം ആളുകളെത്തുന്ന നാടിന്റെ നാനാഭാഗത്തുനിന്നും ദിവസേന നൂറുകണക്കിന് വിശ്വാസികളെത്തുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ അവഗണനയുടെ പാതാളത്തിൽ കിടക്കുന്നത്.
2: ദക്ഷിണേന്ത്യയിലെ ഏക പരശുരാമസ്വാമി ക്ഷേത്രവും പിതൃതർപ്പണം കൊണ്ട് പ്രസിദ്ധവുമായ തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം വികസനമൊരടിപ്പ് കൊണ്ട് വീർപ്പുമുട്ടുകയാണ്.
1: മംഗളം ലേഖകൻ സനൽ മന്നം നഗർ.
2: ദിനംപ്രതി 1,000,000 വിശ്വാസികളും കർക്കിടകവാവ് ദിനത്തിൽ 600,000 പേരും മകരവാവ് ദിനത്തിൽ 10,000,000 ബലിതർപ്പണം നടത്തി സായുജ്യം നേടാനായി ഇവിടെ എത്തുന്നത്. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പുണ്യ സങ്കേതമാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം എന്നും ഇവിടുത്തെ ഫയലിൽ വിഷമിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് തിരുവല്ലം ക്ഷേത്രത്തിലെ വികസന മുരടിപ്പിനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു സ്ഥിരം പല്ലവിയുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ അനാവശ്യ ഇടപെടലുകളാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നത് എന്ന ഒരു പല്ലവി. പക്ഷേ അതിനൊരു നിയമവും ഒന്നുമില്ലേ? 1,000,000 വിശ്വാസികൾ എത്തുന്ന ഈ പുണ്യ സങ്കേതത്തിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യവും ഒരുക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ലേ? പരശുരാമസ്വാമി ബലിതർപ്പണം നടത്തി എന്ന് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്ന തിരുവല്ലത്തെ തീർത്ഥക്കടവ് ബലിമണ്ഡപത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണിട്ട് വർഷങ്ങളായി. ഇതിനെ ഒന്ന് പുനഃസ്ഥാപിക്കാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. മറ്റൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിൽ 2-3 വർഷങ്ങൾക്ക് മുന്നേ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നൽകിയ 1 ഏക്കർ 60 സെന്റ് സ്ഥലത്ത് പാർക്കിങ്ങും മറ്റ് ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്കും വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞിട്ട് നാളിതുവരെ ഒരു പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ച് മടുത്തു.
1: ആത്മീയ പ്രാധാന്യവും കനത്ത തിരക്കും ഉണ്ടായിരുന്നിട്ടും ക്ഷേത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിന് തുല്യമാണ്. പാർക്കിങ്ങിനോ താമസത്തിനോ ബലിതർപ്പണം നടത്തുന്ന സ്ഥലത്തിന് സമീപത്തോ മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ വാവു പോലെ തിരക്കേറിയ ദിവസങ്ങളിൽ വിശ്വാസികൾ വലയുന്നു.
3: 1,000,000 ഭക്തജനങ്ങൾ ഓരോ ദിവസവും വരുന്ന ഈ ക്ഷേത്രം നടയും. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയാണ്.
1: തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്ര വികസന സമിതി സെക്രട്ടറി തിരുവല്ലം ഉദയൻ,
3: ഇതിന് പരിഹാരം കാണുവാൻ വേണ്ടിയാണ് വികസന സമിതി മുൻകൈ എടുത്തുകൊണ്ട് 2015 സർക്കാർ വന്നപ്പോ

0: ഒരേക്കർ 65 സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്ന നെല്ലാണ് ആദ്യമായി ഒപ്പുവച്ചത്. പരശുരാമ സ്വാമി ക്ഷേത്രം ഏറ്റെടുത്ത ഒരേക്കർ 65 സെന്റ് സ്ഥലമാണ് ആറിന്റെ മറുകര എന്ന വസ്തുവാണ്. എന്നാൽ പുരാവസ്തുവിന്റെ അമിത ഇടപെടലിന്റെ ഭാഗമായി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ സ്ഥലം ഏറ്റെടുത്തപ്പോൾ തന്നെ നിരവധി പ്രോജക്ടുകൾക്ക് രൂപം നൽകാൻ സാധിക്കുമെന്നുള്ള അവസ്ഥ നിലനിൽക്കെ തന്നെ പുരാവസ്തുവിന്റെ തടസ്സവാദങ്ങളും കോടതിയിൽ നിന്നുള്ള സ്റ്റേയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പ്രോജക്ടുകൾ ദേവസ്വം ബോർഡ് ചെയ്തപ്പോഴൊക്കെ കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഇന്നതെല്ലാം കടലാസ് പരിമാണം മാത്രം മതി ഈ ക്ഷേത്രത്തിനോട് എന്നും പുറന്തിരിഞ്ഞിരിക്കുന്ന ഒരു സമീപനമാണ് ദേവസ്വം ബോർഡ് ഇപ്പൊ കൈക്കൊള്ളുന്നതെന്ന് പറയാതിരിക്കാം. ഇതിനൊരു അവസാനം വരും. എത്ര നാള് ഇനി കാത്തിരിക്കണമെന്നറിയില്ല. എന്നാലും എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളും നാട്ടുകാരും ഇവിടെ വരുന്ന പത്തജനങ്ങളും.
1: ശുചിത്വവും വെള്ളത്തിന് വേണ്ട സൗകര്യങ്ങളുമാണ് പ്രധാന ആശങ്ക. സന്ദർശകരുടെ എണ്ണത്തിനനുസരിച്ചുണ്ടാക്കുന്ന താൽക്കാലിക ക്രമീകരണങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നു. ഇത് നീണ്ട ക്യൂവുകളിലും വൃത്തിഹീനമായ ചുറ്റുപാടുകളിലുമാണ് അവസാനിക്കുന്നത്. കുടുംബങ്ങൾ വലിയ ഗ്രൂപ്പുകളായി നദീതീരത്ത് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഈ അപര്യാപ്തതകൾ അക്ഷരാർത്ഥത്തിൽ ശിക്ഷയാകാറുണ്ട് എന്ന് വിശ്വാസികൾ പരാതിപ്പെടുന്നു.
2: ഈ ക്ഷേത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥക്കടവൊക്കെ നിങ്ങളൊക്കെ വന്നൊന്ന് കാണണം.
1: പൊതുപ്രവർത്തകയും ക്ഷേത്ര പരിസര നിവാസിയുമായ സിമി ശിവകുമാർ.
2: അവിടെ തീർത്ഥക്കടവിന്റെ അടുത്താണ് ബലിമണ്ഡപം. ആ ബലിമണ്ഡപത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് വളരെ മോശം അവസ്ഥയിലാണ്. തീർത്ഥക്കടവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാലിന്യം കൊണ്ട് അസ്ഥി ഒഴുക്കുന്നതും ഒക്കെ അവിടെ അല്ലേ. അപ്പൊ അതിന്റെ എല്ലാ മാലിന്യങ്ങളും അവിടെ അടിഞ്ഞുകൂടി ആറ് വളരെ ദയനീയ അവസ്ഥയിലാണ്. പിന്നെ ഇവിടെ ആകപ്പാടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർക്കിടക മാവ് വരുമല്ലോ. കർക്കിടക മാവ് വരുന്ന സമയത്ത് ഇവര് ഒരു അവലോകന ചർച്ച നടത്തും. ചർച്ച കൂടുന്നതല്ലാതെ ഒരുവിധ പ്രവർത്തനവും അവിടെ നടക്കൂല. വെറുതെ ഒരു ചർച്ച മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയുണ്ടാക്കും. എന്തെങ്കിലും പരാതികള് നമ്മള് സാധാരണക്കാരെന്നുള്ള നിലയിൽ ഉന്നയിക്കുമ്പോ ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെ ഉള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാവകുപ്പിന്റെ തലയിൽ വെച്ചങ്ങ് കെട്ടി ഇവരങ്ങ് തടിയൂര്. പുതിയ ഭരണസമിതി എങ്കിലും ഈ അവസ്ഥ നേരിൽ കണ്ട് എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു മനസമാധാനം, ഇനിയെങ്കിലും ക്ഷേത്രത്തിന് ഒരു മേൽഗതി ഉണ്ടാകും എന്ന് ഉള്ളൊരു ആത്മവിശ്വാസമാണ്.
1: ഉത്സവ സീസണുകളിൽ ഗതാഗത കുരുക്കും പാർക്കിംഗ് പ്രശ്നങ്ങളും വഷളാകുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന റോഡുകൾ തിരക്കേറിയതാകുമ്പോൾ കാൽനട യാത്ര സുരക്ഷിതമല്ലാതാകുന്നു. കർക്കിടക വാവ് സീസൺ അടുത്തിരിക്കെ ഈ വെല്ലുവിളികൾക്ക് അടിയന്തര ശ്രദ്ധ അത്യാവശ്യമാണ്.
3: ഞാൻ ദിവസവും 2 നേരം ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തനാണ്.
1: പരിസരവാസി ബാബു.
3: കേരളത്തിനകത്തും പുറത്തു നിന്നും ബലിയിടാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കുളിക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങളും വളരെ കുറവാണ്. രാവിലെ ബലിയിടുന്നതിന് രാത്രി തന്നെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഒന്ന് വിശ്രമിക്കാനോ കിടക്കാനോ ഒന്നും തന്നെ സൗകര്യമില്ല. പിന്നെ ആറിലെ വെള്ളം കുളിക്കാൻ പറ്റില്ല. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കുടിക്കാനും കുളിക്കാനും വീട്ടിലെ പാത്രങ്ങൾ കഴുവാനും ഈ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴോ കരമനയാറ് മാലിന്യ കൂമ്പാരമാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ്. ഇനിയെങ്കിലും എന്തെങ്കിലും പരിഹാരം കാണണം. എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടണം എന്നാണ് നാട്ടുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.
1: പൊതുപ്രവർത്തകൻ തിരുവല്ലം സുരേഷ്.
4: ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നിത്യേന ബലിതർപ്പണത്തിനെത്തുന്ന ഏക ക്ഷേത്രമാണ് പരശുരാമസ്വാമി ക്ഷേത്രം തിരുവല്ലം. ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം കുറവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുരാവസ്തു വകുപ്പിനെയും പുരാവസ്തു വകുപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പഴിചാരിക്കൊണ്ട് ഇവിടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു അഭിപ്രായം.
1: അറ്റകുറ്റപ്പണികളിലെ പിഴവുകളും ഭരണപരമായ പോരായ്മകളും സംബന്ധിച്ച പരാതികൾ ആവർത്തിക്കുന്നതും ആശങ്കാജനകമാണ്. ആയിരക്കണക്കിന് പേർ അച്ചടക്കത്തോടെയും ഭക്തിയോടെയും പുണ്യകർമ്മങ്ങൾ നടത്താനെത്തുമ്പോൾ സഹായിക്കേണ്ട സംവിധാനങ്ങൾ പലപ്പോഴും താൽക്കാലിക പരിഹാരങ്ങൾ നൽകുന്നു എന്നത് നിർഭാഗ്യകരമത്രേ.
5: 2026 പുതിയ എസ്കബുരം റൂൾസ് അനുസരിച്ചിട്ട് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ആരാണോ അദ്ദേഹം അത് അതിനാവശ്യമായ സംവിധാനം ഒരുക്കുമെന്നാണ് റൂൾസിൽ പറഞ്ഞിട്ടുള്ളത്.
1: സംസ്ഥാന ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അരുൺ രാജ്.
5: ഈ വസ്തു അല്ലെങ്കിൽ ഈ ഒഴുക്കുന്ന സ്ഥലം കോർപ്പറേഷൻ പരിധിയിൽ വരുന്നതാണ്. കോർപ്പറേഷനും ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡുമാണ് ചെയ്യേണ്ടത്. അതിൽ കോർപ്പറേഷന് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാന പ്രകാരം സംയുക്തമായിട്ടും ആ കോവിഡ് ഏറ്റെടുക്കാവുന്നതാണ്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംവിധാനം പൊതുജനങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് കൂടി വയ്ക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാർഡ് കൗൺസിലർ സ്ഥലം പരിശോധിച്ചിട്ട് ഈ സ്ഥലം കോർപ്പറേഷന്റെ പരിധിയിൽ പെട്ടതാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കാവുന്നതാണ്. അല്ലാത്ത വർഷം ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇതിന് സ്ഥലം വരുന്നത്. ദേവസ്വം ബോർഡിന് സ്വന്തമായിട്ടോ അതല്ല ദേവസ്വം ബോർഡിന്റെ തീരുമാന പ്രകാരം കോർപ്പറേഷൻ കൗൺസിൽ തീരുമാന പ്രകാരമോ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്.
1: തിരുവല്ലം വാർഡ് കൗൺസിലർ പാച്ചല്ലൂർ ഗോപകുമാർ.
6: തിരുവല്ലം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ തിരുവനന്തപുരം നഗരസഭയെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ നഗരസഭ ചെയ്യുന്നുണ്ട്. അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പുതിയ MLA വന്നിട്ടുണ്ട്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഇവിടെ വന്ന് ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ അപാകത നേരിൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തതാണ്. തിരുവല്ലം വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഈ ക്ഷേത്രത്തെ ഭാരത സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്ര വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയ്ക്കും ബഹുമാനപ്പെട്ട MLAക്കും നിവേദനം നൽകുവാൻ തയ്യാറായി നിൽക്കുകയാണ്.
1: തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പുരാവസ്തു വകുപ്പിന് മുകളിൽ കെട്ടിവച്ച് ഒഴിഞ്ഞുമാറാതെ 100 കണക്കിന് ആളുകൾ നിരന്തരം ഒഴുകിയെത്തുന്ന ഈ ആത്മീയ കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വിശാലമായ ഒരു പദ്ധതി തയ്യാറാകേണ്ടതുണ്ട്. സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിശ്വാസികൾ പരേതർക്ക് ചടങ്ങുകൾ ചെയ്യാനെത്തും. എന്നാൽ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ശാന്തി നൽകാൻ ചടങ്ങുകൾ ചെയ്യുന്ന ഒരു സ്ഥലം ജീവിച്ചിരിക്കുന്നവരുടെ അന്തസ്സ് നിഷേധിക്കുന്നത് എത്ര വിരോധാഭാസമാണ്. ഈ കർക്കിടക വാവിലെങ്കിലും ജനക്കൂട്ടം വീർപ്പുമുട്ടാതിരിക്കാൻ വിശാലമായ ആസൂത്രണം ഇപ്പോഴേ തുടങ്ങേണ്ടിയിരിക്കുന്നു.
7: നമസ്തേ. അനന്തപുരിയിൽ പ്രഭാതഭീതി വീണ്ടും എത്തും നാളെ രാവിലെ 6:30.
8: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
7: സുന്ദരകില്ലാടി എന്ന ചിത്രത്തിൽ ചിത്രയും രജുവും സംഘവും പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് എൻ ഐ ടിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നതെന്ന് യു ഡി എഫ് നേതൃത്വം അറിയിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാകും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്നലെ വൈകിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ 20 മന്ത്രിമാരുടെ പട്ടികയാണ് അദ്ദേഹത്തിന് കൈമാറിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം ലിജു, റോജി എം ജോൺ, കെ എ തുളസി, ഒ ജെ ജനീഷ്, ടി സിദ്ദിഖ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, ആർ എസ് പിയിലെ ഷിബു ബേബി ജോൺ, സി എം പിയിലെ സി പി ജോൺ എന്നിവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, യു ഡി എഫ് ചീഫ് വിപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ 4 gates വഴിയായിരിക്കും ക്ഷണിതാക്കളെ പ്രവേശിപ്പിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ വി ഐ പികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാധ്യമ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചടങ്ങ് തത്സമയം കാണുന്നതിന് എൽ ഇ ഡി വാളുകൾ സജ്ജമാക്കി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി.
1: കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും സമീപ ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളും പ്രതികരണങ്ങളും അത്യന്തം ആപൽക്കരമാണെന്ന് പ്രസ്താവന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: ഇന്ത്യ സ്വീഡൻ ബന്ധത്തിന് നൽകിയ അസാധാരണ സംഭാവനയും ദീർഘവീക്ഷണ നേതൃത്വവും പരിഗണിച്ച് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രൂസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അവാർഡ് മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്കും സമർപ്പിക്കുന്നതായി മോദി അറിയിച്ചു. 5 വർഷത്തിനകം ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക കൈമാറ്റവും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഇന്ത്യ സ്വീഡൻ കൂടുതൽ ഒരുമിച്ച് 2047 എന്നതാണ് സന്ദർശന പ്രമേയം. സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് 2 രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് 2 രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു.
1: യു എ ഇയിലെ ബറാക്ക ആണവകേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഇത്തരം നടപടി

അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിലൊന്ന് താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 ദിവസത്തെ അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് പിഐബി അഭ്യർത്ഥിച്ചു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഗഡ് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. കോഴിക്കോട് NIT യിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NIT യിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടിആക്സൽ ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൗണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഖ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 മെയ് 28 വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവിയും അറിയിച്ചു. കോഴിക്കോട്ട് സംയുക്ത മഹല്ല ജുമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിനും പരാജയപ്പെടുത്തി. ഇതോടെ പ്ലേ ഓഫിൽ കടക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് മാറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കൂമ്പാറയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ മിന്നലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നയാൾ മരിച്ചു. കൂമ്പാറയിലെ ജേസൺ എന്നയാളാണ് മരിച്ചത്. പുതുപ്പാടി കട്ടിപ്പാറ ഓമശ്ശേരി കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ 5 സ്ത്രീകൾക്ക് മിന്നലേറ്റു. കോഴിക്കോട്ട് പർദ്ദ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുർളിൻ പർദ്ദ ഉടമ റസൂൽ ഗഫൂർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ മാത്തോട്ടം പള്ളി ഖബർസ്ഥാനിൽ നടത്തും. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 KV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജോ ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA യുമായി 3 യുവാക്കൾ പിടിയിലായി. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. മീനങ്ങാടി സ്വദേശികളായ വൈഷ്ണവ്, മുഹമ്മദ് ആഷിഖ്, ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെറ്ററി കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റ് ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ TVK യുടെ പ്രവർത്തനം. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരിയും ഇവരിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ BD സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് എൻഐടിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. സൂസു സുധി വാത്മീകം എന്ന ചിത്രത്തിൽ ശ്വേത പാടിയ ഗാനത്തിലേക്ക് സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജുബാലന്റെ സംഗീതം.

നമസ്തേ അനന്തപുരിയിൽ ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. അടുത്തിടെ ഇന്ത്യയിൽ ആരംഭിച്ച ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി. അടുത്തിടെ ഇന്ത്യയിൽ ആരംഭിച്ച

0: മാസ് ബ്രീഡർ ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമെത്തും 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: കാർഷിക മേഖലാ വാർത്തകൾ. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് തിരുവനന്തപുരം ജില്ലയിലെ LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ചിത്രരചന, വാട്ടർ കളർ മത്സരങ്ങൾ LP UP വിഭാഗങ്ങൾക്കായും പെൻസിൽ ഡ്രോയിംഗ്, ഉപന്യാസ രചന, ഡയറി ക്വിസ് ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമായി നടത്തുന്നതാണ്. LP UP വിഭാഗങ്ങൾക്കായുള്ള ചിത്രരചന മത്സരം ഈ മാസം 21 രാവിലെ 10 മണി മുതൽ 1 മണി വരെയും ഹൈസ്കൂൾ വിഭാഗത്തിന് പെൻസിൽ ഡ്രോയിംഗ് മത്സരം അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ മാസം 22 ഹൈസ്കൂൾ വിഭാഗത്തിന് രാവിലെ 10 മുതൽ 11 വരെ ഉപന്യാസ രചന, 12 മണി മുതൽ 1 മണി വരെ ഡയറി ക്വിസ് എന്നിവയും നടത്തുന്നതായിരിക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപായി ഈ പരിശീലന കേന്ദ്രവുമായി ഫോൺ മുഖേനയോ നേരിട്ടോ പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471244409911. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ സ്കൂൾ ഐഡന്റിറ്റി കാർഡ്, പ്രിൻസിപ്പാളിന്റെ സാക്ഷ്യപത്രം എന്നിവ നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ, അതായത് അയനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുമുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി, അതായത് അയണി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 9995155346 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണുമാർഗ്ഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ജൂൺ 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ 3 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. ഇനി കാർഷിക നിർദ്ദേശമാണ്. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. കുരുമുളകിന്റെ താങ്ങുമരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധമാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നുകിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പ് നാട്ടിക്കെട്ടി വയ്ക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമ്മലിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ചയിടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താനായി വെള്ളം തളിക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്തുകൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. 1 കിലോ സ്യൂഡാമോണസ്, 20 കിലോ ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും സുജാതയും പാടിയത് കേൾക്കും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ.

0: ചരിത്രത്തിൽ ഇന്ന് 1977 മുതൽ എല്ലാ വർഷവും മെയ് 18 ലോകമെമ്പാടും മ്യൂസിയം ദിനമായി ആചരിക്കുന്നു. സമൂഹത്തിന്റെ വികാസത്തിൽ മ്യൂസിയങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒരുമിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ഔദ്യോഗിക പ്രമേയം. സംസ്കാരങ്ങൾ തമ്മിലുള്ള ഐക്യവും സമാധാനവും വളർത്താൻ മ്യൂസിയങ്ങൾക്ക് സാധിക്കും എന്ന് ഇത് അടിവരയിടുന്നു. ഈ ദിവസം ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് മ്യൂസിയങ്ങളിൽ സന്ദർശകർക്ക് സൌജന്യ പ്രവേശനം, പ്രത്യേക പ്രദർശനങ്ങൾ, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. 30 വർഷത്തോളം നീണ്ടുനിന്ന ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം 2009 മെയ് 18 LTTE തലവൻ വേലുപ്പിള്ള പ്രഭാകരന്റെ മരണത്തോടെ അവസാനിച്ചു. ശ്രീലങ്കയിലെ ഭൂരിപക്ഷമായ സിംഹളരും ന്യൂനപക്ഷമായ തമിഴരും തമ്മിലുള്ള വംശീയ അസമത്വങ്ങളിൽ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. തമിഴർക്കായി തമിഴ് ഈഴം എന്ന സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു LTTEയുടെ ലക്ഷ്യം. 1983 ജൂലൈയിൽ 13 ശ്രീലങ്കൻ സൈനികർ കൊല്ലപ്പെട്ട ബ്ലാക്ക് ജൂലൈ സംഭവത്തോടെയാണ് ആഭ്യന്തര യുദ്ധം പൂർണ്ണതോതിൽ ആരംഭിച്ചത്. ശ്രീലങ്കൻ സൈന്യം വടക്കൻ ശ്രീലങ്കയിലെ LTTE കേന്ദ്രങ്ങൾ ഓരോന്നായി പിടിച്ചടക്കി. ഒടുവിൽ മുല്ലൈത്തീവിലെ നന്ദിക്കടൽ കായലിന് സമീപം നടന്ന അവസാനഘട്ട സൈനിക നടപടിയിലാണ് പ്രഭാകരൻ കൊല്ലപ്പെട്ടത്. ഈ യുദ്ധത്തിൽ 100,000-ത്തിലധികം സിവിലിയന്മാരും 10,000-ക്കണക്കിന് സൈനികരും LTTE പോരാളികളും കൊല്ലപ്പെട്ടതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനും നൊബേൽ സമ്മാന ജേതാവുമായ ബെർട്രാൻഡ് റസൽ 1872 മെയ് 18 ജനിച്ചത്. 1950 അദ്ദേഹം സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. അദ്ദേഹത്തിന്റെ മാനുഷിക മൂല്യങ്ങളും ചിന്താ സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന വിവിധ രചനകളെ മാനിച്ചായിരുന്നു ഈ പുരസ്കാരം. ആധുനിക തത്വചിന്തയിലെ അനലിറ്റിക് ഫിലോസഫി എന്ന ശാഖയുടെ സ്ഥാപകരിൽ ഒരാളാണ് അദ്ദേഹം. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മാർപ്പാപ്പയായിരുന്നവരിൽ ഒരാളായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ 1920 മെയ് 18 പോളണ്ടിലാണ് ജനിച്ചത്. 455 വർഷങ്ങൾക്ക് ശേഷം മാർപ്പാപ്പ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ പോളണ്ട് സ്വദേശിയും ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മാർപ്പാപ്പമാരിൽ ഒരാളുമായിരുന്നു അദ്ദേഹം. ജന്മനാടായ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ സോളിഡാരിറ്റി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെയും കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസത്തിന്റെയും പതനത്തിന് അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ വിജയകരമായി ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് 1974 മെയ് 18 സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു ഇതിന്റെ രഹസ്യനാമം. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലുള്ള പൊഖ്രാൻ എന്ന സൈനിക താവളത്തിലാണ് ഈ ഭൂഗർഭ ആണവ പരീക്ഷണം നടന്നത്. അതിനാൽ ഇത് പൊഖ്രാൻ 1 എന്നും അറിയപ്പെടുന്നു. 1974 മെയ് 18 ബുദ്ധപൂർണിമ ദിവസമാണ് പരീക്ഷണം നടന്നത്. പ്രശസ്ത ശാസ്ത്രജ്ഞരായ ഡോക്ടർ രാജാരാമണ്ണ, ഡോക്ടർ ആർ ചിദംബരം, ഡോക്ടർ ബി ഡി നാഗചൌധരി എന്നിവരാണ് ഈ ദൌത്യത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ 12-ാമത് പ്രധാനമന്ത്രിയായിരുന്ന ഹാരതനഹള്ളി ദൊഡ്ഡേ ഗൌഡ ദേവഗൌഡ 1933 മെയ് 18 കർണാടകയിൽ ജനിച്ചു. 1994 മുതൽ 1996 കർണാടകയുടെ 14-ാമത് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. കർഷകരുടെ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടിയതിനാൽ മണ്ണിന്റെ മകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്.
1: ചരിത്രത്തിൽ ഇന്ന് MD രാജേന്ദ്രന്റെ വരികൾ, MM കീരവാണിയുടെ സംഗീതം. ദേവരാഗം എന്ന ചിത്രത്തിൽ P ജയചന്ദ്രൻ പാടിയ ഗാനമിതാണ്.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
2: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ആശ കെ വി സംസാരിക്കുന്നു.
4: പ്രകൃതിയുടെ വരദാനമായ മുലപ്പാൽ ശിശുവിന്റെ പോഷണത്തിനുള്ള ആദ്യ സ്രോതസ്സാണ്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശാനുസരണം ചുരുങ്ങിയത് 2 വയസ്സ് പ്രായമാകുന്നതുവരെയെങ്കിലും ഇത് തുടരേണ്ടതാണ്. അതേസമയം ആദ്യത്തെ 6 മാസങ്ങൾ മുലപ്പാലിന് മാത്രമായി നീക്കി വയ്ക്കേണ്ടതാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരിക പ്രയാസങ്ങൾ കാരണം സമ്പൂർണ്ണ മുലയൂട്ടൽ സാധ്യമാകുന്നില്ല. കുഞ്ഞിനെ പാൽ വലിച്ചു കുടിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന അപാകതകളാണ് പരന്നതോ ഉള്ളിലേക്ക് വലിഞ്ഞതോ ആയ മുലക്കണ്ണുകൾ. ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അവ യഥാസമയം മനസ്സിലാക്കി സാധാരണ നിലയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിനായി ഗർഭകാലത്തിന്റെ 34ാം ആഴ്ച മുതൽ ഹോഫ്മാൻ വ്യായാമം ചെയ്യുന്നത് പ്രയോജനപ്രദമാണ്. ഇത്തരത്തിൽ മുലയൂട്ടലുമായി ബന്ധപ്പെട്ട കണ്ടുവരുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളുമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ശരിയായ ശുചിത്വം പാലിക്കുക, മുലക്കണ്ണ് ഈർപ്പരഹിതമായി സൂക്ഷിക്കുക, പൊട്ടിയ മുലക്കണ്ണുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്ന് പുരട്ടുക, പാല് കൊടുക്കുന്നതിന് മുമ്പ് ഇത് വൃത്തിയാക്കിയ ശേഷം കൊടുക്കാം. കഠിനമായ വേദനയോ പൊട്ടലോ ആണെങ്കിൽ നിപ്പിൾ ഷീൽഡ് ഉപയോഗിച്ച് പാലൂട്ടാവുന്നതാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പാൽ പിഴിഞ്ഞ് കുഞ്ഞിന് നൽകാം. സൂചി കുത്തുന്നത് പോലുള്ള വേദന, ചുവന്ന പൊറ്റകൾ, ചൊറിച്ചിൽ എന്നിവയുണ്ടെങ്കിൽ അത് പൂപ്പൽ ബാധയുടെ ലക്ഷണങ്ങളാകാം. കുഞ്ഞിന്റെ വായിലേക്കും ഈ അണുബാധ പകരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റി ഫംഗൽ ക്രീമുകൾ ഉപയോഗിക്കേണ്ടതാണ്. മുലപ്പാൽ കുറവാണ് എന്ന പരാതിയുമായി ധാരാളം അമ്മമാർ വിദഗ്ധ സഹായം തേടാറുണ്ട്. കുഞ്ഞ് ശരിയായ രീതിയിൽ വലിച്ചു കുടിച്ചില്ല എങ്കിൽ പാലിന്റെ ഉൽപ്പാദനം കുറയുന്നു. കുഞ്ഞിനെ കുപ്പിപ്പാൽ നൽകിയാൽ മുലപ്പാൽ കുടിക്കാനുള്ള ആഗ്രഹം ഇല്ലാതാകുന്നു. അമ്മ ശരിയായ രീതിയിൽ ആഹാരവും വെള്ളവും കഴിക്കാതിരിക്കുകയോ ചായ, കാപ്പി, സോഡ തുടങ്ങിയവ അമിതമായി ഉപയോഗിക്കുകയോ ചെയ്യുന്നത് പാലുൽപാദനത്തെ ബാധിക്കുന്നു. ഗുരുതരമായ രോഗങ്ങൾ, കഠിനമായ ജോലി, ഇടയ്ക്കിടെയുള്ള ഗർഭധാരണം എന്നിവയാണ് മറ്റു കാരണങ്ങൾ. പ്രതിവിധികൾ ഇനി പറയുന്നവയാണ്: ഇടയ്ക്കിടെ മുലയൂട്ടുക, ആവശ്യാനുസരണം കലോറി, മാംസ്യം, കാൽസ്യം തുടങ്ങിയവ അടങ്ങിയ ആഹാരം കഴിക്കണം. ദിവസവും 10 മുതൽ 15 ഗ്ലാസ് വരെയെങ്കിലും വെള്ളം കുടിക്കുക. മുലയൂട്ടലിനെ കുറിച്ച് ഒരു ക്രിയാത്മക മനോഭാവം പുലർത്തുകയും കുടുംബാംഗങ്ങളുടെ സഹായവും പ്രോത്സാഹനവും സമ്പാദിക്കുകയും ചെയ്യുക. തികച്ചും ശാന്തമായ, പിരിമുറുക്കങ്ങളില്ലാത്ത അന്തരീക്ഷത്തിൽ മുലയൂട്ടുക. കുഞ്ഞ് മുലയൂട്ടിയതിനു ശേഷം 2-3 മണിക്കൂർ സുഖമായി ഉറങ്ങുകയും ദിവസേന 6 മുതൽ 8 തവണ വരെ മൂത്രം ഒഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം മുലപ്പാൽ ലഭിക്കുന്നതായി മനസ്സിലാക്കാം. മുലപ്പാൽ കുടിക്കുന്ന ചില കുഞ്ഞുങ്ങളിൽ പാൽ തികട്ടൽ, നിർത്താതെയുള്ള കരച്ചിൽ എന്നിവ കാണാറുണ്ട്. കുഞ്ഞ് മുലപ്പാൽ കുടിക്കുമ്പോൾ കുറച്ച് വായുവും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. വായു അകത്തേക്ക് ചെന്നാൽ കുഞ്ഞിന് അസ്വസ്ഥതയും വയറുവേദനയും തികട്ടലും ഉണ്ടാകുന്നു. അതിനാൽ മുലയൂട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ അമ്മയുടെ തോളിൽ കിടത്തിയോ മടിയിൽ കമിഴ്ത്തിക്കിടത്തിയോ മെല്ലെ മുതുകിൽ തട്ടിക്കൊടുക്കുക. വായു പുറത്തു പോകുന്നതുവരെ തട്ടുകയോ തടവുകയോ ചെയ്യേണ്ടതാണ്. സാധാരണയായി വീട്ടിന് പുറത്തുപോയി ജോലി ചെയ്യുന്ന അമ്മമാർക്ക് മുലയൂട്ടാനായി പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. ജോലിക്ക് പോകുന്നതിന് മുമ്പും തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷവും രാത്രിയിലും മുലപ്പാൽ നൽകാം. അമ്മ ഇല്ലാത്തപ്പോൾ നൽകാനായി പാൽ പിഴിഞ്ഞെടുത്ത് അണുവിമുക്തമായ സ്റ്റീൽ പാത്രത്തിൽ സൂക്ഷിക്കാം. ഇത് ഗോകർണം ഉപയോഗിച്ച് കുഞ്ഞിന് നൽകാം. കുപ്പിയിൽ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ശേഖരിക്കുന്ന പാൽ സാധാരണ ഊഷ്മാവിൽ 8 മണിക്കൂറും ഫ്രിഡ്ജിൽ 24 മണിക്കൂറും സൂക്ഷിക്കാവുന്നതാണ്. കൃത്യമായ ഇടവേളകളിലെ മുലയൂട്ടൽ, അമ്മയുടെ പോഷണം, സമാധാനപ്രദമായ അന്തരീക്ഷം, ശരിയായ മുലയൂട്ടൽ രീതി, സ്തനശുചിത്വം എന്നിവ ക്രമീകരിക്കുന്നതിലൂടെ വളരെ ഫലപ്രദമായ രീതിയിൽ മുലയൂട്ടൽ തുടരാനാകുന്നു. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും മാത്രമല്ല കുടുംബത്തിനും സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടാണ്. ഇത് പ്രകൃതിയോടുള്ള ഇണങ്ങിച്ചേരൽ കൂടിയാണ്.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആശ കെ വി.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
5: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
6: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: രാജേഷ് വിജയ്, ജോൽസ്ന എന്നിവർ ഇമ്മിണ് നല്ലൊരാൾ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഗ്രാമകേരളം.
1: കടവും കടത്തുതോണിയും,
0: പുഴയും കടവും കടത്തുതോണിയും തോണിക്കാരനുമെല്ലാം പഴയകാല കേരളീയ ജീവിതത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകളാണ്. നമ്മുടെ സംസ്കാരത്തിന്റെയും ജനജീവിതത്തിന്റെയും ഇടപെടലുകളിൽ ഒക്കെ ജീവസുറ്റ കണ്ണികൾ. റോഡുകളും പാലങ്ങളും ഇല്ലാതിരുന്ന ഒരു പൂർവകാലം, നദികളും തടാകങ്ങളും കായലുകളും ഒക്കെ ചേർന്ന സഞ്ചാര പഥങ്ങൾ. കേരളം ദൈവത്തിന്റെ നാട് എന്ന് പറയുന്നത് പോലെ നദികളുടെയും പുഴകളുടെയും ആറുകളുടെയും നാടാണ്. 44 നദികളുള്ള കേരളത്തിൽ 10,000-ക്കണക്കിന് കടവുകളാണ് ഒരു കാലത്തുണ്ടായിരുന്നത്. സ്വന്തമായി കടവും കടത്തുവഞ്ചിയുമുണ്ട് എന്നത് കുടുംബ പ്രതാപത്തിൻ്റെ അടയാളമായിരുന്നു. എവിടെ പോകണമെങ്കിലും എത്ര ദീർഘദൂര യാത്ര കഴിഞ്ഞ് വീടണയണമെങ്കിലും ഒരു കടവിലെത്തിയേ തീരൂ. അവിടെ ഒരു കടത്തു തോണി ഉണ്ടാകണം. തോണി തുഴയാൻ കടവിൻ്റെ കാവൽക്കാരനെ പോലെ സദാ നിസ്വാർത്ഥനായ ഒരു തോണിക്കാരനും ഉണ്ടാകണം. ഇതായിരുന്നു കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പരസ്പര പൂരകമായ ഒരു സൗഹൃദത്തിൻ്റെയും യാത്രാപഥത്തിൻ്റെയും നേർചിത്രം. കടത്തുകാരൻ്റെ ആകപ്പാടെയുള്ള മുതലാണ് തോണി, അവൻ്റെ നിത്യവൃത്തിക്കുള്ള ഏക ഉപാധി. തിരക്കിട്ട് യാത്രയ്ക്കെത്തുമ്പോൾ കടവത്ത് തോണി കണ്ടില്ലെങ്കിൽ പുഴയുടെ മറുകരയിലേക്ക് നോക്കി ഹോഹോയ് എന്ന് യാത്രക്കാർ നീട്ടിക്കോവുന്ന പതിവുണ്ട്. ആ ശബ്ദ തരംഗങ്ങൾ ഒരു പ്രതിധ്വനി പോലെ അക്കരെ നിന്നും ഉയരുന്നത് കേൾക്കാം. ഹോഹോയ്, അക്കരെ നിന്നുള്ള മറുവിളി അതാ എത്തുകയായി. ഈ രണ്ട് ശബ്ദങ്ങളും ചോദ്യവും ഉത്തരവുമായി മാറുമ്പോഴാണ് ഒരു യാത്രയ്ക്കുള്ള ചിട്ടവട്ടം ഒരുങ്ങുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ സീറ്റ് ബുക്കിങ്ങോ ഓൺലൈൻ റിസർവേഷനോ ഒന്നുമേയില്ല. വാമൊഴിയിലൂടെയുള്ള ചോദ്യവും അതേപടിയുള്ള ഉത്തരവും. പലപ്പോഴും കടവുകൾ ഉണരുന്നത് തന്നെ രാവിലെ തന്നെ ഉയർന്നു കേൾക്കുന്ന ഈ ശബ്ദ തരംഗങ്ങളുടെ താളക്രമത്തിലൂടെയാണ്. കടവും കടത്തുതോണിയും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈടുവയ്പ്പുകളാകുന്നത് ഇങ്ങനെയെല്ലാമായിരുന്നു. പുഴയുടെ ഇരുകരകളിലേക്കും പോകാൻ കടവുകളിൽ കടത്തുതോണികളെ കാത്ത് നിരവധി പേർ നിൽക്കുക പതിവായിരുന്നു. കടത്തുകാരൻ്റെ കൈക്കരുത്തിലും മനക്കരുത്തിലും അർപ്പിച്ചുള്ള ജലയാത്ര ഒരു ദിനചര്യ പോലെ തുടർന്നിരുന്നു. ഇനി വള്ളത്തിൽ പലപ്പോഴും യാത്രക്കാർ മാത്രമായിരിക്കുകയില്ല ഉണ്ടാവുക. സർവസ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഏക ഗതാഗത മാർഗവും ഇതേ കടത്തു തോണി തന്നെയായിരുന്നല്ലോ. ആടും കോഴിയും കോഴിമുട്ടയും വാഴക്കുലയും മാമ്പഴവും പച്ചക്കറികളുമെല്ലാം അക്കരെ എത്തിക്കാൻ കടത്തു തോണിയെ തന്നെ ആശ്രയിച്ചേ തീരൂ. വെള്ളം കണ്ടാൽ ഭയന്ന് നിലവിളിക്കുന്ന ആടും കലവില കൂട്ടുന്ന കോഴികളും പിന്നെ മനുഷ്യരുമൊക്കെയായി ഒരു എരിപൊരി സഞ്ചാരം തന്നെ. സ്ഥാവര ജംഗമങ്ങളും യാത്രക്കാരുമെല്ലാം വള്ളത്തിൽ കയറി കഴിയുമ്പോൾ വള്ളം കരയിൽ ഏതാണ്ട് തറഞ്ഞിരിക്കുന്ന മട്ടാകും. കരയിൽ തറഞ്ഞിരിക്കുന്ന വള്ളം ഉന്തി പുഴയിലേക്ക് ഇറക്കുക എന്തായാലും ഒറ്റയ്ക്ക് കഴിയില്ല. കയറിയിരിക്കുന്നവരിൽ ഒന്ന് രണ്ട് പേരെങ്കിലും കൈകൊടുത്ത് വള്ളക്കാരനെ സഹായിച്ചേ തീരൂ. വള്ളം നീങ്ങിത്തുടങ്ങുമ്പോഴേക്കും ഇവർ തിടുക്കത്തിൽ വള്ളത്തിൽ കയറുകയായി. അപ്പോഴേക്കും നീളമുള്ള മുളങ്കോൽ കുത്തി വള്ളക്കാരൻ വള്ളത്തെ ചൊൽപ്പടിയിലാക്കി കഴിഞ്ഞിരിക്കും. പിന്നീട് ചാഞ്ഞും ചരിഞ്ഞും ജലയാത്രയായി. ഓരോരുത്തരുടെയും മുഖത്ത് പ്രതീക്ഷയുടെ പൂത്തിരി വിടരുന്നത് കാണാം. മഴയും വെയിലും മഞ്ഞുമൊക്കെ കൊണ്ട് കുടുംബത്തിലെ വിശേഷങ്ങൾ പോലും മാറ്റിവെച്ച ത്യാഗപൂർണമായ ജീവിതത്തിനുടമയായ തോണിക്കാരൻ ഇന്നില്ല. കടവുകളും കടത്തു തോണിയുമൊക്കെ വിസ്മൃതിയിലായിരിക്കുന്നു.
1: കടവും കടത്തു തോണിയും, രചന സുരേഷ് മുതുകുളം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
4: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
7: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
6: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
8: ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിൽ ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, വരികൾ എഴുതിയത് വയലാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തൊഴിൽ ദർശനം.
3: കൊച്ചിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ദി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ ഡ്രോട്ട്സ്മാൻ, സീനിയർ ഡ്രോട്ട്സ്മാൻ, ഡെപ്യൂട്ടി മാനേജർ, സീനിയർ മാനേജർ, എഞ്ചിനീയർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫാക്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ മറ്റ് പ്രോജക്ടുകളിലോ കരാർ വ്യവസ്ഥയിലാണ് നിയമനം. ഡ്രോട്ട്സ്മാൻ കെമിക്കൽ, മെക്കാനിക്കൽ പൈപ്പിംഗ്, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ. യോഗ്യത: ഡിപ്ലോമ കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ, ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ്. പ്രവൃത്തി പരിചയവും: പ്രായം 35 കവിയരുത്. സീനിയർ ഡ്രോട്ട്സ്മാൻ സിവിൽ. യോഗ്യത: സിവിൽ ആർക്കിടെക്ചർ ഡിപ്ലോമ. പ്രായം 45 കവിയരുത്. എഞ്ചിനീയർ ഡിസൈൻ, പ്രോസസ്, പൈപ്പിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ. എഞ്ചിനീയർ എസ്റ്റിമേഷൻ, സിവിൽ. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദവും പ്രവൃത്തി പരിചയവും. പ്രായം 35 കവിയരുത്. ഡെപ്യൂട്ടി മാനേജർ. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലോ അനുബന്ധ വിഷയത്തിലോ ഉള്ള എഞ്ചിനീയറിംഗ് ബിരുദവും 5 പ്രവൃത്തി പരിചയവും. പ്രായം 35 കവിയരുത്. സീനിയർ മാനേജർ. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലോ അനുബന്ധ വിഷയത്തിലോ ഉള്ള എഞ്ചിനീയറിംഗ് ബിരുദവും പ്രവൃത്തി പരിചയവും. പ്രായം 45 കവിയരുത്. അസിസ്റ്റന്റ് ജനറൽ മാനേജർ. യോഗ്യത: സിവിൽ ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവും പ്രവൃത്തി പരിചയവും. പ്രായം 50 കവിയരുത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾക്കൊപ്പം സ്പീഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേന അയക്കണം. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 21. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി May 28. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.fact.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.fact.co.in. IIT ഗോവയിൽ അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 തസ്തികകളും ഒഴിവും: ടെക്നിക്കൽ സൂപ്രണ്ട് ഇലക്ട്രിക്കൽ 1, ടെക്നിക്കൽ സൂപ്രണ്ട് EWS 1, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 2. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 29. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iitgova.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iitgova.ac.in. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPC ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 20 വിവിധ ഓഫീസ്, പ്രോജക്ട് അല്ലെങ്കിൽ സ്റ്റേഷനുകളിലായിരിക്കും നിയമനം. യോഗ്യത: എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ബിരുദവും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ സയൻസ്, എൻവയോൺമെന്റൽ മാനേജ്മെന്റിൽ PG ഡിഗ്രി, PG ഡിപ്ലോമ, MSc, MTechഉം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ സയൻസ്, എൻവയോൺമെന്റൽ മാനേജ്മെന്റിൽ സ്പെഷ്യലൈസേഷനോടെയുള്ള MTech. യോഗ്യതകൾ കുറഞ്ഞത് 60% മാർക്കോടെ നേടിയതായിരിക്കണം. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 55% മാർക്ക് മതിയാവും. പ്രായം 30 കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 500 ഓൺലൈനായോ ഓഫ്ലൈനായോ അടയ്ക്കണം. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 22. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ntpc.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ntpc.co.in.
2: തൊഴിൽ ദർശനം.
4: വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളെഴുതി, അലക്സ് പോൾ ഈണമിട്ട് ശങ്കരൻ നമ്പൂതിരി, മഞ്ജരി എന്നിവർ പാടിയ ഗാനം. ചിത്രം റോമിയോ.

0: മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496556321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് കൃഷ്ണൻകുട്ടി മടവൂർ.
4: സ്ഥിരമായി തെറ്റിച്ചുപയോഗിച്ച് ഇരുത്തം വന്ന രണ്ട് വാക്കുകളാണ് ഐക്യകണ്ഠേനയും ഭേദമെന്യയും. പ്രത്യക്ഷത്തിൽ തെറ്റായി തോന്നുവാൻ ഇടയില്ലെങ്കിലും ഭേദം എന്യേ, അതായത് ഭേദം കൂടാതെ എന്ന അർത്ഥത്തിൽ ഭേദമെന്യേ ആണ് ശരിയായ പദം. ഐക്യത്തോടെ കണ്ഠങ്ങൾ പറയുന്നു എന്ന അർത്ഥത്തിലും ഐക്യകണ്ഠേനയല്ല, ഏകകണ്ഠമായി, അതായത് ഒരേ സ്വരത്തിൽ എന്ന അർത്ഥത്തിൽ ഐകകണ്ഠേനയാണ് ശരിയായ പദം. ഈ പത്രക്കാർ ആളുകൾ ബഹുമിടുക്കരാണ്. വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് തങ്ങളാൽ കഴിയുന്ന എല്ലാ ശ്രമവും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതായത് കാര്യം മനസ്സിലാകണമെങ്കിൽ നമ്മൾ വാർത്തകൾ വീണ്ടും വീണ്ടും വായിക്കണം. അതുകൊണ്ട് തന്നെ പരമാവധി വളച്ചൊടിച്ചേ അവർ വാർത്തകൾ തയ്യാറാക്കൂ. ഒരു വാർത്ത നോക്കൂ. വയോധികനിൽ നിന്നും വിദ്യാലയ നിർമ്മാണത്തിനുള്ള തുക ഏറ്റുവാങ്ങാൻ ജനപ്രതിനിധി എത്തി. ഭാര്യയും ഉണ്ടായിരുന്നു. ഇതിലെന്താണ് മനസ്സിലാകാത്ത കാര്യം എന്നാകും കേൾവിക്കാർ ചിന്തിക്കുന്നത്. ജനപ്രതിനിധി എത്തി, ഭാര്യയും ഉണ്ടായിരുന്നു എന്ന് വായിക്കുമ്പോൾ ഭാര്യ തീർച്ചയായും ജനപ്രതിനിധിയുടേത് തന്നെയാകണമല്ലോ. എന്നാൽ വാർത്ത മുഴുവൻ വായിച്ച് ചിത്രവും കൂടി കാണുമ്പോഴാണ് ഭാര്യ ജനപ്രതിനിധിയുടേതല്ല, വയോധികൻ്റേതാണെന്ന് മനസ്സിലാകുന്നത്. വയോധികരെ ബഹുമാന സൂചകമായി വന്ധ്യ വയോധികർ എന്ന് വിളിക്കാറുണ്ട്. ചില പ്രസംഗകർ ഇവരെ വന്ധ്യ വയോധികരായി ചിത്രീകരിക്കും. വയസ്സുകാലത്ത് എന്തിനാണ് പാവങ്ങളെ വന്ധ്യം കരിക്കുന്നത്? വീണ്ടും പത്രത്തിലേക്ക് വരാം. പത്രത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ ഒരു ബഹുവർണ്ണ ചിത്രം കൊടുത്തിട്ടുണ്ട്. മികച്ച പൊതുപ്രവർത്തകനായ വ്യക്തിക്ക് മുഖ്യമന്ത്രി സമ്മാനം നൽകുന്ന ചിത്രം. ചിത്രത്തിൻ്റെ താഴെ അടിക്കുറിപ്പ്: മികച്ച പൊതുപ്രവർത്തകന് മുഖ്യമന്ത്രി സമ്മാനം നൽകുന്നു, കൂടെ മന്ത്രിമാരായ എന്നതിന് ശേഷം 9 പേരുകൾ. പ്രശ്നമെന്താണെന്നല്ലേ? ഈ പേരുകളിൽ 3 പേർ മാത്രമേ മന്ത്രിമാരായുള്ളൂ, ബാക്കിയുള്ളവർ നഗരപിതാവും വിവിധ പഞ്ചായത്ത് അംഗങ്ങളുമാണ്. അപ്പോൾ പത്രം വിചാരിച്ചാൽ ഞൊടിയിട കൊണ്ട് ആരെയും മന്ത്രിയാക്കാം എന്നല്ലേ.
3: നല്ല മലയാളം അവതരിപ്പിച്ചത് കൃഷ്ണൻകുട്ടി മടവൂർ.
5: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നു.

0: കുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണമിട്ട് വിജയ് യേശുദാസും ശ്രേയാഘോഷാലും എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമിതാ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ജനീവയിലെ 79th ലോകാരോഗ്യ അസംബ്ലിയിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. ആഗോള ആരോഗ്യം പുനർനിർമ്മിക്കൽ ഒരു പങ്കിട്ട ഉത്തരവാദിത്തം എന്നതാണ് ലോകാരോഗ്യ അസംബ്ലിയുടെ ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെട്ടറി കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. ഇന്ന് ലോക എയ്ഡ്സ് വാക്സിൻ ദിനം. HIV പ്രതിരോധ വാക്സിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. വിക്രംഘട്ട് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA മൂന്ന് യുവാക്കൾ പിടിയിൽ. കർണാടകയിൽ നിന്ന് KSRTC ബസിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടും. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, അടുത്തിടെ ഇന്ത്യയിൽ ആരംഭിച്ച ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരി ഉത്തരം, കൽപ്പാക്കം, തമിഴ്നാട്. ശരി ഉത്തരം ഒരിക്കൽ കൂടി, കൽപ്പാക്കം, തമിഴ്നാട്. 500 MW പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ് ഇവിടെ ഉള്ളത്. ഇറക്കുമതി ചെയ്യുന്ന യുറേനിയത്തോടൊപ്പം ഇന്ത്യയിൽ ലഭ്യമായ തോറിയം ഇന്ധനമായി ഉപയോഗിക്കാമെന്നതാണ് പ്രത്യേകത. പരമ്പരാഗത റിയാക്ടറുകളിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുന്നതോടെ റഷ്യയ്ക്ക് ശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. നമസ്തേ അനന്തപുരിയിൽ മറ്റൊരു ചോദ്യമെത്തും നാളെ രാവിലെ 7 മണിക്ക്.

0: ഇനി കേൾക്കാം കാലം സാക്ഷി.
1: സ്വാമി ചിന്മയാനന്ദൻ പ്രമുഖ ആത്മീയ നേതാവും വേദാന്ത പണ്ഡിതനുമായിരുന്നു സ്വാമി ചിന്മയാനന്ദ. 1916 May 8 എറണാകുളത്താണ് അദ്ദേഹം ജനിച്ചത്. ബാലകൃഷ്ണ മേനോൻ എന്നതായിരുന്നു ആദ്യനാമം. എറണാകുളം ശ്രീരാമവർമ്മ ഹൈസ്കൂൾ, മഹാരാജാസ് കോളേജ്, തൃശൂർ സെൻറ് തോമസ് കോളേജ്, ലഖ്നൗ സർവകലാശാല എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 1947 ഋഷികേശിലെത്തിയ അദ്ദേഹം സ്വാമി ശിവാനന്ദയുടെ ശിഷ്യനായി ചിന്മയാനന്ദ എന്ന പേര് സ്വീകരിച്ചു. തുടർന്ന് വേദാന്തത്തിൽ ഉപരിപഠനം നടത്തി. വേദാന്ത സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി 1953 ചിന്മയ മിഷൻ സ്ഥാപിച്ചു. നിലവിൽ ഇന്ത്യയിലുടനീളം 300+ ശാഖകൾ ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുകൾക്കും ലളിതമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിലും ഗീതാ സന്ദേശങ്ങളെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ലോകമെമ്പാടും ഒട്ടനവധി ഗീതാജ്ഞാനയജ്ഞങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചു. ആത്മീയതയുടെ പാതയിൽ തൻ്റെതായ സംഭാവനകൾ നൽകിയ സ്വാമി ചിന്മയാനന്ദ 1993 August 3 കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ വെച്ച് അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് സ്വാമി ചിന്മയാനന്ദയുടെ ശബ്ദം.
2: ഇറ്റ് ഈസ് ദോസ് ഓഫ് യു ഹു ഹാവ് വാച്ച്ഡ് an orchestra can very easily understand 20 different instruments. Let us say they are manned by the best of men, but if each one were to sing his own song, the whole hall will be a noisy confusion, a medley, a madhouse, and all sensitive people will run away from the hall. But in case if there is a conductor and every member is implicitly obeying the direction given by the conductor, then these noisy confusions discipline themselves into an integrated harmony. This is called orchestralization. In each individual bosom, as well as between the members of the community, this orchestralization must be brought about. Maybe by political convictions, by economic programs, by social order. But the best that you can do in integrating each individual will be the religious ideal. God, the principle that is being described in all the scriptures, strangely enough, is of the same description. He is timeless and therefore changeless, therefore immutable, therefore permanent. In this, there is no two opinions. So all religions are giving the same goal or ideal to every individual to aspire for and thus act on at the physical, mental, and intellectual level.

0: Thus each one gets integrated. This same ideal or the Lord in the heart is described in every religion, that he is in the heart of all. So since I love the Lord, I see my beloved in every form. Thus my interpersonality relationship is also beautified.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് സ്വാമി ചിന്മയാനന്ദയുടെ ശബ്ദം.
2: ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത് ബിജു തിരുമലയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: മഴ.
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
0: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് കേൾക്കൂ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

നമസ്തേ അനന്തപുരിയിൽ, ഇനി നമുക്ക് ചുറ്റും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന സാഹചര്യത്തിലും വിവിധ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നതിനാലും തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഡൊമസ്റ്റിക് എയർപോർട്ട്, ഓൾ സെയിന്റ്സ്, ചാക്ക, പാറ്റൂർ, ജനറൽ ഹോസ്പിറ്റൽ, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലും സെക്രട്ടേറിയറ്റ് റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ശംഖുമുഖം, കല്ലുമൂട്, വലിയതുറ, ഈഞ്ചയ്ക്കൽ, എസ് പി ഫോർട്ട്, തകരപ്പറമ്പ്, മേൽപ്പാലം, തമ്പാനൂർ ഫ്ളൈഓവർ, തൈക്കാട്, വിമൻസ് കോളേജ്, വെള്ളയമ്പലം, രാജ്ഭവൻ തുടങ്ങിയ പ്രധാന റോഡുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ റോഡുകളിലും പാർക്കിംഗ് അനുവദിക്കില്ല. ട്രാഫിക് ക്രമീകരണങ്ങളുടെ വിശദവിവരങ്ങൾ അറിയുവാനായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. 0471255871 അല്ലെങ്കിൽ 9497939055. നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ തുടർ വിദ്യാഭ്യാസ പഠന കേന്ദ്രത്തിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ടാലി വിത്ത് ജി എസ് ടി, ഓട്ടോ കാഡ്, ഇലക്ട്രിക്കൽ വയർമാൻ, കോസ്മറ്റോളജി ആന്റ് ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 0471222685 നമ്പർ ഒരിക്കൽ കൂടി 0471222685. തിരുവനന്തപുരം കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കെമിസ്ട്രി അധ്യാപക നിയമനത്തിനായി ഇന്ന് രാവിലെ 10 മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. കെമിസ്ട്രിയിൽ PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയുള്ളവർക്ക് ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാം. SCBC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SCST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471256031 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കേട്ടത് നമുക്ക് ചുറ്റും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
4: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
3: 12 കോടി രൂപയുടെ വിഷു ബമ്പർ. നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
0: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്. ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
5: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.

0: ഷൈലോക്ക് എന്ന ചിത്രത്തിൽ നാരായണി ഗോപൻ, നന്ദ ജയദേവൻ, ശ്വേത അശോക് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. വിവേകിയുടെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.
1: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണി വരെ വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563211. മറ്റൊരു നമ്പർ 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണി വരെ. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും.
6: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
7: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: ഭാര്യയുടെ ആ വരവ് കണ്ടപ്പോൾ ചെറിയൊരു കൊടുങ്കാറ്റിനുള്ള ആരംഭമാണെന്ന് രാമൻ മാസ്റ്റർക്ക് തോന്നി. ഇന്നത് അപസ്മാരത്തോളം എത്താനും സാധ്യതയുണ്ട്. ചിന്താവിഷ്ടനായി നിൽക്കുന്ന അയാളോട് ഭാര്യ വീണ്ടും ചോദിച്ചു, എന്താണിനി വഴി? ഞാനും അതാണ് ആലോചിക്കുന്നത്. നിങ്ങളിങ്ങനെ വിദ്യാസുരനായല്ലോ. മാസ്റ്റർ ഒന്ന് മൂളി. വഴിയിൽ പോകുന്ന വയ്യാവേലി വലിച്ച് കുടുംബത്തേക്ക് കൊണ്ടുവന്നല്ലോ. നിങ്ങൾ തലകൊണ്ടോ കാലുകൊണ്ടോ ആലോചിക്കുന്നത്? അതിനുള്ള മറുപടി മാസ്റ്ററുടെ തൊണ്ടയിലോളം വന്നു. പക്ഷേ സന്ദർഭം നന്നല്ല, കാര്യങ്ങൾ കുഴമാന്ത്രമായിരിക്കുകയാണ്. അതിനുമീതെ ഇനിയൊരു അപസ്മാരവും കൂടി വേണ്ട. ഗുണദോഷിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ പണ്ടേ നിങ്ങൾ നന്നാവുമായിരുന്നു. ഞാൻ നിന്നോട് ആലോചിക്കണം എന്നാണ് വിചാരിക്കുന്നത്. എല്ലാ പെടാമാരണവും വലിച്ചുവെച്ച് പിന്നെയല്ലേ ആലോചിക്കലുള്ളൂ. ഏതായി പെണ്ണ്? വലിയ കുടുംബത്തിലേതായിരുന്നു. എന്നിട്ട് എങ്ങനെ ഈ പരിചയമായത്? മാസ്റ്റർ ആ കഥ ചുരുക്കി പറഞ്ഞു. കുടുംബം തകർന്നതിൽ നിന്ന് തെറിച്ചു പോന്നതാണ് ആ സ്ത്രീ എന്നു മാത്രമാണ് ആ കഥയുടെ രത്ന ചുരുക്കം. പെറ്റൊരു പെണ്ണിനെയും വെച്ച് ഞാൻ എന്തു ചെയ്യും? ഈറ്റുനോവ് പിടിച്ചു നിൽക്കുമ്പോൾ പെറാൻ ഒരിടം കൊടുത്തു. ഇനി കുട്ടിയെയും എടുത്തുകൊണ്ട് പോയി കള്ളട്ടെ. മാസ്റ്റർ തൻ്റെ കൈ ശുദ്ധമായി എന്നൊരു നാട്യത്തിലങ്ങ് പറഞ്ഞു. നിങ്ങൾക്കെന്തുമാവാം? ഭാര്യ പടംപൊക്കി. ആ ചോരക്കുട്ടിയെയും എടുത്ത് പുറത്തു പോവാൻ പറയാൻ ഞാൻ പിശാചാണോ? നിങ്ങളിങ്ങനെ ബുദ്ധായല്ലോ. പിന്നെ ഇവിടെ പാർപ്പിക്കാനോ? ആവോ. എന്താണ് ചെയ്യേണ്ടതെന്ന് മാധവിയമ്മയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവളോട് ആ ചോരക്കുട്ടിയും എടുത്ത് പുറത്തു പോവാൻ പറയാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഇവിടെ പാർപ്പിക്കാൻ ഞാനും സമ്മതിക്കില്ല. ഭർത്താവ് മുറുക്കം കൂട്ടി. വേണമെന്ന് വയ്ക്കാനും വേണ്ടെന്ന് വയ്ക്കാനും ഒക്കെ നിങ്ങൾക്കാണോ അധികാരം? അതെ. അപ്പോ ഞാനൊരു പാവയാണോ? അവൾ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. 3 മക്കളുടെ അമ്മയായിട്ടും എനിക്ക് ഈ വീട്ടിൽ അധികാരമില്ലെങ്കിൽ അതൊന്ന് തീർച്ചപ്പെടണം. നാട്ടുകാർ എന്നെയാണ് പരിഹസിക്കുക. ഞാനവളെ പറഞ്ഞയക്കുന്നില്ല. അവസാന വാക്കും പറഞ്ഞ് മാധവിയമ്മ അകത്തേക്കൊരു പോക്ക്. ഞാൻ ഭരിച്ചേ നിൽക്കൂ എന്ന മട്ടിൽ. രാമൻ മാസ്റ്ററുടെ മനസ്സിൽ ഒരു കുളിർമ. തൻ്റെ പ്രയോഗം കുറിക്കൊണ്ടിരുന്നു. ഇടത്തോട്ട് പോകേണ്ടപ്പോഴെല്ലാം ഭാര്യയെ തെളിക്കേണ്ടത് വലത്തോട്ടാണെന്ന് അയാൾക്കറിയാം. ആ പ്രസവം സംബന്ധിച്ച എല്ലാ ഉത്തരവാദിത്വവും ഭാര്യ ഏറ്റെടുത്തു കഴിഞ്ഞല്ലോ. എന്നാലും കൊഞ്ചുകുട്ടിയെപ്പറ്റി ആലോചിക്കുമ്പോഴെല്ലാം ഒരു വിഷാദം. അവളിങ്ങനെയായല്ലോ. മാധവിയമ്മ കുട്ടിക്കും തള്ളയ്ക്കും വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രതികാരം ചെയ്യുന്ന സുഖവും ഒരു പോംവഴി കണ്ടെത്തിയ ആശ്വാസവും അവർ ഒപ്പം ഉൾക്കൊണ്ടു. കുഞ്ചുകുട്ടി കൂടെ കൂടെ ഞരങ്ങി. അപ്പോഴൊക്കെ മാധവിയമ്മ അടുത്തു ചെന്ന് ചോദിച്ചു, വെള്ളം കുടിക്കണോ? വേണം. എന്നാലത് പറയരുതേ, വെറുതെ ഞരങ്ങണോ? അവർ കാപ്പി വായിലൊഴിച്ചു കൊടുക്കുകയും ചെയ്തു. പേരിന് വന്ന അയൽപ്പക്കക്കാരികൾ തിരിച്ചുപോയി. മാസ്റ്റർ ഭക്ഷണം കഴിച്ചു കിടന്നു. കുട്ടികളും ഉറങ്ങി. മാധവിയമ്മ ആ പുതിയ കുട്ടിയുടെ ചുണ്ട് കൂടെ കൂടെ നനച്ചു കൊടുത്തു. 2 മണിയായി അവരൊന്ന് തലചായിച്ചപ്പോൾ.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലേക്ക് സ്വാഗതം. പ്രണയത്തിന്റെ സങ്കീർണമായ വ്യത്യസ്ത ഭാവങ്ങൾക്ക് കൂടുതൽ സൌന്ദര്യവും തീവ്രതയും പകരുന്ന ഒന്നാണ് പ്രണയ സാക്ഷാത്കാരത്തിനായുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിനിടയിൽ കാമുക ഹൃദയങ്ങളിൽ നുരഞ്ഞു പൊങ്ങുന്ന ചിന്തകൾ കോറിയിട്ട ചില ഗാനങ്ങൾ ഇന്ന് കേൾക്കാം. ലോഹം എന്ന ചിത്രത്തിൽ ഷഹബാസ് അമനും മൈഥിലിയും പാടിയ ഗാനമാണ് ആദ്യം റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം നൽകിയത് ശ്രീവത്സൻ ജയമേനോൻ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി നീ വരുവോളം എന്ന ചിത്രത്തിൽ ദലീമ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: 101.9
1: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
2: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OPIP സേവനങ്ങൾ ലഭ്യമാണ്. ഓഫീസ് സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
3: എന്നീ പരിപാടിയിൽ വാർദ്ധക്യകാലം സുഖകരമാക്കാൻ യോഗ. ഇതേക്കുറിച്ച് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ സംസാരിക്കുന്നു.
4: ജീവിത അവസ്ഥകളിൽ ആർക്കും അത്രയ്ക്കൊന്നും ഇഷ്ടമില്ലാത്ത അവസ്ഥയാണ് വാർദ്ധക്യകാലം, മരണകാലത്തേക്കുള്ള അവസാന പടവുകൾ. ഈ 2025 പൂർണ്ണമാകുമ്പോൾ ലോക ജനസംഖ്യയുടെ 16 മുതൽ 20% വരെ 60 വയസ്സിന്മേൽ പ്രായമുള്ളവർ ആയിരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ ഒരു സർവേയിൽ പറയുന്നു. ജനന നിരക്ക് കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞതോടെ കുട്ടികളുടെ എണ്ണത്തിൽ വന്ന കുറവും വൈദ്യശാസ്ത്ര രംഗത്തും സാങ്കേതിക രംഗങ്ങളിൽ ഉണ്ടായ പുരോഗതി മരണനിരക്ക് കുറച്ചതുമാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് കാരണം. എന്താണ് വാർദ്ധക്യം? ഒരു ജീവിയുടെ കാലാനുസൃതമായ വളർച്ചയുടെ അങ്ങേയറ്റം എന്നും കരുതാം. ചിലർക്ക് പ്രായം കൂടുതലായാലും വാർദ്ധക്യത്തെയും അനാരോഗ്യത്തെയും പ്രകടിപ്പിക്കാത്തവരും കുറഞ്ഞ പ്രായത്തിൽ തന്നെ വാർദ്ധക്യ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. കാഴ്ചയ്ക്കുണ്ടാകുന്ന മങ്ങൽ, കേൾവിക്കുറവ്, പല്ലുകൊഴിയൽ, ശാരീരിക ക്ഷീണം, സ്ഥിരമായ രോഗങ്ങൾ, ഇങ്ങനെ പോകും ഇവരുടെ ലക്ഷണങ്ങൾ. വ്യായാമം, വിശ്രമം, മാനസിക ഉല്ലാസം എന്നിവയിൽ ഏർപ്പെട്ടാൽ വാർദ്ധക്യകാലം സുഖകരമാകും എന്നാണ് ഗവേഷണ ഫലങ്ങൾ പറയുന്നത്. വാർദ്ധക്യത്തിൽ ശരീരക്ഷമത പലർക്കും പല തലത്തിലാണ്. അതുകൊണ്ട് സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടാക്കി കൂട്ടായി യോഗാഭ്യാസവും ധ്യാനവും പരിശീലിക്കുന്നത് ഉചിതമായിരിക്കും. യോഗ പരിശീലനം അറിയാവുന്ന ഒരാളിനെ മുൻനിർത്തി യോഗാസനങ്ങൾ പരിശീലിക്കണം. ഓരോരുത്തരുടെയും ശാരീരിക ആരോഗ്യത്തിന് അനുസരിച്ച് യോഗാസനങ്ങൾ തിരഞ്ഞെടുക്കണം. വാർദ്ധക്യകാലത്ത് കൂടുതലും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമുള്ള യോഗാസനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. ശാരീരിക അസ്വസ്ഥതയുള്ളവർ വീടുകളിൽ യോഗ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ആവശ്യമെങ്കിൽ ആസന പരിശീലനത്തിൽ കൂടെയുള്ളവർക്ക് സഹായിക്കുകയും ആവാം. വാർദ്ധക്യത്തിൽ യോഗ പരിശീലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം പേശികളുടെ വേദനയാണ്. വാശിയോടെ സ്ഥിരമായി പരിശീലിക്കുമ്പോൾ വേദന ക്രമേണ കുറയും. വളരെ കഠിനമായ യോഗാസനങ്ങൾ ഒഴിവാക്കുകയും ഓരോ ആസനങ്ങളുടെയും പൂർണ്ണതയ്ക്ക് ശ്രമിക്കാതെ ഒരു വ്യായാമമായി മുന്നിൽ കണ്ട് ലളിതമായി പരിശീലിച്ചാൽ മതിയാകും. നിന്നും ഇരുന്നും യോഗാസനങ്ങൾ ചെയ്യാം. ശാരീരിക അവശതയുള്ളവർക്ക് പുതിയ രീതിയിൽ കസേരയിൽ പിടിച്ചുകൊണ്ടും യോഗ പരിശീലിക്കാം. കസേരയിൽ ഇരുന്നു കൊണ്ട് ശരീരം അയവ് ഉള്ളതാക്കാനുള്ള കൈമുട്ട് വളയ്ക്കലും തോളിന്റെ ചലനങ്ങളും കഴുത്ത് മുന്നോട്ടും വശങ്ങളിലോട്ടും ചലിപ്പിക്കാം. കസേരയിലോ സ്റ്റൂളിലോ ഇരുന്ന് കടിചക്രാസനം, അർദ്ധചക്രാസനം ഇവ പരിശീലിക്കാം. കട്ടിലിൽ കിടന്നുകൊണ്ട് അർദ്ധഭവനമുക്താസനം, പശ്ചിമോത്തനാസനം തുടങ്ങിയവ പരിശീലിക്കാം. അവശതയുള്ളവർക്ക് സഹായികളും കൂടെ ഉണ്ടാവണം. പൂർണ്ണ പ്രാണായാമത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പല ആവർത്തി ശ്വസനക്രിയകൾ ചെയ്യാം. തീരെ അവശതയുള്ളവർക്ക് ശ്വസനക്രിയ കട്ടിലിലോ കസേരയിലോ ഇരുന്നും ചെയ്യാം. കഴിയുന്നത്ര നടുവ് നിവർത്തി ഇരിക്കണം. കിടപ്പു രോഗികൾക്ക് കിടന്നുകൊണ്ട് പല ആവർത്തി ദീർഘ ശ്വസനക്രിയ ചെയ്യുന്നത് കൂടുതൽ ഉണർവുണ്ടാക്കും.
3: വാർദ്ധക്യകാലം സുഖകരമാക്കാൻ യോഗ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
1: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
5: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
8: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
9: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
10: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.

0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: രാവണപ്രഭു എന്ന ചിത്രത്തിൽ ശ്രീറാമും സ്വർണലതയും പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ആണ് ഈണം നൽകിയത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ ആനന്ദപുരി പൂർണ്ണമാകുകയാണ്. വീണ്ടും എത്തും നാളെ രാവിലെ 6:00. ഈ പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ. ഏവർക്കും ശുഭദിനാശംസകൾ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് കേൾക്കാം 1961 മുതൽ 70 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം ഭാഗ്യജാതകം എന്ന ചിത്രത്തിൽ മെഹബൂബും ശാന്ത പി നായരും പാടിയ ഗാനമാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം.

ഹൃദയം ചോട മുസാഫിർ മായനഗരം അബ് ചോട് മുസാഫിറം മായനഗരം അബ് പ്രേമനഗരം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് ആൻകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: കണ്ണും കരളും എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയ ഗാനം, വയലാറിന്റെ വരികൾ, MB ശ്രീനിവാസന്റെ സംഗീതം.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ 9495596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ഗാനഭാരത്തിൽ ഇനി റോസി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. രചന പി ഭാസ്കരൻ, ഈണം നൽകിയത് ജോബ്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ജിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: വയലാർ എഴുതി ആർ കെ ശേഖർ ഈണമിട്ട് പി സുശീലയും സംഘവും പാടിയ ഗാനം ചിത്രം ആയിഷ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ഒരുങ്ങി. ജനസഹസ്രങ്ങൾ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി MP തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് മുഖ്യമന്ത്രിയടക്കം മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക.

മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജന്മദിനാശംസ നേർന്നു. കർഷകർക്കും ഗ്രാമീണ ഇന്ത്യയ്ക്കും വേണ്ടി ദേവഗൌഡയുടെ സമർപ്പണം രാജ്യത്ത് മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കം. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലെ ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലെയും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. ആകാശവാണിയുടെ കേരളത്തിലെ എല്ലാ നിലയങ്ങൾ വഴിയും രാത്രി 9:30 നാടകം പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1:00. ഊട്ടി ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ 128-ാമത് പുഷ്പ പ്രദർശനത്തിന് ഇന്ന് തുടക്കം. 28 വരെ നീളുന്ന പ്രദർശനത്തിലെ പ്രത്യേക ആകർഷണം പൂക്കളാൽ തീർത്ത ചരിത്ര സ്മാരകങ്ങളുടെ രൂപങ്ങളാണ്. തൃശൂർ എടത്തുരുത്തിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. എടത്തുരുത്തി വട്ടപ്പുള്ളി വീട്ടിൽ അനീഷാണ് മരിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 11:00.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
2: ദുരന്ത നിവാരണം പോലുള്ള ഗൗരവമേറിയ മേഖലയിൽ നിൽക്കുന്ന സമയത്തും മാഡം വീണ, സംഗീതം, നൃത്തം തുടങ്ങിയ പല കലാമേഖലയിലും സജീവമാണല്ലോ. എങ്ങനെയാണ് ഈ രണ്ട് മേഖലകളെയും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്?
3: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുമല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സ്ഥിതി വിശേഷം. അപ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള സമയം അത് കുറച്ചുകൊണ്ടും നമുക്ക് വിശ്രമിക്കാനുള്ള സമയം കുറച്ചുകൊണ്ടും ഒക്കെയാണ് വാസ്തവം പറഞ്ഞാൽ പല സ്ത്രീകളും അവനവന്റെ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിലും, ഇപ്പോൾ വീണയോ പാട്ടോ എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിലും ഈ അവനവന്റെ സമയം കടമെടുത്തുകൊണ്ടാണ് ഇതിലേക്ക് തിരിയുന്നത്. വീണ പണ്ടേ പഠിച്ചിരുന്നു, ഞാൻ 5ാം ക്ലാസ് മുതലേ വീണ പഠിച്ചിരുന്നു. അതൊരു BSc വരെ അത് തുടർന്നു പോയിരുന്നു. പിന്നെ അത് കൊല്ലത്ത് പോയി വന്നുകൊണ്ടിരുന്ന സമയത്ത് അത് നിന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ സർവീസിലിരുന്ന സമയത്ത് പിന്നെയും അത് തുടങ്ങി. നമ്മുടെ മേലധികാരികളുമായിട്ട് നമുക്ക് ചിലപ്പോൾ സ്വരച്ചർച്ചയില്ലാണ്ടേ വരും, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിലേക്ക് ഒരു നിവൃത്തിയില്ലാതായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സുഖമുള്ള ശബ്ദം ഫ്ലൂട്ട്. അപ്പം ഞാൻ വെച്ചു വന്ന ഫ്ലൂട്ട് പഠിക്കാം. ചാലക്കുടി ഗണപതി അയ്യർ സാർ എന്ന് പറഞ്ഞ തൈക്കാട് ഒരു മാഷുണ്ടായിരുന്നു, ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫ്ലൂട്ട് പഠിക്കാൻ പോയി. അപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുമോ ഒന്നും നമുക്കറിയില്ല. ആദ്യത്തെ ദിവസം വെറും കാറ്റ് മാത്രം വരും എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ശബ്ദം കേട്ടു. അപ്പോൾ ആ മാഷ് ഭയങ്കര സന്തോഷമായി. മാഷ് പറഞ്ഞു, നമുക്ക് പഠിച്ചു കളയാം ഇത്. എന്നിട്ട് ഇത് ഞാൻ ഗംഭീരമായിട്ട് ഫ്ലൂട്ട് ക്ലാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ മേലധികാരി അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പം എനിക്ക് സമയക്കുറവുണ്ടല്ലോ ഈ പല കാര്യങ്ങൾ. അപ്പം ഞാൻ വെച്ചാൽ ഇനിയിപ്പോൾ ഫ്ലൂട്ട് പഠിത്തം നിർത്താം. ഞാൻ റിപ്പബ്ലിക് ഡേറ്റിൽ വന്ദേ മാതരം എന്നുള്ള അത് ഫ്ലൂട്ടിൽ വായിച്ചു. അത് അന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടി. എൻ്റെ വേറെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഹൗ ഈസ് യുവർ ഫ്ലൂട്ട് ക്ലാസ്സസ് ഗോയിങ്? ഞാൻ മാം ഞാനത് നിർത്തി. അത് നിർത്തിയെ ഞാൻ അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയി. അപ്പം ഷുഡ് ഐ ആസ്ക് ഹിം ടു ഗെറ്റ് ഹിം ട്രാൻസ്ഫർ ബാക്ക്? അപ്പം ഞാൻ പറഞ്ഞയ്യോ വേണ്ട, ഞാൻ ഫ്ലൂട്ട് പഠിക്കാം. അങ്ങനെ കുറച്ച് കാലം കൂടി ഞാനത് പഠിച്ചു. പിന്നെ അത് നിന്നുപോയി. ഇപ്പോൾ വീണ്ടും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. പാട്ട് തുടങ്ങി, വീണ തുടങ്ങി, ഫ്ലൂട്ട് തുടങ്ങിയിട്ടില്ല, തുടങ്ങും. ഒരു ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്ന പോലെ മാനദണ്ഡം, അതായത് ഓൾ ഇന്ത്യ റേഡിയോയിലെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് എങ്കിലും ആയാലേ നിങ്ങൾക്ക് സ്വാതി തിരുനാൾ സംഗീത സഭയിൽ പാടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫ്ലൂട്ട്.

0: എന്നെങ്കിലും ഞാൻ പഠിച്ചത് നന്നായിട്ടൊക്കെ വായിച്ചു തുടങ്ങുന്ന സമയത്ത് നോക്കട്ടെ പറ്റുമെന്നുള്ള.
1: നമ്മുടെ ഓഡിഷനിൽ മാഡം പങ്കെടുത്ത് ബിഹൈ ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ വായിക്കാൻ വരണം. അടുത്ത പാട്ടിലേക്ക് പോകാം.
0: അടുത്ത പാട്ട് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. ധനുമാസത്തിൽ വന്ന ചന്ദ്രികയെ പറ്റി. ഡിസംബർ പകുതിയാവുമ്പോൾ ഒരു തണുപ്പുള്ള ആ സമയമുണ്ടല്ലോ, ധനുമാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ചന്ദ്രൻ ഈറനായ മഞ്ഞിൽ ഇങ്ങനെ കുളിച്ച് ഒന്ന് മുങ്ങി പിന്നെ ഉടനെ തോർത്തി അങ്ങനെ വരുന്ന ഒരു ചന്ദ്രൻ. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനു

0: കളിത്തോഴൻ എന്നുള്ള സിനിമ ജി ദേവരാജൻ സംഗീതം നിർവഹിച്ചു. ശ്രീ പി ഭാസ്കരൻ അദ്ദേഹം എഴുതിയത്. പാടിയത് ശ്രീ ജയചന്ദ്രൻ.
1: പാട്ടിന് ശേഷം നമുക്ക് തിരികെ വരാം.

0: ഒരുപാട് ലാംഗ്വേജസ് അറിയാലോ, അപ്പൊ എങ്ങനെയാണ് ഭാഷാ പഠനത്തോടുള്ള ഈ താല്പര്യം വന്നത്?
1: എനിക്ക് ഈ താല്പര്യം ഇല്ലാത്ത ഒന്നുമില്ല എന്നുള്ളതാണ്, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു ദോഷവശം കൂടിയാണ്. കാരണം ഈ പല കുഴികൾ കുഴിക്കുമ്പോൾ ഒന്നിലും വെള്ളം കിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്തും വെള്ളം കാണാതെ നിൽക്കുന്ന നിപ്പാണ് എൻ്റെ. പാട്ടിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, വീണയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് ഇല്ലാത്ത താല്പര്യങ്ങളില്ല. ലാംഗ്വേജസ് എന്തൊരു രസമാണ് അത് പഠിക്കാൻ. അപ്പോൾ ഞാൻ ഒരു കാര്യവും ഇല്ലാതെ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ ചൈനീസ് ഭാഷ പഠിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ ചൈനയിൽ പോകാൻ പോകുന്നില്ല, അവിടെ താമസമാക്കാൻ പോകുന്നില്ല. അപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഷ അതായതുകൊണ്ട് അത് പഠിക്കാം എന്നുള്ള ചെറിയൊരു വാശിയും ഉണ്ട് എനിക്ക്. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ എന്നാ അങ്ങനെയാണോ എന്നുള്ള അങ്ങനെ തോന്നും. ഒരു ഇതുണ്ട് ഡ്യുവോ ലിംഗോ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കുട്ടികൾക്കുള്ള സംഗതി എന്താണോ
0: ആ
1: ലാംഗ്വേജ് ആപ്പാണോ. അപ്പോൾ അതിലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമല്ലോ, ആ എക്സസൈസ് ചെയ്ത് നിങ്ങൾ നല്ല മിടുക്കരായിട്ട് മിടുക്കിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവര് അതിനകത്ത് ഇങ്ങനെ ഒരു കപ്പിന്റെ ഒരു ചിത്രം നിങ്ങൾക്കൊരു പിന്നെ എന്താണ് റിവാർഡ് പോലെ. അപ്പൊ എനിക്കിത് ഭയങ്കര സന്തോഷമാ, ഒരു കപ്പ് കിട്ടിയല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോ എപ്പോഴും ഇങ്ങനെ താഴെ കിടക്കുകയായിരിക്കും. അവസാനം ഞാൻ പണിത് പോയിന്റ്സ് ഒക്കെ കിട്ടി ആദ്യത്തെ പത്തിൽ വരും. അപ്പോ പത്തിൽ വരുമ്പോ ഒരു റഷ്യക്കാരിയാണെന്ന് തോന്നുന്നു, അവരൊരു കാര്യം ഇല്ലാതെ രാത്രിയിൽ കയറിയിരുന്നിട്ട് ചൈനീസ് ഭാഷ പഠിച്ച് എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീക്കുമ്പോ ഇവരും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ എൻ്റെ ഒഴിവ് വേളയിലെല്ലാം ഞാൻ ഈ ചൈനീസ് ഭാഷ പിന്നെയും പഠിച്ച് ഇതിൽ അവരെ രണ്ടാം സ്ഥാനത്തേക്ക് ആക്കി ഞാൻ സമാധാനത്തിൽ കിടക്കും. അങ്ങനെ കുറച്ച് കാലം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു ജാപ്പനീസ് ഒരാള് കയറി വരുന്നു. ആ ആള് പിന്നെ നമ്മുടെ പോയിന്റ്സിനേക്കാളൊക്കെ ലക്ഷക്കണക്കിന് പോയിന്റ് മുകളിൽ. അപ്പം ഞാൻ വെച്ചിട്ട് ജാപ്പനീസുകാരോട് മത്സരം വേണ്ട. അങ്ങനെ പല ഭാഷകൾ. പിന്നെ ഈ പോഡ്കാസ്റ്റ് അത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചിലത് നമുക്ക് ചെയ്യാൻ പറ്റാണ്ടാവും കുറച്ച് കാലത്തേക്ക്. ഈ പോഡ്കാസ്റ്റിൽ ലാംഗ്വേജസ് പഠിപ്പിക്കുന്നത് എന്ത് രസമായിട്ടാണ്. തമിഴ് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ചെറുതായിട്ട് തമിഴ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തമിഴ് ഭാഷയോട് തീർത്താൽ തീരാത്ത ബഹുമാനമാണ്, ഇഷ്ടമാണ്. അതിനൊരു താളമുണ്ടല്ലോ അവരുടെ ആ
0: വളരെ പോയറ്റിക്
1: ആയിട്ടുള്ള. അതുപോലെ മലയാളം, മലയാളം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് കടപ്പെട്ടിരിക്കുന്ന എൻ്റെ അച്ഛനമ്മമാരോട്, പ്രത്യേകിച്ച് എൻ്റെ അമ്മയോട്. കാരണം ഞങ്ങളെ ഉറക്കിയിരുന്നത് കവിത ചൊല്ലിയിട്ടാണ്. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മ ഒരു ഓൾറൗണ്ടർ ഒരാളായിരുന്നു. ചങ്ങമ്പുഴയുടെയൊക്കെ കവിത ആറാമത്തെ വയസ്സിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, മലയപ്പുലേനാമാടത്തിൻ മുറ്റത്ത് മഴ വന്ന് നാളൊരു വാഴ നട്ടു. ആ വാഴ ഇങ്ങനെ വെട്ടിക്കൊണ്ടു പോകുമ്പോഴുള്ള ആ പുലയക്കിടാങ്ങളുടെ ആ ദുഃഖം, അപ്പം അത് നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തി വയ്ക്കുക. ഭാവിയിൽ അത് തീർച്ചയായിട്ടും വേറൊരാളുടെ വേദന കാണാൻ നമ്മളെ ആ ഒരു ഓറിയന്റേഷൻ ഉണ്ടാക്കി വിടുക തീർച്ചയായിട്ടും. അപ്പം അവശന്മാരാർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിവാൻ, അതിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഹൃദയസ്ഥമാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ആ വാക്ക് അങ്ങനെ കിടക്കുക. പിന്നെ മലയാളം ടീച്ചേഴ്സ് ഇടപ്പിഴിഞ്ഞി ശാന്തകുമാരി ടീച്ചർ, ശ്രീദേവി ടീച്ചർ, ഇവരൊക്കെ കോട്ടൺ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ആ കാലം എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ തീർത്താ തീരാത്ത നന്ദിയാണ്. എനിക്ക് മലയാളത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനമാണ്. ആ ഭാഷയോട് തീർത്താ തീരാത്ത സ്നേഹമാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വാസ്തവത്തിൽ ഞങ്ങളെ സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ തന്നെയാണ് പഠിപ്പിച്ചത്. മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയാണെന്നൊക്കെ പറയുന്ന പല ആളുകളുടെയും മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ നിർബന്ധപൂർവം എന്നെയും എൻ്റെ സഹോദരനെയും അവിടെ ചേർക്കാൻ അവർ കാണിച്ച ആർജവമുണ്ടല്ലോ, സത്യസന്ധത, അത് ഞങ്ങളിലേക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്ദിയോടുകൂടി എല്ലാവരെയും ഓർമ്മിക്കുന്നു ഞാൻ.
0: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: ഒരു പാട്ടുണ്ട്, ഈ പൂർണേന്ദു മുഖിയോട് അമ്പലത്തിൽ വെച്ച് പൂജിച്ച് ചന്ദനം ഞാൻ ചോദിച്ചു. അത് പൂർണ്ണ

ഇതില് ഞാൻ അത് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഓരോ പ്രദേശത്തിനും പ്രാദേശികമായിട്ടുള്ള ഭാഷയുണ്ടല്ലോ, തനതായ സംസ്കാരം. ഇപ്പൊ ഈ പാട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു വിചാരിക്കും, ഈ പൂർണ്ണേന്ദ് മുഖിയോട് അമ്പലത്തിൽ വെച്ച് പൂജിച്ച് ചന്ദനം ഞാൻ ചോദിച്ചു, അത് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ ഈ കൺമണിയെ അത് കേട്ട് നാണിച്ച് നാണിച്ചു, അതും വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. കാൽനഖം കൊണ്ടൊരു വര വരച്ചു, അപ്പൊ ഷി ഡ്രൂ എ ലൈൻ വിത്ത് ഹെർ ടോ നെയിൽ എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമായിരിക്കും, അത് ആഘാതമായിരിക്കും. അപ്പൊ ഇത് വാസ്തവത്തില് അതിന്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത്, അത് കുരുക്ഷേത്രം എന്നുള്ള സിനിമ ശ്രീ പി ജയചന്ദ്രൻ പാടിയിരുന്നു, പി ഭാസ്കരൻ മാഷ് എഴുതി, ശ്രീ കെ രാഘവൻ അദ്ദേഹം സംഗീതം നിർവഹിച്ച്. അപ്പോ ആ പാട്ട് കേൾക്കാം.

0: ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലാണ് മാഡത്തിന് ക്യാൻസർ രോഗനിർണയം നടക്കുന്നത്. ഒരു ക്രൈസിസ് മാനേജർ എന്ന നിലയിൽ സ്വന്തം ജീവിതത്തിലുണ്ടായ ഈ വലിയ പ്രതിസന്ധിയെ എങ്ങനെയാണ് നേരിട്ടത്?
1: എനിക്ക് വാസ്തവം പറഞ്ഞാൽ ഞാൻ വളരെ മനോഹരമായിട്ട് അതിനെ നേരിട്ടു എന്ന് തന്നെ പറയാം. ഒന്ന്, എനിക്ക് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഏത് രോഗത്തിനെ പറ്റിയാണെങ്കിലും മരണ ഭയമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു ദിവസം മരിക്കണം, അത് ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും എനിക്ക് പ്രയാസമൊന്നും ഇല്ല എന്നുള്ളൊരു ഇത് വന്നു. ഇതിനെ ഞാൻ ധൈര്യപൂർവ്വം തന്നെ നേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കുന്ന ഈ ആർ സി സിയിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്, സർക്കാർ ആശുപത്രിയാണ്. അപ്പോൾ അവിടെ ഈ ട്രീറ്റ്മെൻറ്റിന് ഞാൻ പോകുമ്പോൾ വലിയ പുരുഷാരം, ഈ തൃശ്ശൂർ പൂരത്തിനുള്ള ആളുകൾ അവിടെയുണ്ട്, കാത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാനും ആ ക്യൂവിൽ നിൽക്കുകയാണ്. അവിടെ ഓരോന്നിനും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട് കേട്ടോ. കിഡ്നിക്ക് പ്രത്യേകം ആള്, ലിവറിന് പ്രത്യേകം ആള്. മുറിക്ക് മുമ്പിൽ ഞാൻ കാത്തിരിക്കുമ്പോൾ ആരോ പറഞ്ഞു ഇദ്ദേഹം വലിയ കഥകളി ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. കാരണം എൻ്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മ എന്ന് പറയുന്ന അവർ ട്രാവൻകൂറിലെ ആദ്യത്തെ സ്ത്രീ കഥകളി പെർഫോമറാണ്. അപ്പോൾ ഈ എൻസൈക്ലോപീഡിയയിലെ സർവവിജ്ഞാന കോശത്തിൽ വൈരയിൽ മീനാക്ഷി അമ്മ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ഈ ആർട്ട് മ്യൂസിയത്തിൽ ഈ പേരും ഈ പടവും ഒക്കെ വെച്ചിട്ടുണ്ട്. അന്ന് സ്ത്രീകളിങ്ങനെ പുറത്ത് ഇതിന് പോവില്ലല്ലോ, അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കുണ്ടല്ലോ. അപ്പം എൻ്റെ ഇങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞു ഇത് ഒരു 60-70% ക്യാൻസർ തന്നെയാണ്. അപ്പോൾ എവിടെ ചികിത്സിക്കുന്നു? അമ്മ ഇവിടെ ചികിത്സിക്കാനുള്ള, എനിക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ പോകാനുള്ള പൈസ തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുള്ള ആളുകൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് ചികിത്സ. അതങ്ങനെ കഴിഞ്ഞു. അത് ഞാൻ നോൺ ക്ലിനിക്കലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു ഞാൻ പുറത്തിരിക്കുമ്പോൾ ഡോക്ടർ കഥകളി പെർഫോമൻസ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആ വലിയ സന്തോഷമായി അദ്ദേഹത്തിന്. അപ്പോൾ ആ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത് കടന്നു വരികയാണെങ്കിൽ അടുത്ത ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഡോക്ടർക്ക് എൻ്റെ വക ഒരു കഥകളി പ്രതീക്ഷിക്കാം. എനിക്ക് വളരെ താല്പര്യമുള്ളൊരു മേഖലയാണ് അത്. കഥകളി എനിക്ക് വാസ്തവം പറഞ്ഞാൽ കണ്ട് ആസ്വദിക്കാനുള്ള വിജ്ഞാനം എനിക്കില്ല, അത്രയും ധാരണകളില്ല എനിക്ക്. സാധാരണ എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് എത്ര കാലം ഞങ്ങൾ ജീവിക്കുമോ, എത്ര സമയമുണ്ടെന്നൊക്കെയാണ്. ഈ ഒരു കഥകളി പെർഫോമൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളാണ്, അതെന്തായാലും കാണാൻ ഞാൻ വരും എന്ന് പറഞ്ഞു. അപ്പം അതങ്ങനെ ഇനിയിപ്പോൾ കഥകളി പഠിക്കണം എന്നുള്ളൊരു ജോലിയുണ്ട്. പിന്നെ ഈ രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോധ്യം. നമ്മൾ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ കൂടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാകും. പ്രത്യേകിച്ച് എൻ്റെ പങ്കാളി, ജീവിത പങ്കാളി ഒരുപാട് സംസ്ഥാനങ്ങളിൽ ട്രാൻസ്ഫറായി പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളൊന്നും കൂടെ താമസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഗാർഹിക

0: മായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ അസുഖത്തിൻ്റെ സമയത്ത് സമ്പൂർണമായിട്ടും ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ മറുപുറം നമ്മൾ കാണാനിടയായി എന്ന് പറയുന്നത് പോലെ ഈ വിവാഹ ജീവിതത്തിൻ്റെ ഒരു പുറം മാത്രമേ ഒരു വശം മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മറുവശവും കൂടി കാണിച്ചു തരുവാൻ ഈ അസുഖം കാരണമായി എന്നുള്ളത്. പിന്നെ എൻ്റെ മകൾ ഇപ്പോൾ ഗോവയിലാണ്. അവൾ ഫ്രീലാൻസിങ് ജേർണലിസ്റ്റാണ്, സ്വതന്ത്ര പത്രപ്രവർത്തനം. അപ്പോൾ അവൾ ഇപ്പോൾ ഈ ഓണത്തിന് വിളിച്ചാൽ അടുത്ത ഓണത്തിനാണ് അവൾ ഫോൺ എടുക്കുന്നത്. ഇതിൻ്റെ ചികിത്സയുടെ സമയത്ത് നമ്മൾ വിളിച്ചാൽ അവൾ ആ വിളിപ്പുറത്തുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. ഈ കീമോതെറാപ്പി അതൊക്കെ വളരെ കഠിനമായ ഒരു ചികിത്സാ രീതികളാണ്. അതിൽ കൂടെ കടന്നു പോവുക ദുഷ്കരം തന്നെയാണ്. പെയിൻ കില്ലറും ഒക്കെ തരും അവർ ഈ വേദനകൾ കുറയ്ക്കാൻ. ഞാൻ പക്ഷെ പെയിൻ കില്ലർ ഒന്നും എടുത്തില്ല, അതൊരു മഹത്തായ കാര്യമായിട്ട് പറയുകയല്ല. പക്ഷെ വേദനയിൽ കൂടി കടന്നു പോകാൻ എൻ്റെ മനസ്സ് തയ്യാറായിരുന്നു. കടന്നു പോവുക തന്നെ വേണമെന്ന് ഞാനൊരു തീരുമാനം കൊണ്ടെടുത്തു. അപ്പോൾ അതങ്ങനെ കടന്നുപോയി. സ്ലീപ്പിംഗ് പിൽസ് തരും അവർ ഉറങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അതും എടുത്തില്ല ഞാൻ, അതല്ലാതെ തന്നെ ഉറങ്ങുമ്പോൾ ഉറങ്ങിയാൽ മതി എന്നൊരു തീരുമാനം. അപ്പം അതൊക്കെ എന്നെ ഈ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കുറേയേറെ സഹായിച്ചിട്ടുണ്ട്. ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിനകത്ത് ഒരു കുട്ടിച്ചാത്തൻ ഉണ്ടല്ലോ, ഇങ്ങനെ മെഴുമിഴാന്നിരിക്കുന്ന ഒരു രൂപം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുട്ടിച്ചാത്തൻ ഇങ്ങനത്തെ ഒരു രൂപത്തിൽ കാണുന്നത്. കണ്ടീലി ഇല്ല, ഈ പുരുകമില്ല, എല്ലാം കൂടി ഇങ്ങനെ ഒരു വഴുവഴുപ്പുള്ള ഒരു രൂപം, വലിയ രണ്ട് ചെവിയും കൂടി. അപ്പം ഞാൻ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു രൂപത്തിന് ഒരു സാദൃശ്യം അങ്ങനെ വരും. നമ്മളൊരു മനുഷ്യ രൂപമാണോ എന്ന് തന്നെ സംശയം തോന്നുന്ന രീതിയിൽ നമ്മൾ ആകെ മാറിപ്പോവും. ആ സമയത്ത് നമ്മളെ കരുതലോടെ നോക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു, അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിത പങ്കാളി അതിനെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 10-ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ കണ്ടു മാത്രം പോയ അല്ലെങ്കിൽ അധികം അങ്ങനെ സമ്പർക്കമില്ലാതിരുന്ന ഒരുപാട് പേര് അവരിങ്ങനെ സ്നേഹത്താൽ എന്നെ പൊതിഞ്ഞു. ഇടയ്ക്ക് മാത്രമേ അവർ വിളിക്കുള്ളൂ. ഞാൻ എല്ലാവരോടും അപേക്ഷിച്ചിരുന്ന ദൈവം, എനിക്ക് ചിലപ്പോൾ ഫോണൊന്നും എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. പക്ഷെ അവർ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പം എനിക്കതൊരു വലിയൊരു അനുഭവമാണ് തന്നത്. അതായത് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടുണ്ടോ, ഇനി ആരും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മൾ തന്നെ ഉണ്ട്. അത് ആ ഒരു വലിയ ആത്മവിശ്വാസമായിരുന്നു. അപ്പം അത് കടന്നു വന്നു.
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: അടുത്ത പാട്ട് നമ്മളിപ്പോൾ മനുഷ്യർ മാത്രം അങ്ങനെ ഒരു ജീവിതം അല്ല, എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷികളും എല്ലാം നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ തെരുവ് നായ്ക്കളെ ഞാൻ കുറേ പേരെ രക്ഷിച്ചെടുത്തുകൊണ്ട് വന്ന റെസ്ക്യൂഡ് ഡോഗ്സ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാളെ മാർക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു, അതൊരു വ്യാഴാഴ്ചയാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതിൻ്റെ പേര് തേഴ്സ്ഡേ എന്നാണ്. പിന്നെ ഒരാളെ വാടക വീട്ടിൽ താമസിക്കുന്നവർ ഇട്ടിട്ട് പോയി, അവർ ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോൾ അവർ അവിടെ ഇട്ടിട്ട് പോയി. അപ്പോൾ അതിൻ്റെ പേര് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിന് നെയിംലെസ് എന്ന് പേരിട്ട്, പേരില്ലാത്ത ഒരാൾ. ആ നെയിംലെസ്സിന് പിന്നെ രണ്ട് കുട്ടികൾ, അത് ഗർഭിണിയായിരുന്നു ആ സമയത്ത്, അത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അതിൽ രണ്ട് കുട്ടികൾ, അവരെല്ലാവരും എൻ്റെ വീട്ടിലുണ്ട്. 5 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 2 പേര് മരിച്ചു, 3 പേരുണ്ട്. ഒരാളുടെ പേര് ശംഖു എന്നാണ്, അത് ഇപ്പം എൻ്റെ മകളുടെ കൂടെയുണ്ട്. നമ്മൾ ഈ തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടല്ലോ, പേ വിഷബാധയുള്ളവരാണ്. അങ്ങനെയല്ല, വാസ്തവത്തിൽ പല രാജ്യങ്ങളിലും അവർ ചെയ്യുന്ന, എവിടെയൊക്കെ തെരുവ് നായ്ക്കളെ സമൂലമായി കൊന്നൊടുക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം ദുരന്തങ്ങൾ, അതായത് ഈ സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയും, അതായത് ജന്തുജന്യ രോഗങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. സൂറത്തിൽ 1994 മുഴുവനും തെരുവ് നായ്ക്കളെ കൊന്നു കളഞ്ഞു. അപ്പോൾ അവിടെ ഈ എലികളുടെ ശല്യം കൂടിയിട്ട് പ്ലേഗ് ബാധിച്ചു. അപ്പോൾ ഇത് ഒന്നൊന്നുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഒരു ജീവിയെ നമ്മൾ കൊന്നൊടുക്കിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും. അപ്പോൾ പല രാജ്യങ്ങളിലും ഡെൻമാർക്ക് അവരൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആനിമൽ ബർത്ത് കൺട്രോൾ, അത് തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ എല്ലാത്തിനെയും വാക്സിനേറ്റ് ചെയ്യും. ഈ ഉപേക്ഷിക്കുന്ന നായ്ക്കൾ, അത് വലിയ കുറ്റകൃത്യമായിട്ട്. ഇപ്പോൾ പല വീട്ടിലും എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നായ്ക്കളെ ആ ഓമനത്വത്തിൻ്റെ ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ റോഡിൽ ഉപേക്ഷിക്കുക. അവർക്ക് അറിയില്ല റോഡിൽ ജീവിക്കാൻ, അവർ തെരുവ് നായ്ക്കളായിട്ട് മാറുകയാണ്. ഈ നമ്മൾ വേറൊരാളുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ അതൊക്കെ വേറൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തും. കവിളത്തെ കണ്ണീർ കണ്ട് അങ്ങനെ ഒരു പാട്ടുണ്ട്, മണിമുത്താണ് എന്ന് കരുതി. അത് വേറൊരാൾ കരയുമ്പോൾ അത് ഒരു മുത്ത് അങ്ങനെ വരികയാണ് എന്ന് വിചാരിച്ചിട്ട് വില പേശാൻ ഒരാൾ ചെല്ലുകയാണ്. അതുപോലെ സങ്കടത്തിൻ്റെ തേങ്ങൽ കേട്ട് അത് പുതിയൊരു രാഗമാണെന്ന് വിചാരിച്ചിട്ട് അതിന് ശ്രുതി ചേർക്കാൻ അങ്ങനെ പോയ ഒരു പാട്ടാണ് അത്. എനിക്കൊന്ന് ശ്രീ എം എസ് ബാബുരാജ്, അദ്ദേഹം സംഗീതം, പി ഭാസ്കരൻ മാഷ് എഴുതിയത്.
1: പാട്ടിന് ശേഷം നമുക്ക് തിരികെ വരാം.

0: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 14,320 രൂപ നിരക്കിലും പവന് 520 രൂപ കുറഞ്ഞ് 1,14,560 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ഞാൻ എന്റെ പ്രയഗാനങ്ങൾ തുടരുന്നു.
1: ദുരന്തങ്ങളെ നേരിടാൻ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ രോഗാവസ്ഥ നൽകിയ ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികളെ ഒരു ദുരന്തമായി കാണാതെ ഒരു അതിജീവനമായിട്ടാണല്ലോ കണ്ടത്. അപ്പം ഇത്തരം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, അതായത് എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഹോർമോൺ ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ ഈ സന്ധിവേദനകൾ എവിടെയൊക്കെ സന്ധി ഉണ്ടെന്ന് നമുക്ക് നല്ല ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വിചാരിക്കണം അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സന്ധികളെ പറ്റി ഞാൻ ഇതുവരെ ബോധവതിയായിരുന്നില്ല. എവിടെയൊക്കെ സന്ധികളുണ്ട്, ജോയിൻസ് ഉണ്ടെന്ന് നമ്മളങ്ങനെ എന്നു എണീറ്റ് ഓഹോ ഇവിടെ സന്ധിയുണ്ട് അങ്ങനെ നമ്മൾ ആലോചിക്കില്ല. പക്ഷെ ഇപ്പം എനിക്ക് അറിയാം എവിടെയൊക്കെ ഈ ജോയിൻസ് ഉണ്ടെന്നുള്ളത്. ഇതിങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഓ അവിടെ ഉണ്ടല്ലോ ഒരു സന്ധി എന്ന് വിചാരിക്കുക. അതുപോലെ ഇത് സെക്കൻഡറീസ് ആയിട്ട് നമ്മുടെ കക്ഷത്തിൻ്റെ അവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളൊരു മുഴയായിട്ടാണ് രണ്ടാമതായിട്ട് കണ്ടത്. മാറിടത്തിലെ ഡക്ട് എന്ന് പറയുന്ന അവിടെയാണ് തുടക്കം. ഈ ലിംഫ് നോഡ്സ് മുഴുവനും വലത്തെ കയ്യിലെ എടുത്ത് മാറ്റി. ശരിക്കും വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു 400 മുതൽ 800 വരെ ലിംഫ് നോഡ്സ് ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഈ ഇത് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പയറിന്റെ ഒരു ഷേപ്പിലിരിക്കുന്ന ചെറിയൊരു സാധനം, 2 മില്ലിമീറ്റർ മുതൽ 25 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള ഒരു സാധനം. ഈ ക്യാൻസർ വരുമ്പോൾ ഇത് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ മുഴയായിട്ട് അത് വരുന്നത്. അതായത് അവരിതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പാവങ്ങളും നമ്മൾ അറിയാതെ എന്തെല്ലാം ജോലി ചെയ്യുന്നു. അത് ഈ ലിംഫ് നോഡ് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സ്രവങ്ങൾ അവിടെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്ന. അപ്പോൾ നമ്മൾ ഇത് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം. പ്രത്യേക എക്സസൈസ് ഉണ്ട്. ഒരു പ്രത്യേക ഒരു പാത്രമൊക്കെ വെച്ച് തരും ആദ്യം സർജറി ചെയ്ത് കഴിഞ്ഞിട്ട്. അതിലിങ്ങനെ കളക്ട് ചെയ്യുമ്പോഴാണ് ഈ ജോലിയൊക്കെ ഈ ലിംഫ് നോഡ്സ് നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ ശരീരം വാസ്തവത്തിൽ നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏത് രോഗാവസ്ഥയിലും നമ്മൾ സമാധാനിക്കേണ്ടത് നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 1 കോടിയോളം ആളുകൾ കാഴ്ചശക്തി ഇല്ലാത്തവർ ഉണ്ട്, കേൾവി കുറവുള്ള ആളുകൾ. 1000 കുട്ടികൾ ജനിച്ചാൽ 4 പേർക്ക് കേൾവിയില്ല. അപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ, ബുദ്ധി നേരെയാണെങ്കിൽ, ഇപ്പം ബുദ്ധിമാന്യമുള്ള എത്രയോ പേര് അങ്ങനെ ജനിക്കുന്നു. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ്. അപ്പം ഈ രോഗങ്ങളെ ഒന്നും നമ്മൾ അങ്ങനെ ഒരു നിരാശ ആയിട്ട് കാണേണ്ടതില്ല. ഏതിനെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി ആരും കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വന്നത് ഒറ്റയ്ക്കല്ലേ. നമ്മളിങ്ങനെ ഒരു കൂട്ടമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ജനിച്ച അങ്ങനെ അല്ലല്ലോ. പോകുന്നതും ഒറ്റയ്ക്കല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേര് നമ്മുടെ കൂടെ കാണും. അവരും ഓരോരുത്തരായിട്ട് അവരും കൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വന്നോ ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ ആ ബോധ്യം മനസ്സിൽ വയ്ക്കുക. ഇങ്ങനെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കാൻ പോകരുതെന്നുള്ള എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ. എപ്പോഴും എല്ലാത്തിൻ്റെയും നല്ല വശം കാണാനായിട്ട്, ഒരു ദുരനുഭവം ആയിട്ട് ഒന്നിനെയും എടുക്കേണ്ടതല്ല, അത് പാഠമായിട്ട് എടുത്താൽ മതി. അതായത് നമ്മളെ തിരുത്താൻ ഉള്ള ഒരു പാഠമായിട്ട് എടുത്താൽ മതി. ഇപ്പം ഈ ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കീമോതെറാപ്പി കഴിയുമ്പോൾ പൊതുവേ ഉള്ള അനുഭവം ആളുകൾക്ക് സ്വഭാവം കുറച്ചൊന്നും നന്നാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ നല്ല സ്വഭാവം എനിക്ക് ഇപ്പം തന്നെ ഉണ്ട് ഡോക്ടർ പറഞ്ഞു. പിന്നെ എന്നാൽ അത് പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു സാധ്യത, ഒരു വാതിൽ എപ്പോഴും തുറന്നിരിക്കും. ഈ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉദിക്കുന്നുണ്ടല്ലോ. അത് സൂര്യൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ അങ്ങനെ കരുതിയാൽ മതി.
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
2: അസ്തമന കടലിനകലെ, സൂര്യൻ അസ്തമിക്കുന്ന ഒരു ഭാഗം ചക്രവാളം, അതിനും അപ്പുറത്ത് അജ്ഞാതമായിട്ടുള്ള ഒരു ദ്വീപിലെ അരയന്നങ്ങളെ, തിരമാലകളെ. തിരമാലകൾ ഇങ്ങനെ അരയന്നമായിട്ട്, അരയന്നം ഒരു സന്ദേശവാഹകനായിട്ട് നമ്മൾ പല സാഹിത്യത്തിലും വരുന്നുണ്ടല്ലോ. ഇപ്പൊ നളചരിതമാട്ടകഥയിലും ഈ ദമയന്തി അടുത്ത് നളനെ പറ്റിയുള്ള വിശേഷങ്ങൾ പോയി പറയുന്ന അരയന്നമാണ്. അതൊരു വിശുദ്ധിയുടെ പ്രതീകം. അതുപോലെ ഈ തിരമാല ഇങ്ങനെ ആരുടെയോ സന്ദേശം കൊണ്ട് ഇങ്ങനെ വരികയാണ് കരയിലേക്ക് എന്നുള്ള ഒരു ഇത്. സന്ധ്യ എന്നുള്ള സിനിമയിൽ ശ്രീ MS ബാബുരാജ് സംഗീതം നിർവഹിച്ചിരിക്കുന്നു.

0: ജീവിതം നേരിടുന്ന അപ്രതീക്ഷിത ദുരന്തങ്ങളെ ശാസ്ത്രീയമായ അറിവുകൊണ്ടും വ്യക്തിപരമായ പ്രതിസന്ധികളെ തളരാത്ത മനക്കരുത്തുകൊണ്ടും എങ്ങനെ നേരിടാമെന്നതിൻ്റെ ജീവിക്കുന്ന മാതൃകയാണ് ഡോക്ടർ കെ ജി താര. പ്രകൃതിയുടെ മാറ്റങ്ങളെ തിരിച്ചറിയാനും അതിനൊപ്പം കരുതലോടെ ജീവിക്കാനും മാഡം നൽകിയ ഓരോ നിർദ്ദേശവും നമ്മുടെ ശ്രോതാക്കൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കലയെയും തത്വശാസ്ത്രത്തെയും നെഞ്ചോട് ചേർക്കുന്ന താങ്കളുടെ ഈ സക്രിയമായ ജീവിതം ഏവർക്കും പ്രചോദനമാകട്ടെ. വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഡോക്ടർ താരയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ആകാശവാണിയുടെ പേരിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: എനിക്കും അങ്ങോട്ട് ഒരുപാട് നന്ദി കേട്ടോ. ശരിക്കും ശ്രീമതി ആശ, ഇവിടുത്തെ ജീവനക്കാർ, കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ എല്ലാവർക്കും നിങ്ങൾ എനിക്ക് ഈ അവസരം തന്നതിനും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു.
2: സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
6: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
8: മഴ,
9: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
8: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
9: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
8: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
9: 18 പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
8: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
10: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിൽ ഗണേഷ് സുന്ദരം, സൗമ്യ രാമകൃഷ്ണൻ എന്നിവർ പാടിയത്, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജുബാലന്റെ സംഗീതം.

0: 9496553321. മറ്റൊരു നമ്പർ 9496593321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
6: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: തൂവൽ കൊട്ടാരം ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. വരികൾ എഴുതിയത് കൈതപ്രം, ഈണം നൽകിയത് ജോൺസൺ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട് വട്ടപ്പാറ.
2: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം, നാളെ രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
4: ഒരു ഗാനം കൂടി. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. പന്തളം സുധാകരന്റെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: ഇപ്പോൾ സമയം 11 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2001 മുതൽ പറവൂർ മണ്ഡലത്തിലെ MLA ആയിരുന്ന വി ഡി സതീശൻ ആദ്യമായാണ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ചടങ്ങിൽ രണ്ടാമതായി പ്രതിജ്ഞയെടുത്തത്. പിന്നീട് രമേശ് ചെന്നിത്തലയും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് സണ്ണി ജോസഫും പ്രതിജ്ഞ ചെയ്തു. സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളിയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം ഇന്ന് തിരുത്തിയാട വസതിയിൽ. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യനാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 520 രൂപ കുറഞ്ഞ് 114,560 രൂപയായി. ഗ്രാമിന് 14,320 രൂപ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എടയന്നൂരിലെ SP ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ ഇന്ന് ആരംഭിക്കും. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ജഡ്ജി റൂബി കെ ജോസ് മുൻപാകെയാണ് വിചാരണ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക്.
2: ആകാശവാണി ഇപ്പോൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. സ്റ്റുഡിയോയിൽ ശ്രീ മുഹമ്മദ് അൻവറുമായി സംസാരിക്കുന്നത് MR രഞ്ജിനി. പരിപാടി ആരംഭിക്കുന്നു.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ പാമ്പുകടിയും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ മുഹമ്മദ് അൻവർ സാറാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: സാർ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പാമ്പുകടി ഏൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നത്?
4: നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ സാധാരണ പലയിനത്തിൽപ്പെട്ട പാമ്പുകൾ കാണാറുണ്ട്. എന്നിരുന്നാലും ഈ പാമ്പുകളെ ആകർഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ വീടുകളുടെ പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, പാമ്പുകൾക്ക് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒളിയിടങ്ങൾ. മറ്റൊന്ന്, പാമ്പുകൾക്ക് ഭക്ഷണമാകുന്ന ജീവികളുടെ സാന്നിധ്യം. ഈ രണ്ട് സംഗതികളും നമ്മുടെ വീടുകളുടെ പരിസരത്തേക്ക് പാമ്പുകളെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ വീടിന് പരിസരത്ത് എത്തിപ്പെടുന്ന പാമ്പുകൾ, ഇപ്പോൾ പാമ്പുകളെ ആകർഷിക്കുന്ന ഒളിയിടങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ചിലപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു മാളമാകാം, അല്ലെങ്കിൽ ഒരു വിള്ളലോ പൊത്തോ ഒക്കെ ആകാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന വിറകാകാം, അല്ലെങ്കിൽ നിർമ്മാണ വസ്തുക്കളാകാം. ഇനി ഭക്ഷണത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ പാമ്പുകൾ കൂടുതലായി കഴിക്കുന്ന എലി, തവള പോലുള്ള ജീവികളുടെ സാന്നിധ്യം, അതുപോലെ ചിലപ്പോൾ പക്ഷി, വീട്ടിൽ വളർത്തുന്ന അലങ്കാര പക്ഷി, അതിൻ്റെ മുട്ട ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മൂർക്കനും ചേരയ പോലുള്ള പാമ്പ്, കോഴിമുട്ട, ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ വീടിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ നമ്മൾ ഓരോ പാമ്പുകളെ ആകർഷിക്കുന്ന അത്തരത്തിലുള്ള സംഗതികൾക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇപ്പോൾ വീട്ടിൽ പക്ഷികളെ, അലങ്കാര പക്ഷികളെയൊക്കെ വളർത്തുന്ന വീടാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു എക്സ്ട്രാ കെയർ നമ്മൾ സ്വീകരിക്കുക, കരുതുക എന്നുള്ളതാണ്. കോഴി വളർത്തുന്ന വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ടയെടുക്കാൻ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ കെയർ സ്വീകരിക്കുക. അതുപോലെ ഈ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാതെ അലക്ഷ്യമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന എലികളുടെ സാന്നിധ്യം പാമ്പുകളെ പ്രത്യേകിച്ച് അട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെ പരമാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ പാമ്പുകളെ സംബന്ധിച്ച് സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷൂ ഇടുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. രാത്രി സമയങ്ങളിലാണെങ്കിൽ പാമ്പുകളുടെ സാന്നിധ്യം വഴികളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കിണറിനടുത്തേക്കൊക്കെ പോകുമ്പോൾ വെള്ളം കോരി ഉപയോഗിക്കുന്ന കിണറാണെന്നുണ്ടെങ്കിൽ ആ കിണറിൻ്റെ ചുറ്റുവട്ടത്ത് അല്പം വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചന്ദ്രൻ്റെ രാത്രി സമയങ്ങളിൽ ചന്ദ്രൻ്റെ റിഫ്ലക്ഷൻ കാണുകയും ആ റിഫ്ലക്ഷൻ കണ്ടിട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്ന ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും, ഈയല് പോലുള്ള ചെറിയ പ്രാണികൾ. അപ്പോൾ അതിനെ പിടികൂടി കഴിക്കാൻ വേണ്ടി വരുന്ന തവളയും പല്ലിയും പോലുള്ള ചെറിയ ജീവികളും ആ ജീവികളെ പിടികൂടി കഴിക്കാൻ വേണ്ടി വരുന്ന വെള്ളിക്കെട്ടൻ പോലുള്ള പാമ്പുകൾ, രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് സഞ്ചരിക്കുന്ന ഇരപിടിക്കുന്ന പാമ്പുകൾ. അപ്പോൾ അത്തരം കിണറിനടുത്തേക്കൊക്കെ പോകുമ്പോഴും അതുപോലെ നമ്മൾ ഒറ്റപ്പെട്ട വഴിയിലൂടെയൊക്കെ ഇപ്പോൾ വീട്ടിലേക്ക് നടന്നു പോകുന്ന അല്പദൂരം നടന്നു പോകുന്ന സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഈ ഒറ്റയടിപ്പാത പോലുള്ള വഴികളാണെങ്കിൽ അതിൻ്റെ സൈഡിൽ ചെറിയ ചെടികളൊക്കെ മുളച്ച് നിൽപ്പുണ്ടാവും, അടിക്കാടുകളൊക്കെ വളർന്നു നിൽപ്പുണ്ടാവും, ചിലപ്പോൾ കരിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വഴിയൊക്കെ പരമാവധി ക്ലിയറാക്കി ഇടുക, പാമ്പിനൊക്കെ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവിടെ ഒഴിവാക്കുക, രാത്രി സമയങ്ങളിൽ വെളിച്ചം പ്രത്യേകിച്ച് കയ്യിൽ കരുതുക. ഇതൊക്കെയാണ് വീടിന് പുറത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികൾ. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടമായിട്ട് നമ്മൾ രാത്രി എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോവുകയാണ്, ഉദാഹരണത്തിന് ഇപ്പോൾ വെക്കേഷൻ കാലയളവിലാണെങ്കിൽ മിക്കവാറും അമ്പലത്തിൽ ഉത്സവം പള്ളിപ്പെരുന്നാളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും ഇങ്ങനെ കുറച്ച് ദൂരമുള്ള വീട്ടിലേക്ക് നടന്നായിരിക്കും പോവുക, കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർ ഈ വഴിയുടെ മധ്യഭാഗത്ത് നമുക്ക്

0: കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഭാഗത്തുകൂടെ തന്നെ നടത്തിക്കുക. വഴിയുടെ അരികിലൂടെ നടക്കുന്ന ഒരു പ്രവണത കുട്ടികൾക്കുണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ
1: കൃഷിയിടങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവർ
0: കൂടുതലായി പാമ്പ് കടിയേൽക്കാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് വിഭാഗങ്ങളെന്ന് പറയുന്ന ഒന്ന് തൊഴിലുറപ്പിൽ തന്നെ ഈ കാടുവെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ. അപ്പൊ കൃഷിയിടങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഈ പ്രത്യേകിച്ച് നെല്ല് ഗോതമ്പ് പോലുള്ള ധാന്യവർഗ്ഗങ്ങളൊക്കെ ആയാലും അതുപോലെ ഈവൻ പച്ചക്കറി ആയാലും കിഴങ്ങു വർഗ്ഗങ്ങളായാലും ഏത് തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളായാലും അതൊക്കെ കഴിക്കാൻ വേണ്ടി എലികൾ വരും. അപ്പോൾ ഈ ധാന്യങ്ങളൊക്കെ കഴിക്കാൻ പക്ഷികൾ വരും, പക്ഷേ കിഴങ്ങു വർഗ്ഗങ്ങൾ കൃഷി ചെയ്തെടുത്ത് പക്ഷികൾ ഉണ്ടാവില്ല, പക്ഷേ എലികൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ എലിയെ പിടിക്കാൻ വേണ്ടി പൊതുവിൽ മൂർഖനും അണലിയും പോലുള്ള പാമ്പുകളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാരും അതുപോലെ തൊഴിലുറപ്പിൽ തന്നെ ഈ കാട് വെട്ട്, അതുപോലെ വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ചില മുൻകരുതലുകളും സ്വീകരിക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ എന്ന് പറയുന്നത് സേഫ്റ്റി ഗ്ലൗവും അതുപോലെ ഈ ഷൂ ഗംബൂട്ടും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. കാടുവെട്ട് ഈ അടിക്കാട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാട് വെട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ സേഫ്റ്റി ഷൂ അല്ലെങ്കിൽ ഗംബൂട്ട് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 80% നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു ഘടകമാണത്. കാരണം പാമ്പ് ഈ അടിക്കാടുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പ് കടിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത കാൽപാദത്തിലാണ് അല്ലെങ്കിൽ കണങ്കാലിന്റെ ആ ഭാഗത്താണ്. ഗംബൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ സേഫായി. പിന്നെ ഈ ഗ്ലൗവിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതിൽ ചിലപ്പോൾ പാമ്പ് തന്നെ ആകണമെന്നില്ല, ചിലപ്പോൾ അത് ഒരു തേളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലന്തിയോ പോലുള്ള വിഷജീവികളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ ഒരു കുപ്പിച്ചില്ലാണെങ്കിൽ പോലും അതുകൊണ്ട് കയ്യിൽ മുറിവുണ്ടാകാനും അത് ഇൻഫെക്ഷൻ ആകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സേഫ്റ്റി ഗ്ലൗവ് ഉപയോഗിച്ചാൽ ഇതിനെല്ലാം എതിരിൽ വളരെയധികം പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ നീളമുള്ള കത്തിയൊക്കെ ഉപയോഗിച്ച് കാട് വെട്ടാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും വളരെയേറെ നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്തരം കാട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ
1: ഒഴിവാക്കുന്ന
0: സാഹചര്യങ്ങളിലൊക്കെ.
1: അതുപോലെ ഈ പാമ്പ് കടിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: വിഷപ്പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പ്രധാനമായും നമുക്ക് രണ്ട് തരത്തിലുള്ള വിഷപ്പാമ്പുകളാണ് കേരളത്തിലുള്ളത് കണ്ടുവരുന്നത്. ന്യൂറോടോക്സിക്, ഹീമോടോക്സിക് എന്ന് പറഞ്ഞ രണ്ട് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുണ്ട്.
1: നമുക്ക് ഒരു ശ്രോതാവ് ലൈനിലുണ്ടെന്ന് തോന്നുന്നു, അപ്പൊ അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ആ കേൾക്കാമോ? ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ശ്രീകണ്ഠനാണ് മാഡം.
1: എവിടുന്നാണ്?
2: പള്ളികളിനടുത്തുനിന്നാണ് വിളിക്കുന്നത്.
1: റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? ഒന്ന് മാറി നിൽക്കാമോ?
2: ഞാൻ വണ്ടിയിലാണ് ഇരിക്കുന്നത്.
1: ആണോ, അതുകൊണ്ടാണോ? ശരി, ചോദിച്ചോളൂ, സാറിനോട് സംശയം ചോദിച്ചോളൂ.
2: എനിക്ക് ഇന്നലെ കുറെ കൃഷി ഉണ്ടായിരുന്നു, 1300 വാഴ ഉള്ള അത് മറിഞ്ഞ് വീണ്. അപ്പൊ രണ്ടു ദിവസം അവിടെ കിടന്നെടുത്ത് ഇതിന്റെ ഇടയിൽ നീക്കോലി വല്ല എന്തോ വന്നിരുന്നു. അപ്പൊ ഞാൻ ഇത് മൊത്തം വാരി കരയിലേക്ക് അടുപ്പിക്കായിരുന്നു. അപ്പൊ കയ്യിലും കാലിലൊന്നും ഷൂ ഇട്ടില്ല. അപ്പൊ ഈ നീക്കോലി സംഭവം ഞാൻ പേടിച്ച് ദൂരെ ഇങ്ങ് മാറി പെടഞ്ഞങ്ങ് മുന്നോട്ട് പോയി. അഥവാ ഇത് വയലിൽ വെച്ച് കടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എയ്ഡ് ആയിട്ട് സാർ.
0: നീർക്കോലിയെ സംബന്ധിച്ച് അത് വിഷമില്ലാത്ത ഒരു പാമ്പാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ഇപ്പൊ തവള പോലുള്ള ജീവികളെയൊക്കെ അത് പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ അത്തരം ജീവികളുടെയൊക്കെ ദേഹത്ത് ചിലപ്പം നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചില തരത്തിൽ ഇപ്പൊ ചൊറിച്ചിലോ അല്ലെങ്കിൽ അലർജിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വിഷപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആഹാരം കഴിച്ച ഉടനെ നമ്മളെ കടിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചൊറിച്ചിലോ ചെറിയ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് വിഷബാധയൊന്നും ഉണ്ടാകില്ല. നീർക്കോലി എന്ന് പറയുന്നത് നോൺ വെനമസ് ആയിട്ടുള്ള ഒരു പാമ്പാണ്. ഇല്ല, അതിന് സാധ്യത വളരെ കുറവാണ്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഈ അലർജിക്കായിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ അത് പിടികൂടി ഭക്ഷണമാക്കിയ ജീവിയുടെ ദേഹത്തു നിന്ന് അതിന്റെ പല്ലിലേക്കോ വായിലേക്കോ എത്തിപ്പെട്ട എന്തെങ്കിലും ഒക്കെ രാസപദാർത്ഥങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന അലർജിയോ ചിലപ്പോൾ ആ മുറിവ് കുറച്ച് നാളത്തേക്ക് ഒന്ന് ഡ്രസ് ചെയ്യുക, മരുന്ന് ഒക്കെയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതല്ലാതെ മറ്റ് ഈ വിഷബാധയുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. വിഷമില്ലാത്ത പാമ്പാണ് നീർക്കോലി.
2: ചെറിയ ഓയിൽമെന്റ് ഒക്കെ വയലിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഷെഡിൽ.
0: അതെ. പിന്നെ വേറൊരു സംഗതി ഈ പാമ്പുകളുടെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്.
2: അതാണ് പ്രശ്നം, അതാണ്.
0: അപ്പൊ നീർക്കോലിയാണ് എന്ന് നമുക്ക് ഉറപ്പില്ലാത്തിടത്തോളം നമ്മള് മറ്റ് ഈ ലക്ഷണങ്ങൾ, അതായത് വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്, അതിനുവേണ്ടി നമ്മൾ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യരുത്. പാമ്പ് കടിച്ചു എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് പാമ്പ് കടിക്ക് ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് പോവുക. ഒരു 24 മണിക്കൂർ നമ്മൾ അവിടെ ഒരു നിരീക്ഷണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം സേഫായി. നമ്മൾ ഒരിക്കലും ഒരു റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട സംഗതി.

0: ശരി, വിളിച്ചതിന് നന്ദി. ഇപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത്, ചിലപ്പോൾ നാട്ടിൻപുറത്ത് നമ്മൾ പറയാറുണ്ട് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന്. അപ്പൊ അതുപോലെ നീർക്കോലി കടിച്ചാലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു ധാരണയിലായിരിക്കും ചോദിച്ചത്. അതുപോലെ ഇദ്ദേഹം സംസാരിച്ചതിൽ നിന്ന് വേറൊരു സംശയം തോന്നിയത്, വയലില് ഓയിന്റ്മെന്റും അത്യാവശ്യമുള്ള സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നീർക്കോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇനത്തിലുള്ള ജീവികളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് ചികിത്സിക്കുന്നത് നല്ലതല്ല.
1: സ്നേക് ബൈറ്റിനെ സംബന്ധിച്ച് നമുക്ക് എന്താണ്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് സീറോ ആണ്. ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ട സംഗതികൾ ഒന്നും തന്നെ റെക്കമെൻഡബിൾ ആയിട്ടില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിനെ ചുരുക്കി പറയുന്നത് ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയും. ഇൻ കേസ് ഓഫ് സ്നേക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ്, RIGHT റൈറ്റ്. ആ റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ ഫോർ റീഅഷർ എന്നാണ്. കടിയേറ്റ ആളെ, അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തുക, ധൈര്യപ്പെടുത്തുക, പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആർ റീഅഷർ, ഐ ഫോർ ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം പേശി ചലനങ്ങൾ പരമാവധി കുറയ്ക്കുക, അതാണ് ഇമ്മൊബിലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഡോക്ടറോ നഴ്സോ അതല്ലെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മറ്റൊരു ആളോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ കടിയേറ്റ ഭാഗം നമുക്ക് ചെറിയ പ്രഷർ ബാൻഡ് ഉപയോഗിച്ച് ഇമ്മൊബിലൈസ് ചെയ്യാം, മസ്കുലർ ഇമ്മൊബിലൈസേഷൻ ചെയ്യാം. അല്ലാതെ ഒരാൾ ഇത്തരത്തിൽ ട്രെയിൻഡ് അല്ലാതെ ഡോക്ടറോ നഴ്സോ അതല്ല ഇത്തരത്തിൽ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയതോ അല്ലാത്ത ഒരാൾ അവിടെ ഇല്ലാത്തിടത്തോളം നമ്മൾ തുണി കൊണ്ടോ കയറ് കൊണ്ടോ ഒന്നും, അല്ലെങ്കിൽ പ്രഷർ ബാൻഡ് കൊണ്ടോ ക്രൈബ് ബാൻഡ് കൊണ്ടോ നമ്മൾ ചുറ്റിക്കെട്ടാനോ മുറുക്കി കെട്ടാനോ ഒന്നും ചെയ്യാൻ പാടില്ല. ആർ ഫോർ റിയഷർ, ഐ ഫോർ ഇമ്മൊബിലൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോ ടു ഹോസ്പിറ്റലാണ്, GH, ഗോ ടു ഹോസ്പിറ്റൽ.
0: അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സമീപത്ത് ഇല്ലാത്തോടത്തോളം സാഹചര്യത്തിൽ നമ്മൾ
1: ചുറ്റിക്കെട്ടണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, എത്രയും പെട്ടെന്ന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള
0: മുറിവ് കഴുകാറുണ്ട്, തണുത്ത വെള്ളം ഉപയോഗിച്ച്
1: കഴുകുക എന്ന് പറയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതായത് ഈ പറഞ്ഞ വിഷമില്ലാത്ത പാമ്പിന്റെ ഒക്കെ ബൈറ്റ് ഉണ്ടായി, അവിടെ നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ അതിന്റെ ഉമിനീരിൽ നിന്നൊക്കെ ആ മുറിവിൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരം കേസുകളിൽ മുറിവായ കഴുകുന്നത് പ്രയോജനകരമാണ് എന്നുള്ളതല്ലാതെ, പക്ഷെ നമുക്ക് ഈ ഇനം തിരിച്ചറിയാനുള്ള കഴിവ് പൊതുജനങ്ങൾക്ക് വളരെ കുറവായത് കാരണം വിഷപ്പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സോപ്പ് വെള്ളം ഉപയോഗിച്ച് തേച്ച് കഴുകരുത്, അല്ലെങ്കിൽ ഡെറ്റോൾ ഉപയോഗിച്ചൊന്നും തേച്ച് കഴുകരുത് എന്നാണ് നമ്മൾ കൊടുക്കുന്ന ഒരു റെക്കമെൻഡഡ് സംഗതി എന്ന് പറയുന്നത്. തേച്ച് കഴുകിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എന്താണ്, പാമ്പ് കടിക്കുന്നത് നമ്മുടെ ടിഷ്യൂസിലാണ്, നേരെ വെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക അല്ല ചെയ്യുന്നത്. അതായത് ആ നമ്മുടെ ടിഷ്യൂവിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന വെനം സ്പ്രെഡ് ചെയ്യുന്നത് വളരെ സാവധാനത്തിലാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് ഈ വെനം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അത് സ്ലോയിലാണ്, അതെന്നിട്ട് പതിയെ ബ്ലഡിലേക്ക് എത്തുമ്പോഴാണ് ഫാസ്റ്റ് ആയിട്ട് ശരീരത്തിന്റെ
0: മറ്റുള്ള
1: വിഷപ്പാമ്പുകളുടെയും എൻവനമേഷന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ചില കേസിൽ ഈ കടിയേറ്റ ആൾ പെട്ടെന്ന് മരിക്കും, ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ കൊണ്ട് മരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ പാമ്പ് കടിച്ചു, അല്ലെങ്കിൽ വെയിനിൽ ഡയറക്റ്റ് കടിച്ചു എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ആ വെയിനിലൂടെ ആ ബ്ലഡിലൂടെ അത് സ്പ്രെഡ് ആവുകയും ഹാർട്ടിലും മറ്റ് ഓർഗൻസിലേക്കും ഒക്കെ വിഷബാധ എത്തുകയും പെട്ടെന്ന് ആള് മരണപ്പെടുകയും ചെയ്യും.
0: അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് പറയാറുണ്ട്, ഇതേപോലെ 8 അടി മൂർക്കൻ കടിച്ചു കഴിഞ്ഞാൽ 8 അടി പോലും ഒരു
1: മനുഷ്യന്. 8 അടി വീരൻ എന്ന് പറയുന്ന പാമ്പ് ശരിക്കും അത് വെള്ളിക്കെട്ടനാണ്. വെള്ളിക്കെട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാമ്പുകളിൽ വലിപ്പം അല്പം കുറവാണെങ്കിൽ പോലും വെനം ഇന്റൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് കോമൺ ക്രൈറ്റിനാണ്, വെള്ളിക്കെട്ടനാണ്. അപ്പൊ അതിന്റെ നല്ലൊരു ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അധിക സമയം ബാക്കി ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ആള് മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു സംഗതി കൂടിയാണ് അതിൽ പറയുന്നത്. അപ്പൊ ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ റിയഷർ ഇമ്മൊബിലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റൽ, അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് വാഹനമാണോ, അതായത് ആംബുലൻസിനൊന്നും വെയിറ്റ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് അതിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ് റെക്കമെൻഡഡ് ആക്ഷൻ.
0: ഇതിൽ ബാക്കി നമുക്ക് തിരിച്ച് വരാം. ഒരു കോൾ നമ്മോടൊപ്പം ഉണ്ട്. ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ബിജു, ഞാൻ കടയ്ക്കൽ കൊല്ലം ജില്ല.
0: ശരി, സാറിനോട് സംശയം ചോദിച്ചോളൂ.
1: ചോദിച്ചോളൂ.
2: നമസ്കാരം സാറേ.
1: നമസ്കാരം.
2: നമ്മളീ വീടിന്റെ ഈ അരുവിനൂടെയൊക്കെ ഈ പാമ്പൊക്കെ ഉള്ളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് മുൻകരുതലായിട്ട് എന്തെങ്കിലും നമുക്ക്
1: കുറെ കാര്യങ്ങൾ, വീടിനകത്തേക്ക് പാമ്പ് കയറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മുൻകരുതലുകളുണ്ട്. ഒന്ന്, ഇപ്പം നമുക്ക് അത്യാവശ്യം വാർത്ത വീടൊക്കെയാണ്, മോഡേൺ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വളരെ സുരക്ഷിതമായ രീതിയിലായിരിക്കും ആ വീടിന്റെ നിർമ്മാണം. എന്നിരുന്നാൽ തന്നെയും വീടിന്റെ അടുത്തേക്ക് പാമ്പുകൾ ആകർഷിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന പാമ്പിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, കാട് പിടിച്ച് കിടക്കുക അല്ലെങ്കിൽ വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുക, വീടിനോട് ചേർന്ന് വീടിന്റെ അസ്ഥിവാരത്തിലോ ഒക്കെ ചെറിയ മാളങ്ങളോ പൊത്തുകളോ ഒക്കെ ഉണ്ടാവുക, ചെടിച്ചട്ടിയൊക്കെ കൂട്ടി വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ തണുപ്പും തണലും ഒക്കെ ഉള്ള ഭാഗങ്ങൾ ഈ ഉരുണ്ട മാളങ്ങളൊക്കെ പാമ്പുകളെ ആകർഷിക്കുക. അപ്പൊ അങ്ങനെയുള്ള വീടിനടുത്തുള്ള മാളങ്ങളൊക്കെ മൂടുക, അതുപോലെ അടിക്കാടുകളൊക്കെ നീക്കം ചെയ്യുക, ചപ്പുചവറുകൾ കൂടിക്കിടക്കാതെയൊക്കെ ക്ലിയർ ആക്കി ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പിന്നെ വീടിന് അകത്തേക്ക് പാമ്പ് കയറാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ പകൽ സമയങ്ങളിലൊക്കെ വാതിൽ തുറന്നിട്ടാൽ ചിലപ്പോൾ ഒരു പല്ലിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു എലിയെ പിടിക്കാനോ ഒക്കെ, എലിയുടെ സാന്നിധ്യം മനസ്സിലായി കഴിഞ്ഞാൽ വീടിനകത്തേക്കൊക്കെ പാമ്പ് കയറി വരും. അപ്പോൾ നമ്മൾ പരമാവധി ആളില്ലാത്ത സമയത്ത് വാതിലൊന്നും തുറന്നിടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ജനലൊക്കെ ചിലപ്പോൾ രാത്രി നമുക്ക് തുറന്നിടേണ്ടി വരും, കാരണം ചൂട് കൂടുന്ന ഉള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ജനൽ തുറന്നിട്ടിട്ട് ഉറങ്ങേണ്ട സാഹചര്യമൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ജനലെന്ന് പറഞ്ഞാൽ സാധാരണ തറനിരപ്പിൽ നിന്നൊരു 1-1.5 മീറ്റർ ഉയരത്തിലൊക്കെ ആയിരിക്കും, ഒരു 4-5 അടി ഉയരത്തിലായിരിക്കും. അതുവഴി പാമ്പിന് നേരിട്ട് കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷെ കയറി വരാൻ സാധ്യത എന്താണെന്നറിയോ, അതായത് ഈ ജനലിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ഒരു തൂമ്പ ചാരി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് വിറകുകളൊക്കെ ചാരി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനടുത്തൊരു ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും, അതിലൂടെ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ജലനുമായിട്ട് നമ്മൾ ചാരി വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ചെടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ ബാത്റൂമിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് പോകുന്ന പൈപ്പൊക്കെ അത് തുറന്നിരിക്കുകയാണെങ്കിൽ, ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതുവഴി പാമ്പിനകത്തേക്ക് കയറി വരാൻ പറ്റും. അപ്പം ആ പൈപ്പിൻ്റെ പുറത്തേക്കുള്ള ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ ചെറിയ നെറ്റൊക്കെ ഇട്ടിട്ട് അത് സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുവഴി പിന്നെ പാമ്പുകൾ കയറി വരത്തില്ല. പിന്നെ നമ്മൾ ഈ ചില വള്ളിച്ചെടികളൊക്കെ നടാറുണ്ട് വീട്ടിൽ, ഇപ്പം ബോഗൻവില്ല പോലെ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് പോലുള്ള ചെടികളൊക്കെ വീട്ടിലേക്ക് പടർത്തിയിടാറുണ്ട്, അതിലൂടെ പാമ്പുകൾക്ക് കയറി വരാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഈ ഓട്ട വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. ഇനി വാർത്ത വീടാണെന്നുണ്ടെങ്കിൽ അത് എയർ ഹോളുമായിട്ടോ അല്ലെങ്കിൽ ജനല അത് അല്ലെങ്കിൽ വെന്റിലേറ്റർ അങ്ങനെയുള്ള വീടിനകത്തേക്ക് കടന്നു വരാവുന്ന സാഹചര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അത്തരം ഓപ്പണിങ്സുമായിട്ട് അത് കണക്ഷൻ ആകാതെ ഒന്ന് ഒന്ന് ക്രോപ്പ് ചെയ്തൊക്കെ നിർത്തുക, ഒന്ന് ട്രിം ചെയ്തൊക്കെ നിർത്തുക എന്നുള്ളതാണ്. വീട്ടിലേക്ക് ചാഞ്ഞ് മരത്തിന്റെ ചില്ലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന ജീവികളാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പട്ടി വീടിന്റെ മുറ്റത്ത് വെച്ചൊരു പാമ്പിനെ കണ്ടാലും മിക്കവാറും അതിനെ കടിച്ചു കൊല്ലാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ പൂച്ചയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപകടമാണ്. പൂച്ച അതിനെ പെട്ടെന്ന് കൊല്ലില്ല. അതിനെ പിടിച്ച് പൂച്ച എലിയെ പിടിച്ചാലും അങ്ങനെയാണ്, അതിനെ പിടിച്ച് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ജീവനോട് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളിച്ചിട്ടൊക്കെയാണ് അത് ഇത് ചെയ്യുക. അപ്പൊ വീട്ടിന്റെ പുറത്ത് ഒക്കെ നടക്കുന്ന പൂച്ചയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്ത് ചെറിയ പാമ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ജീവനോടെ പിടിച്ച് വീടിനകത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ആ കുഞ്ഞിനെ ഈ പാമ്പ് കടിച്ച് കുഞ്ഞു മരിച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം ജീവികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഒരു ഒരു ഒരു എക്സ്ട്രാ കരുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വീടിനകത്തേക്ക് പുറത്തുനിന്ന് ഓടി ഒന്ന് കയറുമ്പോഴേക്ക് ഒന്ന് ശ്രദ്ധിക്കുക, അതുപോലെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ഭാഗത്തേക്ക് ഒന്ന് അത് പോകാതിരിക്കുക, പരമാവധി അതിനെ വീട്ടിന് പുറത്തേക്കൊക്കെ തന്നെ നിർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വീടിന് പുറത്ത് നമ്മൾ ഊരി വെച്ച ഷൂ ഒക്കെ എടുത്തിടുമ്പോഴും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, ഷൂ ഒന്ന് തട്ടി നോക്കിയിട്ട് അതിനകത്തും അല്ല ഈ ഈ കുഞ്ഞു പാമ്പുകളെ കാണുന്ന സീസണിലൊക്കെ ഇത് ആ കുഞ്ഞു പാമ്പിനെ സംബന്ധിച്ച് അതൊരു മാളം പോലെ തോന്നും, അതിനകത്ത് കയറിയിരിക്കും. ഈ ചെടിച്ചട്ടികളും ഈ നനവും അതുപോലെ ഈർപ്പം തണല് പച്ചപ്പ് ഒക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഈ ചൂട് കൂടിയ സീസണിൽ പാമ്പുകൾക്ക് കയറിയിരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏരിയയാണ്. അപ്പോൾ ചെടിച്ചട്ടികൾക്കിടയിലൊക്കെ പാമ്പ് ഒന്ന് ഇരിക്കുക. ഇപ്പോൾ ചെടിച്ചട്ടികൾ നമ്മൾ കൈകൊണ്ട് ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അത് ക്ലീൻ ചെയ്യാനൊക്കെ കൈകൊണ്ടെടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് വീടിനടുത്തും വീടിന്റെ പരിസരത്തും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇല്ല, പാമ്പുകൾക്ക് നമ്മളെ പോലെ മണം തിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീടിന് ചുറ്റും മണ്ണെണ്ണ തളിക്കുകയോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിടുകയോ അല്ലെങ്കിൽ പാൽക്കായം കലക്കി ഒഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മണം തിരിച്ചറിഞ്ഞിട്ട് പാമ്പ് വരില്ല എന്നുള്ളത് അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പാമ്പിന് നമ്മളെ പോലെ മണം തിരിച്ചറിയാൻ കഴിവില്ല. മൂക്കിലൂടെ നമുക്ക് മണം തിരിച്ചറിയാൻ പറ്റും, പക്ഷെ പാമ്പ് മൂക്ക് ഉപയോഗിക്കുന്ന ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഈ പാമ്പിനെ ചേരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്ക് അതിങ്ങനെ നാവ് പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് ഫ്ലിക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരജീവികളുടെയൊക്കെ ഒരു സാന്നിധ്യം അതിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മണം തിരിച്ചറിയുന്നത് പോലെ വേറൊരു സംവിധാനമാണ്. അതിന് അത്തരത്തിൽ അത് എല്ലാ വസ്തുക്കളുടെയും മണ്ണെണ്ണയും പാൽക്കായം പോലുള്ള വസ്തുക്കളുടെയൊന്നും മണം അത്തരത്തിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇരജീവികളുടെയും അതുപോലെ ഇണപ്പാമ്പിന്റെയും ശത്രുക്കളുടെയൊക്കെ സാന്നിധ്യം അത്തരത്തിലായാലും മനസ്സിലാകും. കേട്ടോ,
0: ശരി, വിളിച്ചതിന് നന്ദി. ഇപ്പം ഇദ്ദേഹം ചോദിച്ച ഈ കാര്യം സാധാരണ നാട്ടുമ്പുറത്ത് ഇപ്പം എല്ലാവരും ഒട്ടുമിക്ക വീടുകളിലും ചെയ്യാറുള്ള അതെ, ഈ പാൽക്കായും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ മുരിങ്ങ ഇല, മുരിങ്ങ തോല് ഇതൊക്കെ ചതച്ച് തളിക്കാറുണ്ട്.
1: പിന്നെ ചില ഉപകരണങ്ങളും ഉണ്ട്, ഇപ്പൊ ഉപകരണങ്ങൾ ഉണ്ട്, ചില രാസപദാർത്ഥങ്ങൾ, ഇപ്പൊ കീടദാംശിനി പോലുള്ള വീടിന് ചുറ്റും തളിക്കാൻ പറ്റുന്ന ചില രാസപദാർത്ഥങ്ങളിലൊക്കെ പാക്കറ്റിൽ വരുന്ന സംഗതികളൊക്കെ ഉണ്ട്. അത് തളിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നുള്ളതാണ് ധാരണ. പക്ഷെ ആക്ച്വലി ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളുടെ ഓൾഫാക്ടറി സെൻസസ് വളരെ അണ്ടർ ഡെവലപ്ഡ് ആണ്. അതിന് മണങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മളെപ്പോലെ ഇല്ല. ചില ജീവികൾക്ക് ഇപ്പം വീട്ടിൽ പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, വീട്ടിൽ അഞ്ചംഗങ്ങളുണ്ടെങ്കിൽ അഞ്ചുപേരുടെയും മണം പ്രത്യേകിച്ച് പട്ടിക്ക് മനസ്സിലാവും. പക്ഷെ നമുക്കാണെങ്കിൽ ആ കഴിവില്ല, അത്രത്തോളം ഡെവലപ്ഡ് അല്ല നമ്മുടെ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ്. നമ്മളെക്കാൾ ഒത്തിരി അണ്ടർ ഡെവലപ്ഡ് ആണ് പാമ്പുകളെ സംബന്ധിച്ച് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ്. ഇപ്പൊ ഇത്തരം മണമുള്ള വസ്തുക്കളോ രാസപദാർത്ഥങ്ങളോ ഒക്കെ തളിച്ചതുകൊണ്ട് പാമ്പ് വരാതിരിക്കില്ല. ചില ചെടികളെ പറ്റി അങ്ങനെ വിശ്വാസമുണ്ട്. പല ഇനത്തിൽപ്പെട്ട തുളസി, രാമതുളസി, കൃഷ്ണ തുളസി, കർപ്പൂര തുളസി, ഒരു പലയിനം തുളസികളുണ്ട്. പിന്നെ അണലി വേഗം എന്ന് പറയുന്ന ചെടി, സർപ്പഗന്ധ എന്ന് പറയുന്ന ചെടി, ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്ന ധാരണയുണ്ട്. ഈ ഇത്തരം ചെടികളിലൊക്കെ വളഞ്ഞ് ചുറ്റിയിരിക്കുന്ന പാമ്പുകളെ നമ്മുടെ സർപ്പ വോളണ്ടിയർമാർ ധാരാളം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചെടികളോ അല്ലെങ്കിൽ അത്തരം അതിന്റെ സാന്നിധ്യം ഒന്നും പാമ്പുകളെ ദൂരീകരിക്കാനുള്ള മാറ്റി നിർത്തില്ല എന്നുള്ളതാണ്. പിന്നെ ചില ഉപകരണങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ വരാറുണ്ട്. അതായത് കൃഷിയിടങ്ങളിൽ കൊണ്ട് അത് വെച്ചിട്ട് അത് ഓണാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ശബ്ദ തരംഗം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ആ ശബ്ദ തരംഗം കാരണം പാമ്പുകൾ ദൂരേക്ക് പോകും എന്നുള്ളതാണ് വിശ്വാസം. അല്ലെങ്കിൽ ആ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. ആക്ച്വലി പാമ്പുകൾക്ക് അന്തരീക്ഷത്തിലുള്ള ശബ്ദം തിരിച്ചറിയാനുള്ള കഴിവില്ല. നമ്മളെപ്പോലെ ചെവിയില്ല, എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല, ഇയർ ഡ്രംസ് ഇല്ല, അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നതോ പറ്റാത്തതോ ആയിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ എന്തെങ്കിലും അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ട് പാമ്പ് ആ ഭാഗത്തേക്ക് വരില്ല എന്നുള്ളൊരു അവകാശവാദവും തെറ്റാണ്. അപ്പം അത്തരം ഉപകരണങ്ങളൊന്നും തന്നെ പാമ്പുകൾക്കെതിരിൽ ഫലപ്രദമല്ല എന്നുള്ളതാണ് സത്യം.
0: ഇപ്പം നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് കോളർ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് റൈറ്റ് RIGH, അപ്പം അതിലെ റൈറ്റിലെ ജി വരെ എത്തിയിട്ടുണ്ട്.
1: GH, ഗോ ടു ഹോസ്പിറ്റൽ. ഗോ ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ വിത്ത് ആന്റി സ്നേക് വെനം ട്രീറ്റ്മെന്റ് എന്നാണ് ഫെസിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ആന്റി വെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് പോവുക. അപ്പൊ അതിന് നമുക്ക് ചില സംവിധാനങ്ങൾ നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വനംവകുപ്പിന്റെ സർപ്പ ആപ്ലിക്കേഷനിൽ അതിൽ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത്, ഇപ്പൊ ഞാനൊരു ലൊക്കേഷനിൽ നിന്ന് നോക്കുന്നു, ആ ലൊക്കേഷൻ ഏറ്റവും അടുത്തുള്ള ആന്റി സ്നേക് വെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയാണ് ആദ്യം കാണിക്കുക. അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ആന്റിവെനം അവൈലബിൾ ആണോ, ലിസ്റ്റഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ചില സമയത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതും ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാരുടെ അവൈലബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ ഇപ്പോൾ ആന്റിവെനം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവിടെ എത്തിയിട്ട് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഡോക്ടർമാരാരുമില്ല, അല്ലെങ്കിൽ ആന്റിവെനം ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും ഒരു നമ്മുടെ ജീവന്റെ വിലയുള്ള ഏതാനും മിനിറ്റുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറോ ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ സമയ നഷ്ടം ക്രിട്ടിക്കൽ ആയേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയം ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടും എന്നുറപ്പുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ്. പിന്നെ ടി എന്ന് പറയുന്നത് ടെൽ ദ ഡോക്ടർ, അല്ലെങ്കിൽ ടോക്ക് ടു ദ ഡോക്ടർ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കോടാലിയിലെ മക്കള് താഴെ ബെഡിട്ടിട്ട് കിടന്നുറങ്ങി അപ്പോഴാണ് പാമ്പ് കടിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന സംഗതി. അപ്പോൾ ആ ഒരു വിവരം ഡോക്ടറോട് പറഞ്ഞപ്പോഴാണ്, കാരണം കുട്ടിയുടെ അച്ഛനും അമ്മയും വിചാരിച്ചത് ഇത് തലേ ദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു ഫുഡ് പോയ്സണിങ്ങിന്റെ ഒരു ലക്ഷണങ്ങൾ എന്നുള്ള രീതിയിലാണ് ഡോക്ടറോട് ആദ്യം സംസാരിക്കുന്നത്. നിലത്ത് കിടന്നാണ് ഉറങ്ങിയത് എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ പെട്ടെന്ന് അത് ഫുഡ് പോയ്സണിങ്ങിന്റെ ലക്ഷണങ്ങളല്ല, കുട്ടി എന്തെങ്കിലും കടിച്ചായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുകയും ആ ആ ഒരു ചോദ്യത്തിൽ നിന്ന് അത് പാമ്പ് കടിയേറ്റതാണ് എന്നുള്ള നിഗമനത്തിൽ ആ രീതിയിൽ ചികിത്സ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയപ്പോഴേക്കും അത് പോസിറ്റീവായിട്ട് കാണുകയും ആ കുട്ടിയെ ചികിത്സിക്കുകയും പെട്ടെന്ന് തന്നെ ഒരു മോനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പൊ ഡോക്ടറോട് കാര്യങ്ങൾ പറയുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. RIGHT.
0: ഇനി ഇതേപോലെ പാമ്പ് കടിക്കുന്ന സാഹചര്യങ്ങളിൽ ഇപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിൽ പ്രധാന അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങൾ
1: ഒരുപാട് കാര്യങ്ങളുണ്ട്.
0: അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ നമ്മുടെ ശ്രോതാക്കൾക്കും പലർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും അക്കാര്യത്തിൽ സംശയം ഉണ്ടായിരിക്കും.

0: ഉണ്ട്. പലപ്പോഴും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് വിദഗ്ധർ വരുന്ന ഒരു കാലം കൂടിയാണ്. അപ്പം സ്വയം പ്രഖ്യാപിത വിദഗ്ധരൊക്കെ ഉണ്ടാവും, പലരും പല രീതിയിലൊക്കെ പറയുമ്പോഴേക്കും ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്.
1: ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, അതിനുശേഷം നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ആ പേര് പറയൂ, എവിടെ നിന്നാണ്?
2: അനിൽകുമാർ, മലയങ്കര.
1: ആ ചോദിച്ചോളൂ സാറിനോട്.
2: ഈ തെളിഞ്ഞു കിടക്കുന്ന സമയത്ത് കാട് ഒന്നുമില്ല, ഈ നമ്മൾ തെളിഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ പാമ്പുകൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് കാരണം പറഞ്ഞുകൂടാ? നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലത്തെ പോയിരുന്നു. കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് എന്റെ ഷോപ്പാണ് കടയാണ്, കടയുടെ ഫ്രണ്ടില് വേറെ ഒന്നുമില്ല, കവറുകൾ ഒന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന സ്ഥലം. ഇന്നലെ അവിടെ ഒരു മുഖം ഭാവം വന്നു, പക്ഷെ ഞാൻ അത് കണ്ടില്ല. പക്ഷെ കാണാതെ ഞാൻ ഇതിന്റെ സ്വത്ത് നിന്റെ ഒരു ഇഞ്ച് പോലും ഗ്യാപ്പില്ലാണ് അവിടെ കാലി വെച്ചിരുന്നത്. ഞാൻ ശത്ര താത്തിന് താഴെ നമ്മൾ പാമ്പിനെ കാണാം. പാമ്പിനെ കണ്ട സമയത്ത് ഞാൻ പക്ഷെ നന്നായിട്ട് പേടിച്ചുപോയി. കാരണം ഈ ആൾക്കാർ പറയുന്ന പാമ്പ് കടിക്കാൻ നമ്മൾ അറിയത്തില്ല, സൂചി വെക്കുന്നവരെ അറിയത്തില്ല, സൂചി കൊള്ളുന്നവരെ അറിയുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാനൊരു നമ്മളെ കടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, കാരണം തൊട്ടടുത്താണ്, ഒരു ഇഞ്ച് പോലും ഗ്യാപ്പില്ല, അത്ര ഇതിലാണ് നിന്നെ. പെട്ടെന്ന് പേടിച്ച് കുറച്ചു നേരത്തൊക്കെ വീർക്കുമൊക്കെ ചെയ്തു. അങ്ങനെ കുറെ നേരം ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ട് കാരണം പേടിച്ചു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അതിന്റെ ജീവിതം മാറിയത്. ഇന്ന് ആള് വന്ന് പാമ്പിനെ പിടിച്ച് പോവുകയും ചെയ്തു.
0: ഈ കടിച്ചതായിട്ട് അറിയില്ല എന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വെളിച്ചമില്ലാത്ത സമയത്ത് ചിലപ്പോ രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടമ്മമാര് വിറകെടുക്കാനൊക്കെ പോകും. അപ്പൊ കയ്യിലെന്തോ കൊണ്ടതുപോലെ തോന്നി, പക്ഷെ പാമ്പ് കടിച്ചാണെന്ന് അവർക്ക് മനസ്സിലായില്ല. വിറകിന്റെ അഗ്രം കൊണ്ടതുപോലെ തോന്നി, അത് പക്ഷെ പാമ്പ് കടിച്ചതായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ അത് വെളിച്ചമില്ലാതെ അല്ലെങ്കിൽ ഇരുട്ട് സമയത്ത് വിറകെടുക്കാനൊക്കെ പോകുന്നത് പരമാവധി ഒഴിവാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, ഈ രാത്രിയിൽ ഇറങ്ങി നടക്കുകയും ഇരപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില പാമ്പുകളുണ്ട്. ഉദാഹരണത്തിന് വെള്ളിക്കെട്ടൻ. വെള്ളിക്കെട്ടന്റെ പല്ല് വളരെ ചെറുതാണ്, വളരെ ചെറിയ പല്ലായതുകൊണ്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വെള്ളിക്കെട്ടൻ കടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൊതുക്, ഉറക്കത്തിൽ ഒരാളെ കൊതുക് കടിച്ചതുപോലെ തോന്നുള്ളൂ. അപ്പൊ ആള് ചിലപ്പോ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കൊതുക് കടിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യ, നമ്മൾ ഉറക്കത്തിൽ ഉണരുകയൊന്നും ഇല്ല, ആ ഉറക്കം ഇങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ, അത്തരത്തിലുള്ള ചില പാമ്പുകൾ ഉറക്കത്തിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു പാമ്പിനെ കണ്ട് അത് സാധാരണഗതിയിൽ പാമ്പ് ഒരാളെ കണ്ടു എന്ന് വെച്ചിട്ട് ഓടി വന്ന് കടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അതിന്റെ തൊട്ടടുത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ എത്തുകയോ അതിന്റെ വാലിൽ ചവിട്ടുകയോ ഒക്കെ ചെയ്താലാണ് അത് കടിക്കാനുള്ള സാധ്യതയുള്ളത് കേട്ടോ. അപ്പോ ഇല്ല, മണ്ണെണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് പാമ്പിന് അത് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ്. പാമ്പിന് അത്തരം വസ്തുക്കളുടെ ഒന്നും ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവില്ല കേട്ടോ. നമ്മളെ പോലെ മണ്ണെണ്ണയുടെ ഒരു സ്മെല്ല് മനസ്സിലാക്കാനുള്ള കഴിവില്ല പാമ്പുകൾക്ക്.
1: സാർ, ഇപ്പൊ ഇത് ഇതിന് മുൻപ് ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു പാമ്പ് അടുത്ത് നിന്നപ്പോ ഇദ്ദേഹം പെട്ടെന്ന് കണ്ടില്ലായിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് വേർത്തുപോയി, പേടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ കടിയേറ്റ സാഹചര്യത്തിലും കടിയേൽക്കാത്ത സാഹചര്യത്തിൽ പോലും ഒരു മനുഷ്യന് ഇത്രയും പാനിക്കായി.
0: ആ
1: അപ്പൊ ഈ കടിയേറ്റ ആ വ്യക്തിക്ക് ഇതിലും കൂടുതലായിരിക്കും ആ സിറ്റുവേഷൻ. അപ്പൊ ഇതിനെ നമ്മൾ കൂടെയുള്ളവർ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ട് അവരെ ശാന്തരാക്കാൻ ശ്രമിക്കേണ്ടത് എങ്ങനെയാണ്?
0: അതാണ് അതാണ് റിയഷർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോ ചേര കടിച്ചിട്ട് ഭയന്നിട്ട് ആള് മരിച്ചിട്ടുണ്ട്, അത് ചേരയ്ക്ക് വിഷമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വിഷബാധയേറ്റത് കൊണ്ടല്ല, ആ ഒരു ഭയം കൊണ്ടാണ്. ചേരയെ കണ്ടിട്ട് പെട്ടെന്ന് ഓടുന്നതിനിടയ്ക്ക് ആള് വീണിട്ട് ഒരു ഈ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, മരണത്തോട് അടുത്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത് ഭയം കൊണ്ടാണ്. പൊതുവിൽ ഈ മനുഷ്യർക്ക് പാമ്പുകളെ ഭയമാണ്. മനുഷ്യർക്ക് മാത്രമല്ല പ്രൈമേറ്റ്സിന്, ഈ കുരങ്ങു വർഗത്തിൽപ്പെട്ട ജീവികൾക്കൊക്കെ പാമ്പുകളെ ജന്മനാ തന്നെ ഭയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളെ പാമ്പ് കടിച്ചു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ പരമാവധി അയാളെ എന്താണ് ഇത് വിഷമില്ലാത്ത പാമ്പാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് അയാളെ ഇതിനോടൊരു ഭീതി ഉണ്ടാകാത്ത രീതിയിൽ സമാധാനിപ്പിച്ച് അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഭയന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് രക്തയോട്ടം കൂടുകയും അത്തരത്തിൽ എൻവനമേഷൻ ഫാസ്റ്റ് ആവുകയും ഒക്കെ ചെയ്യും.
1: അതിനിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ അവിടെ കൂടുമ്പോൾ
0: പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയും. അതെ അതെ. അപ്പൊ അത്തരത്തിലുള്ള അദ്ദേഹത്തിന് ഒരു ആങ്സൈറ്റിയും ഒരു ഭയവും ഉണ്ടാകാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കൂടെ ആ സിറ്റുവേഷൻ ഡീൽ ചെയ്തു.
1: അപ്പൊ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറയുന്നത് ചെയ്യരുതാത്ത കാര്യങ്ങളായിരുന്നു. ചിലർ ഈ പാമ്പ് കടിച്ച സ്ഥലത്ത് തന്നെ മുറിവുണ്ടാക്കി ആ കടിച്ച ബ്ലഡ് കളയണം, അല്ലെങ്കിൽ ആ വിഷത്തെ കളയണം എന്ന് പറഞ്ഞാൽ അത് ചീറ്റി പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ.
0: അതായത് ആ കടിച്ചത് അവിടെയുള്ള വിഷം അവിടെയുള്ള രക്തത്തിലാണ് കലർന്നിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വിശ്വാസം. പണ്ട് മുതലേ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് കടിയേറ്റ ഭാഗം, പാമ്പ് കടിച്ച ഭാഗം എങ്ങനെ എന്തോ ബ്ലേഡോ എന്തെങ്കിലും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മുറിവ് ഉണ്ടാക്കിയിട്ട് ആ രക്തം ഒഴുക്കി കളയുന്നു, ആ രക്തത്തോടൊപ്പം വിഷവും പുറത്തു പോകും എന്നുള്ളൊരു ധാരണയാണ്. ആക്ച്വലി അങ്ങനെയല്ല. ആക്ച്വലി ഈ ടിഷ്യൂസിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടിഷ്യൂസിൽ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത് ലിംഫാറ്റിക്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു, എന്നിട്ട് പതിയെ അത് ബ്ലഡിലേക്ക് എത്തിയിട്ടാണ് പിന്നെ അത് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ബ്ലഡുമായിട്ട് കോൺടാക്ട് ആവുകയാണ് ചെയ്യുന്നത് ഈ വിഷം. അപ്പോൾ പെട്ടെന്ന് അത് ബ്ലഡിലേക്ക് കലരാനുള്ള സാധ്യത ഉണ്ടാവും. മാത്രമല്ല മുറിവുണ്ടായി അപ്പോൾ ചിലപ്പോൾ ഈ വെയിൻസിന് ആർട്ടറീസിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകാം. അത് അതിലൂടെ കൂടുതൽ ബ്ലഡ് പുറത്തേക്ക് ഒഴുകിയിട്ട് അത് മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ടൊരു കാരണവശാലും മുറിവുണ്ടാക്കാൻ പാടില്ല. പിന്നെ ഈ കടിച്ച ഭാഗത്തുനിന്ന്, പമ്പ് കടിച്ച ഭാഗത്തുനിന്ന് വായ വെച്ച് വലിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ കടിയേറ്റ ആൾ തന്നെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ പണ്ട് സിനിമകളിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട്. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം ഒരു 5 മുതൽ 10 മില്ലിമീറ്റർ താഴെയാണ് പാമ്പ് തൊലിപ്പുറത്തല്ല ഉള്ളിലാണ് വെനം ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്, അതൊരിക്കലും നമുക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല.
1: അതുപോലെ വീഡിയോകളിലും മറ്റുമൊക്കെ വേറൊരു അത് കൂടുതൽ ചിലരിലേക്ക് അന്ധവിശ്വാസമായിട്ട് പടരുന്നുണ്ടോ എന്നറിയില്ല. ഈ കടിച്ച പാമ്പിനെ കിട്ടുന്ന സാഹചര്യത്തിലാണ് തിരിച്ച് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷം തിരിച്ചങ്ങോട്ട് കയറുന്നു എന്നുള്ളൊരു വിശ്വാസം പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്? അതും വീഡിയോയിൽ പലതിലും
0: കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള വീഡിയോകളിലൊക്കെയാണ് അത്തരം പ്രവണതകൾ കാണുന്നത്. അങ്ങനെയൊന്നും അത് ആ കടിയേറ്റ ഭാഗത്തുനിന്നുള്ള വിഷം നേരെ നമ്മുടെ പല്ലിലേക്ക് വരികയും നമ്മുടെ പല്ല് ഫാങ്സ് പോലെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അത് സാധിക്കുന്നത്. ഒരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അത് പാമ്പിനെ പിടിച്ച സമയം കളയാൻ പാടില്ല എന്നുള്ളതാണ്. കടിച്ച പാമ്പിനെ അന്വേഷിക്കുക, അതിനെ പിടികൂടി ജീവനോടെയോ അല്ലാതെയോ പിടികൂടി ഡോക്ടറെ കൊണ്ട് കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ സിംറ്റംസ് ഓഫ് ഇൻഫ്ലമേഷൻ നോക്കിയിട്ട് ഡോക്ടർ ചികിത്സ ഡിസൈഡ് ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ ഈ കടിയേറ്റ ഭാഗം സോപ്പിട്ട് തേച്ച് കഴുകാൻ പാടില്ല എന്നുള്ളതാണ്. സോപ്പിട്ട് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു മസാജിങ് എഫക്ട് കിട്ടുകയും ഈ സാവധാനത്തിൽ ബ്ലഡിലേക്ക് കലരുന്നതിന് പകരം വേഗത്തിൽ അത് ബ്ലഡിലേക്ക് കലരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ പച്ചമരുന്നോ ഒക്കെ അരച്ച് തേച്ച് കഴിഞ്ഞാൽ, ആ മുറിയേറ്റ ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ, അത് ഒരുപക്ഷെ വിഷമില്ലാത്ത പാമ്പിന്റെ കടിയേറ്റതായാൽ പോലും ചിലപ്പോൾ ആ ഭാഗം ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് മുറിവ് പഴുക്കാനും ഒക്കെ കാരണമായി തീരും. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ തന്നെ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ മുറുക്കി കെട്ടുക, കടിയേറ്റ ഭാഗത്തിന് കുറച്ച് മേളിലായിട്ട് തുണിയോ അല്ലെങ്കിൽ ചെറിയ കയറോ നൂലോ ഒക്കെ ഉപയോഗിച്ചിട്ട് മുറുക്കി കെട്ടുക, അതൊക്കെ ഒഴിവാക്കേണ്ടുന്ന സംഗതിയാണ്.
1: ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? ആരാണ് വിളിക്കുന്നത്?
3: പറയൂ.
1: ചോദിച്ചോളൂ, സാറിനോട് സംശയം
0: ചോദിച്ചോളൂ.
3: സാറെ, പിന്നെ നമ്മുടെ ഈ എന്റെ വീടിന്റെ പരിസരം ഇത്തിരി കാട് കയറിയ സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് ആഴ്ചയിൽ ഒരിക്കെങ്കിലും ഒരു പാമ്പിനെ ഒരു ചേരയെങ്കിലും അടിച്ചു കൊല്ലാറുണ്ട്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടില് ഒരാളിനെ കഴിഞ്ഞ ആഴ്ചയില് പാമ്പ് കടിച്ചു, ഒരു കുഞ്ഞു പാമ്പ്. അവരതിനെ ഇന്നും ഒരു കുപ്പിയിലേക്ക് അടച്ചിട്ടൊക്കെയാണ്, ഒരു മൂർക്കൻ പാമ്പ്. അവര് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി, കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ് വിട്ടു. ഇതിനെന്താ സാറേ ഒരു പ്രതിവിധി?
0: അതായത് ഇപ്പൊ നമ്മൾ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലത്തിനിടയ്ക്കൊക്കെ ചിലപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന ചെറിയ പ്ലോട്ടുകളൊക്കെ ഉണ്ടാവും. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ മതിലൊക്കെ കെട്ടിയിട്ടുണ്ടാകും. ആ മതിലിന്റെ പുറത്തുകൂടി നമ്മുടെ നാട്ടുകാർ, നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെ എന്ത് ചെയ്യും, അവരുടെ വീട്ടിലെ വേസ്റ്റൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ ഫുഡിന്റെ വേസ്റ്റൊക്കെ ആ ഒഴിഞ്ഞ പറമ്പായതുകൊണ്ട് അവിടെ കൊണ്ടിടും. അപ്പം അതിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥിരമായിട്ട് എലിയുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ഈ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ പാമ്പുകൾ വരും. ഈ എലി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ കാട് പിടിച്ച് കിടക്കുന്ന പ്ലോട്ട് അത് ചിലപ്പോൾ ഒരു 20-25 സെന്റൊക്കെ ആയിരിക്കും. പക്ഷെ ഈ എലി അവിടെ തുരന്ന് മാളങ്ങൾ ഉണ്ടാക്കും. ആ മാളങ്ങളൊക്കെ അടുത്ത് വീടുള്ള പ്ലോട്ടുകളിലേക്കൊക്കെ എത്തിപ്പെടും. അപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് എലി പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഏകദേശം സ്ഥിരമായിട്ട് താമസിക്കുന്ന പാമ്പുകളൊക്കെ എന്ത് ചെയ്യും, ഈ മാളങ്ങളിലൂടെയൊക്കെ കയറിയിട്ട് നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അത്തരം വീട് നമ്മൾ വീട് വെച്ച് താമസിക്കുന്നതിനടുത്ത് കാട് പിടിച്ച് ഏതെങ്കിലും പറമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ കാടുകളൊക്കെ അഴുക്കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. അവിടെ ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒന്നും ആരും കൊണ്ട് ഇടാൻ സമ്മതിക്കാതിരിക്കുക. അങ്ങനെ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് എലിയുണ്ടാവും. എലിയുണ്ടെന്നുണ്ടെങ്കിൽ എലിയെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. പിന്നെ മറ്റൊരു സംഗതി, ആ അത്തരത്തില് അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഓപ്പണായി വരുന്ന

0: ചില എലിമാളങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് അങ്ങ് അടച്ച് സീൽ ചെയ്ത് കോൺക്രീറ്റോ മറ്റോ ഒക്കെ ഇട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. അതുവഴി കയറി വരാനുള്ള ഇട ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ചേരയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉള്ളത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം ചേര എലിയെ മാത്രമല്ല, എലി തവള പോലുള്ള ജീവികളെയൊക്കെ പിടിച്ചുകൂടി കഴിക്കുന്നതോടൊപ്പം ഈ വിഷമുള്ള അണലി മൂർഖൻ പോലുള്ള പാമ്പിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിക്കും. അപ്പോൾ ഈ പാമ്പിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്ന സമയത്ത് അവിടെ ചേര ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചേര ഇതിനെ പിടികൂടി ഭക്ഷണമാക്കുകയും ഇത്തരം വിഷമുള്ള പാമ്പുകൾ നമുക്ക് അപകടകാരികളാകാവുന്ന പാമ്പുകളൊന്നും അവിടെ വരാതിരിക്കാനൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ചേരയെ നമ്മൾ എന്ത് ചെയ്യുക, ഓടിക്കാതിരിക്കുക. ചേര നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളതെപ്പോഴും ചിലർക്ക് പേടിയാണെങ്കിൽ പോലും നമ്മുടെ സുരക്ഷയെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ചേരയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്.
1: സാറേ, ഈ പാമ്പുകള് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ മുട്ടയിട്ട് അടയിരിക്കാറുണ്ടോ?
0: അടയിരിക്കത്തില്ല. പാമ്പ് മുട്ടയിടും. വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണ് പാമ്പ് മുട്ടയിടുന്നത്. പാമ്പുകള് ശീതരക്ത ജീവിയാണ്. ശീതരക്ത ജീവികള് അടയിരിക്കത്തില്ല. പക്ഷികളും ഒക്കെയാണ് അടയിരിക്കുന്നത്. ഉഷ്ണരക്ത ജീവികളാണ് അടയിരിക്കുന്നത്. പാമ്പ് മുട്ടയിട്ടിട്ട് പാമ്പ് അങ്ങ് പോവുകയുള്ളൂ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ മുട്ട തന്നെത്താനെ വിരിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാമ്പും കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ, മുട്ടയിടുന്ന പാമ്പാണെന്നുണ്ടെങ്കിൽ പാമ്പും കുഞ്ഞുങ്ങൾ ഇതുപോലെ പരിസരത്ത് എവിടെയെങ്കിലും മുട്ടയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിലധികം കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടില്ലേ, ആ തൃശ്ശൂർ ജില്ലയിൽ മക്കളെ കടിച്ച പാമ്പ്, ഒരു പാമ്പും കുഞ്ഞായിരുന്നു. ആ വീട്ടിൽ നിന്ന് 5 പാമ്പുകളെയാണ് അടുത്ത ദിവസങ്ങളിൽ കണ്ടെത്തിയത്. അപ്പോൾ അതുപോലെ പാമ്പും കുഞ്ഞ് ഒരെണ്ണത്തിനെ കണ്ടുകഴിഞ്ഞാൽ അവിടെ നമ്മളായിട്ട് പരിശോധിക്കാനൊന്നും നിൽക്കരുത്. കാരണം അവിടെ ചിലപ്പം വേറെയും പാമ്പും കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നന്നായിട്ട് പരിശോധിക്കാൻ അറിയുന്ന ആൾക്കാർ, നമ്മുടെ വനംവകുപ്പിൻ്റെ സർപ്പ വോളണ്ടിയർമാരൊക്കെ ഉണ്ട്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് വിശദമായിട്ട് പരിശോധിച്ച് ഇത് കയറി നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുള്ള മാളങ്ങളോ പൊത്തുകളോ വഴികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ നോക്കിയിട്ട് അവർ പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കോൺക്രീറ്റ് ഇട്ടോ ഒക്കെ അങ്ങ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മതിലിൻ്റെ അടിയിലൂടെയൊക്കെ ഉള്ള മാളങ്ങളിലൂടെ കയറി വരാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ.
2: താങ്ക് യു, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ പാമ്പ് കടിയേറ്റാൽ വിഷം ശരീരത്തിലേക്ക് വേഗത്തിൽ പടരാതിരിക്കാൻ നമ്മൾ പിന്നെ എന്തൊക്കെ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ?
0: പ്രധാനമായും ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷം പടരുന്നതിനുള്ള ആ ഒരു സമയം കുറച്ച് കൂടുതൽ നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് വിഷം ശരീരത്തിൽ പടരാതിരിക്കുക. അപ്പം അതിൽ പലപ്പോഴും പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുന്നത്, ഇപ്പോൾ പാമ്പ് കടിച്ചതുപോലെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾ വണ്ടി ഓടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, അല്ലെങ്കിൽ ഓടിപ്പോയി. അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും എന്താണ് പെട്ടെന്ന് തന്നെ എൻവയോൺമെന്റ് ഫാസ്റ്റ് ആക്കുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് പരമാവധി ഒഴിവാക്കുക, ആൾ ശാന്തനായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി. കടിയേറ്റ ഭാഗം പരമാവധി ചലിപ്പിക്കാതെ വയ്ക്കുക. പേശി ചലനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്ന് ചുറ്റി വെക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ, അത് ഒരു ഡോക്ടറോ നേഴ്സോ തന്നെ ആണെങ്കിലേ അത് ചെയ്യാവുള്ളൂ. അല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ചെയ്യരുത്. ആ കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതെ എങ്ങനെ സേഫായിട്ട് പിടിച്ച് വെക്കുക, എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതേ ഉള്ളൂ. ചലനങ്ങൾ ഒഴിവാക്കുക, ആയാസകരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കുക, കൂളായിട്ട് ശാന്തനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി.
2: ഇതിപ്പോൾ ഈ പാമ്പ് കടിയേറ്റാൽ ഏത് ഇനത്തിൽപ്പെട്ട പാമ്പാണ് എന്ന് ഹോസ്പിറ്റലിലെത്തിയാൽ മാത്രമല്ലേ നമുക്ക് തിരിച്ചറിയാൻ?
0: കൃത്യമായിട്ട് പാമ്പുകളുടെ ഐ ഡി തിരിച്ചറിയാൻ പറ്റുന്ന ആളാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഏത് പാമ്പാണ് കടിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. കടിയേറ്റ പാട് നോക്കിയിട്ടൊന്നും ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ ഏത് ഇനത്തിൽപ്പെട്ടതാണ് കടിച്ചതെന്നൊന്നും നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ മാത്രമല്ല, ഇനിയിപ്പോ കടി ഏറ്റുകഴിഞ്ഞു എന്ന് വെച്ചിട്ട് എൻവയോൺമെന്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പാമ്പുകൾ പരമാവധി ഈ ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം പാമ്പ് പേടിപ്പിക്കാൻ വേണ്ടിയാണ് കടിക്കുന്നത്. കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല. കാരണം ബേസിക്കലി പാമ്പുകൾ, വിഷപ്പാമ്പുകൾ, ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള പാമ്പുകളിൽ 130 പാമ്പുകളുള്ളതിൽ 10 താഴെ പാമ്പുകൾക്ക് മാത്രമാണ് മനുഷ്യന് അപകടകരമായിട്ടുള്ള രീതിയിലുള്ള വിഷമുള്ളൂ. ഈ വിഷമുള്ള പാമ്പുകളൊക്കെ തന്നെ അതിന്റെ വിഷം ഉപയോഗിക്കുന്നത് എരപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റ് പൊതുവിൽ ഉള്ളൊരു തെറ്റായ ഒരു ധാരണയാണ്. പാമ്പ് ശത്രുവിനെ കടിക്കുമ്പോഴാണ് വിഷം കുത്തിവെക്കുള്ളൂ, അതിന് കഴിക്കാനുള്ള എരജീവിയെ പിടിക്കുമ്പോൾ വിഷം കുത്തിവെക്കില്ല, കാരണം അത് കഴിക്കുമ്പോഴേക്കും പാമ്പ് ചത്തുവും എന്നൊക്കെയുള്ള ധാരണകളുണ്ട്. അത് പാമ്പും വിഷം എന്താണ് എന്നുള്ള കൃത്യമായിട്ട് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. പാമ്പും വിഷം ആക്ച്വലി അതിന്റെ ദഹനരസമാണ്. പ്രോട്ടീൻസും കോൺസെൻട്രേറ്റഡ് പ്രോട്ടീൻസും എൻസൈംസും ഒക്കെയാണ് അതിന്റെ കമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഇരയെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരയെ ആദ്യം ഇമ്മൊബിലൈസ് ചെയ്യുക, കൊല്ലുക എന്നിട്ട് അതിനെ ദഹിപ്പിക്കുക ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ധർമ്മമാണ് പാമ്പിൻ വിഷത്തിനുള്ളത്. ആ ഇരയുടെ ദേഹത്തേക്ക് വിഷം ഇഞ്ചക്ട് ചെയ്തിട്ട് തന്നെയാണ് പാമ്പ് ഇരയെ കൊല്ലുക എന്ന് പറയുന്നത്.
2: ഒരു ശ്രോതാവ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ആ ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: ഏറ്റുമാനൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
2: ആ ചോദിച്ചോളൂ സാറിനോട് സംശയം.
3: ആ നമസ്കാരം സാർ.
0: നമസ്കാരം നമസ്കാരം, ചോദിച്ചോളൂ.
3: അത് ഞങ്ങളുടെ പറമ്പില് കുറച്ച് പറമ്പുണ്ട്, അതിനകത്തിപ്പോ ഉടുമ്പ് ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പം ആളുകൾ പറഞ്ഞു ഉടുമ്പിനെ അത് ഈ വലിയ കുഴിയൊക്കെ കുഴിക്കും, അതിനെ ഓടിക്കണ്ട, എന്നാന്ന് വെച്ചാൽ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പാമ്പിനെ ഒക്കെ പിടിച്ച് തിന്നോളൂ. അത് ശരിയാണോ?
0: ശരിയാണ് ശരിയാണ്. അതായത് ഇപ്പൊ പാമ്പ് നമ്മുടെ ഒഴിഞ്ഞ പറമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പാമ്പുകളിൽ ചില പാമ്പുകൾ പ്രസവിക്കുന്ന പാമ്പുകളുണ്ട്, ചില പാമ്പുകൾ മുട്ടയിടുന്ന പാമ്പുണ്ട്. അപ്പൊ മുട്ടയിടുന്ന പാമ്പാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പറമ്പിലൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെയാണ് മുട്ടയിടുക. ഈ ഉടുമ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പാമ്പിൻ മുട്ടയൊക്കെ എടുത്ത് ഭക്ഷണമാക്കും, കഴിക്കും. മാത്രമല്ല ചെറിയ പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടുമ്പ് വിടത്തില്ല, അതിനെ പിടികൂടി കഴിക്കും. ഇനി സാമാന്യം വലുപ്പമുള്ള പാമ്പാണെങ്കിൽ പോലും ഉടുമ്പ് ചിലപ്പോൾ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ ഈ ഉടുമ്പ് കീരി പോലുള്ള ജീവികളൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പാമ്പുകളെയൊക്കെ ധാരാളം പിടികൂടി കഴിക്കുന്ന ജീവികളാണ്. മാത്രമല്ല പിന്നെ ഉപ്പൻ പോലുള്ള ചെറിയ പക്ഷികൾ, ഉപ്പൻ ധാരാളം പാമ്പുകളെ പിടികൂടി കഴിക്കുന്ന പക്ഷിയാണ് ഉപ്പൻ. പിന്നെ ഈ ചെറിയ കുഞ്ഞു പാമ്പുകളെയൊക്കെ പിടികൂടി, പാമ്പ് കുഞ്ഞിനെ മാത്രമല്ല സാമാന്യം വലുപ്പമുള്ള പാമ്പിനെയൊക്കെ ഉപ്പൻ പിടികൂടി കഴിക്കാറുണ്ട്. പിന്നെ ചെറിയ കുഞ്ഞു പാമ്പുകളെ ധാരാളം പിടികൂടി കഴിക്കുന്ന ചില പക്ഷികളുണ്ട്. ഇപ്പൊ പൊന്മാൻ അതുപോലെ ഈ കരിയിലക്കിളി പോലുള്ള ഇതുപോലെ ഈ ചെറിയ പ്രാണികളെയൊക്കെ പിടികൂടി കഴിക്കുന്ന പക്ഷികളൊക്കെ തന്നെ പാമ്പും കുഞ്ഞുങ്ങളെ പിടികൂടി കഴിക്കും. അപ്പൊ അതിനെയൊക്കെ നമ്മുടെ പരിസരത്തുനിന്ന് നമ്മൾ ഓടിച്ചു വിടാതിരിക്കുക എന്നുള്ളതാണ്. വലിയ പാമ്പുകളൊക്കെ പിടിക്കുന്ന വലിയൊരു പക്ഷിയാണ് മയില്. മയില് പക്ഷേ സാധാരണ നാട്ടുംപുറങ്ങളിലൊന്നും അങ്ങനെ കാണാറില്ല, എന്നാലും മയിലിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് പാമ്പിന്റെ സാന്നിധ്യം കുറവായിരിക്കും. പിന്നെ ഈ പൂച്ചയും അതുപോലെ കീരിയും ഒക്കെ തന്നെ പാമ്പുകളെ പിടികൂടി കഴിക്കുന്ന ജീവികളാണ്.
3: ഞങ്ങളുടെ കിണറിനകത്ത് നേരത്തെ ഒരു 60-70 വർഷമായി പണിത കിണറാണ്, അതിനകത്ത് ഈ പിന്നെ ഇതിന്റെ ചെറിയ പാമ്പിന്റെ പടം കാണുന്നു. കഴിഞ്ഞ വർഷം രണ്ടെണ്ണം കണ്ടിട്ട് ഞാൻ എടുത്തു കളഞ്ഞു സൈഡിൽ നിന്ന്, ഇപ്പോഴും ഒരെണ്ണം കണ്ടു. അപ്പൊ അതന്നെ അതങ്ങനെ അതിനകത്ത് പാമ്പ് ഉണ്ടായിട്ടാണോ ഇതിനായിട്ട് ഇറങ്ങണതാണോ പടം പൊളിക്കാൻ?
0: അല്ല, പണം പൊഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാകണമെന്നില്ല. ചിലപ്പോ ഈ കിണറിനടുത്തൊക്കെ പാമ്പുകള് ചിലപ്പോ സ്ഥിരം താമസിക്കാറുണ്ട്. അത് ആ പ്രദേശത്ത് ഉള്ളതായിരിക്കാനാണ് സാധ്യത. അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് അറിയില്ല. ചേരയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ചിലപ്പോൾ വിഷപ്പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർപ്പ വോളണ്ടിയർമാരെ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്ന് നോക്കിയിട്ട് അത് വിഷപ്പാമ്പാണെന്നുണ്ടെങ്കിൽ അതിനെ പിടികൂടി മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കിണറില് ചേരയുള്ളത് നല്ലതാണ്. ചേരയുണ്ടെന്നുണ്ടെങ്കിൽ ഈ മറ്റ് വിഷപ്പാമ്പിന്റെ കുഞ്ഞുങ്ങളൊക്കെ ആ പ്രദേശത്തേക്ക് വരാതിരിക്കാൻ ചേരയുള്ളത് നല്ലതാണ്. ഈ കിണറ് വെള്ളം കോരുന്ന കിണറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാത്രി സമയങ്ങളിൽ നിലാവുള്ള രാത്രിയിലൊക്കെ ചില വെള്ളം കോരുന്നതിന്റെ ബാക്കി വെള്ളമൊക്കെ അവിടെ ചെറുതായിട്ട് കെട്ടി നിൽക്കും. നമ്മൾ അവിടെ വെച്ച് അലക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഈ ചന്ദ്രന്റെ പ്രതിബിംബം കാണും, നിലാവ് കാണും. അപ്പൊ ആ വെളിച്ചം കണ്ടിട്ട്
3: ചെറിയ
0: കോരുന്ന കിണറല്ല, ഓക്കെ, എന്നാലും ചിലപ്പോൾ അതിനകത്ത് ഈ കാട് പിടിച്ചൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പല്ലിയോ അത്തരത്തിലുള്ള ജീവികളുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പാമ്പ് ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് വിഷമുള്ള ഇനമാണെന്നെങ്കിൽ അതിനെ ഈ സർപ്പ വോളണ്ടിയർമാരെ അറിയിച്ചാൽ അവർ നോക്കിയിട്ട് പിടിച്ചു മാറ്റും. ചേരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും ചെയ്യണം. പടം ഈ തലയുടെ ഉൾപ്പെടെയുള്ള ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. അല്ലാതെ ശരീരത്തിന്റെ മധ്യഭാഗം മാത്രം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. തലഭാഗം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ പറയാൻ പറ്റും.
2: വിളിച്ചതിന് നന്ദി. ഇതുപോലെ കുറച്ചാൾക്കാർക്ക് സംശയം ഉണ്ടാവാറുണ്ട്, ഈ പാമ്പ് ഇതേപോലെ കിണറിന് പരിസരത്തുണ്ട്, അല്ലെങ്കിൽ പാമ്പിന്റെ ഒരു കുഞ്ഞിനെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഈ പാമ്പും കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഇനി ആ പ്രദേശത്തുണ്ടാവും, അല്ലെങ്കിൽ അത് ചെറിയ കുഞ്ഞു പാമ്പിനെയാണ് കണ്ടതെങ്കിൽ വലിയ പാമ്പിന്റെ സാന്നിധ്യം ഇതിനടുത്ത് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളൊരു പറച്ചിലുണ്ട്. അത് എത്രത്തോളം?
0: കുഞ്ഞു പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അത് നവജാതരായിട്ടുള്ള കുഞ്ഞാണ്, അതായത് 2-3 ദിവസം മാത്രം പ്രായമുള്ള ചെറിയ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റു കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 2 ആഴ്ചയൊക്കെ പ്രായമായ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഈ ഇങ്ങനെ ഡിസ്പേഴ്സ് ആയി തുടങ്ങുന്ന ഒരു സമയമാണ്. പാമ്പൻ കുഞ്ഞുങ്ങൾ ഇപ്പം മുട്ടയൊക്കെ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അത് ജനിച്ച സ്ഥലത്ത് തന്നെ തുടരുകയല്ല ചെയ്യുന്നത്, അത് അവിടെ നിന്ന് അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഹൈഡൗട്ട്സ് നോക്കി ഇങ്ങനെ സഞ്ചരിക്കുകയും അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ അതിന്റെ അമ്മ പാമ്പ് അവിടെ ഉണ്ടാകുമെന്നൊരു ധാരണ.

0: കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ, രണ്ടോ മൂന്നോ ദിവസത്തെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ വലിയ മുതിർന്ന അണലിയുടെ സാന്നിധ്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ മൂർഖന്റെ കുഞ്ഞുങ്ങളെ കണ്ടു, അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ചേര, മലമ്പാമ്പ്, മൂർഖൻ, നീർക്കോലി, കാട്ടുപാമ്പ്, വെള്ളിക്കട്ടൻ, ഇങ്ങനെയുള്ള പാമ്പുകളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കണ്ടു എന്ന് വെച്ചിട്ട് അവിടെ അമ്മ പാമ്പ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല.
1: ഈ WHO നിർദ്ദേശിച്ചിട്ടുള്ള ഈ പ്രധാന കാര്യങ്ങൾ ഈ പാമ്പുകടിയുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പറയുന്നത്?
0: WHO അതായത് പാമ്പുകടി എന്ന് പറഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ, എന്താണ്, നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ള രീതിയിലാണ് പാമ്പുകടിയെ, അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് എൻവനമേഷനെ അവർ വർഗീകരിച്ചിരിക്കുന്നത്. അവഗണിക്കപ്പെട്ട ട്രോപ്പിക്കൽ മേഖലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസാണ്. അപ്പോൾ ഇതിൽ പല സ്നേക്ക് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് പലപ്പോഴും വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ പലപ്പോഴും പൊതുജനങ്ങളെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു കാലയളവിൽ പലരും വീഡിയോസിലൊക്കെ വന്നിട്ട് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ അത് കെട്ടണം, അയച്ചു കെട്ടണം, മുറുക്കി കെട്ടണം, ഒരു വിരൽ കടത്താവുന്ന രീതിയിൽ കെട്ടണം, പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ തേച്ച് കഴുകണം, സോപ്പും വെള്ളവും ഉപയോഗിച്ച് തേച്ച് കഴുകണം, ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകണം എന്നൊക്കെയുള്ള തരത്തിലുള്ള മെസ്സേജുകൾ.
1: ഒരു കോളും കൂടെ നമുക്ക് എടുക്കാൻ തോന്നുന്നു. ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ? പറയൂ, ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ പറഞ്ഞല്ലോ, രാജു, ആലപ്പുഴയിൽ നിന്ന് രാജു.
1: ചോദിച്ചോളൂ.
2: സാറേ, ഈ സോഷ്യൽ മീഡിയ കണ്ട ഈ ഗിനിക്കോഴി വാത്ത ഇതൊക്കെ വളർത്തിയ ഇത് എന്തുക്കളെ പിടിക്കുകയോ ഓടിച്ചു വിടുകയോ ഒക്കെ ചെയ്തെന്ന് കണ്ടോ? ശരിയാണോ?
0: പിന്നെ
2: ഈ പാമ്പ് വര ബാധക്കളൊക്കെ ഈ ഉടക്ക് വര വലയൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇട്ടാലേ അതിൽ വന്ന് കുരുങ്ങി കിടന്നാൽ നമുക്ക് അതിനെ പെട്ടെന്ന് പിടിച്ച് റെസ്ക്യൂ വിളിച്ച് കളയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക?
0: അതെ, ഇപ്പൊ രണ്ട് കാര്യങ്ങളും ഒരു പരിധിവരെ ശരിയാണ്. ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ചെറിയ സൈസ് പാമ്പുകളെയൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. കേൾക്കാമോ? ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ചെറിയ സൈസ് പാമ്പുൻ കുഞ്ഞുങ്ങളെയൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അതുപോലെ പ്രകൃതിയാ നമ്മുടെ വീട്ടിന്റെ പരിസരത്തൊക്കെയുള്ള ഉപ്പൻ പോലുള്ള പക്ഷികളും ഇത്തരത്തിലുള്ള പാമ്പും കുഞ്ഞുങ്ങളൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പരിധിയിൽ, ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന പക്ഷികളാണ്. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ താറാവ്, കോഴി പോലുള്ള പക്ഷികളെയൊക്കെ വളർത്തുന്ന ഭാഗങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തേക്കൊക്കെ പാമ്പുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വല ഇടുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന പാമ്പ് അതിൽ കുരുങ്ങിക്കിടക്കാനും അതിനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് മാറ്റാനും സാധിക്കും. അത് ചേരായും അണലിയും മലമ്പാമ്പും പോലുള്ള ഇനത്തിൽപ്പെട്ട പാമ്പുകളൊക്കെയാണ് അത്തരം വലയിൽ കുരുങ്ങാനുള്ള സാധ്യത കൂടുതൽ. മൂർഖൻ പോലുള്ള പാമ്പൊക്കെ വലയിലൂടെ കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ചേര, അണലി, മലമ്പാമ്പ് പോലുള്ള പാമ്പുകളുടെ ശരീരത്തിന്റെ മധ്യഭാഗം വണ്ണം കൂടുതലാണ്. മൂർഖനെ സംബന്ധിച്ച് തല ചെറുത്, കഴുത്ത് ചെറുത്, മെലിഞ്ഞിരിക്കും, പിന്നെ മധ്യഭാഗം വണ്ണം കൂടുതൽ. അപ്പൊ തല അങ്ങോട്ട് കടന്ന് ശരീരത്തിന്റെ മധ്യഭാഗം എത്തുമ്പോഴേക്കും വലയിൽ കുരുങ്ങി അവിടെ കിടക്കും. മൂർഖം പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലയും ശരീരത്തിന്റെ മധ്യഭാഗവും ഏകദേശം ഒരേ വണ്ണമായതുകൊണ്ട് അത് വലയുടെ കണ്ണിയിലൂടെ കയറിയാലും ചിലപ്പോൾ കടന്നങ്ങ് അപ്പുറത്ത് പോകും, ചിലപ്പോൾ കുരുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഇര വിഴുങ്ങിയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വയറിന്റെ ഭാഗം അല്പം വീർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലയിൽ കുരുങ്ങും. അപ്പൊ അതുകൊണ്ട് പക്ഷികളെയൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളിൽ പാമ്പുകൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട്. അല്ലെങ്കിൽ തോടിനോടോ പുഴയോടോ ഒക്കെ ചേർന്ന് ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉടക്ക് വലയിടുന്നത് പാമ്പുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സുരക്ഷാ മുൻകരുതലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
1: അപ്പോൾ ഈ ശ്രോതാവ് വിളിച്ചതിന് നന്ദി. അപ്പോൾ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ ഈ നമ്മൾ ഇത്തരത്തിലുള്ളത് മാത്രമല്ല, ഈ ലവ് ബേർഡ്സ് പോലുള്ള, സാർ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെയുള്ള ഈ പക്ഷികളെയൊക്കെ വളർത്തുന്ന സമയങ്ങളിൽ ഇതേപോലെ തുടക്ക വലകളും സാധനങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു
0: പാമ്പുകൾ കടന്നു വരാനുള്ള സാധ്യതയുള്ള ഭാഗങ്ങളിൽ, ഇപ്പം പുഴയോട് ചേർന്നുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതുവഴി കയറി വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ഒന്ന് ഈ ഇപ്പം മതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മതിലിലൂടെ അതിന്റെ മേളിലൂടെ കയറി വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ചെടികളോ വള്ളികളോ ഒക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്നിരുന്നാലും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ കയറി വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ചെറിയ ഉടക്ക വല ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചില ഇനത്തിൽപ്പെട്ട പാമ്പുകൾ അതിൽ കുരുങ്ങാനുള്ള സാധ്യതയുണ്ട്.
1: ഇപ്പൊ നമ്മൾ ഈ പാമ്പുകടി പ്രധാനമായിട്ടും പല സീസണുകളിൽ, ഇപ്പൊ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഉഷ്ണകാലത്ത് ചൂട് കൂടുമ്പോൾ മാളങ്ങളിൽ നിന്ന് പുറത്ത് വരുന്നു എന്ന് പറയാറുണ്ട്. അതേപോലെ ചില സമയത്താണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മഴക്കാലത്ത് തണുപ്പും മഴയും കൂടുതലുള്ള സമയത്തും പാമ്പുകടി ഏൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട്?

0: കൊണ്ടാണോ ഇങ്ങനെ എല്ലാ സീസണിലും ഒരുപോലെ തന്നെയാണോ ഇതിന്റെ നിരക്ക്? നമ്മൾ ശ്രദ്ധിക്കുന്നതിന്റെ പ്രത്യേകത കൊണ്ടാണോ?
1: നമ്മൾ പല രീതിയിൽ ഇത്തരത്തിലുള്ള എന്താണ് ഈ ഒരു മുന്നറിയിപ്പ് മെസ്സേജുകൾ നമ്മൾ കാണാറുണ്ട്. മഴക്കാലമാണ് പാമ്പുകൾ കൂടുതലായിട്ട് മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്ന് പറയും, ചൂടുകാലമാണ് പാമ്പുകൾ പുറത്തിറങ്ങുന്നു എന്നൊക്കെ പറയും. അത് ഓരോന്നും ശരിയാണ്. അതായത് മഴക്കാലം എന്ന് പറയുമ്പോൾ ഈ പാമ്പ് ഒളിഞ്ഞിരിക്കുന്ന മാളങ്ങൾക്കുള്ളിൽ വെള്ളം കയറുകയും അപ്പോൾ അവിടെ തുടർന്നിരിക്കാൻ പറ്റാതെ പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. മാത്രമല്ല ഈ കിഴക്കൻ ഭാഗത്തുള്ള വനപ്രദേശത്തു നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ കൂട്ടത്തിലൊക്കെ പാമ്പുകൾ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഉള്ളിൽ വന്ന് കയറാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ ഉപരി ചൂടുകാലങ്ങളിൽ പൊതുവിൽ മറ്റ് ഈ പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവികൾക്കൊക്കെ ഒരു സ്ട്രെസ് ലെവൽ ഹൈ ആയിരിക്കും. അപ്പോൾ അത് മാളങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഉയർന്ന സ്ട്രെസ് ലെവൽ ഉള്ളത് കൊണ്ട് സാധാരണഗതിയിൽ ഒരു ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് ഓടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ സ്ട്രെസ് ലെവൽ ഹൈ ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പാമ്പ് പ്രതികരിക്കാനോ അല്ലെങ്കിൽ കടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതാണ് ആ സമയത്ത് ഒരു അപകടം. പിന്നെ കുഞ്ഞു പാമ്പുകളുടെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പാമ്പുകൾ ജനിച്ച സ്ഥലത്ത് തന്നെ അധികം ദിവസം നിൽക്കത്തില്ല. അത് അതിന് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അതിന് ഇര ജീവികളുടെയൊക്കെ അവൈലബിലിറ്റി ഉള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ കൂടുതൽ സഞ്ചരിക്കും. അപ്പോൾ ആ ഒരു സഞ്ചാരത്തിനിടയ്ക്ക് അത് വീടുകളിലൊക്കെ വന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ കുഞ്ഞു പാമ്പുകളെ കാണുന്ന സീസണിൽ ഇത്തരം പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കരുതലും ഒരു ശ്രദ്ധയും നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പാമ്പുകൾ അപകടകാരിയാകുന്ന സീസൺ ഇതൊന്നുമല്ല, അത് ഈ മേറ്റിംഗ് സീസണാണ്. മേറ്റിംഗ് സീസൺ എന്ന് പറയുമ്പോൾ ഒരു പെൺപാമ്പിൻ്റെ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ആൺപാമ്പുകൾ സഞ്ചരിച്ച് വരാനും അപ്പോൾ പല ആൺപാമ്പുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പൊതുവിൽ അഗ്രസീവ് ആയിരിക്കുകയും ചെയ്യും. കാരണം ടെറിട്ടോറിയൽ ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഇത് കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കടിച്ചു കഴിഞ്ഞാൽ തന്നെ ഹ്യൂജ് ക്വാണ്ടിറ്റി വേണം ഇഞ്ചക്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം ആ ഒരു കാലയളവ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെയാണ്, ആ സമയങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു കരുതലും ശ്രദ്ധയും വേണം.
0: ഇപ്പോൾ ഈ പാമ്പുകടിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ സാർ ഈ പരിപാടിയിലൂടെ പറഞ്ഞു. ഇതിനു വേണ്ടി ജനങ്ങളുടെ ഒരു ബോധവൽക്കരണമാണ് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഇതിനായി വനം വകുപ്പ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഉടൻ പറയാം.
1: നമുക്ക് വനംവകുപ്പിന് സർപ്പപാഠം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. എല്ലാ അധ്യയന വർഷത്തിലും കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു എന്താണ് അവയർനെസ് പ്രോഗ്രാം എങ്കിലും നടത്തുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നമുക്ക് 100,000-ൽ പരം കുട്ടികളെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, കുട്ടികളും അധ്യാപകരുമായിട്ട്.
0: അതായത് ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നതാണോ അതോ
1: 800 സ്കൂളുകളിൽ നമ്മൾ പോയിട്ട് നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് സർപ്പ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ഇതിനുവേണ്ടി പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് നമുക്കൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ ഉണ്ട്. 1.5 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ 800 സ്കൂളുകളിൽ നമ്മൾ പ്രോഗ്രാം നടത്തി. അതിൽ ഏകദേശം 50,000-ൽ കുട്ടികളും അധ്യാപകരുമായിട്ട് പങ്കെടുത്തു. പിന്നെ നമ്മൾ NCC NSS ആനുവൽ ക്യാമ്പ്സ് ഉണ്ട്. അത്തരം ക്യാമ്പുകളിൽ നമ്മളൊരു സെഷൻ നടത്താറുണ്ട്. അത്തരത്തിൽ പല ക്യാമ്പുകളിലായിട്ട് നമ്മൾ 20,000-ത്തോളം കുട്ടികളെ നമ്മൾ ഈ ഒരു അവയർനെസ് എത്തിച്ചു. പിന്നെ വനംവകുപ്പ് തന്നെ നടത്തുന്ന നേച്ചർ അവയർനെസ് ക്യാമ്പുണ്ട്, പ്രകൃതി പഠന ക്യാമ്പുകൾ. 3 ദിവസത്തെ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു അവയർനെസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10,000-ത്തോളം കുട്ടികളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്.
0: അത് കൂടാതെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കൂടുതൽ ഈ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും ഇത്തരത്തിലുള്ള എല്ലാ പ്രചാരങ്ങളും നടക്കുന്നത് ഈ സാധാരണ ജനങ്ങൾക്ക് ഇടയിലാണ്. അപ്പൊ ഈ നാട്ടുകാർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ
1: അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മൾ പിന്നെ ഇത് കൂടാതെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെ അതും വിദ്യാർത്ഥികൾക്കും മറ്റ് പല വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ചെറിയ അവയർനെസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വിദ്യാർത്ഥികളെക്കാൾ ഉപരി നമ്മൾ റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടായ്മകൾ, തൊഴിലുറപ്പ് ജോലി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഈ പ്രാദേശികമായിട്ടുള്ള ചില വായനശാല ഗ്രന്ഥശാല പോലുള്ള കൂട്ടായ്മകൾ, അത്തരത്തിലുള്ള കൂട്ടായ്മകളിലെല്ലാം തന്നെ നമ്മൾ സ്നേക് അവയർനെസ്, സ്നേക് ബൈറ്റ് അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രം 100,000-ൽ ആൾക്കാരിലേക്ക് നമ്മൾ നേരിട്ട് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പ്രവൃത്തി നമ്മൾ തുടർന്ന് വരും. അതിന് പ്രത്യേകിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സും ഉണ്ട്.
0: ഇന്ന് ഈ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ഒരുപാട് സംശയങ്ങൾക്ക് സാർ വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു. അതുകൂടാതെ കേട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക്, നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണ്. കാരണം എന്ത് സിറ്റുവേഷൻ, ഇതേപോലെ പാമ്പുകടി ഏറ്റാലും അതിന് അനുബന്ധ പ്രശ്നങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ കൂടെയുള്ള എല്ലാവർക്കും പരസ്പരം ഒരു താങ്ങും തണലുമാവാനും അതിനനുസരിച്ച് അവരെ പ്രത്യേകം ചികിത്സയ്ക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ആൻറ്റിവനം ഉള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാനും എല്ലാത്തിനും എല്ലാവർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു ജീവിയുടെയും ജീവന ഭീഷണിയില്ലാതെ, ഒരു മനുഷ്യൻ്റെയും ജീവന ഭീഷണിയില്ലാതെ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇതിനെ കൃത്യമായി മറുപടി തന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബയോഡൈവേഴ്സിറ്റി സെല്ലിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ സാറായിരുന്നു. സാറിന് പ്രത്യേകം നന്ദി.
1: താങ്ക് യു.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ. സ്റ്റുഡിയോയിൽ ഇതുവരെ അദ്ദേഹത്തിനോട് സംസാരിച്ചത് എം ആർ രഞ്ജിനി. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, രതീഷ് മോൻ കെ വി, ഒപ്പം മിൻഡ എം ഡേവിഡ്, അനുപമ ആർ കെ. പരിപാടി സമാപിക്കുന്നു.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
11: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
12: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഇത് ആകാശവാണിയുടെ ആനന്ദപുരി FM. സമയം 12:00. ഇനി പ്രധാന വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജുഷ.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: മുഖ്യമന്ത്രി VD സതീശനും 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരും. കോൺഗ്രസിൽ നിന്ന് 12 പേരും ഘടകകക്ഷികളിൽ നിന്ന് 8 പേരുമാണ് മന്ത്രിസ്ഥാനത്തെത്തിയത്. CP ജോണും ഷിബു ബേബി ജോണും ഒഴികെ എല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരിക വിനിമയത്തിനും സമാധാനത്തിനും മ്യൂസിയങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. പഴയ വൈത്തിരിയിൽ രാവിലെ KSRTC മിന്നൽ ബസ് ഓട്ടോറിക്ഷയിലിടിച്ച് 3 മരണം. നമ്പിക്കൊല്ലി സ്വദേശി നാരായണൻ, ഭാര്യ സിജി, മകൻ അഭി എന്നിവരാണ് മരിച്ചത്. ഉത്തർപ്രദേശിലെ ലംഘിംപൂർ ഖേരിയിൽ വാഹനാപകടത്തിൽ 9 പേർ മരിച്ചു. മിനിവാനും ട്രക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ജമ്മുകാശ്മീർ SSB ബോർഡർ പോലീസ് സേനാംഗമായ കണ്ണൂർ ഏച്ചൂർ മാവിലച്ചാലിലെ ഷിബിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. 27 വയസ്സായിരുന്നു. വനം വകുപ്പിന് കീഴിൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി പെരിയാർ കടുവാ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവികളുടെ ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. IPL ക്രിക്കറ്റിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 1:00.

പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജുഷയിലേക്ക് സ്വാഗതം. ഇന്നീ പരിപാടിയിൽ അനുരാഗി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ആയിരത്തി തൊള്ളായിരത്തി 1988 ചെറുപുഷ്പം ഫിലിംസിന്റെ ബാനറിൽ കെ ജെ ജോസഫ് നിർമ്മിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചത് യൂസഫ് അലി കേച്ചേരി, ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ഗംഗൈ അമരൻ, യേശുദാസും ചിത്രയുമാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ പാടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യ ഗാനം കേൾക്കാം, യേശുദാസ് പാടിയതാണ്.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ആലപ്പി ഷെരീഫ് കഥയും സംഭാഷണവും എഴുതിയ ഈ ചിത്രത്തിന് തിരകഥയും സംവിധാനവും നിർവഹിച്ചത് IV ശശിയാണ്. അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയത് രഞ്ജിനി രാഗമാണോ കൊഞ്ചും മൊഴിയിൽ എന്തുറങ്ങുന്നു.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
7: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.

ഇന്നത്തെ ചിത്രമഞ്ജുഷയിൽ കേൾക്കുന്നത് അനുരാഗി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. തൃശൂർ ജില്ലയിലെ വാഴച്ചാൽ, അതിരപ്പിള്ളി എന്നീ പ്രദേശങ്ങളിൽ അതിസാഹസികമായാണ് ഐ വി ശശിയും കൂട്ടരും ഈ ചിത്രത്തിന്റെ രംഗങ്ങൾ പലതും ചിത്രീകരിച്ചത്. അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്.

ചെറുപുഷ്പം ഫിലിംസ് വിതരണം നിർവഹിച്ച ഈ ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചത് വി ജയറാമായിരുന്നു. മോഹൻലാൽ, രമ്യ കൃഷ്ണൻ, ഉർവശി, സുരേഷ് ഗോപി, രോഹിണി, സരിത, കുതിരവട്ടം പപ്പു, ജനാർദ്ദനൻ, ടി ജി രവി, സി ഐ പോൾ തുടങ്ങി നിരവധി താരങ്ങളാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

ഇന്നത്തെ ചിത്രമഞ്ജുഷയിൽ കേൾക്കുന്നത് അനുരാഗി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഈ പരിപാടിയിലെ അവസാനത്തെ ഗാനം ചിത്ര പാടിയതാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചിത്രമഞ്ജുഷ സമാപിക്കുന്നു. അനുരാഗി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിൽ കേട്ടത്.
1: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.
2: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
3: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
2: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നടത്ത ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നടത്ത ടിക്കറ്റിനല്ലേ കിട്ടിയത്.
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.

0: ഇതുവരെ കേട്ടത് തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു.
2: കേരളത്തിൽ മാർച്ച് മുതൽ മെയ് വരെ വെയിലും ഈർപ്പവും കൂടുന്നതോടൊപ്പം താപനില 35 മുതൽ 43 ഡിഗ്രി വരെയായി ചർമ്മത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഇത് ഗ്രീഷ്മ ഋതുവാണ്. ആയുർവേദ ശാസ്ത്രപ്രകാരം 3 മാസം കൂടുന്ന 6 ഋതുക്കളാണ് ഉള്ളത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം എന്നിവയാണ് ഈ ഋതുക്കൾ. ഗ്രീഷ്മ ഋതുവിൽ ചൂട് കൂടുതലായതിനാൽ തൊലിപ്പുറത്ത് തടിപ്പ്, അലർജി, സൺബേൺ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ്. വേനൽക്കാലം കടുക്കുന്നതോടെ ശരീരത്തിന് തണുപ്പും ആശ്വാസവും നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതശൈലി മാറേണ്ടത് അത്യാവശ്യമാണ്. വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണം പ്രധാനമാണ്. ചർമ്മത്തിലെ നിറവ്യത്യാസം, ചൊറിച്ചിൽ, പുകച്ചിൽ, തടിപ്പ്, ഒപ്പം മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ആരോഗ്യക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് പ്രമേഹം, ഹാർട്ട് ഡിസീസ്, തൈറോയ്ഡ് പോലുള്ള പ്രോബ്ലംസും സാധാരണമാണ്. പ്രതിരോധശേഷിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് ഇൻഫെക്ഷൻ കൂടുന്നതാണ് ഒട്ടുമിക്ക സ്കിൻ പ്രോബ്ലമിനും കാരണം. രോഗത്തെ കുറച്ച് ഇമ്മ്യൂണിറ്റി കുറയുവാനുള്ള കാരണങ്ങൾ കൂടി കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഒരു വ്യക്തിയുടെ ആകർഷണീയതയുടെ അളവുകോലാണ് ചർമ്മത്തിന്റെ ആരോഗ്യം. അതുകൊണ്ട് തന്നെ സ്കിൻ ഡിസീസ് ഒരു രോഗം എന്നതിലുപരി ഒരു രോഗലക്ഷണമായി കാണാൻ ശ്രമിക്കേണ്ടതാണ്. ശരീരത്തിൽ വെളുത്ത പാടുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒപിയിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കൂടുതലും ഡ്രൈ സ്കിൻ ആണ് അതിന് കാരണം. അവർക്ക് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആയുർവേദത്തിൽ നാൽപ്പാമരാതി കേരം തേച്ച് കുളിക്കുന്നത് അതിന് നല്ലതാണ്. സാധാരണയായി കാണുന്ന വേനൽക്കാല ത്വക്ക് രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൂടുകുരുക്കളാണ്. പ്രിക്ലി ഹീറ്റ് എന്ന് പറയും. വേനലിലെ ചൂടും ഈർപ്പവും ചില പ്രത്യേക ബാക്ടീരിയകളും കാരണം വിയർപ്പ് നാളങ്ങൾ അടഞ്ഞ് ചർമ്മത്തിൽ ചുവന്നതോ വെള്ളത്തുള്ളികൾ പോലെയുള്ളവയോ ആയ പാടുകളായി ചൂടുകുരുക്കൾ കഴുത്ത്, നെഞ്ച്, പുറം, മടക്കുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടും. അസഹനീയമായ

ഉറച്ചിൽ, പുകച്ചിൽ എന്നിവ ഉണ്ടാകും. കുട്ടികളിൽ ഇവ പെട്ടെന്ന് രോഗാണുബാധിതമാവുകയും പഴുത്ത കുരുക്കൾ രൂപപ്പെടുകയും ചെയ്തേക്കാം. ചൂടുകുരുക്കളിൽ ചൊറിയുന്നത് ഒഴിവാക്കുക. ഇത് അണുബാധ വഷളാക്കും. ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ക്രീമുകൾ വാങ്ങി പുരട്ടുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ചും ഫംഗൽ അണുബാധയുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ അമിതമാകുന്ന അവസ്ഥയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ തന്നെ വേണ്ടിവരും. അമിതമായ ചൊറിച്ചിലോ പഴുപ്പോ അണുബാധയോ കണ്ടാൽ ത്വക് രോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതുമാണ്. ചൂടുകുരു പോലെയുള്ള എന്നാൽ മറ്റുള്ളവരിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗാണുബാധയാണ് രോമകൂപങ്ങളെ ബാധിക്കുന്ന ഫോളിക്കുലൈറ്റിസ്. കാണുമ്പോൾ മുഖക്കുരു പോലെ തോന്നുമെങ്കിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ചെറിയ വേദനയോടുകൂടി കുരുക്കളായി ഇവ കാണാം. സ്റ്റാഫിലോകോക്കസ് തുടങ്ങിയ ബാക്ടീരിയകൾ ഉള്ളതിനാൽ തോർത്തു തുടങ്ങിയ വസ്തുക്കളിലൂടെയും പകരാൻ സാധ്യതയുണ്ട്. ശരീരവൃത്തി പാലിക്കൽ, വസ്തുക്കളുടെ പങ്കിടൽ ഒഴിവാക്കുക തുടങ്ങി പ്രതിരോധങ്ങൾ ഇതിനെ സഹായിക്കും. രണ്ടുനേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുക, വേപ്പില ലേശം മഞ്ഞൾ ചേർത്തരച്ചു പുറമേ പുരട്ടി കുളിക്കുക എന്നിവയൊക്കെ ഇതിനെ ശമനം ഉണ്ടാക്കുന്നു. ഒപ്പം ശരീരത്തെ തണുപ്പിക്കുവാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. കറ്റാർവാഴ, തേങ്ങാപ്പാൽ എന്നിവ ചൂടുകുരു ബാധിച്ച ഭാഗങ്ങളിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. വെയിൽ കുറയ്ക്കുന്നതും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതും ഒരു പരിധിവരെ ചൂടുകുരുവിനെ പ്രതിരോധിക്കും. ചൊറിച്ചിൽ കുറയ്ക്കാനും പാടുകൾ മാറാനും കലാമൻ ലോഷൻ പോലുള്ളവയും ഉപയോഗിക്കാവുന്നതാണ്. ചൂടുകുരു പോലെ തന്നെ ബാധിക്കുന്ന വേറൊരു അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. അമിതമായ വിയർപ്പ് ഈർപ്പവും കാരണം തുടയിടുക്കുകൾ, കക്ഷം, മാറിനു താഴെ, നാഭിഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പെട്ടെന്നു തന്നെ ശരീരത്തിലും മറ്റുള്ളവരിലേക്കും പകരുന്ന കാൻഡിഡ പോലുള്ള ഫംഗസുകൾ വളരുകയും ചൊറിച്ചിൽ അഥവാ വട്ടച്ചൊറി വേനൽക്കാലത്ത് സാധാരണമാണ്. നിംബചൂർണം, അതായത് വേപ്പിലയുടെ ചൂർണം തന്നെയാണ്, തൈര് ചേർത്തരച്ച് പുറമേ തേച്ചു കുളിക്കുക. ശരീരത്തിൽ ഈർപ്പം നിൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഒറ്റ ആഴ്ചയിൽ ഇത് മാറുന്നതല്ല. അസുഖത്തിന്റെ കാഠിന്യവും വ്യാപ്തിയുമനുസരിച്ച് 3 മുതൽ 8 ആഴ്ച വരെ ഇതിന് ചികിത്സ വേണ്ടി വന്നേക്കും. വേനൽക്കാലത്ത് ഉണ്ടാകാവുന്ന വേറൊരു പ്രശ്നമാണ് സൂര്യതാപം, സൺബേൺ. കാഠിന്യമേറിയ വെയിൽ കൂടുതൽ നേരം കൊള്ളുന്നത് സൺബേൺ പോലുള്ള അവസ്ഥയ്ക്ക് കാരണമാകും. എന്നാൽ ഇളം വെയിൽ പോലും അമിത പ്രതികരണമുള്ള ആളുകളിൽ ഫോട്ടോഡെർമറ്റോസിസ് വിഭാഗത്തിൽപ്പെട്ട അലർജി ഉണ്ടാക്കും എന്നത് മിക്കവരും ശ്രദ്ധിക്കാറേയില്ല. പെട്ടെന്ന് വരുന്ന ചുവപ്പ്, നീറ്റൽ, തൊലി പൊളിയൽ, കുമിള തുടങ്ങിയവ സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ പതിയെ വരുന്ന വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ മുഖം, കൈകൾ, കഴുത്തിൽ ഒക്കെ വരുന്നതാണ് ഫോട്ടോഡെർമറ്റോസിസിന്റെ ലക്ഷണങ്ങൾ. രണ്ടായാലും വെയിൽ തട്ടുന്നത് കുറയ്ക്കുക, കുട, തൊപ്പി മുതലായ മറകൾ ഉപയോഗിക്കുക എന്നിവ ഒരു പരിധിവരെ സഹായകരമാണ്. കറ്റാർവാഴ അടങ്ങിയ സൺസ്ക്രീൻ ഓയിൽമെന്റ് പുറത്ത് പുരട്ടാവുന്നതാണ്. വെയിൽ കാരണം നേരത്തെ വരുതിയിലായി നിന്നിരുന്ന രോഗങ്ങൾ മറനീക്കി പുറത്തു വരുന്നതും വേനൽക്കാലത്താണ്. മധ്യവയസ്കരിൽ കാണുന്ന കരിമാങ്കല്യം ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ശരീരം തണുപ്പിക്കുവാൻ ആവശ്യമായ ആഹാരങ്ങൾ, ആയുർവേദ ഔഷധങ്ങൾ എന്നിവ ഉപയോഗിച്ചാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. വേനൽക്കാലത്ത് മുഖക്കുരുവും സർവ്വസാധാരണമായി കാണുന്നു. വിയർപ്പും എണ്ണമയവും ഈർപ്പവും പൊടിയും ചേർന്ന് രോമകൂപങ്ങൾ അടയുന്നതിനാൽ മുഖത്ത് കൂടുതൽ കുരുക്കൾ വരുന്നു. വരണ്ട ചർമ്മമുള്ളവരിൽ കടുത്ത ചൂടിൽ ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെട്ട് വരൾച്ചയും ചൊറിച്ചിലും ഉണ്ടാകുന്നു. മുഖസൗന്ദര്യത്തിന് ധാരാളം വെള്ളം കുടിക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക എന്നിവയ്ക്കൊപ്പം മുഖം ചെറു ചൂടുവെള്ളത്തിൽ ഇടയ്ക്കിടെ കഴുകുക, പൗഡർ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, മുഖക്കുരു തടയാൻ എണ്ണ പലഹാരങ്ങൾ, മുട്ട എന്നിവ ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ്. മുൾത്താണിമിട്ടി പനിനീരിൽ ചാലിച്ച് മുഖത്തു പുരട്ടി 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. രാത്രി മുഖം നന്നായി കഴുകി വൃത്തിയാക്കി മാത്രം ഉറങ്ങുക. ഇതൊക്കെ മുഖക്കുരുവിനെ മാറ്റുവാൻ വേണ്ടുന്ന ശീലങ്ങളാണ്. മുഖക്കുരുവിന് കൃത്യമായ ചിട്ടയോടെയുള്ള ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടരാവുന്നതാണ്. ചർമ്മരോഗങ്ങൾ എല്ലാറ്റിനും പാലിക്കേണ്ടുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി ഞാൻ തരുന്നു. ദിവസം 2 തവണയെങ്കിലും കുളിക്കുക. കുളി കഴിഞ്ഞ് ശരീരം ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. അയഞ്ഞ, കനം കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് വിയർപ്പ് മാറ്റാനും വായുസഞ്ചാരത്തിനും സഹായിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം അത്യാവശ്യമാണ്. നാരങ്ങാവെള്ളം, സംഭാരം, ഇളനീർ, നറുനീണ്ടി സത്ത്, കറുക ജ്യൂസ് ചേർത്ത നാരങ്ങാവെള്ളം, ഇഞ്ചി സത്ത് ചേർത്ത നാരങ്ങാവെള്ളം, നെല്ലിക്ക ജ്യൂസ് എന്നിവ നിർജലീകരണം തടയാനുള്ള പാനീയങ്ങളാണ്. പുറത്തിറങ്ങുമ്പോൾ SPF 30 കൂടുതലുള്ള സൺസ്ക്രീൻ ചർമ്മത്തിൽ പുരട്ടാവുന്നതാണ്. ആയുർവേദത്തിൽ ഗുളൂച്ചാദി പാനകം, അതായത് ഗുളൂച്ചാദി കഷായ ചൂർണം 10 ഗ്രാം,
3 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിച്ച് ചൂടുകാലം

0: ആത്മരക്ഷ സാധ്യമാണ്. വേനൽക്കാലത്ത് ശരീരം ചൊറിഞ്ഞ് തടിച്ചു വരുന്നത് ആയുർവേദത്തിൽ ശീതപിത്തമെന്നാണ് അറിയപ്പെടുന്നത്. അലർജി തന്നെയാണ് കാരണം. എന്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കേണ്ടതും അത്യാവശ്യമാണ്. അലർജി മനസ്സിലായ പക്ഷം ആ ആഹാര സാധനം ഒഴിവാക്കുകയും ഒപ്പം ഔഷധങ്ങൾ കഴിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത്. വേനൽക്കാലത്ത് തലയിൽ വിയർപ്പ് നിന്നിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ്, തലയിൽ ചൊറിച്ചിൽ, മുടി പൊഴിയുക, തലയിൽ സെബേഷ്യസ് സിസ്റ്റ് ഒക്കെ വർദ്ധിക്കുന്നത് കാണാറുണ്ട്. രണ്ട് തവണ തല കുളിച്ച് ഈർപ്പരഹിതമാക്കി തുടച്ച് വെക്കുന്നതാണ് നല്ലത്. പൂപ്പൽബാധയ്ക്ക് കാരണം എപ്പോഴും ഈർപ്പമാണ്. കക്ഷത്ത് ചൊറിച്ചിൽ കാണുന്നതും ഇക്കാലത്ത് സാധാരണയാണ്. പ്രായമായവർക്ക് സ്കിന്നിന്റെ ഇലാസ്തികത കുറയുക, പ്രമേഹം, തൈറോയ്ഡ് പോലുള്ള ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇത് കാണാറുണ്ട്. കുട്ടികൾക്ക് തുടയിടക്കിൽ ചൊറിച്ചിൽ കാണുന്നത് വിയർപ്പ് കൂടുതൽ കൊണ്ട് സ്കാബീസ് പോലുള്ള അവസരങ്ങൾ കൂടുന്നതുകൊണ്ടും ആണ്. ശരീരം വൃത്തിയാക്കി വയ്ക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സോപ്പ് മൈൽഡായി മാത്രം ഉപയോഗിക്കുക, കോട്ടൺ അടിവസ്ത്രം മാത്രം ഉപയോഗിക്കുക, ഡ്രസ്സ് ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തുണക്കി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ത്വക്ക് എന്നത് ശരീരത്തിന്റെ കണ്ണാടിയാണ്. ഉള്ളിലെ ആരോഗ്യമാണ് അത് പുറത്തു തെളിയിക്കുക. ആരോഗ്യമുള്ള ത്വക്ക് ആരോഗ്യമുള്ള ജീവിതമാണ്. ഋതു അറിഞ്ഞു ജീവിച്ചാൽ രോഗമില്ലാതെ ജീവിക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.
1: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം അക്ബർ ഖാൻ പാടിയത്, ചിത്രം ഉല്ലാസം. രചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും പ്രധാന വാർത്തകൾക്ക് ശേഷം ഏകതാരയിൽ കേൾക്കാം. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 1 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: സംസ്ഥാന മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ വി.ഡി. സതീശനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേന്ദ്രം പുതിയ ഗവൺമെന്റിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ ഗവൺമെന്റിന് കഴിയട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ ലോക്ഭവനിൽ ചായസൽക്കാരം ഒരുക്കിയിരുന്നു. സംസ്ഥാന നിയമസഭാ സ്പീക്കറെ ഈ മാസം 22-ന് തെരഞ്ഞെടുക്കും. നിയുക്ത സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇക്കാര്യം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചത്. 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലേക്ക് യാത്ര തിരിച്ചു. സ്വീഡൻ സന്ദർശനം നിരവധി സുപ്രധാന കരാറുകൾക്കും ഉഭയകക്ഷി ബന്ധത്തിലെ മികവിനും വഴിതെളിയിച്ചതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോഴിക്കോട്ട് NIT PM വികാസ് പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ധാരണാപത്രങ്ങളും കൈമാറി. UPയിലെ ലംഖിംപൂർ ഖേരി വാഹനാപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ആശ്വാസധനം അനുവദിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. 20,000 ടൺ LPGയുമായി MV സൈമി എന്ന എണ്ണ ടാങ്കർ ഗുജറാത്തിലെ കാണ്ടില തുറമുഖത്തെത്തി. കഴിഞ്ഞ മാർച്ച് മുതൽ 12 LPG ടാങ്കറുകളും ഒരു ക്രൂഡ് ഓയിൽ ടാങ്കറും ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ സംസ്ഥാന ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് പ്രായപരിധി 45 വയസ്സായി ഉയർത്തി. ഗ്രൂപ്പ് എ തസ്തികയിലേക്ക് നിലവിൽ പ്രായപരിധി 41 ആണ്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഏകതാര. മലയാള ചലച്ചിത്ര സംഗീത മേഖലയിൽ ഏറെ ശ്രദ്ധേയനായ സംഗീത സംവിധായകനാണ് എം ജയചന്ദ്രൻ. മൂന്ന് പതിറ്റാണ്ടായി തുടരുന്ന തന്റെ സംഗീത ജീവിതത്തിൽ ഒട്ടനവധി ഗാനങ്ങൾ അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനപ്രേമികൾക്ക് സമ്മാനിച്ചു. സംഗീത സംവിധായകൻ എന്നതിലുപരി പിന്നണി ഗാനരംഗത്തും എം ജയചന്ദ്രൻ നിരവധി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഏകധാരയിൽ എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയ ഏതാനും ഗാനങ്ങൾ. ഇന്ന് ഈ പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി. ആദ്യഗാനം എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിനുവേണ്ടി പാടിയത് ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദാണ്.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല, ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിറ്റ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനിറ്റ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
6: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: K Supreme and Style Club by Kollam Supreme, Thiruvananthapuram, Kollam, Kottayam, Alappuzha, Ernakulam, Thrissur and Calicut. Kollam
10: Supreme. ഏകതാരയിലെ അടുത്ത ഗാനം കടാക്ഷം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. ഈ ഗാനത്തിന്റെ രചന ശശി പരവൂർ.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്.
1: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഇന്നത്തെ ഏകധാരയിൽ കേൾക്കുന്നത് എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയ ഗാനങ്ങൾ. അടുത്ത ഗാനം മാമ്പഴക്കാലം. ഈ ചിത്രത്തിനുവേണ്ടി പാടിയത് രചന രാജീവ് ആലുങ്കൽ.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: രചന ഗിരീഷ് പുത്തഞ്ചേരി, ചിത്രം ഏപ്രിൽ ഫൂൾ.

ഇന്നത്തെ ഏകധാരയിൽ കേൾക്കുന്നത് എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയ ഗാനങ്ങൾ. രചന പി ഭാസ്കരൻ, ചിത്രം ഓർക്കുക വല്ലപ്പോഴും.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ ഏകധാരയിൽ കേൾക്കുന്നത്. അടുത്ത ഗാനം നവൽ എന്ന ജുവൽ. ഈ ചിത്രത്തിനു വേണ്ടി പാടിയതാണ് രചന കാവ്യമായി രഞ്ജിലാൽ.

ഇന്നത്തെ ഏകധാരയിൽ കേൾക്കുന്നത് എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയ ഗാനങ്ങൾ. അടുത്ത ഗാനം മത്സരമെന്ന ചിത്രത്തിനു വേണ്ടി പാടിയത് രചന എസ് രമേശൻ നായർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഏകധാര സമാപിക്കുന്നു. എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയ ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ കേട്ടത്. ഇന്ന് ഏകധാരയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളി.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. സമയം 2 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭായോഗം പുരോഗമിക്കുന്നു. യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ നിർണായക പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്ന് രാഷ്ട്രീയ കേരളം ഒറ്റുനോക്കുകയാണ്. മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ യോഗ തീരുമാനങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിക്കും. സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലെ മീഡിയ റൂമിലായിരിക്കും വാർത്താസമ്മേളനം. പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ജോർജ് കുര്യൻ കോഴിക്കോട്ട് പറഞ്ഞു. അർബുദ രോഗ മരുന്നുകൾ ഉൾപ്പെടെ ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസിക്ക് കഴിയുമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലൈഫ് കെയർ ലിമിറ്റഡ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സെൻസസ് 2027 വിവരശേഖരണത്തിന് ഗുജറാത്തിൽ തുടക്കമായി. മെയ് 31 വരെ പൊതുജനങ്ങൾക്ക് ഓൺലൈനിൽ വിവരങ്ങൾ സമർപ്പിക്കാൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തമായ നടപടികളെ തുടർന്ന് അന്താരാഷ്ട്ര ലഹരി സംഘങ്ങളുടെ മയക്കുമരുന്ന് കടത്ത് ഇന്ത്യയിൽ കുറഞ്ഞതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതേ തുടർന്ന് രാജ്യത്ത് മയക്കുമരുന്ന് ഉൽപ്പാദന കേന്ദ്രങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഐ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക്.

0: മോണരോഗങ്ങളും ദന്താരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും മെയ് 12 യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് പീരിയഡ് ഓണ്ടോളജി ഗം ഹെൽത്ത് ഡേ അഥവാ

0: മോണാരോഗ്യ ദിനം ആചരിക്കാറുണ്ട്. മോണരോഗങ്ങളെക്കുറിച്ചും അത് ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുമെല്ലാം പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാനാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിൽ മോണരോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസനാണ്. സ്വാഗതം സർ.
1: നമസ്കാരം.
0: എന്തുകൊണ്ടാണ് പല്ലുകളുടെ ആരോഗ്യത്തെക്കാൾ മോണകളുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത്?
1: പല്ലുകളുടെ ആരോഗ്യത്തെക്കാൾ മോണയുടെ ആരോഗ്യത്തിന്, അതായത് ഗം ഹെൽത്ത്, നാം പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത് മോണയാണ് പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന അടിത്തറ എന്നതുകൊണ്ടാണ്. മോണയുടെ ആരോഗ്യം വായയുടെ ആരോഗ്യത്തിന് മാത്രമല്ല, മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യം, അതായത് ഓവറോൾ ഹെൽത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. വീടിനടിത്തറ എന്നതുപോലെ പല്ലുകൾക്ക് ഉറപ്പും താങ്ങും നൽകുന്നത് മോണയാണ്. മോണയ്ക്ക് അസുഖം ബാധിച്ചാൽ പല്ലുകൾ എത്ര വൃത്തിയുള്ളവയായാലും അവ നഷ്ടപ്പെടും. മോണയിലുണ്ടാകുന്ന അണുബാധ ചികിത്സിച്ചില്ലെങ്കിൽ പല്ലിനെ താങ്ങി നിർത്തുന്ന എല്ലുകളെ, അതായത് അതിന് ചുറ്റുമുള്ള തരണാസ്ഥിയെ ദ്രവിപ്പിച്ച് കളയുന്നു. കൂടാതെ രക്തത്തിലേക്ക് ബാക്ടീരിയ എത്തുന്നു. മോണരോഗം കാരണം മോണയിൽ നിന്ന് വീക്കവും രക്തസ്രാവവും ഉണ്ടാകുന്നു. ഇത് വായിലെ അണുബാധ രക്തത്തിലൂടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ വ്യാപിക്കുവാൻ കാരണമാകുന്നു. നമ്മുടെ ഈ മോണ രോഗബാധിതമായാൽ, മോണ എന്ന് പറഞ്ഞത് വായിലുള്ള സുതാര്യമായ പാടയായ ഓറൽ മ്യൂക്കസ് മെംബ്രൈൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മോണ വളരെയധികം ഗുരുതരമായ രോഗത്താൽ ദ്രവിച്ച് പഴുക്കുകയും അതിൽ നിന്ന് രക്തസ്രാവം വരികയും ചെയ്താൽ ഇത് ശരീരത്തിൻ്റെ മറ്റുള്ള അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെ ഇത് ബാധിക്കാം. ഇത് സ്ട്രോക്കിന് കാരണമാകാം, പ്രമേഹത്തിന് കാരണമാകാം, ശ്വാസകോശ സംബന്ധിയായ ചില അസുഖങ്ങൾക്കും എംഫിസിമയ്ക്കും ഇത് കാരണമാകാം. ഗർഭിണികളായ സ്ത്രീകൾ ഗുരുതരമായ മോണരോഗവുമായി ചികിത്സ എടുക്കാതിരുന്നാൽ അവ ഒരുപക്ഷെ മാസം തികയാതെയും ഭാരക്കുറവുമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാം.
0: സാർ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് സ്ഥലവും പറയാമോ?
2: നമസ്കാരം, പത്തനംതിട്ട അനുശ്രീ.
0: അനുശ്രീ, സംസാരിച്ചോളൂ.
2: ഡോക്ടർ, എനിക്ക് 4 വർഷം മുമ്പ് റൂട്ട് കനാൽ ചെയ്തിട്ട് പിന്നെ ക്യാപ്പ് ഇട്ടിരുന്നു. ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ് അതിന്റെ ആ മേളത്തെ നിരയിലെ ആദ്യത്തെ അണപ്പല്ല, അതിനൊരു ക്യാപ്പ് ഉണ്ട്, അവിടെ ആഹാര സാധനങ്ങൾ കയറിയിരിക്കുകയും ഒരു ഇറിറ്റേഷൻ പോലെ. അതങ്ങനെ ആണോ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ?
1: ഇത് RCT ചെയ്തതിന് ശേഷം പല്ലിന് ക്യാപ്പ് ഇട്ടത് മുൻനിരയിലെ പല്ലുകൾക്കാണോ അതോ അണയിലെ പല്ലുകൾക്കാണോ?
2: മുൻനിരയിലെ ആദ്യത്തെ അണപ്പല്ല് മേളിലെ
1: മേൽത്തെ ഉള്ളിപ്പല്ലുകള്.
2: അതെ
1: അതെ, അത് 4 എണ്ണത്തിന്.
2: ഒരെണ്ണത്തിനെ ഇട്ടിട്ടുള്ളൂ.
1: ചെയ്തത് അതെനിക്ക് കവറിട്ടത് ഒന്നിനല്ലേ ഉള്ളു?
2: ഉള്ളൂ. ഇതിന്റെ മേളിൽ ആ മോണയോട് ചേർന്ന ഭാഗം കുറച്ച് ഗ്യാപ്പ് കാണുന്നത് അവിടെ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷനാണ്. ചില സമയം ഇങ്ങനെ ആഹാരം കയറിയിരുന്നിട്ട് എങ്ങനെയെങ്കിലും അതൊന്ന് എടുക്കാൻ ശ്രമിച്ചാ ബ്ലഡ് വരികയും അങ്ങനൊരു.
1: അനുശ്രീ, ഈ പറയപ്പെടുന്ന ക്യാപ്പ് ഇട്ടിട്ട് എത്ര വർഷമായി കാണുമെന്ന് പറയുമോ?
2: 4 വർഷം.
1: ഓക്കെ. അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ 4 വർഷത്തോളമായി പല്ലിന്റെ ക്യാപ്പിനും പല്ലിന്റെ ഗളഭാഗം, കഴുത്ത് ഭാഗം ആയിട്ട് ചേർന്നിരിക്കുന്ന പ്രദേശത്തുള്ള മോണയുടെ ഭാഗവുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ഒരു 4 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിൽ ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനോടനുബന്ധിച്ച് ആ ഭാഗത്ത് മോണയ്ക്ക് ചെറിയതായിട്ടുള്ള ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു മോണരോഗം ഏതാണ്ട് തുടങ്ങി എന്നുള്ളതിന്റെയാണ് താങ്കൾ പറയുന്ന പോലെ ഇടയ്ക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും ഭക്ഷണാംശങ്ങൾ അടിയുകയും എന്തെങ്കിലും ഇട്ടെന്ന് എടുത്താൽ കൊള്ളാമെന്ന് തോന്നുകയും ആ കൂടെ ഒരു വല്ലാത്ത അസ്വസ്ഥത. എന്തായാലും താങ്കൾക്ക് ക്യാപ്പിട്ട് തന്ന ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാം. എന്തായാലും പറഞ്ഞു കേട്ടിടത്തോളം അത് വെറും ജിഞ്ചിവൈറ്റിസ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് ചെയ്യാം. അതല്ല, മോണയുടെ ഉള്ളിൽ ഒരു അറ, അതായത് ഒരു പോക്കറ്റ് തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നതെങ്കിൽ ചികിത്സ അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. എങ്കിലും അതിന് ചികിത്സ ഉണ്ട്, വിഷമിക്കാനില്ല. ഒരു പക്ഷേ പുതിയൊരു ക്യാപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇത് ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ താങ്കൾക്ക് അതൊന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി. താമസിയാതെ തന്നെ അടുത്തുള്ള ഒരു ഡെന്റൽ സർജനെ സമീപിക്കുക.
2: ഗുരുതരമായിട്ടുള്ള പ്രശ്നമില്ല, ചില സമയങ്ങളിൽ ഉള്ളൂ.
1: പല്ലുകൾക്കിടയിലുള്ള വിടവുകൾ മറ്റും ക്ലീൻ ചെയ്യുന്നതിന് താങ്കൾക്ക് സാധാരണ ബ്രഷിങ് കൂടാതെ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാക്സ്ഡ് നൂലുണ്ട്. അത് ഉപയോഗിച്ച് താങ്കൾക്ക് കുറച്ചൊക്കെ വൃത്തിയാക്കിയാൽ ഒരുപാട് വ്യത്യാസം വരും. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ഡെന്റൽ സർജനോടോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകരോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് താങ്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഒരു ആരോഗ്യമുള്ള മോണയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ നിറത്തിലും ഘടനയിലും മാറ്റം വരുന്നത് എന്ത് കാരണങ്ങളൊക്കെ കൊണ്ടാകാം?
1: നമ്മൾ ഈ ആരോഗ്യമുള്ള മോണയെന്ന് പറയുമ്പോൾ മോണ വളരെ നല്ല രീതിയിൽ പല്ലിന് ചുറ്റും ഇറുകി പിടിച്ചിരിക്കും ഒരു കോളർ പോലെ. അതിൻ്റെ പുറം ഓറഞ്ചിൻ്റെ തൊലിപ്പുറം, അതായത് ഓറഞ്ച് പീലിൻ്റെ വെളിയിലുള്ള ഒരു പ്രത്യേകതരം സ്റ്റിപ്ലിംഗ് ഉണ്ട്. അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് മോണയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, നോർമലി നല്ല ആരോഗ്യം ഉള്ള മോണയിൽ നിന്നും ഒരിക്കലും രക്തം പൊടിയേല. ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ മോണയിൽ ജിഞ്ചിവൈറ്റിസിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മോണയിൽ ഒരു ചെറിയ ഒരു തുടിപ്പ്, അതിനോടൊപ്പം മോണയുടെ നിറം ഏകദേശം രക്തവർണ്ണമാവുക, ചിലപ്പോൾ വീങ്ങി വരിക, ചിലപ്പോൾ ഒരു അരണ്ട ചൊറിച്ചിൽ തോന്നുക, എന്തെങ്കിലും ഒരു പിന്നോ അതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് മോണയുടെ ഇടയിൽ കുത്തി കുറച്ച് ബ്ലഡ് കളഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമ്മളതിനെ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. സാധാരണ ജിഞ്ചിവൈറ്റിസ് അല്ലാതെ ജിഞ്ചിവൈറ്റിസ് ഇത്രയും പ്രയാസങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ ജിഞ്ചിവൈറ്റിസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോണയിൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മോണ ഇങ്ങനെ കാണാൻ വളരെയധികം നല്ല പറ്റിച്ചേർന്നിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടെ ഉയർന്ന് പുറവശം കൂടുതൽ ഷൈനി ആവും, അപ്പോൾ രോഗസാന്ദ്രമായി തുടങ്ങി. പല്ലിൻ്റെ നെക്ക് പോർഷൻ, അതായത് അതിൻ്റെ ഗളഭാഗത്ത് മാത്രം മോണയിൽ പ്രയാസമുള്ള എങ്കിൽ അതിനുശേഷം ഇത് രോഗം ഉള്ളിലേക്ക് ബാധിച്ച് ആന്തരിക കോശങ്ങളിലേക്ക് വ്യാപിച്ച് പോവുകയും മോണയും പല്ലിൻ്റെ ഇടയിലുള്ള തരുണാസ്ഥി ക്യാൻസലസ് ബോൺ അത് ദ്രവിപ്പിച്ച് പൊയ്ക്കഴിയുമ്പോൾ അവിടെ ചില ചില അറകൾ, അതായത് ചില പോക്കറ്റ്സ് രൂപം കൊള്ളുകയും ഈ പോക്കറ്റിനുള്ളിൽ വീണ്ടും ബാക്ടീരിയയും പ്ലാക്കും കാൽക്കുലസും അടിഞ്ഞുകൂടുകയും, മാത്രമല്ല മോണയിൽ നിന്നും ചില എൻഡോടോക്സിൻ എക്സോടോക്സിൻ എന്ന ചില വിഷപദാർത്ഥങ്ങൾ ബാക്ടീരിയ പുറപ്പെടുവിക്കുകയും അതിൽ നിന്ന് വീണ്ടും മോണരോഗം കൂടുതൽ സങ്കീർണമാകുകയും പെരിയോഡോണ്ടൈറ്റിസ് വിത്ത് പെരിയോഡോണ്ടൽ ആപ്സിസ് ഒരു മോണ പഴുപ്പിലേക്ക് പോകുന്ന രീതിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ വഷളാവുകയാണ് ചെയ്യുന്നത്.
0: സർ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് എന്റെ തുടർച്ചയായിട്ട് ചോദിക്കട്ടെ, എന്താണ് പ്ലാക്ക് അല്ലെങ്കിൽ ടാറ്റർ എന്നിവ, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതെങ്ങനെയാണ് മോണ രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറയാമോ?
1: നമ്മുടെ വായില് ഒരു ദിവസമോ രണ്ട് ദിവസമോ എന്തെങ്കിലും രോഗാവസ്ഥയിൽ നമുക്ക് പല്ല് നേരെ തേക്കാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ പല്ലിലും മോണയ്ക്ക് ചുറ്റും നാവിലും പറ്റിപ്പിടിക്കുന്ന ലക്ഷക്കണക്കിന് ബാക്ടീരിയയുടെയും ആഹാര അവശിഷ്ടങ്ങളിൽ നിന്നും വരുന്ന ഒരുതരം ശ്ലേഷ്മത്തിൻ്റെയും വായിൽ നിന്നും കൊഴിഞ്ഞുപോകുന്ന ചില കോശങ്ങളുടെയും മറ്റു ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന ചില വിഷപദാർത്ഥങ്ങളുടെയും ഒരു ബാക്ടീരിയൽ കോളനിയാണ് ഈ പ്ലാക്ക് എന്ന് പറയുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങളാൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു കോളനിയാണ്. ഈ പ്ലാക്ക് എന്ന് പറയുന്നതാണ് മോണരോഗത്തിനും പല്ലിൽ പോടുണ്ടാവുന്നതിനും കാരണമായിട്ടുള്ള വില്ലന്മാർ. ഇനി ടാർട്ടാർ എന്ന് പറയുമ്പോൾ പെരിഡോണ്ടോളജി അല്ലെങ്കിൽ നമ്മുടെ ഡെന്റിസ്ട്രിയിൽ ടാർട്ടാർ എന്ന ആ പദത്തിന് കാൽക്കുലസ് എന്നും പറയാറുണ്ട്. ഇതെന്ന് വെച്ചാൽ കാലങ്ങളോളം പല്ലിൻ്റെ പാർശ്വങ്ങളിലും പല്ലിൻ്റെ വേരും മോണയും ചേരുന്ന ഇടപ്രദേശങ്ങളിലും പല്ലുകൾക്കിടയിലുള്ള ഇന്റർഡെന്റൽ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ രണ്ട് മൂന്ന് നാല് അങ്ങനെ ദിവസങ്ങൾ കൂടിക്കൂടി ചിലപ്പോൾ ഒരാഴ്ചകളോളം വരുമ്പോൾ അത് ക്രമേണ കാൽസിഫൈ ചെയ്ത് കൂടുതൽ മിനറൽ കമ്പോണന്റ് അതിൽ വരികയും ആഡ് ചെയ്ത് അവസാനം അത് ടാർട്ടാർ അഥവാ കാൽക്കുലസ് എന്ന പേരിൽ ഒരു കട്ടിയുള്ള സംയുക്തമായി മാറുകയും ചെയ്യുന്നു. ഇത് സാധാരണ ബ്രഷിംഗ് കൊണ്ട് അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഡെന്റൽ ഫ്ലോസിംഗ് കൊണ്ട് നീക്കം ചെയ്യുക നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഒരു ദന്ത ചികിത്സകന്റെ ചികിത്സ തേടി അവരെ കൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ് അഥവാ സ്കെയിലിംഗ് ചെയ്യേണ്ടതാണ്.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി ഗോപകുമാർ എന്റെ പേര്.
0: സംസാരിച്ചോളൂ.
3: ഡോക്ടർ, ഞാൻ 70 വയസ്സ് ആയ ഒരാളാണ്. മോളിലും താഴെയുള്ള അണപ്പല്ല ഒരു മൂന്നാല് പല്ലുകളെല്ലാം എടുത്തു കളഞ്ഞതാണ്. ഇപ്പൊ മോണയ്ക്ക് ചെറിയ വീക്കം ഒക്കെ ഉണ്ടാവും. ഇതുവരെ മരുന്നൊന്നും ചെയ്തിട്ടില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മറ്റുള്ള പല്ലുകളും എടുത്തു കളയാൻ ഭയം, അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്.
1: ഗോപകുമാർ, ഇപ്പൊ ഏകദേശം താങ്കളുടെ വായിൽ എത്ര പല്ല് കാണും?
3: എട്ട്
1: പല്ലെടുത്തിട്ടുണ്ട്. ശരി, അപ്പൊ അതിൽ കുറഞ്ഞിട്ടുള്ള ബാക്കി എന്തായാലും ഒരു 10-20-24 പല്ലെങ്കിലും കാണുമല്ലോ.
3: തീർച്ചയായിട്ടും.
1: താങ്കൾക്ക് ഡയബറ്റീസ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ?
3: ഡയബറ്റീസ് ഉണ്ട്.
1: എത്ര വർഷമായിട്ടുണ്ട്? ആ, തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രോബ്ലം നമ്മുടെ മോണരോഗം അതായത് പെരിയോഡോണ്ടൈറ്റിസുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു അസുഖമാണ്. അപ്പോ ഈ പ്രായത്തിൽ തന്നെ താങ്കൾക്ക് ഒരു പക്ഷേ ചിലപ്പം നല്ല രീതിയിലാണ് പോയിരുന്നതെങ്കിൽ എല്ലാ പല്ലുകളും കാണേണ്ടത് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡയബറ്റീസ് ഉള്ള രോഗികളിൽ അവരുടെ ഉമ്മിനീരില് പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും.
3: ഈ ഡയബറ്റീസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് എന്റെ മറ്റ് പല്ലുകൾ എടുക്കേണ്ടത് വന്നിട്ടുള്ളത്.
1: അപ്പം വളരെ മുമ്പെയാണ് പോയത്. എന്നാലും പോയ സ്ഥലത്ത് താങ്കൾ പല്ല് വെക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ്. എന്തെന്നാൽ കുറെ ഭാഗത്ത് പല്ലുകൾ പോയിരിക്കുകയും ബാക്കിയുള്ള പല്ലുകൾ തിങ്ങി ഞെരിങ്ങി നല്ല ഒരു ടൈറ്റായിട്ട് തന്നെ ഡെന്റൽ ആർച്ചിൽ നിൽക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഫർദർ ഡാമേജ് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല ഡയബറ്റിക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് പോകും തോറും താങ്കളുടെ പല്ലുകൾക്ക് ചുറ്റുമുള്ള തരുണാസ്ഥി ഏകദേശം ദ്രവിച്ചു പോവുകയും അതിൻ്റെ ഇടയിൽ വീണ്ടും കറകൾ ഫോം ചെയ്യാനും അതിനുള്ളിൽ ബാക്ടീരിയൽ കളക്ഷനും ഈ നേരത്തെ പറഞ്ഞ പ്ലാക്ക് എന്ന് പറയുന്ന ആ വില്ലനായ ബാക്ടീരിയകളുടെ ഒരു കോളനി വീണ്ടും വീണ്ടും ഉണ്ടാവുകയും മോണരോഗം കൂടുതൽ സിവിയർ ആവുകയും പല്ലുകൾക്കിടയിലെ വിടവ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ പല്ലുകൾക്ക് സ്ഥാനഭ്രംശം വരെ സംഭവിക്കും. തീർച്ചയായിട്ടും വെക്കാം. ഏത് തരം സംഗീതം ഉപയോഗിച്ചായിട്ടാണ് ആ പല്ല് വെക്കുന്നത് എന്നുള്ളത്, അത് വേണമെങ്കിൽ ഇളക്കി മാറ്റി കഴുകാവുന്ന റിമൂവബിൾ പാർഷ് ഡെഞ്ചർ ആവാം, അതല്ല ഫിക്സ് ചെയ്യുന്ന ഈ ഫിക്സഡ് പാർഷ് ഡെഞ്ചറോ, അല്ലെങ്കിൽ താങ്കൾക്ക് ആവശ്യത്തിനുള്ള ബോൺ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇംപ്ലാന്റ് ഡെഞ്ചർ ഉപയോഗിച്ചോ. ശരി ശരി ശരി, കുഴപ്പമില്ല. താങ്കൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളത് ചെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഇളക്കി മാറ്റി വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഡെഞ്ചർ തന്നെ മതിയാകും.
0: വിളിച്ചതിന് നന്ദി.
3: ശരി ശരി.
0: മോണയിൽ നിന്ന് രക്തം വരുന്നത് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഗംസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സാധാരണമാണോ? അത് ഏത് സമയത്താണ് നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ടത്?
1: ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെയും മോണയിൽ നിന്ന് രക്തസ്രാവം, അതായത് ഗം ബ്ലീഡിംഗ് ഉണ്ടാവാറില്ല. മോണയിൽ നിന്നുള്ള ബ്ലീഡിംഗ് ചില ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില വ്യത്യാസ സമയങ്ങൾ, ഉദാഹരണത്തിന് പെൺകുട്ടികൾ ഋതുമതികളാകുന്ന ആ ഒരു സമയത്ത്, അതിനോടൊപ്പം സ്ത്രീകളുടെ ഗർഭാവസ്ഥയിൽ, രണ്ടു തരം ഫിസിയോളജിക്കലായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, ചില ഹോർമോണൽ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് ഈസ്ട്രജൻ പ്രൊജസ്ട്രജൻ എന്നീ ഹോർമോണുകളുടെ പ്രവർത്തനത്താൽ മോണയിൽ രക്തചംക്രമണത്തിൻ്റെ തോത് കൂടുകയും താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഒരു സ്വാഭാവികമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതുതന്നെ ഈ ഗർഭിണികളായ സ്ത്രീകളിലെ മോണരോഗം പോലെ, ഐ മീൻ ജിഞ്ചിവൈറ്റിസ് തന്നെ വന്ന് ഒരു ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടായാലും, ഒരു പക്ഷേ ഇതിന് മൂന്ന് ട്രൈമസ്റ്റർ ഘട്ടങ്ങളുണ്ടല്ലോ, അതിൽ പ്രത്യേകിച്ചും രണ്ടാമത്തെ ട്രൈമസ്റ്റർ ഘട്ടത്തിലായിരിക്കും അവർക്ക് ഇതൊക്കെ മിക്കവാറും മോണയിൽ നിന്ന് ബ്ലീഡിംഗ് തുടങ്ങുന്നത്. അത് മൂന്നാമത്തെ ട്രൈമസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടത് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഹോർമോണൊക്കെ തന്നെ പ്രസവത്തിന് ശേഷം ശരിയാവുകയാണെങ്കിൽ 90% കേസുകളിലും പൂർവ്വസ്ഥിതിയിലായി മോണ മാറുകയാണ്. ഇതൊന്നും അല്ലാതെ തന്നെ മോണയിൽ നിന്നും സാധാരണ രീതിയിൽ രക്തം വരുന്നത് നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ടുള്ള ജിഞ്ചിവൈറ്റിസ്. ജിഞ്ചിവൈറ്റിസിനകത്ത് മോണരോഗം, അതായത് ചെറിയൊരു സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ, പല്ലുകുത്തുന്ന ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ അല്ലെങ്കിൽ നാക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴോ മോണയിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡ് ചെയ്യാം. അത് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയാണ്. രണ്ട്, പെരിഡോണ്ടൈറ്റിസ്. ഇതൊന്നും അല്ലാതെ ചില പോഷകങ്ങളടങ്ങിയ ഭക്ഷണമില്ലാതെയുള്ള ജീവിതം, അതിൽ വിറ്റമിൻ സി, വിറ്റമിൻ കെ, വിറ്റമിൻ ഡി, ബി കോംപ്ലക്സ്, ഈ വിറ്റാമിനുകളുടെ അഭാവത്തിലും മോണയിൽ നിന്ന് രക്തം വരാം. വൈറ്റമിൻ സി കുറവായി വരുന്ന സ്കർവി എന്നുള്ള ഒരു രോഗത്തിലും നമുക്ക് മോണയിൽ നിന്ന് രക്തം വരുന്നതായി കാണാം. അങ്ങനെ സ്കർവി ഉണ്ടാകുമ്പോൾ സ്കോർബ്യൂട്ടിക് അൾസേഴ്സ് എന്ന പേരിൽ മോണയിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു വ്രണങ്ങൾ വരുന്നതും നമുക്ക് കാണാം. ചില മോണ വളർച്ചകളിലും മോണത്തടിപ്പുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ രക്തജന്യമായ ചില രോഗങ്ങൾ, അതായത് ഹീമോഫീലിയ, ത്രോംബോസൈറ്റോപീനി പർപ്യൂറ, പ്ലേറ്റ്ലെറ്റിന് തകരാറുള്ള ചില പ്രത്യേക അസുഖങ്ങൾ, അങ്ങനെ ഉള്ളതും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അതായത് ശരീരത്തിലെ രക്തം കട്ടിപിടിക്കുന്ന 1 മുതൽ 13 വരെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടറിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിന്റെ അഭാവത്തിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാം. കൂടാതെ ശരീരത്തിലെ ചില പ്രത്യേക ഓർഗൻസ്, അതായത് കരൾ രോഗം വന്നവർക്കും, കരൾ രോഗം വന്നവരിൽ മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നത് സ്വാഭാവികം തന്നെയാണ്. അതുപോലെ ചില അർബുദങ്ങൾ, ലുക്കീമിയ പോലുള്ള കണ്ടീഷനുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ബ്ലീഡിംഗ് ആണ്, അതായത് മോണയിൽ നിന്ന് രക്തം വരുന്നത് സാധാരണമായ രീതിയിലാണോ, അതല്ല ഏതെങ്കിലും രോഗത്തിനോട് ചേർന്നുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ, അവയെ വളരെ യുക്തിയുക്തമായ ചിന്തയോടുകൂടി ഒരു ഡെന്റൽ വിദഗ്ധനെ പരിശോധിച്ചിട്ട് വേണ്ട ചികിത്സകൾ എടുക്കേണ്ടതാണ്.
0: നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കാം. ഹലോ.
4: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
4: ലളിത, കൊല്ലത്തുനിന്ന്
0: സംസാരിച്ചോളൂ.
4: നമസ്കാരം. സാർ, ഒരു പല്ലിന് നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ടാൽ അത് എത്ര വർഷം വരെ നമുക്കത് നീണ്ടിട്ടേക്കാൻ പറ്റും? മോണയ്ക്കൊന്നും വിഷയങ്ങളില്ല, പല്ലിന് ഒന്നും വിഷയമില്ല. നമ്മൾ മോണയൊക്കെ തൊട്ട് നോക്കും, മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ആ ക്യാപ്പ് ഇട്ടേക്കുന്നത് ദീർഘനാൾ അങ്ങനെ ഇട്ടേക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്.
1: വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ പല്ലിന് ക്യാപ്പ് ഇടുകയാണ്. ഈ ക്യാപ്പ് ഇടുന്ന മെറ്റീരിയല്, വിവിധ തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മറ്റും പൾപ്പെക്ടമി എന്ന് പറയുന്ന റൂട്ട് കനാലിൻ്റെ അതുപോലുള്ളൊരു ചികിത്സയുടെ മേളിൽ അവർക്ക് താൽക്കാലികമായി അവർക്ക് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടൊരു ക്രൗൺ, ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കും. എന്നാൽ വലിയവർക്കാകുമ്പോൾ ചില സെറാമിക് ക്യാപ്പുകളും അതിനോടൊപ്പം ചില ലോഹനിർമ്മിതമായ ഉൾഭാഗങ്ങളുള്ള സങ്കര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ക്യാപ്പിട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്ത തന്നെ പ്യുവർലി സിർക്കോണിയ മാത്രമുള്ള സെറാമിക് ക്രൗണുകൾ, അവയ്ക്ക് ഒരല്പ അംശം പോലും മെറ്റൽ അടങ്ങിയിട്ടില്ല. ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൗണുകളും വളരെ വളരെ മുന്തിയ തരം ക്രൗണുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഏത് തരത്തിലുള്ള

0: ക്രൗണുകൾ വെക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ. രണ്ടാമത്തത്, ക്രൗൺ വെച്ച പല്ലിനെ നമ്മളെങ്ങനെ പരിപാലിക്കുന്നു, കൃത്യമായ രീതിയിലുള്ള മോണരോഗമോ അതല്ലെങ്കിൽ ഫർദർ കുഴപ്പങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെ കൊണ്ട് പരിചരിക്കാൻ കഴിയുമെങ്കിൽ, മോണാരോഗ്യം കാത്തുരക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഈ പറയപ്പെടുന്ന പല്ലിൻ്റെ ക്രൗൺ എങ്ങനെ ചുരുങ്ങിയാലും 20-25 വർഷവും ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കത് സേവനം ചെയ്തേക്കാം.
1: സാറെ, നമ്മുടെ വായനാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മോണരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, എങ്ങനെ പരിഹരിക്കാമെന്ന് പറയാം?
0: ഇതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു രോഗമാണ്. അപ്പം വായനാറ്റത്തിൻ്റെ കാരണങ്ങളെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ഒന്ന്, വായ്ക്കുള്ളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഉറവിടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വായനാറ്റം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാക്കിൻ്റെയോ കാൽക്കുലസിൻ്റെയോ അതായത് ടാർട്ടാറിൻ്റെയോ അതിപ്രസരവും വാ വൃത്തിയാക്കാതെ നാക്കിൻ്റെ മേളിൽ വലിയൊരു കോട്ടിങ്ങോടുകൂടി ദിവസങ്ങളോളം കഴിയുന്ന വായ് ശുചിയായി വെക്കാത്ത, നാക്ക് ശുചിയായി വെക്കാത്ത, മോണ നേരവേ സംരക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്നും വരാം. അതാണ് ഏറ്റവും കോമണായി കാണുന്ന വായനാറ്റം. എന്നാൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ നാസാരന്ധ്രങ്ങളും മൂക്കിലെ പോളിപ്പുകളും, തൊണ്ടയിൽ നിന്നും ടോൺസിലിൻ്റെ പഴുപ്പുകൾ, മധ്യകർണത്തിൽ പഴുപ്പ് വരിക, ശ്വാസനാളത്തെ സംബന്ധിക്കുന്ന ചില രോഗങ്ങളായ ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിറ്റൈസിസ്, അതുപോലെ ശ്വാസകോശങ്ങളെ അറയെ ബാധിക്കുന്ന ലങ് ആപ്സിസ്, അതുപോലെ രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ലുക്കേമിയ പോലുള്ള രോഗങ്ങൾ പിടിപെടുമ്പോൾ രോഗിക്ക് ഒരു തരത്തിലും വായ വൃത്തിയാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മോണയിൽ നിന്ന് രക്തം വരാം. ഇതൊന്നും കൂടാതെ തന്നെ ചില കരൾ രോഗങ്ങളിലും വായ്ക്കകത്തുനിന്ന് ദൂഷിച്ച ഗന്ധം വരാം. പിന്നെ ഏറ്റവും കോമണായി കാണുന്നത് വാ വരണ്ടുണങ്ങുന്ന ചില സിറ്റുവേഷൻ, അതിന് സെറോസ്റ്റോമി അഥവാ നിർജ്ജലീകരണത്തിന് ദുർഗന്ധം വരാം. ഇതിലും പ്രധാനം പ്രമേഹ രോഗികളിൽ വായിലൊരു പ്രത്യേക തരത്തിലുള്ള അസിറ്റോൺ ബ്രത്ത് നാം കണ്ടുവരുന്നു. പിന്നെ വിവിധ തരത്തിലുള്ള ആഹാര സാധനങ്ങൾ പ്യൂട്രിഫൈ ചെയ്യുക, അതായത് ദ്രവീകരിക്കുമ്പോൾ സൾഫർ കോമ്പൗണ്ടുകൾ പുറത്തേക്ക് വരികയും ഹൈഡ്രജൻ സൾഫൈഡ്, അതുപോലെ തന്നെ മെർക്യാപ്റ്റൻ, ചിലതിന് ചീഞ്ഞ മുട്ടയുടെ ഗന്ധവും ചിലതിന് മത്സ്യഗന്ധവും വരാറുണ്ട്. വളരെ ഗുരുതരമായ സിറോസിസ് എന്ന കരൾ രോഗത്തിൻ്റെ അവസാന സ്റ്റേജുകളിൽ ഫെറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന പേരിൽ ഒരുതരം ചത്ത എലി ചീയുമ്പോഴുള്ള ദുർഗന്ധം വരെ വരുന്നുണ്ട്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് നസീർ എന്നാണ്, കോട്ടയങ്കോട് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
2: നമസ്കാരം സാർ,
0: സ്വാഗതം.
2: രണ്ടു വർഷത്തിന് മുന്നോട്ട് വരും എന്റെ മേവായില് ഉണ്ണാക്കിന് മുകളിലായിട്ട് ചെറിയ പൊള്ളല് പോലെ വരും. അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ ചില ആഹാരങ്ങളെ കഴിക്കുമ്പോൾ. അതെന്തുകൊണ്ടാണ്?
0: മുകൾ താടിയിൽ അണ്ണാക്കിന്റെ ഭാഗത്തോട് ചേരുന്ന ഭാഗത്ത് ചെറിയ പൊക്കൽ പോലെ വരും അല്ലേ?
2: അത് തന്നെ. അത് ചിക്കൻ കറി, സാമ്പാർ കറി അങ്ങനെയൊക്കെയുള്ള കറികൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ വരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതങ്ങ് മാറും. സ്ഥിരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്നത്. താഴ്ഭാഗത്തുള്ള ചുണ്ടിലും ഉണ്ട്. അങ്ങനെ
0: പറഞ്ഞു കേട്ടിടത്തോളം താങ്കൾക്ക് ചില പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു രീതി എന്ന് പറഞ്ഞു, അതിൽ തന്നെ അതുണ്ട്. അതായത് ശരീരത്തിലെ ത്വക്ക് എങ്ങനെ പുറമേയുള്ള വസ്തുക്കൾ ഫോറിൻ ബോഡീസിനോട് പ്രതികരിക്കുമോ അതുപോലെ തന്നെ അത്രയും നല്ല രീതിയിൽ നമ്മുടെ വായ്ക്കുള്ളിലുള്ള സുതാര്യമായ പാട, ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ പ്രതികരിക്കും. നമുക്ക് ആ ഭാഗങ്ങളിൽ ചില സലൈവറി ഗ്ലാൻഡുകൾ, ഇൻട്രാ ഓറൽ മൈനർ സലൈവറി ഗ്ലാൻഡ്, വായ്ക്കുള്ളിൽ ഉമിനീര് പുറപ്പെടുവിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗ്രന്ഥികൾ, ആ ഗ്രന്ഥികളും അവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള കോശങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ പറയപ്പെടുന്ന പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോൾ വർദ്ധിച്ച പ്രതികരണ ശേഷിയുടെ ഭാഗമായിട്ട് മാത്രം അത് കണ്ടാൽ മതി. അത് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ പരിശോധിപ്പിക്കുകയും ആ രീതിയിൽ ഇങ്ങനെ പൊക്കൽ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ കാണിക്കണം. പിന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും താങ്കൾക്ക് മറ്റ് ഒരു അസുഖങ്ങളും ഇല്ലെന്ന് തീർച്ചപ്പെടുത്തണം. താങ്കൾക്ക് പുകവലിയുണ്ടോ?
2: പുകവലിയുണ്ട്, മറ്റ് അസുഖങ്ങളുണ്ട്.
0: മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയുമോ?
2: ബിപി, ഷുഗർ, കൊളസ്ട്രോൾ, ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട് ഒരു വർഷത്തിന് മുമ്പ്.
0: അപ്പം ഇതിനൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള മരുന്നുകൾ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടാവും. എനിക്ക് കണിശമായും പറയാനുള്ളത് ഒരു 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ചുരുങ്ങിയത് 6 മാസത്തിലൊരിക്കലെങ്കിലും താങ്കൾ ഒരു വിദഗ്ധ ദന്ത പരിശോധന കൂടി ചെയ്യേണ്ടതാണ്. അതിനുള്ള സൗകര്യം നമ്മുടെ ഗവൺമെൻറ് ഡെന്റൽ കോളേജുകളിലും ഗവൺമെൻറ് അധീനതയിലുള്ള നമ്മുടെ വലിയ വലിയ ആശുപത്രികളിലും ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, പുകവലിയും പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും എങ്ങനെയാണ് മോണകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതെന്ന് പറയാമോ?
0: പുകവലിയെന്ന് പറയുമ്പോൾ പുകയിലെ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചും അതിനെ സംസ്കരിച്ചെടുത്തും ഒക്കെ തന്നെ കത്തിക്കുകയാണ്. ഈ പുക വരുമ്പോൾ പുകയിലയിൽ തന്നെ അത് കത്തി അമരുമ്പോൾ ഏതാണ്ട് 600-ൽ പരം പോയിസണസ് ആയിട്ടുള്ള, അതും ക്യാൻസർ പുറപ്പെടുവിക്കാനുള്ള ചാൻസുകളുള്ള കാർസിനോജൻസ് പുറപ്പെടുവിക്കുന്നതായി നമുക്കറിയാം. അപ്പോൾ പുകവലിക്കാരനായിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ വായുടെ എല്ലാ പ്രദേശങ്ങളും, പ്രത്യേകിച്ചും മോണയുടെ ഭാഗം, ഒരു പ്രത്യേക തരത്തിൽ കട്ടി ഉള്ളതാവുകയും

0: വളരെ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകൾ ക്രമേണ അടഞ്ഞു പോവുകയും ആദ്യഘട്ടങ്ങളിൽ അവരുടെ മോണയിൽ നിന്ന് രക്തം വരികയില്ല. എന്തെന്നാൽ പുകയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ്റെയും മറ്റു വിഷപദാർത്ഥങ്ങളുടെയും പ്രവർത്തനത്താൽ രക്തക്കുഴലുകൾ ചെറിയ രീതിയിൽ അടയുന്നത് കൊണ്ട് ആദ്യം വായിൽ നിന്നും ബ്ലഡ് വരാതെ ഇത് മാസ്ക് ചെയ്യപ്പെടും. പിന്നെ ഇത് കുറച്ചുള്ള കഴിയുമ്പോഴേക്കും ചികിത്സ എടുക്കേണ്ട കാലഘട്ടം പോലും കഴിഞ്ഞിരിക്കും. അതൊന്ന്. ഇതൊന്നും കൂടാതെ തന്നെ പുക വലിക്കാരിലും പുക ചവയ്ക്കുന്നവരിലും അടയ്ക്കയോടും ചുണ്ണാമ്പും വെറ്റലയും ചേർത്തുള്ള ചവയ്ക്കുന്നതിനകത്തും നമുക്ക് എന്തൊക്കെയാണ് ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന പുകവലിക്കാരിൽ കൂടുതലായും ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന ഒരു രോഗവും പുകയിലെയും അടയ്ക്കയും ചേർത്ത് ചവയ്ക്കുന്നവർക്ക് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നൊരു രോഗവും അതുപോലുള്ള ഏതാണ്ട് വായിൽ നിന്നും പുറപ്പെടുന്ന വദനാർബുദത്തിന്റെ മുന്നോടിയായി വരുന്ന പല അസുഖങ്ങളും ഇതിൽ നിന്നും വരാം.
1: സാറെ, ഫ്ലോസിംഗ് ദിവസവും ചെയ്യണോ? പിന്നെ ഒരു സംശയം കൂടെ ഉള്ളത്, ചില ആൾക്കാർ എന്ത് ഫുഡ് കഴിച്ചാലും കൂർത്ത വസ്തുക്കൾ ഇട്ടിട്ട് പല്ലിൻ്റെ ഇട ഇങ്ങനെ കുത്തുന്നുണ്ട്, കുത്തി കുത്തി അതിൽ നിന്ന് രക്തം വരെ വരുന്നത് പ്രവണതയും കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിനിടയിൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദിവസവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കുമോ? ഇപ്പോൾ ഫ്ലോസിംഗ് എത്ര തവണ ചെയ്യണം, അതുപോലെ ഈ ടൂത്ത് പിക്ക് പോലുള്ള സാധനങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതും എത്രത്തോളം ദോഷകരമാണ്?
0: നമ്മൾ ജനിച്ച് 6 മാസം മുതൽ 2.5 വയസ്സ് വരെ നമ്മുടെ വായിൽ പാൽപ്പല്ലുകൾ വരും, ക്ഷീരദന്തങ്ങൾ. ക്രമേണ നമുക്ക് 6 വയസ്സ് മുതൽ ആദ്യത്തെ ഇൻസൈസർ പല്ലും ഉളിപ്പല്ലും അണപ്പല്ലും ഒക്കെ വന്നു തുടങ്ങും. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ സാധാരണ ഈ മോണയുടെയും ഈ പറയപ്പെടുന്ന ഭക്ഷണ സാംശങ്ങളും മറ്റും കയറിയിരിക്കുന്നത് ഒരു ചെറിയ പ്രയാസമുണ്ടാകുന്ന ഒരു സമ്മിശ്ര ദന്താവസ്ഥ, ഒരു മിക്സഡ് ഡെൻഡിഷൻ സ്റ്റേജിലാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രോബ്ലം ആയിരിക്കും. അതത് വന്ന് അത് ഈ പറഞ്ഞ പോലെ അവർക്കും ചെറിയ രീതിയിൽ ഫ്ലോസിങ് ഒരു നേരം മാത്രം, അതും രാത്രി ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം എവിടെയെങ്കിലും ഫുഡ് ലോഡ്ജിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദന്ത പരിശോധന കാണിക്കുകയും നമുക്ക് അതിട്ട് അതിൻ്റെ കറക്റ്റ് ചികിത്സ എടുക്കുകയും ചെയ്യാം. പക്ഷേ മനുഷ്യരായ നമുക്കെല്ലാം വയസ്സേറും തോറും ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ ചില സംഭവങ്ങൾ വന്നുപെടുന്നുണ്ട്. മോണയുടെ ഇടയിലുള്ള വിടവിലൂടെയും ഈ ആഹാര സാധനങ്ങളും നാരുകളും മാംസ്യ മത്സ്യാദികളുടെ അവശിഷ്ടങ്ങളും ഇമ്പിഞ്ച് ചെയ്ത്, അതായത് ഇടിച്ച് കയറാറുണ്ട് ചവയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഫുഡ് ഇമ്പിഞ്ച്മെൻറ്റ്, ഫുഡ് ലോഡ്ജിങ്, ഫുഡ് ഇമ്പാക്ഷൻ, ഇത് മൂന്നും വ്യത്യസ്ത രീതിയിലുള്ള ആഹാരത്തിൻ്റെ ശക്തിയായി വന്ന് തറഞ്ഞു കയറുന്ന ചില രീതികളാണ്. ഇവ സാധാരണ രീതിയിലുള്ള ടൂത്ത് ബ്രഷും അതിനോടൊപ്പമുള്ള നമ്മൾ ഈ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദിവസം 2 നേരം നല്ല രീതിയിലുള്ള ബ്രഷിങ്ങും, അത് 45 ഡിഗ്രി ആംഗുലേഷനിൽ തന്നെ നാരുകളെ പല്ലിൻ്റെ ക്രൗണിന് ചേർത്ത് പിടിച്ചിട്ട് തേക്കുകയും അതിനോടൊപ്പം രാത്രിയിൽ മാത്രം 1 നേരം ഡെന്റൽ ഫ്ലോസിങ് ചെയ്യുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതായിരിക്കും.
1: സാറ് ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്, അപ്പോൾ അത് മോണയിലെ അണുബാധ കുറയ്ക്കാൻ സഹായിക്കുമോ? അത് നല്ലതാണോ ചീത്തയാണോ?
0: നമ്മുടെ ഗൃഹവൈദ്യങ്ങളിൽപ്പെട്ട എവിടെയും ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഇതാണ് ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുക. ഇതിൻ്റെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, ഒന്ന്, അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി, അതായത് അണുനശീകരണ പ്രക്രിയയാണ് ഈ ഉപ്പുവെള്ളം വായിൽ കൊള്ളുമ്പോൾ നടക്കുന്നത്. പലപ്പോഴും ഞങ്ങളുടെ പ്രാക്ടീസിൽ വായിൽ കുഞ്ഞു കുഞ്ഞു വ്രണങ്ങളോ പ്രത്യക്ഷപ്പെടുകയോ അതല്ലെങ്കിൽ പല്ലെടുക്കുന്നതുമായിട്ടോ മോണയിൽ സർജറി ചെയ്തതുമായിട്ടോ ഒരു ചെറിയ സർജിക്കലായിട്ടുള്ള ഒരു മുറിവ് അടഞ്ഞു വരാൻ താമസം വരികയാണെങ്കിലോ ചെറിയ ചൂടുവെള്ളം വായിൽ 2-3 മിനിറ്റ് നന്നായി നിർത്തി തൊണ്ട വരെ ഗാർഗിൾ ചെയ്ത് കളയുന്നത് ഈ മുറിവ് ഉണക്കുന്നതിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന അത്ര തന്നെ പ്രാധാന്യമുണ്ട്. പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വളരെ കുറുകിയ ഉപ്പുരസം ഉപയോഗിച്ച് വാ കഴുകുമ്പോൾ അവർ രക്താതി സമ്മർദ്ദത്തിന് ഗുളിക കഴിക്കുകയും അതനുസരിച്ചുള്ള ഹൃദ്രോഗികളാണെങ്കിൽ മാത്രം ഉപ്പിൻ്റെ അളവ് ലേശം കുറച്ചുപയോഗിക്കുന്നത് നന്നായിരിക്കും. ദന്ത രോഗങ്ങളെയും ദന്ത പ്രശ്നങ്ങളെയും കുറിച്ച് നാം ബോധവാന്മാരാവുക, അറിവ് നേടുക. അതുപോലെ ഏറ്റവും യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ദിവസേനയുള്ള 2 നേരമുള്ള ബ്രഷ് കൊണ്ടുള്ള വൃത്തിയാക്കലും ഫ്ലോസിങ്ങും ചെയ്യുക. 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധനയെ കണ്ടിട്ട് സ്കെയിലിംഗ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഈ ശാരീരികമായ പ്രോബ്ലങ്ങളുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളുള്ളവർ തീർച്ചയായും 3 മാസത്തിലൊരിക്കൽ തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് എടുക്കുക. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം വരാതെ നോക്കുക. എപ്പോഴും നോക്കുമ്പോൾ പ്രതിരോധത്തിൽ ഊന്നിയ ഒരു ചികിത്സയിലൂടെ പോയി ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ നല്ല പല്ലുകളുമായി ഒരു പുഞ്ചിരി പ്രദാനം ചെയ്യാൻ കഴിയും.
1: മോണരോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. പരിപാടിയിലേക്ക് സംശയങ്ങൾ ചോദിക്കാനായി വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: മോണരോഗങ്ങളും ദന്താരോഗ്യവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് എം എസ് ആശ.
3: ഹലോ ഡോക്ടർ,

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയത് ചിത്രം പ്രേം പൂജാരി. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഉത്തം സിംഗ്.

വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് സ്വന്തം സംഗീതം നൽകി പ്രിൻസ് ജോർജും കൂടെ ഷാരോൺ ജോസഫും പാടിയത് ചിത്രം ചിരി.

ഇപ്പോൾ തിരയിപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കീർത്തന വൈദ്യനാഥനും കാർത്തികും പാടിയത്, ചിത്രം രാജഭീമ. രചന മാധവൻ കർക്കി, സംഗീതം സൈമൺ കെ കിങ്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ശരണ്യ ശ്രീനിവാസൻ ചങ്കവും പാടിയത് ചിത്രം വിരുന്ന്. മോഹൻരാജന്റെ വരികൾക്ക് രതീഷ് വേഗയുടെ സംഗീതം.

ഇന്നത്തെ തിരയിപ്പുകളിൽ അവസാനമായി എസ് പി ബാലസുബ്രഹ്മണ്യവും ശാലിനിയും പാടിയ ചിത്രം രാജ്യം, ഭരദ്വാജന്റെ സംഗീതം.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായം ആരംഭിക്കുകയായി. ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് കൃപ അനിയൻ.
1: ആരുടെ അനിയൻ?
2: എന്റെ പപ്പയുടെ പേര് അനിയൻ ഘോഷ്.
1: ഓക്കെ, എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഇപ്പൊ LLB തൃശ്ശൂര്.
1: അപ്പൊ തിരുവനന്തപുരത്ത് എന്തായിട്ട് വന്നതാ?
2: ഇന്റേൺഷിപ്പ് നടക്കുകയാണ്, അതിന്റെ ഭാഗമായിട്ട് വന്നതാ.
1: എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റേൺഷിപ്പ്?
2: കുഴപ്പമില്ല.
1: ഇപ്പൊ എത്ര ദിവസമായി?
2: 14 ദിവസമായി. നാളെയും കൊണ്ടുണ്ട്, 15 ദിവസം. നാളെ തീരെ.
1: എല്ലാവരും ഇപ്പോ 5 വർഷമാണോ 3 വർഷമാണോ?
2: ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജോയിൻ ചെയ്തതാ, 3 വർഷത്തെ കോഴ്സ്, ഫസ്റ്റ് ഇയർ.
1: പെട്ടെന്ന് നോക്കിയില്ലോ നമ്മള്. എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ?
2: നല്ലൊരു അഡ്വക്കേറ്റ് ആവണം, പിന്നീട് PSC എഴുതി ജോലി കിട്ടിയാ അങ്ങനെ പോണോന്ന് ആഗ്രഹമുണ്ട്.
1: PSC വേണ്ടി ശ്രമിക്കുന്നുണ്ടോ?
2: ചെറുതായിട്ട് ശ്രമിക്കുന്നുണ്ട്.
1: എന്താ ചെറുതായിട്ട്?
2: പഠനത്തോടൊപ്പം രണ്ടുകൂടെ പറ്റുന്നില്ല, ശ്രമിക്കുന്നുണ്ട്.
1: LLB ആകുമ്പോ തന്നെ ഒരുപാട് വായിക്കാനുണ്ടാവും. ഒരുപാട് ലോയൊക്കെ പഠിച്ചു വെക്കേണ്ടി വരും. എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം?
2: കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. പക്ഷേ പാടാണ് പഠിക്കാൻ.
1: ഇഷ്ടപ്പെട്ടതുകൊണ്ട് കഷ്ടപ്പെടുന്നില്ല, എന്നാലും പാടാണ് അല്ലേ? എന്തായാലും നല്ല രീതിയിൽ പഠിച്ചൊരു ജോലി കിട്ടട്ടെ. പഠനമൊക്കെ കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
2: വായിക്കാറുണ്ട്, ബുക്കുകള്, പാട്ട് കേൾക്കാറുണ്ട്, പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകാറുണ്ട്.
1: ഇതിൽ ഏറ്റവും ഇഷ്ടമായതാ?
2: എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര പോകുന്ന ഇഷ്ടം.
1: നമുക്ക് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കണം. പമ്പരമാണ്, പമ്പരം. തിരുവനന്തപുരത്ത് മുമ്പ് വന്നിട്ടുണ്ടോ?
2: മുമ്പ് വന്നിട്ടുണ്ട്. വീട് കൊല്ലമാണ്, ഇപ്പം പല ആവശ്യങ്ങൾക്കായിട്ട് അല്ലാതെ കാണാനൊക്കെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്.
1: കൊല്ലത്തുകാരി എന്ത് തിരുവനന്തപുരം അല്ലേ അടുത്തത്? പിന്നെന്താ തൃശ്ശൂർ പോയി പഠിച്ചത്?
2: തൃശ്ശൂർ ഗവൺമെന്റ് കോളേജ് കിട്ടിയതാണ് എൻട്രൻസ് എഴുതിയിട്ട്.
1: ദൈവത്തിന്റെ ഓരോ വിളയാട്ടങ്ങളെ. അപ്പം പാട്ടുകളൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞു, എത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഇഷ്ടം?
2: എനിക്ക് കുറച്ചുകൂടെ പഴയ പാട്ടുകളാണ് ഇഷ്ടം, ഒരു 90s ആ ഒരു വൈബ്.
1: അപ്പോ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പറയും?
2: മേഘമൽഹാർ സിനിമയിലെ പൊന്നുശ്വസൻ.
1: എന്തുകൊണ്ടാണ് ആ പാട്ടിനോട് ഇഷ്ടം തോന്നിയത്?
2: അല്ല, എനിക്ക് ആ സിനിമ ഇഷ്ടാ, കന്യാകുമാരിയെ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ചൊരു ചിത്രം. പിന്നെ പാട്ട് എന്തോ കുറെ നാളായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്, കേട്ടൊരു ഇഷ്ടമുണ്ട് അതിനകത്തൊരു വരികളും സംഗീതവും.
1: നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഹരികൃഷ്ണൻ.
0: ആള് ഒന്നേ ഉള്ള രണ്ടു പേരാണ്, ഹരിയും കൃഷ്ണനും.
1: ശരിയാണ്.
0: എവിടെയാണ് ആള്?
1: കാസർഗോഡ് ജില്ലയിൽ മധുരങ്കയാണ് എക്സാക്ട്ലി പ്ലേസ്.
0: കാസർഗോഡ് നിന്ന് ഇവിടെ തലസ്ഥാന നഗരിയിലേക്ക് വന്നപ്പോ എന്താ ഒരു അനുഭവം?
1: തലസ്ഥാനം ഒരുപാട് വളർന്നു പറയാലോ. ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് തിരുവനന്തപുരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വൈവിധ്യമാർന്ന ഹരിതഭംഗിയും ടൂറിസം മേഖല, അതുപോലെ നല്ല രീതി പച്ചപ്പല്ലുണ്ട്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്.
0: ഇവിടെ നിന്ന് ഒരാള് കാസർഗോഡേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാ കാണാനുള്ളത്?
1: അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. കേരളത്തിന് ഊട്ടി പറയുന്നത് റാണിപുരമാണ്. പിന്നെ അതുപോലെ തന്നെ ബേക്കൽ ബീച്ച് ഉണ്ട്, ചന്ദ്രഗിരിപ്പുഴയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളുണ്ട്.
0: കാഴ്ച കൊണ്ട് മധുരമേറിയതാണ് കാസർഗോഡ്.
1: കാഴ്ചകൾ കൊണ്ട് മാത്രമല്ല, സാംസ്കാരികതയിലും നമ്മൾ മുന്നോട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ തെയ്യം എന്നൊരു സാംസ്കാരിക കല, അത് നമ്മുടെ നാടിൽ തന്നെ വൈവിധ്യമാർക്കുന്ന ഒന്നാണ്. പഴയ പഴയ കാലങ്ങളായി ചില കിണറുകളൊക്കെ ഉണ്ട്, ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന കിണറുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ധ്യാന കേന്ദ്രങ്ങൾ, പ്രത്യേകതരം ഗുഹകൾ, സഞ്ചരിക്കാൻ പറ്റുന്ന അങ്ങനെയുണ്ട്. നിത്യാന്താശ്രമം പോലെയുള്ള കുന്നുകൾ.
0: ദൈവങ്ങളുടെ നാട് അല്ലെ?
1: ദൈവങ്ങൾ സംഗമിച്ച നാട് തന്നെ പറയാം. അങ്ങനെ എല്ലാവരും സഹകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന നാട്.
0: ഇത്രയും ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി ലോകം കാണുന്ന ഒരാൾ എന്താണ് ജീവിത ആഗ്രഹങ്ങളൊക്കെ?
1: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മൾ നല്ല രീതിയിൽ അനുഭവിക്കുക, അതിനെ

0: ആസ്വദിക്കുക, നമുക്ക് കാണുന്ന ചുറ്റുപാടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ലോകം എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കുക, എല്ലാം നമ്മൾ അനുഭവിക്കുക. ഏതായാലും സന്തോഷമായാലും സങ്കടമായാലും
1: ഒരു സാമൂഹ്യ സേവകനെ ഞാൻ മനസ്സിൽ കാണുന്നു.
0: തീർച്ചയായും സോഷ്യൽ സർവീസ് നല്ലൊരു മേഖല തന്നെയാണ്, അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്.
1: അപ്പൊ നമുക്കൊരു ജോലിയും കൂടെ ഉണ്ടെങ്കിൽ സാമൂഹ്യ സേവനം നല്ല കാര്യമാണ്, അതിന് പറ്റുന്ന ആളുമാണ്.
0: അതെ അതെ, തീർച്ചയായും. ആദ്യം നമ്മുടേതായ ഒരു ലോകം നമ്മൾ വളർത്തിയെടുക്കുക, അത് ചുറ്റുപാടുമായി നോക്കിയിട്ട് ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ആഗ്രഹങ്ങൾ എന്ന് പറയണം എന്താ, ലോകം ഒന്ന് ചുറ്റി കാണണം, മൊത്തം എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, ആസ്വദിക്കണേ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നല്ല ചിന്തയോടെ നല്ല ഒരു ജീവിതം ഉണ്ടാവട്ടെ, ചിന്ത വളരട്ടെ, ജീവിതവും വളരട്ടെ. ലോകം മുഴുവൻ ചുറ്റി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, യാത്ര ഇഷ്ടപ്പെടുന്ന ആള്, പാട്ടിനോടും ഇഷ്ടമുണ്ടായിരിക്കും.
0: തീർച്ചയായും.
1: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: ഉണ്ണിമേനോന്റെ ഏതോ വാർമുകളിൽ കിനാവിലെ മുത്തൈനി എന്നുള്ള ഒരു പാട്ടാണ്.
1: പൂക്കാലം വരവായി എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം. നന്ദി.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
4: സാറ ജോൺസൺ.
3: വലിയ പേരാണല്ലോ.
4: അതെ അതെ, വലിയ പേരാ.
3: വീട്ടിൽ എന്തെന്ന് വിളിക്കും?
4: വീട്ടില് അമ്മു എന്ന് വിളിക്കും.
3: അമ്മു എളുപ്പം. വീട്ടുകാർ കൊള്ളാം കേട്ടോ.
4: അതെ അതെ, നല്ല ചെറിയ പേരിട്ടത്.
3: സ്കൂളിൽ കൂട്ടുകാർക്ക് വിളിക്കാനായിട്ട് ഒരു വലിയ പേരും, വീട്ടിൽ അവർക്ക് എളുപ്പത്തിന് വിളിക്കാൻ വേണ്ടി അമ്മ.
4: ആള് ചെറുതായതുകൊണ്ട് വലിയ പേര് ആക്കി തന്നായിരിക്കും.
3: അതൊന്നും കാര്യമൊന്നുമില്ല.
4: അതെ അതെ, അത് വലിയ കാര്യമൊന്നുമില്ല. പൊക്കത്തിനൊന്നും കാര്യമില്ലല്ലോ, പൊക്കില്ലായ്മയാണ് എന്റെ പൊക്കം.
3: അതെ, ആര് പറഞ്ഞ പോലെ?
4: കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു.
3: അതാണ്. എവിടെയാണ് നാട്?
4: നാട് മുളന്തുരുത്തി.
3: എറണാകുളം.
4: എറണാകുളത്ത് മുളന്തുരുത്തി എന്നുള്ളൊരു കൊച്ചു ഗ്രാമം, അടിപൊളി ഗ്രാമം.
3: ഒത്തിരി പേര് കേട്ട ഗ്രാമമാണത്.
4: ആ പേര് കേട്ടെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മുളന്തുരുത്തി പള്ളി, അങ്ങനെ അങ്ങനെ കുറെ നല്ല ഏരിയാസ് ഉണ്ട്, പാടുണ്ട്, അങ്ങനെ നല്ലൊരു സ്ഥലമാണ് മുളന്തുരുത്തി.
3: ആരൊക്കെ ഉണ്ട് വീട്ടില്?
4: വീട്ടില് അപ്പ, അമ്മ, അനിയത്തിയുണ്ട്, പിന്നെ അപ്പയുടെ അമ്മയുണ്ട് കൂടെ, പിന്നെ ഞാൻ, അങ്ങനെ അഞ്ചു പേര്.
3: അപ്പയുടെ അമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ?
4: പിന്നെ ഉറപ്പായിട്ടും, എനിക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കഥ എനിക്ക് പറഞ്ഞു തരാറുണ്ട്, അപ്പ അമ്മയൊക്കെ പറഞ്ഞു തരാറുണ്ട്.
3: കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാ?
4: കേട്ടതിൽ ഇഷ്ടപ്പെട്ട കഥ എന്ന് പറയണത്, കുഞ്ഞായിരുന്നു, അപ്പൊ അമ്മ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ടായിരുന്നു, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിള്ളേരായാലും വന്നിട്ട് ഒരു കഥ പറഞ്ഞൊരു ചേച്ചി എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ആ കഥ എടുത്തിട്ടാണ് പറയാറ്.
3: എന്ത് ചെയ്യുന്നു അപ്പയും അമ്മയും?
4: അപ്പ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിട്ട് ചെറുതായിട്ട് നടത്തി പോകുന്നു, പിന്നെ അമ്മ ഒരു ഷോപ്പിൽ പോവുകയാണ്. അനീത്തി ഫാം ഡിക്ക് പഠിക്കുക, അവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ അപ്പയുടെ അമ്മ, പിന്നെ ഞാൻ. പിന്നെ ഞാൻ ഇപ്പൊ എൽ എൽ ബി പഠിച്ചോണ്ടിരിക്കുകയാണ്.
3: എന്തുകൊണ്ടാ എൽ എൽ ബി തിരഞ്ഞെടുത്തത്?
4: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഞാൻ കുഞ്ഞിലോട്ടൊരു 7th ഒക്കെ ആയപ്പോൾ ഞാൻ പറയുമായിരുന്നു എനിക്ക് ഒരു വക്കീലാവണമെന്നുള്ള രീതിയിൽ. ആ ഒരു പ്രൊഫഷനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എടുത്തത്. പിന്നെ എനിക്ക് രാഷ്ട്രീയം ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊക്കെ കാരണം കൊണ്ടായിരിക്കാം എൽ എൽ ബിയോടൊരു സ്നേഹം കുഞ്ഞിലെ മുതല് കയറിയത്.
3: രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടോ?
4: ജസ്റ്റ് ഒന്ന് മത്സരിച്ചായിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക്. മത്സരിച്ചില്ലേ? എത്ര കുഞ്ഞു പ്രായത്തിൽ, 22 വയസ്സാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ നിന്ന് കിട്ടിയത്.
3: എല്ലാം വേണം, എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസും വേണം.
4: അതെ, എല്ലാം വേണം. എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കണം, നമ്മുടെ പുതുതലമുറ എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം ഇപ്പൊ തലമുറയിൽ എല്ലാവരും ബാക്കിലേക്ക് വരുന്നു, ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോഴും എല്ലാവരും ആക്റ്റീവായിട്ട് വരണം എന്നുള്ളൊരു ആശയമുള്ള ഞാൻ.
3: നല്ല ചിന്തയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ യുവ തലമുറ എല്ലാവരും അല്ല, ഏകദേശമുള്ള ആൾക്കാരൊക്കെ ഒന്നുകിൽ ലഹരിക്ക് അടിമയാണ്, അതല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലേക്കും അടിമയാണ്. അവരുടെ ചിന്താഗതി അങ്ങനെ അങ്ങ് പോകുന്നു, ക്രിയേറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു.
4: അതെ അതെ, എല്ലാവരും മുന്നിലേക്ക് വരണം, എല്ലാ വിഷയത്തിലും നമ്മൾ ഇടപെടണം എന്നുള്ളതാണ്.
3: എന്തായാലും നല്ല ചിന്ത. ഈ ഒരു ആവേശത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ?
4: ആ, നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കാം.
3: ഏത് പാട്ട് കേൾക്കാം?
4: നമുക്ക് ബിഗ് ബ്രദറിലെ കണ്ടോ കണ്ടോ എന്നുള്ള ഒരു സോങ്ങിന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ ആ സോങ് ഇട്ടാൽ മതി.
3: അപ്പോ ഇനി മുളന്തുരുത്തിയിലേക്ക് എപ്പോഴാ തിരിച്ചു പോകുന്നേ?
4: മുളന്തുരുത്തിയിലേക്ക് ഞാൻ അടുത്ത് തന്നെ പോകും. അവിടെ ചെന്നിട്ട് ഇന്റേൺഷിപ്പ് ഇനിയും ഉണ്ട്, നമ്മുടെ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തില് ഇന്റേൺഷിപ്പ് ചെയ്യാനുണ്ട്, അപ്പൊ അവിടെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരണം.
3: അപ്പൊ എല്ലാ തരത്തിലും ഊർജ്ജസ്വലമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
4: താങ്ക് യു.

0: നമ്മോടൊപ്പം മറ്റൊരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഗംഗ.
0: ഭാരതത്തിലെ വലിയൊരു നദിയുടെ പേരാണ് പുണ്യനദി.
1: അതെ അതെ.
0: ഒരു പാട്ട് തന്നെയുണ്ട്,
1: ഗംഗ
0: നമ്മുടെ
1: പുണ്യനദി.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ LLB പഠിക്കുന്നു, തൃശ്ശൂർ ലോ കോളേജ്.
0: എന്ന് കണ്ട എല്ലാവരും LLB ആണ്.
1: ഞങ്ങൾ ഒത്തി ഇന്റേൺഷിപ്പിന് വന്നതാ.
0: വക്കീലമാരെല്ലാം കൂടെ കൂട്ടത്തോടെ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയാണ്.
1: അതെ, തിരുവനന്തപുരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാ.
0: എന്നിട്ട് എങ്ങനെയുണ്ട്?
1: കൊള്ളാം, അടിപൊളിയാണ്.
0: സ്ഥലങ്ങളൊക്കെ കാണാൻ പോയോ?
1: സൂ കാണാൻ വന്നു, ഇനിയിപ്പോ ബീച്ചിൽ പോണം.
0: തൊട്ടടുത്ത് കനകക്കുന്നിലൊക്കെ പോയോ?
1: നേരത്തെ പോയിട്ടുണ്ട്, ഇന്ന് പോയില്ല, ഇന്നിപ്പോ വന്നേ ഉള്ളൂ.
0: അപ്പൊ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ?
1: വന്നിട്ടുണ്ട്. എന്റെ വീട് കൊല്ലം.
0: കൊല്ലത്ത് എവിടെയാ?
1: കൊല്ലത്ത് കടക്കൽ, ചടയമംഗലം, ജടായിപ്പാറ.
0: അവിടെയാ കടക്കടി പോകാറുണ്ടോ?
1: പോയിട്ടുണ്ട്.
0: എങ്ങനെയുണ്ട് അവിടുത്തെ വൈബ്?
1: നല്ല വൈബാണ്, നല്ലതാണ്. നമുക്ക് കുറച്ചു നേരം പോയിരിക്കാനും റിലാക്സ് ആവാനും എല്ലാം അടിപൊളി പ്ലേസ് ആണ്.
0: അതുപോലെ തന്നെ അവിടെ വിളക്ക് പാറ, അഞ്ചല് ഭാഗത്ത്.
1: ഓക്കെ. അതുപോലെ തന്നെ അവിടെ ഗുഹാക്ഷേത്രമുണ്ട് അഞ്ചല് കോട്ടിക്കൽ.
0: അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ടോ?
1: വരുന്നുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുണ്ട്, എല്ലാരും വരുന്നുണ്ട്.
0: അവിടെ എന്തൊക്കെയാ കാണാനൊക്കെ?
1: അവിടെ ഗുഹാക്ഷേത്രം പണ്ടത്തെ അതിന്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, എഴുത്തുകളും ലിഖിതങ്ങളും ഒക്കെ. അപ്പൊ കാണാൻ നല്ലയാ. പിന്നെ ഒരു അമ്പലം പോലെ.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഞാൻ, ചേച്ചി, അമ്മ, അച്ഛൻ.
0: എന്തെയ്യുന്നവരൊക്കെ?
1: അമ്മക്ക് കടയുണ്ട്, അച്ഛൻ കാർപ്പന്റർ, ചേച്ചി ഇപ്പൊ പഠിത്തം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഒക്കെ ഒക്കെയിരിക്കുന്നു.
0: LLB പഠിക്കുന്നതിന്റെ ഉഷാറാണോ? മുഖത്തും മൊത്തത്തിൽ ഒരു എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത്
1: ആയിരിക്കാം.
0: നമ്മളിപ്പോഴേ വക്കീലായി.
1: അതെ.
0: എന്നിട്ട് ആദ്യം വന്നപ്പോ ഇത്തിരി നാണം കൊള്ളുകയെന്നല്ലോ?
1: ഇല്ല, ചുമ്മാ
0: സ്റ്റാർട്ട് ഉണ്ടാവും, അത്രേ ഉള്ളൂ.
1: അത്രേ ഉള്ളൂ.
0: അപ്പൊ ഈ പഠനം കഴിഞ്ഞുള്ള ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
1: പഠനം കഴിഞ്ഞിട്ട് വായിക്കും, പാട്ട് കേൾക്കും, പിന്നെ സിനിമ കാണും. അതൊക്കെ തന്നെ.
0: തിയേറ്ററിൽ പോവോ സിനിമ കാണാൻ?
1: പോകും.
0: വീട്ടുകാരുടെ പോവോ കൂട്ടുകാരുടെ പോവോ?
1: വീട്ടുകാരുടെയും പോവും, കൂട്ടുകാരുടെയും പോവും.
0: വീട്ടുകാർ കൊണ്ടുപോകും വീട്ടുകാരുടെ, കൂട്ടുകാർ കൊണ്ടുപോകും കൂട്ടുകാരുടെ.
1: അതെ.
0: എത്തരത്തിലുള്ള പാട്ടുകളോടൊക്കെ പ്രിയം?
1: എനിക്ക് മെലഡിയാ ഇഷ്ടം.
0: അപ്പൊ എനിക്ക് തോന്നുന്നു 90s ആ ടൈമിലെ പാട്ടായിരിക്കും.
1: അതെ, മുൻകാലങ്ങൾ ഒരു 90s 80s.
0: ഇപ്പോഴും അങ്ങനെ പാട്ടുകൾ വരുന്നുണ്ട്, പക്ഷെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ?
1: അതെ അതെ, ഇപ്പോഴും ഉണ്ട്, കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ ന്യൂജൻ പാട്ടുകളല്ലേ ഒരുപാട് ഇറങ്ങുന്നത്?
0: ന്യൂജൻ എല്ലാവർക്കും തുള്ളി ചാടണം.
1: എല്ലാവർക്കും തുള്ളി ചാടണം, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ മെലഡി ആയിട്ട് സ്ലോ സോങ്സ് ആണ് ഇഷ്ടം.
0: നിങ്ങളുടെ കാട്ടി കുറച്ചുകൂടെ താഴേക്കുള്ള തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും അടിച്ചുപൊളിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഈ ഒരു തലമുറയിലേക്ക് വരുമ്പോ എല്ലാവരും പറയുന്നത് ഒരു 90s ആ ഒരു സോങ് ഒക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്.
1: അതെ, എനിക്ക് തോന്നുന്നു പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മള് കുറച്ചുകൂടെ പഴയ സോങ് കേൾക്കുന്നതാന്ന് തോന്നുന്നു. ഇപ്പൊ ഞങ്ങൾക്കൊരു 10-15 വയസ്സ് വരെ ഈ പാട്ടുകളല്ലായിരുന്നു ഇഷ്ടം, കുറച്ചുകൂടെ പുതിയ പാട്ടുകളായിരുന്നു ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് പഴയ പാട്ട് ഇഷ്ടപ്പെട്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും അവരൊരു 10-20-30 വയസ്സാകുമ്പോൾ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു.
0: നമ്മള് കുഞ്ഞായിരുന്നു, നമ്മൾ മെച്ചൂർഡായി.
1: ആയി, അതുകൊണ്ട് നമുക്ക് പഴയ പാട്ട് ഇഷ്ടമായി.
0: തിരുവനന്തപുരം കണ്ടിട്ട് എന്താ ഒരു അഭിപ്രായം?
1: തിരുവനന്തപുരം എന്തുകൊണ്ടും അടിപൊളിയാണ്, നമ്മുടെ തലസ്ഥാനമല്ലേ. എല്ലാ ജില്ലക്കാരും ഇവിടെ എന്തിനെങ്കിലൊക്കെ വേണ്ടി ആവശ്യത്തിന് വരുന്നുണ്ട്. നമ്മുടെ നിയമസഭ ഇവിടെയാണ്, നമ്മുടെ PSC സെന്റർ ഇവിടെയാണ്. അതുകൊണ്ട് എല്ലാവരും എന്തിനെങ്കിലൊക്കെ വേണ്ടിയിട്ട് തിരുവനന്തപുരം വരുന്നുണ്ട്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും തിരുവനന്തപുരത്ത് വരാത്ത ആരുമില്ലെന്നാ തോന്നുന്നത്.

0: കേരളത്തിൽ താമസിക്കുന്നവര്.
1: അതെ, അത് ഒരു വലിയ കാര്യമാണ്. അപ്പോ ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. നമുക്ക് ആ സന്തോഷത്തിൽ ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: എനിക്ക് എന്തിനു വേറൊരു സൂര്യോദയം ആ പാട്ട്.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
0: ഓക്കെ, താങ്ക് യു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വിജയ് യേശുദാസും ശ്വേതയും സംഘവും പാടിയത് ചിത്രം ബാഹുബലി. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം എം കീരവാണി.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ശ്രീനിവാസിന്റെ സംഗീതത്തിൽ സുജാത പാടിയത്, രചന രവി കമത, ചിത്രം ദി ട്രെയിൻ.

ഡോക്ടർ സന്തോഷിന്റെ വരികൾക്ക് എബി സാൽവിൻ തോമസ് സംഗീതം നൽകി. വിജയ് യേശുദാസ് പാടിയത് ചിത്രം പൈസ പൈസ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ അഥവാ ലോക രക്താതിസമ്മർദ്ദ ദിനം ആയിരുന്നല്ലോ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രക്താതിസമ്മർദ്ദത്തെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഈ ദിനാചരണം നടത്തി വരുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനശ്വര കാർത്തിക.
2: ഇന്നലെ മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയിരുന്നു. എല്ലാ വർഷവും മെയ് 17 ലോക രക്താതിസമ്മർദ്ദ ദിനമായി ആചരിക്കുന്നത്. രക്താതിസമ്മർദ്ദം തടയുന്നതിനും കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരുമിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, കൃത്യമായി രക്തസമ്മർദ്ദം അളക്കുക, രക്താതിസമ്മർദ്ദം എന്ന നിശബ്ദ കൊലയാളിയെ തോൽപ്പിക്കുക, ഇതാണ് ഈ വർഷത്തെ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയുടെ പ്രമേയം. ഹൈപ്പർ ടെൻഷൻ എന്നാൽ എന്താണ്? നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രഷർ അഥവാ സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് എല്ലാ മനുഷ്യരിലും ഉള്ള കാര്യമാണ്. രക്തസമ്മർദ്ദം അളക്കാൻ നമുക്ക് ഉപകരണങ്ങളുണ്ട്. രണ്ട് അളവുകളാണ് രക്തസമ്മർദ്ദത്തിനുള്ളത്. മുകളിലത്തെ അളവ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നു. താഴത്തെ അളവിനെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും പറയുന്നു. ഒരു 18 വയസ്സ് കഴിഞ്ഞ മുതിർന്ന വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ 120/80 എന്ന അളവിന് താഴെ നിൽക്കണം. ഈ അളവ് 140/90 എന്ന അളവിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയാം. ഇനി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായം, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജനിതകമായിട്ടുള്ള ചില അസുഖങ്ങൾ ഉള്ളവരിലും കുടുംബത്തിൽ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എന്നിങ്ങനെ ആർക്കെങ്കിലും അമിത രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും വരാൻ സാധ്യതയുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറ്, അമിതവണ്ണം, വ്യായാമമില്ലായ്മ, ജങ്ക് ഫുഡ് അഥവാ പോഷകഗുണം കുറഞ്ഞ, കലോറി കൂടിയ, പഞ്ചസാരയും കൊഴുപ്പും കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, മദ്യപാനം, മാനസികമായുള്ള സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ഈ പറയുന്ന കാരണങ്ങളെല്ലാം ക്രമേണ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത കൂട്ടുന്നു. ഹൈപ്പർ ടെൻഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറില്ല. പൊതുവെ 180

ചെയ്യുന്നു. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഹൃദയം, വൃക്ക, കണ്ണുകൾ, രക്തക്കുഴലുകൾ, തലച്ചോർ എന്നിവയെ ബാധിക്കാം. ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പല ലക്ഷണങ്ങളും രക്താതി സമ്മർദ്ദത്തോടൊപ്പം മാത്രമല്ല മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളായും കാണാറുണ്ട്. ഉദാഹരണത്തിന് തലവേദന, കാഴ്ചമങ്ങൽ തുടങ്ങിയവ. അപ്പോൾ തലവേദനയോ കാഴ്ചമങ്ങലോ ഉള്ള ഒരാൾ ബി പി പരിശോധിക്കുമ്പോൾ നോർമലാണ്, പക്ഷെ തലവേദന മാറുന്നില്ല, കാഴ്ചമങ്ങൽ കൂടിക്കൂടി വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് വല്ല അസുഖങ്ങളും ആണോ എന്നുള്ളതും ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. പലപ്പോഴും രക്താതി സമ്മർദ്ദമുള്ളവർ ആശുപത്രികളിൽ എത്തുന്നത് രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാതെ കാലങ്ങൾ കഴിഞ്ഞ് അതുമൂലമുണ്ടാകുന്ന സങ്കീർണതകൾ അതിൻ്റെ ലക്ഷണങ്ങളുമായിട്ടാണ്. ഉദാഹരണത്തിന് പെട്ടെന്നുള്ള കാഴ്ച നഷ്ടപ്പെടുക, ഹൃദയാഘാതം, അല്ലെങ്കിൽ വൃക്കകൾ തകരാറിലാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ ആശുപത്രിയിൽ എത്തുന്നതും അവരെ പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും രക്തസമ്മർദ്ദം കൂടി നിൽക്കുന്നതായി കണ്ടുപിടിക്കുന്നത്. കൃത്യമായി ബി പി പരിശോധിക്കുക, കൂടുതലാണെന്ന് കാണുകയാണെങ്കിൽ നിയന്ത്രിക്കുക, ഇതാണ് ഇതിനുള്ള പ്രതിവിധി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ 3 മാസത്തിലൊരിക്കലെങ്കിലും ബി പി പരിശോധിക്കുക. ബി പിയുടെ അളവ് 140-90 മുകളിലാണെങ്കിൽ രക്താതി സമ്മർദ്ദം ഉണ്ടെന്നാണ് അർത്ഥം. 160-100 എന്ന അളവിന് താഴെയാണ് രക്താതി സമ്മർദ്ദമെങ്കിൽ ജീവിതശൈലിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വഴി നമുക്കത് നിയന്ത്രിക്കാം. കൂടാതെ 3 മാസത്തിലൊരിക്കൽ ബി പി പരിശോധനയും നടത്തണം. ഇനി രക്തസമ്മർദ്ദം 160-100 എന്ന അളവിന് മുകളിലാണെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങളോടൊപ്പം തന്നെ മരുന്നുകളും നമുക്ക് ആവശ്യമായി വരും. കൂടാതെ മാസത്തിലൊരിക്കൽ ബി പി ചെക്ക് ചെയ്യുകയും വേണം. നമുക്ക് ബി പി ചെക്ക് ചെയ്യാൻ ആശുപത്രിയിൽ പോകാം, ക്ലിനിക്കിൽ പോകാം. വീട്ടിൽ തന്നെ ഇപ്പോൾ ബി പി ചെക്ക് ചെയ്യുന്ന ഉപകരണം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബി പി ചെക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യമേ തന്നെ ബി പി ആരുടെ ബി പി ആണോ നോക്കാനുള്ളത്, ആ ആൾ ഒരു 5 മിനിറ്റ് എങ്കിലും ശാന്തമായി ഇരുന്ന ശേഷം വേണം അയാളുടെ ബി പി നോക്കാൻ. ഇപ്പോൾ ബി പി നോക്കുമ്പം കയ്യിൽ തോളിനും കൈമുട്ടിനും ഇടയ്ക്ക് കുറച്ച് കൈമുട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ആണ് ബി പി അപ്പാരറ്റസിൻ്റെ കഫ് നമ്മൾ ചുറ്റി കെട്ടുന്നത്. അത് കെട്ടിയ ശേഷം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ എപ്പോഴും ആ കൈയുടെ കൈയും ഹൃദയവും ഒരേ ലെവലിലായിരിക്കണം. അപ്പം നമ്മൾ ഇരുന്നു കൊണ്ട് കൈ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ബി പി നമുക്ക് കിട്ടും. ബി പി അളന്ന് നോക്കുമ്പോൾ ഒരു തവണ ചെയ്ത ശേഷം 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒന്നുകൂടെ അളന്ന് നോക്കുക, വീണ്ടും 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കുക. അങ്ങനെ 2-3 തവണ ചെയ്ത ശേഷം അതിലേറ്റവും കുറഞ്ഞ ബി പിയുടെ അളവുകളാണ് നമ്മൾ രേഖപ്പെടുത്താനുള്ളത്. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ പിന്തുടരേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപകരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉപ്പിൻ്റെ അമിതോപയോഗം കുറയ്ക്കുക. ഒരു ദിവസം 5 ഗ്രാം അഥവാ 1 ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാര, കൊഴുപ്പ് എന്നിവ കഴിവതും ഒഴിവാക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക. അധികമായി ഉപ്പ് അടങ്ങുന്ന അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, പ്രോസസ്ഡ് ഫുഡുകൾ ഒക്കെ കഴിവതും കഴിക്കാതിരിക്കുക. ചായ, കോഫി തുടങ്ങിയ പാനീയങ്ങൾ ദിവസത്തിൽ 1 കപ്പിലധികം കുടിക്കാതിരിക്കുക. അതുപോലെ ചിട്ടയായ വ്യായാമക്രമം പാലിക്കുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസവും 30 മിനിറ്റ് എന്ന കണക്കിന് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുക. വ്യായാമത്തിൽ വേഗത്തിലുള്ള നടത്തം, ജോഗിങ്, സൈക്ലിംഗ്, നീന്തൽ, ഡാൻസിങ് എന്നിവ ഉൾപ്പെടുത്താം. ഇനി ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിൻ്റൺ തുടങ്ങിയ കഠിനമായ വ്യായാമം ഉൾപ്പെടുന്ന കളികളാണ് എങ്കിൽ ആഴ്ചയിൽ 3 ദിവസം 20 മിനിറ്റ് വീതം ചെയ്താൽ മതിയാകും. അതുപോലെ കഴിവതും ലിഫ്റ്റ്, എസ്കലേറ്റർ എന്നിവ ഒഴിവാക്കി സ്റ്റെപ്പ് കയറുന്നത്, പടികൾ കയറുന്നതും നമുക്ക് ശീലിക്കാം. ശരിയായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം
എന്നിവ കൊണ്ട്

0: കൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, അമിതമായ മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ നമുക്ക് പാടെ ഒഴിവാക്കാം. അമിത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലമാക്കാം. അതുപോലെ ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ഈ ഉറക്കത്തിൻ്റെ കാര്യം, പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഉറക്കം കുറയുന്നതുകൊണ്ട്, അതായത് ഒരു 6 മണിക്കൂറെങ്കിലും ഉള്ള ഉറക്കം നമുക്ക് രാത്രി എല്ലാ ദിവസവും കിട്ടുന്നില്ല എങ്കിൽ കാലക്രമേണ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ അത് രക്താതി സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഉറക്കം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും 6 മണിക്കൂർ എങ്കിലും ചുരുക്കം ഉറങ്ങേണ്ടതാണ്. ഒരു 8 മണിക്കൂർ ഉറങ്ങുകയാണ് വേണ്ടത്. ഒരു മുതിർന്ന ഒരു വ്യക്തി 8 മണിക്കൂർ ഉറങ്ങുന്നതാണ് ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ജോലി സംബന്ധമായും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കമ്പ്യൂട്ടർ, മൊബൈല്, ടി വി തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് കൊണ്ടും പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആൾക്കാരൊക്കെ ഉറക്കമാണ് ത്യജിക്കുന്നത്. എന്നാൽ ഇത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഉറക്കം 1-6 മണിക്കൂറെങ്കിലും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്നത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ നമ്മുടെ സമയക്രമം തെറ്റിയാണ് ഉറങ്ങുന്നത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങി എഴുന്നേക്കാൻ ഉള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അതാണ്. കൃത്യമായ ഒരേ സമയത്ത് തന്നെ ഒരു ടൈം ടേബിൾ പോലെ എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുന്ന രീതി പിന്തുടരുകയാണെങ്കിൽ നമുക്ക് അതിരക്തസമ്മർദ്ദം തടയാൻ അത് വളരെയധികം സഹായിക്കും. രക്താതി സമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളോടൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും മുടങ്ങാതെ ഉപയോഗിക്കണം. അതുകൂടാതെ കൃത്യമായ ഇടവേളകളിൽ ബി പി പരിശോധിക്കുകയും വേണം. ഭക്ഷണങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പ്രത്യേക തരം ഒരു ഡയറ്റ് തന്നെയുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഡാഷ് ഡയറ്റ് ഉണ്ട്. ഈ ഡാഷ് ഡയറ്റിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ കൂടുതൽ ഇലക്കറികളും പഴവർഗ്ഗങ്ങളും, പ്രത്യേകിച്ച് ഓറഞ്ച്, ഏത്തപ്പഴം തുടങ്ങിയ പൊട്ടാസ്യം കൂടുതലുള്ള പഴങ്ങൾ ഉൾപ്പെടുത്തി, ഉപ്പ് പോലെയുള്ള സോഡിയത്തിൻ്റെ അളവ് കുറച്ച്, അതുപോലെ തന്നെ കൊഴുപ്പ് കഴിവതും ഒഴിവാക്കി, മത്സ്യം, മാംസം ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിക്കൻ പോലത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. എന്നാൽ ബീഫ് ഒക്കെ കഴിവതും ഒഴിവാക്കുക. അതുപോലെ ധാന്യങ്ങളെക്കാൾ കൂടുതൽ പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നട്ട്സ്, ബദാം, കാഷ്നട്ട് പോലെയുള്ള കുറച്ച് നട്ട്സും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. പലപ്പോഴും പ്രോസസ്ഡ് ഫുഡുകൾ അല്ലെങ്കിൽ ടിന്നിലൊക്കെ അടച്ച് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഫുഡിൽ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് മറ്റും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കഴിവതും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പിൻ്റെ അളവ് 5 ഗ്രാം അഥവാ 1 ടീസ്പൂണ് അകത്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശരീരഭാരം നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് 10 കിലോ നമുക്ക് കുറയ്ക്കാൻ ആവശ്യം, നമ്മുടെ ശരീരഭാരം ആവശ്യമുള്ള ഭാരത്തിൽ കൂടുതൽ ഉള്ളത് 10 കിലോ വരേക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് ഏതാണ്ട് 5 മുതൽ 20 മില്ലിമീറ്റർ മെർക്കുറിയുടെ ബി പി വരെ നമുക്ക് അളവ് കുറയ്ക്കാൻ കഴിയും. ഇങ്ങനെ ഓരോ കാര്യവും ഈ ജീവിതശൈലിയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യത്യാസം വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് രക്തസമ്മർദ്ദത്തിൻ്റെ അളവും ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേപോലെ നോക്കി മാറ്റം വരുത്തേണ്ടതാണ്. രക്താതി സമ്മർദ്ദമുള്ള ഒരു വ്യക്തിയോടൊപ്പം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നമ്മളെപ്പോലെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും ഒന്നായ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ രക്താതി സമ്മർദ്ദം എന്ന അസുഖം നമുക്ക് നിയന്ത്രിക്കാനും ചെറുത്തു നിന്ന് തോൽപ്പിക്കാനും സാധിക്കും. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു.

0: നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ. ഏകോപനം അഞ്ജു ജി പ്രസാദ്. ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്താണ്.

ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. എം കീരവാണിയുടെ സംഗീതത്തിൽ എം ശ്രീകുമാർ പാടിയത് ചിത്രം സ്വർണ്ണ ചാമരം. രചന കെ ജയകുമാർ.

കെ ജയകുമാറിന്റെ വരികൾക്ക് എ ജെ ജോസഫ് സംഗീതം നൽകി ചിത്രം പാടിയത് ചിത്രം കുഞ്ഞാറ്റക്കിളികൾ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
7: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
8: എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം സവിതം. ഗാനത്തിന് വരികൾ കൈതപ്രം ജോൺസന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ചെറുതായിട്ട് കോട്ടും യൂണിഫോമും ഒക്കെ നനയും. ആ ചെറിയ മനവോടെ ക്ലാസ് കേൾക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക.
1: ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: ശരത്തിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം ക്ഷണക്കത്ത്, ഗാനരചന കൈതപ്രം,

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
2: ബുധൻ ഉച്ചയ്ക്ക് 12:40
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
3: തുടർകഥ. ഈ ചിത്രത്തിനു വേണ്ടി എം ജെ ശ്രീകുമാറും ചിത്രയും പാടിയത് രചന ONV കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജെറി അമൃതദേവിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം ഗുരുജി ഒരു വാക്ക്. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഗിരീഷ് പുതഞ്ചരയുടെ വരികൾക്ക് ബാലഭാസ്കർ സംഗീതം നൽകി ചിത്രം പാടിയത് ചിത്രം മംഗല്യ പല്ലക്ക്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം AR റഹ്മാൻ, ശ്വേത പാടിയ ചിത്രം മലയൻ കുഞ്ഞ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി

സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1,000 രൂപ വർദ്ധിപ്പിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മെയ് 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. +2 HSC, VHSC, THSC പരീക്ഷാ ഫലങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത ഡിജിറ്റൽ സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും തത്സമയം ലഭ്യമാകും. മെയ് 26 ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ ആപ്പിലൂടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വീരാളിപ്പട്ട് എന്ന ചിത്രത്തിനു വേണ്ടി വിനീ ശ്രീനിവാസനും മഞ്ജരിയും പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, വിശ്വജിത്തിന്റെ സംഗീതം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മഴ,
3: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
2: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
3: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
3: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരികൾ.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
4: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
5: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: 916 എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരണും മൃദുല വാര്യരും പാടിയത്. അനിൽ പനച്ചുരന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: സേവന പാരമ്പര്യം പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
1: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരീശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആരീശാല.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: നേരം എന്ന ചിത്രത്തിനുവേണ്ടി സച്ചിൻ വാര്യർ പാടിയത്, സന്തോഷ് വർമ്മയുടെ വരികൾ, രാജേഷ് മുരുകേശന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: കങ്കാരു എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപും റിമി ടോമിയും പാടിയത് വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പുതിയ സംസ്ഥാന മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയേകിക്കൊണ്ട് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രിയെ കൂടാതെ 20 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ നിരവധി വിശിഷ്ട വ്യക്തികൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭാ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: തുടർന്ന് സർവശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പി സി വിഷ്ണുനാഥ്, റോജി എം ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, എം ലിജു, കെ എം ഷാജി, പി കെ ബഷീർ, വി അബ്ദുൾ ഗഫൂർ, ടി സിദ്ദിഖ്, ശ്രീമതി കെ എ തുളസി, ഒ ജെ ജനീഷ് തുടങ്ങിയവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.
2: പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ, സൃഷ്ടാവിന്റെ നാമത്തിൽ സത്യം ചെയ്തു.
1: ഞാൻ
3: രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായി വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
4: ഞാൻ സണ്ണി ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
5: I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India, as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and

0: conscientiously discharge my duties as a minister of the state of Kerala, and that I will do right to all manner of people in accordance with the constitution and the law without fear or favor, affection or ill will.
1: ഞാന് മോൻസ് ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
2: ഷിബു ബേബി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടുകൂടി മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയെ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
3: അനൂപ് ജേക്കബ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരളത്തിന്റെ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
4: സി പി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
5: എ പി അനിൽകുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
6: എൻ ഷംസുദ്ദീൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
7: പി സി വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
8: റോജി എം ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
9: ബിന്ദു കൃഷ്ണ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
10: എം ലിജു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും കെ എം ഷാജി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
11: ശ്രീ പി കെ ബഷീർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
12: ബി ഇ അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
13: ടി സിദ്ദിഖ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
14: കെ എ തുളസി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
15: ഒ ജെ ജനീഷ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ഗ്രാമകേരളം.

0: കടവും കടത്തു തോണിയും.
1: പുഴയും കടവും കടത്തു തോണിയും തോണിക്കാരനുമെല്ലാം പഴയകാല കേരളീയ ജീവിതത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകളാണ്. നമ്മുടെ സംസ്കാരത്തിന്റെയും ജനജീവിതത്തിന്റെയും ഇടപെടലുകളിൽ ഒക്കെ ജീവസുറ്റ കണ്ണികൾ. റോഡുകളും പാലങ്ങളും ഇല്ലാതിരുന്ന ഒരു പൂർവകാലം, നദികളും തടാകങ്ങളും കായലുകളും ഒക്കെ ചേർന്ന സഞ്ചാര പഥങ്ങൾ. കേരളം ദൈവത്തിന്റെ നാട് എന്ന് പറയുന്നത് പോലെ നദികളുടെയും പുഴകളുടെയും ആറുകളുടെയും നാടാണ്. 44 നദികളുള്ള കേരളത്തിൽ 10,000-ക്കണക്കിന് കടവുകളാണ് ഒരു കാലത്തുണ്ടായിരുന്നത്. സ്വന്തമായി കടവും കടത്തുവഞ്ചിയുമുണ്ട് എന്നത് കുടുംബ പ്രതാപത്തിന്റെ അടയാളമായിരുന്നു. എവിടെ പോകണമെങ്കിലും എത്ര ദീർഘദൂര യാത്ര കഴിഞ്ഞ് വീടണയണമെങ്കിലും ഒരു കടവിലെത്തിയേ തീരൂ. അവിടെ ഒരു കടത്തു തോണി ഉണ്ടാകണം. തോണി തുഴയാൻ കടവിൻ്റെ കാവൽക്കാരനെ പോലെ സദാ നിസ്വാർത്ഥനായ ഒരു തോണിക്കാരനും ഉണ്ടാകണം. ഇതായിരുന്നു കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പരസ്പര പൂരകമായ ഒരു സൗഹൃദത്തിൻ്റെയും യാത്രാപഥത്തിൻ്റെയും നേർചിത്രം. കടത്തുകാരൻ്റെ ആകപ്പാടെയുള്ള മുതലാണ് തോണി, അവൻ്റെ നിത്യവൃത്തിക്കുള്ള ഏക ഉപാധി. തിരക്കിട്ട് യാത്രയ്ക്കെത്തുമ്പോൾ കടവത്ത് തോണി കണ്ടില്ലെങ്കിൽ പുഴയുടെ മറുകരയിലേക്ക് നോക്കി ഹോഹോയ് എന്ന് യാത്രക്കാർ നീട്ടിക്കോവുന്ന പതിവുണ്ട്. ആ ശബ്ദ തരംഗങ്ങൾ ഒരു പ്രതിധ്വനി പോലെ അക്കരെ നിന്നും ഉയരുന്നത് കേൾക്കാം. ഹോഹോയ്, അക്കരെ നിന്നുള്ള മറുവിളി അതാ എത്തുകയായി. ഈ രണ്ട് ശബ്ദങ്ങളും ചോദ്യവും ഉത്തരവുമായി മാറുമ്പോഴാണ് ഒരു യാത്രയ്ക്കുള്ള ചിട്ടവട്ടം ഒരുങ്ങുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ സീറ്റ് ബുക്കിങ്ങോ ഓൺലൈൻ റിസർവേഷനോ ഒന്നുമേയില്ല. വാമൊഴിയിലൂടെയുള്ള ചോദ്യവും അതേപടിയുള്ള ഉത്തരവും. പലപ്പോഴും കടവുകൾ ഉണരുന്നത് തന്നെ രാവിലെ തന്നെ ഉയർന്നു കേൾക്കുന്ന ഈ ശബ്ദ തരംഗങ്ങളുടെ താളക്രമത്തിലൂടെയാണ്. കടവും കടത്തു തോണിയും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈടുവയ്പ്പുകളാകുന്നത് ഇങ്ങനെയെല്ലാമായിരുന്നു. പുഴയുടെ ഇരുകരകളിലേക്കും പോകാൻ കടവുകളിൽ കടത്തു തോണികളെ കാത്ത് നിരവധി പേർ നിൽക്കുക പതിവായിരുന്നു. കടത്തുകാരൻ്റെ കൈക്കരത്തിലും മനക്കരത്തിലും അർപ്പിച്ചുള്ള ജലയാത്ര ഒരു ദിനചര്യ പോലെ തുടർന്നിരുന്നു. ഇനി വള്ളത്തിൽ പലപ്പോഴും യാത്രക്കാർ മാത്രമായിരിക്കുകയില്ല ഉണ്ടാവുക. സർവസ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഏക ഗതാഗത മാർഗവും ഇതേ കടത്തു തോണി തന്നെയായിരുന്നല്ലോ. ആടും കോഴിയും കോഴിമുട്ടയും വാഴക്കുലയും മാമ്പഴവും പച്ചക്കറികളുമെല്ലാം അക്കരെ എത്തിക്കാൻ കടത്തു തോണിയെ തന്നെ ആശ്രയിച്ചേ തീരൂ. വെള്ളം കണ്ടാൽ ഭയന്ന് നിലവിളിക്കുന്ന ആടും കലവില കൂട്ടുന്ന കോഴികളും പിന്നെ മനുഷ്യരുമൊക്കെയായി ഒരു എരിപൊരി സഞ്ചാരം തന്നെ. സ്ഥാവര ജംഗമങ്ങളും യാത്രക്കാരുമെല്ലാം വള്ളത്തിൽ കയറി കഴിയുമ്പോൾ വള്ളം കരയിൽ ഏതാണ്ട് തറഞ്ഞിരിക്കുന്ന മട്ടാകും. കരയിൽ തറഞ്ഞിരിക്കുന്ന വള്ളം ഉന്തി പുഴയിലേക്ക് ഇറക്കുക എന്തായാലും ഒറ്റയ്ക്ക് കഴിയില്ല. കയറിയിരിക്കുന്നവരിൽ ഒന്ന് രണ്ട് പേരെങ്കിലും കൈകൊടുത്ത് വള്ളക്കാരനെ സഹായിച്ചേ തീരൂ. വള്ളം നീങ്ങിത്തുടങ്ങുമ്പോഴേക്കും ഇവർ തിടുക്കത്തിൽ വള്ളത്തിൽ കയറുകയായി. അപ്പോഴേക്കും നീളമുള്ള മുളങ്കോൽ കുത്തി വള്ളക്കാരൻ വള്ളത്തെ ചൊൽപ്പടിയിലാക്കി കഴിഞ്ഞിരിക്കും. പിന്നീട് ചാഞ്ഞും ചരിഞ്ഞും ജലയാത്രയായി. ഓരോരുത്തരുടെയും മുഖത്ത് പ്രതീക്ഷയുടെ പൂത്തിരി വിടരുന്നത് കാണാം. മഴയും വെയിലും മഞ്ഞുമൊക്കെ കൊണ്ട് കുടുംബത്തിലെ വിശേഷങ്ങൾ പോലും മാറ്റിവെച്ച ത്യാഗപൂർണമായ ജീവിതത്തിനുടമയായ തോണിക്കാരൻ ഇന്നില്ല. കടവുകളും കടത്തു തോണിയുമൊക്കെ വിസ്മൃതിയിലായിരിക്കുന്നു.
0: കടവും കടത്തു തോണിയും. രചന സുരേഷ് മുതുകുളം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

0: ആകാശവാണിയാണിത്. പുരി FM 101.9. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പാൽ നമ്മുടെ സമീകൃത ആഹാരമാണെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ പ്രിയ വിഭവങ്ങളാണ്. ഏതൊരു ഉൽപ്പന്നത്തിൽ നിന്നും മികച്ച ലാഭം നേടണമെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പാലിന്റെ കാര്യത്തിൽ ഇന്ന് പ്രിയമേറിയ ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കിയിരിക്കുകയാണ്. ഐസ്ക്രീം, പേട, യോഗർട്ട്, പനീർ, നെയ്, വെണ്ണ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ മലയാളിക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്. പാലുൽപ്പന്നങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നിരവധി പരിശീലനങ്ങളും ഇന്ന് നടത്തിവരുന്നു. തിരുവനന്തപുരം കൈമനത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നാളെ മുതൽ 21 വരെ 3 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന പാൽ ഉൽപ്പന്ന നിർമ്മാണത്തിൽ പ്രായോഗിക പരിശീലനം നൽകുന്നു. യോഗർട്ട്, ചീസ്, പനീർ, പനീർ അച്ചാർ, നെയ്, കുക്കീസ്, കപ്പ് കേക്ക് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനാണ് പരിശീലനം നൽകുന്നത്. താൽപര്യമുള്ളവർക്ക് നാളെ ആരംഭിക്കുന്ന ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. നമുക്കിന്നാദ്യം പാലിന്റെ പ്രാധാന്യത്തെയും ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഈ പ്രഭാഷണം ശ്രദ്ധിക്കാം. കേരള വെറ്ററിനറി ആന്റ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആന്റ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബീന ആറൽ സംസാരിക്കുന്നു.
3: ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങൾ ഒന്നാണല്ലോ പാൽ. ആരോഗ്യമുള്ളതും ശരിയായ തീറ്റ ലഭിച്ചതുമായ ഒരു കറവ മൃഗത്തിന്റെ അകിടിൽ നിന്നും പ്രസവിച്ച് 5 ദിവസം കഴിഞ്ഞതിനു ശേഷം പൂർണ്ണമായി കറന്നെടുത്തതും നിയമപ്രകാരമുള്ള ഘടകങ്ങൾ ഉൾക്കൊണ്ടതുമായ സ്രവമാണ് പാൽ. പശു, എരുമ, ആട്, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നാണ് പാൽ പ്രധാനമായും ലഭിക്കുന്നത്. കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെ പാൽ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കാരണം അതിൽ കാൽഷ്യം, പ്രോട്ടീൻ, വിറ്റമിനുകൾ, ധാതുക്കൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ബലമുള്ള അസ്ഥികളും പല്ലുകളും രൂപപ്പെടുവാനും വളർച്ചയെ പിന്തുണയ്ക്കാനും നമ്മുടെ ശരീരം ആരോഗ്യകരമായി നിലനിർത്താനും ഈ പോഷകങ്ങൾ സഹായിക്കുന്നു. അതിനാൽ പലപ്പോഴും സമ്പൂർണ്ണ ഭക്ഷണം എന്ന് വിളിക്കപ്പെടുന്നു. ഓൾഡ് മിൽക്ക്, ടോൺഡ് മിൽക്ക്, സ്കിൻഡ് മിൽക്ക്, ഫ്ലേവേർഡ് മിൽക്ക് എന്നിങ്ങനെ വിവിധ തരം പാൽ ഇന്ന് ലഭ്യമാണ്. കൂടാതെ അതിതാപന പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന പാലും ടെട്രാബ്രിക് പാക്കേജിൽ ഇന്ന് വിപണിയിലുണ്ട്. ഇന്ത്യ പാൽ ഉൽപ്പാദനത്തിൽ ലോകരാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2025 പ്രകാരം 2024-25 കാലയളവിലെ ഉൽപ്പാദനം ഏകദേശം 250 ദശലക്ഷം ടൺ ആണ്. 4% മുകളിലാണ് വാർഷിക വളർച്ചാ നിരക്ക്. ആഗോള ഭക്ഷണം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനും പോഷകാഹാരം, ഉപജീവനമാർഗം, സുസ്ഥിരത എന്നിവയിൽ ക്ഷീരമേഖലയുടെ സംഭാവനകൾ എടുത്തു കാണിക്കുന്നതിനുമായി വർഷം തോറും June 1 ലോക പാൽ ദിനമായി ആഘോഷിക്കുന്നു. ഇത് 2001 ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO ആരംഭം കുറിച്ചതാണ്. ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനം എല്ലാ വർഷവും November 26 ആചരിക്കുന്നു. ധവള വിപ്ലവത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാൽ

0: ഹൽവ, പേട, ബർഫി, ഗുലാബ് ജാമുൻ തുടങ്ങിയവ. 3, പാൽ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഉദാഹരണമായി തൈര്, യോഗട്, സംഭാരം, ലസ്സി, ശ്രീഖണ്ഡ്. 4, പാൽ പിരിച്ചുണ്ടാക്കുന്നവ, ഉദാഹരണം ചന്ന, പനീർ, രസഗുള തുടങ്ങിയവ. 5, വിഭാഗം നെയ്, വെണ്ണ പോലുള്ള കൊഴുപ്പ് അധികരിച്ച പാലുൽപ്പന്നങ്ങൾ. 6, സ്റ്റാർട്ടർ ബാക്ടീരിയയും വിവിധ രാസാഗ്നിയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വിവിധ തരം ചീസുകൾ. 7, പാൽ പാനീയങ്ങൾ, ഉദാഹരണം ഫ്ലേവേർഡ് മിൽക്ക്, മിൽക്ക് ഷേക്ക്. 8, വിഭാഗം ധാന്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പാലുൽപ്പന്നങ്ങൾ, ഉദാഹരണം പാൽ പായസം, ഖീർ. വിപണിയിലുള്ള പാലും പാലുൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കൾ ആകമാനവും FSSAI നിരീക്ഷണത്തിലാണുള്ളത്. FSSAI എന്നാൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണിത്. രാജ്യത്തുടനീളമുള്ള ഭക്ഷണത്തിന്റെ സുരക്ഷ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തുകൊണ്ട് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നു. ക്ഷീരോൽപ്പന്ന നിർമ്മാണവും ക്ഷീര സംരംഭക സംശയങ്ങൾക്കും തിരുവനന്തപുരത്തുള്ള കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെടാവുന്നതാണ്. ആവശ്യക്കാരുടെ എണ്ണം അനുസരിച്ച് വിവിധ പാലുൽപ്പന്ന നിർമ്മാണത്തെക്കുറിച്ച് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. ഈ മാസം 19, 20, 21 തീയതികളിലും 3 ദിവസത്തെ പരിശീലനം നൽകുന്നു. തിരുവനന്തപുരം കൈമനും BSNL RTTCയിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. 4 വർഷ BTech ഡയറി ടെക്നോളജി കോഴ്സ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇവിടെ നടന്നുവരുന്നു. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് സ്കീം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ക്ഷീരമേഖലയിൽ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. നന്ദി, നമസ്കാരം.
1: പാലിന്റെ പ്രാധാന്യത്തെയും ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള വെറ്ററിനറി ആന്റ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആന്റ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബീന ആറൽ. പാലുൽപ്പന്ന നിർമ്മാണ പരിശീലനത്തിനായി താൽപര്യമുള്ളവർക്ക് കടന്നുവരാം. നാളെ മുതൽ 3 ദിവസമാണ് പരിശീലനം. സ്ഥലം തിരുവനന്തപുരം കൈമനത്തെ കോളേജ് ഓഫ് ഡയറി സയൻസ് ആന്റ് ടെക്നോളജി.

0: ഞാറ്റുവേലയിൽ ഇനി പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന ഇലതീനി പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള ജൈവിക മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഡോക്ടർ വിജയശ്രീ.
1: പച്ചക്കറി വിളകളിൽ എല്ലാം തന്നെ വഴുതനം ആയാലും വെണ്ടയായാലും വെള്ളരിവർഗ വിളകളാണെങ്കിലും എല്ലാത്തിലും ഇലകളെ ആക്രമിക്കുന്ന ഇല തിന്നുന്ന പുഴുക്കളുണ്ട്. അതാണ് ഇലതീനി പുഴുക്കൾ, അല്ലെങ്കിൽ ചിലതാണെങ്കിൽ ഇല ചുരുട്ടി വെച്ചിട്ട് അതിന് ഉള്ളിലിരുന്നായിരിക്കും തിന്നു തീർക്കുന്നത്. അപ്പം ഇലയിൽ കൂടുണ്ടാക്കുകയും അവയ്ക്കുള്ളിലിരുന്ന ഹരിതാംശം തിന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ഇലതീനി പുഴുക്കളുണ്ട്. അവ ആക്രമണം രൂക്ഷമാകുമ്പോൾ നമ്മുടെ ഇലകൾ ഫുള്ള് നശിച്ചു പോകും. അതിന്റെ ഫലമായിട്ട് വിളവ് ഗണ്യമായി കുറയുന്നതും നമുക്ക് കാണാനാവും. ഇവയെ

0: നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള പുഴുക്കളുടെ സാന്നിധ്യം എന്തായാലും ഇലകളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ തന്നെ ബ്യുവേറിയ എന്ന് പറയുന്ന മിത്ര കുമിള് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് കൃത്യമായി ഇടവേളകളിൽ നമ്മൾ തളിച്ചു കൊടുക്കുക. അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് വേപ്പധിഷ്ഠിത കീടനാശിനി. വേപ്പധിഷ്ഠിത കീടനാശിനി ആകുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളിലൊന്നും ഒരു വിഷം നിലനിൽക്കില്ല. അപ്പോൾ അത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് അതും നമുക്ക് ഇടവിട്ട് ഇടവിട്ട് തളിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇലതീനി പുഴുക്കൾക്ക് ഒരു ശമനം ഉണ്ടാവും. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അതായത് മുഞ്ഞ, ഇലപ്പേന, മീലിമുട്ട, ശൽക്ക കീടങ്ങൾ, വെള്ളീച്ച, മണ്ടരി. നിങ്ങൾക്കറിയാലോ ഇല നോക്കിക്കഴിഞ്ഞാൽ ഇല മുഴുവൻ മഞ്ഞളിച്ചിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ കാരണം പലതരത്തിലുള്ള വൈറൽ രോഗങ്ങളും പരത്താൻ കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഇലകളെല്ലാം മുരടിച്ചു നിൽക്കും. പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുളകിന്റെ ചെടി പലപ്പോഴും നമ്മൾ നട്ടങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിന് മുരടിപ്പ് തുടങ്ങും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെള്ളീച്ച നമ്മൾ ചെടി ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ വെള്ള കളറിലുള്ള ചെറിയ പ്രാണികൾ പറക്കുന്നതും അതുപോലെ തന്നെ ഇലയുടെ പുറത്തെല്ലാം കറുത്ത നിറത്തിലുള്ള ഒരു കുമിൾബാധ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലെക്കാനിസിലിയം ലെക്കാനി എന്ന് പറയുന്ന മിത്രകുമിള് ഇതിന് ഫലപ്രദമാണ്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇടവിട്ട് തളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഞ്ഞക്കെണി. അതായത് ഒഴിഞ്ഞ ടിന്നുകൾ നമുക്ക് കിട്ടുമല്ലോ, ആ ഒഴിഞ്ഞ ടിന്നുകളുടെ പുറത്ത് നമ്മൾ മഞ്ഞ പെയിന്റ് അടിക്കുക. എന്നിട്ട് അതൊരു കമ്പിന്റെ പുറത്ത് ഈ ടിന്നുകൾ കമഴ്ത്തി തോട്ടത്തിൽ അവിടെ അവിടെ വെച്ചു കൊടുക്കുക. ടിന്ന് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പോളിത്തീൻ ഷീറ്റ് എടുത്തിട്ട് അതൊരു കൊടി രൂപത്തിൽ മുറിച്ച് മഞ്ഞ കളറ് പെയിന്റ് ചെയ്തിട്ട് അത് വെക്കുക. അല്ലെങ്കിൽ മഞ്ഞ കളറ് പെയിന്റ് ചെയ്ത് വെക്കുന്നതിന്റെ പുറത്ത്, അതായത് ഇപ്പൊ ഷീറ്റാണെങ്കിലും ടിന്നാണെങ്കിലും എല്ലാം അതിന്റെ പുറത്ത് നമ്മൾ ആവണക്കെണ്ണ പുരട്ടി കൊടുക്കണം. ആവണക്കെണ്ണ പുരട്ടി കൊടുക്കുക. ഷീറ്റിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവിടെ അവിടെ ഈർക്കിലോ അല്ലെങ്കിൽ നൂലിലോ ഒക്കെ കോർത്ത് വെക്കുകയും ചെയ്യാം. അത് 1 ഏക്കറിന് 50 കെണി തന്നെ വേണ്ടി വരും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, ഇപ്പം മഞ്ഞക്കെണി പോലെ തന്നെ നമുക്ക് ലെക്കാനിസിലെ ലെക്കാനി പറഞ്ഞു, അത് ആദ്യം മുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ്. പിന്നെ വേപ്പധിഷ്ഠിത കീടനാശിനി എടുക്കാം. അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ മുളകിനായാലും ഒക്കെ ഈ വേപ്പധിഷ്ഠിത കീടനാശിനി ഒരു 2 ലിറ്റർ പരുവാകുമ്പോൾ മുതൽ തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ആഴ്ചതോറും എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ നമ്മൾ ഇടവിട്ട് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മുരടിപ്പ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ സംയോജിതമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് പച്ചക്കറി വിളകളെ കീട വിമുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ.
1: പച്ചക്കറി വിളകളിലെ കീട നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വിജയശ്രീ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജന

ങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും അങ്കണവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മെയ് 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്ലസ് ടു HSC, VHSC, THSC പരീക്ഷാ ഫലങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത ഡിജിറ്റൽ സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും തത്സമയം ലഭ്യമാകും. മെയ് 26 ഉച്ചയ്ക്ക് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ ആപ്പിലൂടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങൾ നിർബന്ധമായും നടപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കോഴിക്കോട് മുൻ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയുടെ 3 പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 8 മണിക്ക്.

അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. സമ്മിശ്ര കൃഷിയുടെ വഴിയിൽ പുഷ്പകുമാർ ജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം. 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവസാന ദിവസം. റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിദ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിക്കുന്നു. രാവിലെ 6:00 8:00 10:00 11:00 ഉച്ചയ്ക്ക് 12:00 1:00 2:00 വൈകുന്നേരം 5:00 6:00 രാത്രി 8:00 ഈ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. വയലാർ എഴുതിയ കല്യാണ സൌഗന്ധികം എന്ന കവിത ആലാപനം വിഷ്ണു മോഹൻ. തുടർന്ന് ഉദയഗീതം. ജി വേണുഗോപാൽ, കെ ഗിരിജാവർമ്മ എന്നിവർ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബേയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 22-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 സരസ്വതി എന്റർപ്രൈസസ്. ഹലോ.

പ്രിയഗീതം. 12:00 ഗാനോപഹാരം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഗാനോപഹാരം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ, 12:00 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര, മഞ്ഞക്കിളി. 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര. ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങൾ, ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. 1:20 ക്യാമ്പസ് കളേഴ്സ്, 2:20 മായാമുദ്രകൾ. ജൂൾസ് വെർണ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 തെറിപ്പൂക്കൾ. 5:20 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:20 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ചെറിയ ജീവൻ വലിയ രക്ഷകൻ, തേനീച്ച ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ വയോളയിൽ വായിച്ച കൃതികൾ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസരപ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മിതമായ തോതിൽ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 5.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇടവേളയ്ക്കു ശേഷം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി, 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: വരികൾ എഴുതിയത് KJ കുമാർ, ഈണം നൽകിയത് രവീന്ദ്രൻ, ചിത്രയും സംഘവും പാടിയത് ചിത്രം കിഴക്കുണരും പക്ഷി.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ഡി സതീശൻ ഉൾപ്പെടെ 21-അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരായ സി പി ജോണും ഷിബു ബേബി ജോണും സഗൌരവത്തിലും മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
1: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലീം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ മന്ത്രിസഭാ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കെഎസ്ആർടിസി ബസുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അടക്കമുള്ള നിരവധി ജനപ്രിയ തീരുമാനങ്ങളാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്.
3: ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ കെഎസ്ആർടിസി ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്.
2: ആശാവർക്കർമാർക്ക് 3000 രൂപ വേതനം വർദ്ധിപ്പിക്കാനും അംഗൻവാടി വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ എന്നിവർക്ക് 1000 രൂപ വീതം വേതന വർദ്ധനവ് നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള യാത്രയോട് അനുബന്ധിച്ച് പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന കേസിൽ പുനർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി മെയ് 21-22 തീയതികളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
0: മെയ് 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. എംഎൽഎയും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ നോർവേ ഹരിത തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി

0: ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമായ ഹിമാദ്രിയെ പിന്തുണച്ചതിന് നോർവെയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ഐഎസ്ആർഒയും നോർവെയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ പ്രസ്താവനയിൽ അറിയിച്ചു. പിഎം വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. എച്ച് എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം May 26 പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ഫലം പരിശോധിക്കാനുള്ള സൌകര്യമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇടിമിന്നലിന്റെ തീവ്രതയും കൂടുതലാണ്. ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. നടുവിൽ ചപ്പാരപ്പടവ് മേഖലകളിൽ കൃഷിനാശവുമുണ്ടായി. ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. MLA മാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21 സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22 നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
3: ആകാശവാണി അനന്തപുരി FM 101.9. സന്ധ്യാഗീതം തുടരുന്നു. കണ്ണൂർ ഷെരീഫ് പാടിയത്.

0: ഇതുവരെ കേട്ടത് സന്ധ്യാഗീതം.
1: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
2: അല്ല, ഇത് എവിടെ സംഭവം?
1: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
2: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
3: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് വൃത്തം.
0: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
6: വയലും വേടും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഒരാൾ മോശമായി പെരുമാറുന്നത്

0: ഇന്നത്തെ പ്രധാന പരിപാടി പലതരം കൃഷികൾ ചെയ്ത് ജീവിത വിജയം കൈവരിച്ച പുഷ്പകുമാർ ജെ എന്ന കർഷകനെ പരിചയപ്പെടുന്നതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് കൽപ്പരസ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. അതുവരെ പരിപാടിയൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ കുട്ടിക്കാലം ഒന്നോർത്തു നോക്കൂ. പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലെ ബാല്യം എത്ര രസകരമായിരുന്നു. കുളങ്ങളും വയലും തോടും വാഴത്തോട്ടങ്ങളും തെങ്ങിൻ പുരയിടവും മരച്ചീനി വിളകളും ഒക്കെയായി ചുറ്റുമുള്ള പ്രകൃതി എത്ര ഭംഗിയായിരുന്നു. അന്നത്തെ പട്ടിണി മാറ്റിയിരുന്നത് പ്രധാനമായും മരച്ചീനി തന്നെയായിരുന്നു. മരച്ചീനിയുടെ പഴുത്ത ഇല പറിച്ച് ആടിനെ തീറ്റുമായിരുന്നു. പിന്നെ മരച്ചീനി ഇലയുടെ തണ്ടുകൊണ്ട് മാലയുണ്ടാക്കി കഴുത്തിലണിയുന്നത് കുട്ടിക്കാലത്തെ ഒരു പ്രധാന വിനോദമായിരുന്നു. മരച്ചീനി അരിഞ്ഞു കഴുകുന്ന വെള്ളം കുറച്ചു നേരം ഇരിക്കുമ്പോൾ അതിന്റെ അടിയിൽ കട്ട് അടിയും. അത് ഊറ്റിയെടുത്ത് പാകം ചെയ്ത് കഴിക്കും. മരച്ചീനി വട്ടത്തിൽ അരിഞ്ഞ് ഉണക്കി സൂക്ഷിക്കും. ഉണക്കി വറ്റലുണ്ടാക്കും. അങ്ങനെ മരച്ചീനി ആഹാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയായിരുന്നു. മരച്ചീനിയും മീനും കോമ്പിനേഷൻ പറയാനുണ്ടോ അല്ലേ? കാലം കടന്നതോടെ സ്ഥലം കുറഞ്ഞു, മരച്ചീനി കൃഷിയും കുറഞ്ഞു. എന്നാലും വയലുകളിലും അല്ലാതെയൊക്കെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും മരച്ചീനി അഥവാ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ന് ഇതൊക്കെ പറയാൻ ഒരു കാരണമുണ്ട്. ഏക്കർ കണക്കിന് മരച്ചീനിയും വാഴയും പച്ചക്കറികളും കൃഷി ചെയ്ത് നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ പാറശാല നിവാസിയായ പുഷ്പകുമാർ ജെ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. പുഷ്പകുമാർ ജെയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: പുഷ്പകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: പുഷ്പകുമാർജി, താങ്കളൊരു 25 വർഷം തൊട്ട് കൃഷി ചെയ്തു വരുവാണല്ലോ
2: അല്ലേ?
1: എത്ര സ്ഥലത്താണ് നിങ്ങൾ ഈ കൃഷി ചെയ്യുന്നത്? ഇപ്പം
2: ഞാനിപ്പോ ഒരു 15 ഏക്കറിൽ കൂടുതൽ കൃഷി ചെയ്തു വരുന്നുണ്ട്.
1: ഏതൊക്കെ വിളകളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്?
2: പ്രധാനമായിട്ടും ചെയ്യുന്നത് വാഴ, മരച്ചീനി, പച്ചക്കറി ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യണം.
1: ഇപ്പൊ ഈ മരച്ചീനി എന്ന് പറയുമ്പോൾ ഇപ്പം ആൾക്കാർ മരച്ചീനി നടുന്നുണ്ട്, ചിലർ നട്ട് കഴിഞ്ഞ്. ഇപ്പൊ താങ്കൾ എങ്ങനെയാണ്, ഇത് ഇപ്പം നട്ടോ അതോ നടാൻ പോകുവാണോ, എങ്ങനെയാണ് താങ്കളുടെ ഒരു രീതി?
2: ഞങ്ങളുടെ രീതി എന്ന് വെച്ചാൽ ഞങ്ങൾ വർഷം മുഴുവൻ വിളവെടുക്കാൻ കണക്കിന് സ്ഥലം കിട്ടുന്നതനുസരിച്ച് എപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോഴും ഒരു 5 ഏക്കറോളം മരച്ചീനി കിടപ്പുണ്ട് പല പരുവത്തിലായിട്ട്. ഇപ്പം നട്ടതുണ്ട്, അര പരുവ ആയതുണ്ട്, 6 മാസമായതും 8 മാസമായതൊക്കെ ഉണ്ട്. കൊടുക്കാറായത് വിൽക്കാറായത് തന്നെ ഏകദേശം 2 ഏക്കറിൽ കൂടുതൽ കിടപ്പുണ്ട്.
1: അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ സമയവും നിങ്ങളുടെ കയ്യിൽ ഈ മരച്ചീനി അവൈലബിൾ ആയിരിക്കും?
2: അതെ അതെ അതെ,
1: അതനുസരിച്ചാണ് നടുന്നത്.
2: അതെ അതെ.
1: അപ്പൊ ഈ മരച്ചീനി നടുമ്പം നിങ്ങൾ എങ്ങനെ നാടൻ ഇനങ്ങളാണോ നടുന്നത്, അതോ CTCRI എന്നൊക്കെ ഇറക്കുന്ന പുതിയ ഇനങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ടോ?
2: CTCRI നടക്കുന്ന പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാറുണ്ട്. ഇപ്പൊ ചെയ്തിരിക്കുന്നത് CTCRI തന്ന വിത്താണ്. അത് ഞങ്ങൾക്ക് അവിടെ സൈറ്റിൽ കൊണ്ട് തന്നതാണ്. ഒരു 2 ഏക്കറിൽ നടാൻ വേണ്ടിയിട്ട് ഒരു കോട്ടയം വിള എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അത് വിളവ് നല്ലതാണ്. ഞങ്ങളെ കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയൊരു രോഗം വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നട്ട് ഒരു 3-4 മാസം പ്രായമാവുന്നത് വരെ നന്നായി നിൽക്കും. അത് കഴിഞ്ഞ് ഈ പെട്ടെന്ന് നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചതുപോലെ ഇല വാടി പോകുന്നു. 2 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് മൂട് പറിച്ച് നോക്കുമ്പോൾ മൂട് ചീഞ്ഞ് പോകുന്നതാണ്. അത് നമ്മൾ CTCRI എന്നവരെയൊക്കെ വിളിച്ച് ഒത്തിരി പ്രാവശ്യം അവിടുന്ന് ആൾക്കാർ വന്ന് നോക്കി. അപ്പോൾ മണ്ണ് പരിശോധനയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ വളപ്രയോഗം ചെയ്ത് അതിനുള്ള മരുന്നൊക്കെ ചെയ്തു നോക്കി. പക്ഷേ അതിന് ഇതുവരെയും ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്.
1: ഇപ്പോഴും
2: ആ പ്രശ്നമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ കോട്ടയം കറുപ്പെന്ന് പറഞ്ഞ ഇനത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എനിക്കിപ്പോൾ 1 ഏക്കറിലെ മരച്ചീനി വിൽക്കാൻ പറ്റാതെ കിടക്കുകയാണ്. കാരണം അത് അമിതമായിട്ട് കേട് ബാധിച്ച് ആദ്യം അത് മൂടാണ് ചീഞ്ഞു പോകുന്നത്.
1: അത് അറിയത്തില്ല എനിക്ക്,
2: അറിയാൻ പറ്റില്ല. അപ്പോൾ അത് മൂട് ചീഞ്ഞു പോയതിന് ശേഷമാണ് ഇല വാടി പോകുന്നത്. ഇല വാടുമ്പോഴാണ് ഞങ്ങൾ
1: അറിയുന്നത്.
2: അത് മൂട് പിഴുത് നോക്കുമ്പോൾ വേരോ കിഴങ്ങോ ഒന്നും കാണൂല.
1: ഇങ്ങനത്തെ ഈ രോഗം വന്ന സ്ഥലത്ത് അടുത്ത പ്രാവശ്യം അവിടെ മരച്ചീനി ചെയ്യുമ്പോൾ
2: സാധ്യത കൂടുതലാണ്, അങ്ങനെയുള്ള സ്ഥലത്ത് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഉടൻ തന്നെ വേറെ എന്തെങ്കിലും കൃഷി, അതായത് വാഴയോ മറ്റു പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലും മാറ്റി ചെയ്യും.
1: ഇപ്പൊ ഈ മരച്ചീനിയൊക്കെ നടുമ്പം തന്നെ അടിവളവായിട്ടെല്ലാ വളങ്ങളൊക്കെ യൂസ് ചെയ്യും, എങ്ങനെയാണ് ഇതിന്റെ വളപ്രയോഗമൊക്കെ നിങ്ങൾ?

0: എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത്രയും വലിയ തോതിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ?
1: വലിയ തോതിൽ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാഴ രണ്ടു വർഷം രണ്ടു കുറ്റി വാഴയൊക്കെ നട്ടിട്ടാണ് മരച്ചീനി കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗത്തിന്റെ ആവശ്യമില്ല. വാഴയ്ക്ക് കൊടുത്ത വളം അതിൽ ഉണ്ടാവും. അപ്പോൾ അല്ലാതെ മരച്ചീനി ഒന്ന് രണ്ട് പ്രാവശ്യം നട്ടതിന് ശേഷമുള്ള സ്ഥലത്ത് മരച്ചീനി നടുകയാണെങ്കിൽ ഞങ്ങൾ ചാണകം പിന്നെ ഫാക്ടംപോസ് എല്ലുപൊടി വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. അത് ആദ്യമേ അടിവളമായിട്ട് കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മാസം പ്രായമാകുമ്പോൾ പറിച്ച് അതിനെ എല്ലാം വൃത്തിയാക്കി അങ്ങനെ ഒരു മരച്ചീനിക്ക് ഏകദേശം മൂന്ന് പ്രാവശ്യം ഞങ്ങൾ കളകളെല്ലാം മാറ്റി അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ അത് ചീഞ്ഞ് അത് വളമായിട്ടെടുത്തോളും. വേറെ പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട ആവശ്യം
0: ഇല്ലല്ല. ഇപ്പൊ ഈ മരച്ചീനി താങ്കൾ പറഞ്ഞ എല്ലാ സമയവും നിങ്ങളുടെ കയ്യിൽ വിളവെടുക്കാനുള്ള മരച്ചീനി കാണുമോ? അപ്പം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുമ്പം പ്രത്യേകമായിട്ട് വല്ലതും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിന്റെ ആവശ്യം വരുന്നുണ്ടോ?
1: പ്രത്യേകിച്ച് മരച്ചീനിക്ക് വലിയ റിസ്ക് ഒന്നും നമുക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന
0: ഈ പറഞ്ഞ രോഗമാണ്.
1: അതെ അതെ, ഈ രോഗത്തിന് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഇപ്പോൾ നമ്മളടുത്ത് സിറ്റി സ്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ എത്രയും വേഗം ഇതിനെ പിഴുതു മാറ്റുക. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നതിന് പകരാതിരിക്കാൻ വേണ്ടി സാഫ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്, അത് വാങ്ങിച്ച് കലക്കി സ്പ്രേ ചെയ്യാനാണ് പറയുന്നത്. ഈ മൂട്ടിൽ സ്പ്രേ ചെയ്ത് ചൂട്ടിൽ ഈ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫംഗസിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫംഗസ് ഇത് പകരാതിരിക്കാൻ വേണ്ടി ഒരു കമ്പിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത കമ്പിൽ ഉടനെ വരാറുണ്ട്. അപ്പോൾ അത് തുടർന്ന് മറ്റടുത്ത് നിൽക്കുന്നതിനൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഈ സാഫ് വാങ്ങിച്ച്
0: ഉപയോഗിക്കാറുണ്ടായിരിക്കുമല്ലോ.
1: അതെ അതെ അതെ, നമ്മുടെ ഏലയെ സംബന്ധിച്ചാണെങ്കിൽ വണ്ടിച്ചിറയുണ്ട്. ആ വണ്ടിച്ചിറ ഏല എന്നാണ് നമ്മൾ അറിയപ്പെടുന്ന ഏല. അപ്പൊ അവിടെ വെള്ളത്തിന് ഇതുവരെയും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ ശാലുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിരിക്കും.
0: ആവശ്യമുള്ള
1: അതെ അതെ,
0: ഒത്തിരി മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അങ്ങനത്തെ പ്രശ്നം.
1: അതെ അതെ, അപ്പോഴും തന്നെ വെള്ളം തുറന്നു മാറ്റും. പിന്നെ മരച്ചീനിക്ക് അമിതമായിട്ട് വെള്ളം പാടില്ല.
0: അപ്പൊ ഈ മരച്ചീനി എടുത്തു കഴിയുമ്പം താങ്കൾ പറഞ്ഞ അവിടെ തന്നെ ഇങ്ങനത്തെ രോഗമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പിന്നെയും നട്ടാലെ രോഗം വരാനുള്ള സാധ്യത
1: കൂടുതലാണ്.
0: വാഴ കൃഷിയാണോ പിന്നെ?
1: അതെ, ഞങ്ങൾ അവിടെ പിന്നെ ഉടനെ വാഴ നടും, അല്ലെങ്കിൽ വേറെ പച്ചക്കറിയോ എന്തെങ്കിലും ചെയ്യും. മരച്ചീനി കേട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പിറ്റാൻ പ്രാവശ്യം അവിടെ മരച്ചീനി നടൂല.
0: ഈ മരച്ചീനിക്ക് നല്ല വിപണിയുണ്ടോ? ഇത്രയും അധികം ഒന്നിച്ചു കൊടുക്കാനുള്ള അതിന് പ്രശ്നം എല്ലാം വരാറുണ്ടോ?
1: അതെ അതെ, ഇപ്പം വിറ്റുപോകാൻ നമ്മുടെ ഹോട്ടലുകളൊക്കെ ഈ ഗ്യാസിന്റെ പ്രശ്നം വന്ന് അടപ്പൊക്കെ ആയപ്പോൾ മരച്ചീനി വിറ്റുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പാറശാലയെ സംബന്ധിച്ചാണെങ്കിൽ കൃഷിയുടെ കേന്ദ്രമാണ്. അപ്പോൾ അവിടെയൊക്കെ മരച്ചീനി ഇപ്പം ധാരാളമുണ്ട്. അവിടെ ഇപ്പോൾ വിറ്റുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: വാഴ കൃഷിയാണ് അടുത്ത പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യുന്നത്?
1: ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്
0: വാഴയാണ്. ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്യുന്നത്?
1: ഞങ്ങൾ നേന്ത്രൻ ഏത്തൻ ചെയ്യുന്നുണ്ട്, കപ്പ ചെയ്യുന്നുണ്ട്, രസകദളി ചെയ്യുന്നുണ്ട്, പിന്നെ മോറീസ് നാലഞ്ച് വെറൈറ്റി ചെയ്യുന്നുണ്ട്.
0: അപ്പൊ ഇത്രയും വാഴയുള്ളപ്പോ എനിക്ക് തോന്നുന്നു ഇതും വിളവ് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോ ഓണവിപണി അങ്ങനത്തെ പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്യാറുണ്ട്?
1: ഓണവിപണി മാത്രമാണ് ലക്ഷ്യം വെച്ച് ചെയ്യുന്നത്. അപ്പൊ അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ ഓണവിപണിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നതും ആ കൃഷിയിലാണ്. അതായത്
0: മഴയൊക്കെ വരും, കാറ്റ്.
1: അതെ അതെ, നമ്മൾ മെയ് ജൂൺ മാസമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത്. ഭയങ്കരമായ കാറ്റ് മെയ് ജൂൺ മാസങ്ങളിലാണ്.
0: അപ്പൊ അതിനുവേണ്ടി ഒരു പ്രതിവിധി ഇപ്പം സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു കോളറിംഗ് വെച്ചിട്ടൊക്കെ പുതിയ പദ്ധതികളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ വല്ലതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്?
1: അതൊക്കെ വലിയ പൈസ മുതൽ മുടക്കുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ കയറ് വലിച്ചു കിട്ടാറുണ്ട്. രണ്ടും മൂന്നും കയറ് വലിച്ചു കിട്ടും. പിന്നെ മാക്സിമം കുറേയൊക്കെ കാറ്റടി കഴ വാങ്ങിച്ച് ഇടിച്ച് കെട്ടും. കാറ്റടികളൊക്കെ ഇന്നത്തെ വിലയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഭയങ്കര നഷ്ടമാണ്.
0: പക്ഷെ അതൊക്കെ ഒരു ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിക്കാം.
1: ആദ്യത്തെ മുടക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മുടക്കാണ്. അത് കാറ്റടികഴയൊക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാം.
0: ഇതിനൊക്കെ ഇൻഷുറൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? വാഴയ്ക്ക്
1: ഇൻഷുറൻസ് ചെയ്യാറുണ്ട്. ഇൻഷുറൻസ് നമുക്ക് സമയത്തിന് ഇത് കിട്ടുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണുള്ളത്. അല്ലാതെ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്,
0: ഫസൽ ബീമാ യോജന.
1: അതെ അതെ അതെ. അപ്പോൾ അതും ഇപ്പോൾ കിട്ടാൻ വളരെ താമസമാകുകയാണ്.
0: ഇപ്പം ഈ വാഴകൃഷിയിലൊക്കെ നമ്മൾ ഈ മാണവണ്ടും പിന്നെ മറ്റേ അതേമാതിരിയുള്ള കീടങ്ങളൊക്കെ കർഷകർക്ക് പ്രശ്നമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം താങ്കൾ അതിനെയൊക്കെ എങ്ങനെയാണ്?
1: വാഴ നടുമ്പോൾ പ്രത്യേകിച്ച് നേന്ത്ര വാഴ നടുമ്പോൾ ഒരു മൂട് വാഴയ്ക്ക് ഒരു കിലോ കുമ്മായമാണ് അവർ പറയുന്നത്. അപ്പം ഞങ്ങൾ തന്നെ ചെയ്യുന്നത് 250 ഗ്രാം വീതം 4 പ്രാവശ്യമായിട്ട് ഓരോ വാഴയ്ക്കും ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും.
0: കുമ്മായമോ
1: ഡോളോമാറ്റോ നല്ലതാണ്. ഞങ്ങൾ നടുന്നതിന് തൊട്ട് മുമ്പായിട്ട് 250 ഗ്രാം കുമ്മായമോ ഡോളോമാറ്റോ ഇട്ട് കിളച്ച് തടം ഒരുക്കി ഇട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് കന്ന് നട്ടു കഴിഞ്ഞാൽ മൂടി ചെയ്യൽ ഒരു പരിധിയിൽ 90% വരെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ തടപ്പുഴു എന്ന് പറയുന്നത് ഈ കൂടുതലും മഴ സീസണിലാണ് തടപ്പുഴു കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതിന് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ

0: ചെയ്ത് കൊടുക്കാറുണ്ട്, തടകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കവളുകളിലൊക്കെ ഇത് വേപ്പെണ്ണ നിൽക്കും. അപ്പോൾ തടപ്പുഴു എന്ന് പറഞ്ഞാൽ ഈ കരിച്ച വന്ന് ഇതിൻ്റെ കവളുകളിൽ മുട്ടയിട്ട് അത് പുഴുവായാണ് കയറി പോകുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ
1: ഇത്രയും വലിയ തോതിൽ ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ വേണമായിരിക്കും ഉപയോഗിക്കാൻ വേണ്ടി.
0: എനിക്കിപ്പോൾ ഒരു 5-6 ജോലിക്കാർ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പണിക്കാറുണ്ട്.
1: പിന്നെ ഈ കൊലയൊക്കെ വരുമ്പോൾ അത് കവറൊക്കെ ചെയ്യാറുണ്ടോ?
0: ഇല്ല, ഇപ്പോൾ അത് നമുക്ക് ഈ വിപണിയിൽ തൂക്കി ഉള്ള വിൽപ്പന ആയതുകൊണ്ട് പൊതിയുന്ന പരിപാടിയില്ല.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറികളാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ ഏതൊക്കെ പച്ചക്കറികളുണ്ട്?
0: ഇപ്പൊ പയറുണ്ട്, കീരയുണ്ട്, വെള്ളരിയുണ്ട്, പടവലം കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്.
1: ഇതും ഓണവിപണിയെ ലക്ഷ്യം?
0: അതെ, ഓണവിപണി ലക്ഷ്യമാക്കി ചെയ്യാറുണ്ട്. അത് ഇനി ഒരു ഓണത്തിന് 2 മാസം കിടക്കവേ ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഓണത്തിന് വിളവെടുക്കാൻ പറ്റും.
1: ഇപ്പം ഈ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പം വിത്തൊക്കെ നിങ്ങൾ സ്വന്തം വെക്കാറുണ്ടോ അതോ കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കുകയോ കടയിൽ നിന്ന് വാങ്ങിക്കുകയോ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സിസ്റ്റം?
0: വിത്ത് മിക്കവാറും ഒക്കെ ഞങ്ങൾ വാങ്ങുന്നത് വെള്ളയണി കാർഷിക കോളേജിൽ നിന്നാണ്. പിന്നെ ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ്, അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് വിത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതലും നാടൻ വിത്തുകൾ ഇപ്പോൾ എല്ലാവരും വളരെ കുറവാണ്. കൂടുതലും വിത്തുകളെല്ലാം വാങ്ങിച്ച് തന്നെയാണ്.
1: അപ്പോൾ ഈ ഹൈബ്രിഡൊക്കെ നമ്മൾ നടുമ്പം എന്തായാലും വളമൊക്കെ നല്ലപോലെ കൊടുക്കേണ്ടി വരും?
0: അതെ അതെ.
1: ജൈവവളമാണോ അതോ നമ്മൾ രാസവളം ഉപയോഗിക്കാറുണ്ട്?
0: ഞങ്ങൾ നടുമ്പോൾ ജൈവവളമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്.
1: ചാണകം,
0: കോഴിവളം, പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ചെയ്യാറുണ്ട്. രാസവളം ഇപ്പോൾ നമ്മൾ വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ രാസവളം ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. ചെറിയ രീതിയിൽ രാസവളം ഉപയോഗിക്കാറുണ്ട്.
1: മേൽവളമായിട്ട് കൊടുക്കും?
0: അതെ, മേൽവളമായിട്ട് കൊടുക്കാറുണ്ട്.
1: പിന്നെ പച്ചക്കറിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ കീടങ്ങളും രോഗങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ തോതിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കുന്നത്?
0: ഞങ്ങൾ ഇത് പുകയില കഷായം ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുരുട് ആണ് ഏറ്റവും ഞങ്ങൾ ഈ പടവലം കൃഷി, വെള്ളരി, പയറൊക്കെ കുരുടാണ്. വേപ്പം പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ
1: മണ്ണിൽ നിന്ന് വരുന്ന
0: കീടങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ മറ്റേ കായീച്ച, അതിനൊക്കെ ഞങ്ങൾ കെണി ഉണ്ട്.
1: എങ്ങനെ? മഞ്ഞക്കെണി?
0: മഞ്ഞക്കെണിയുണ്ട്. അല്ലാതെ തന്നെ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം കർഷക കോളിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് ബോട്ടിലുകളിൽ അടച്ച് ഹോളിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് ഈച്ചകളെല്ലാം വന്ന് ഈ ബോക്സിനകത്ത് കയറും. അങ്ങനെയൊക്കെ ഞങ്ങൾ കിടങ്ങളെ നിയന്ത്രിക്കാറുണ്ട്.
1: പിന്നെ നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു കാലാവധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വിളവെടുത്താൽ അത്ര പ്രശ്നം വരത്തില്ല, അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കാറുണ്ട്?
0: രാസ കീടനാശിനി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാലത്തീൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഏറ്റവും വളരെ എഫക്റ്റ് കുറഞ്ഞ, അത് മാത്രമാണ് ഞങ്ങൾ പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കാറ്.
1: അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വിളവെടുക്കാൻ കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കും.
0: അപ്പൊ
1: എന്തായാലും സുരക്ഷിതമായിട്ട് തന്നെയുള്ള ഒരു ഉൽപാദനം ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ
0: ചെയ്യുന്നുണ്ട്.
1: ഈ പച്ചക്കറി കൃഷിയിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്നത്?
0: ഞങ്ങളിപ്പോ നേരിടുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഒരു വയലിൽ സലാഡ് നട്ടു, സലാഡ് വെള്ളരി. സലാഡ് വെള്ളരി നട്ട് വേനൽക്കാലമാണ് പച്ചക്കറിക്ക് അനുയോജ്യം. പക്ഷേ നമ്മുടെ ഈ വെള്ളരി പോലുള്ള പച്ചക്കറികൾക്ക് കുരുട് എന്ന് പറയുന്ന ഒരു സാധനം ബാധിക്കുന്നുണ്ട്. എന്ത് മരുന്ന് ചെയ്തിട്ടും കുരുട് മാറുന്നില്ല. അത് നമുക്കിപ്പോൾ സലാഡ് നട്ടതിൽ ഭയങ്കര നഷ്ടമാണ് ഉണ്ടായത്.
1: പുഷ്പകുമാർജി, ഇത്രയും നാൾ കൊണ്ട് താങ്കൾ ഈ കാർഷിക മേഖലയിലുണ്ടല്ലോ, അംഗീകാരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ട്?
0: അംഗീകാരം എന്ന് പറയുമ്പോൾ കുറഞ്ഞൊരു 20 എണ്ണമെങ്കിലും കിട്ടിയിട്ടുണ്ട്. 2023 തിരുവനന്തപുരം ജില്ലയുടെ കൃഷിദർശൻ പരിപാടിയിൽ കൃഷിദർശൻ്റെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2018, 2019, 2023 ഒക്കെ തിരുവനന്തപുരം ജില്ലയുടെ BFPCയുടെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ സ്ഥിരം പാർസല ബ്ലോക്കിൻ്റെ കീഴിൽ മിക്കവാറും എനിക്കാണ് കിട്ടുന്നത്. ഒരു 10-20 പുരസ്കാരം
1: കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലേ?
0: അതെ അതെ.
1: ഇപ്പം പുഷ്പകുമാർജി, താങ്കളുടെ കാർഷിക അനുഭവങ്ങൾ നമ്മോടൊപ്പം താങ്കൾ പങ്കുവെച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: മരച്ചീനയും വാഴയും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് പുഷ്പകുമാർ ജെ ആണ്. പുഷ്പകുമാർ ജെയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. പുഷ്പകുമാർ ജെയുടെ ഫോൺ നമ്പർ 9995004848. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

കഠിനാധ്വാനികളായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നിത്യഭക്ഷണത്തിലെ പോഷകസമ്പുഷ്ടമായ കോമ്പിനേഷനായിരുന്നു കപ്പയും മീനും. സ്ഥിരമായി മരച്ചീനി കൃഷി ചെയ്തിരുന്ന ഈ പുരയിടങ്ങളെ ചീനിവിള എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. മലബാറിലേക്ക് കപ്പകൃഷി പറിച്ചു നട്ടത് തിരുവിതാംകൂർ നിന്നുള്ള കുടിയേറ്റ കർഷകനായിരുന്നു. മലബാറിന്റെ മണ്ണിൽ അധ്വാനത്തിന്റെ ഇതിഹാസം രചിച്ച സാഹസികനായ കുടിയേറ്റ കർഷകരെ ചേട്ടന്മാരെന്നാണ് വടക്കേ മലബാറുകാർ വിളിച്ചു പോന്നത്. അതുകൊണ്ടുതന്നെ കപ്പ ചേട്ടന്മാരുടെ വിളയായിരുന്നു അവർക്ക്. ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലുമെല്ലാം കപ്പവാട്ടിന്റെ കാലമാണ്. അയൽപ്പക്ക ബന്ധവും സൌഹൃദവും ഒരുമയും ഊട്ടിയുറപ്പിച്ചിരുന്ന ഒരു കൃഷിപ്രവൃത്തിയായിരുന്നു കപ്പവാട്ട്. മലനാട്ടിലെ ഓരോ വീട്ടുകാരും തങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ കപ്പവാട്ടി പത്തായത്തിലോ അരിപ്പെട്ടിയിലോ ചണച്ചാക്കിലോ സൂക്ഷിച്ചു വെക്കുക എന്നത് ഒരു രീതിയായിരുന്നു. കപ്പവാട്ട് ഓരോ വീടുകളിലും ഒരാഘോഷം തന്നെയായി മാറി. കുട്ടികളും മുതിർന്നവരും അങ്ങനെ കുടുംബത്തിലെല്ലാവരും ഒപ്പം അയൽപ്പക്കാരും ഇതിൽ സർവാത്മനാ പങ്കാളികളാകുന്നു. ആരും കാഴ്ചക്കാരല്ല, ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന ജോലികൾ ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു കാർഷിക പാരസ്പര്യമായിരുന്നു. കപ്പവാട്ടി ഉണക്കുവാനുള്ള പാറയൊരുക്കുക എന്നതാണ് ആദ്യപടി. ചിക്കുവായയിലോ ഇന്നത്തെ പോലുള്ള സിൽപോളിൻ ഷീറ്റിലോ അല്ല കപ്പയുണക്കുന്നത്. കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറത്താണ് കപ്പയുണക്കുന്നത്. കപ്പവാട്ട് സീസണിന് മുമ്പായി ഈ പാറപ്പുറം നന്നായി തൂത്തു വൃത്തിയാക്കും. ഒന്നും ഒന്നരയും ടൺ കപ്പ ഉണക്കിയെടുക്കാൻ കഴിയുന്നത്ര വിശാലമായ പാറയുണ്ടായിരുന്നു. കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പവാട്ടുന്ന തീയതിയും മറ്റും നേരത്തെ തീർച്ചയാക്കും. ഈ തീയതി തെറ്റിക്കാൻ പാടില്ല എന്നത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തീരുമാനമായിരുന്നു. കപ്പവാട്ടിനും കപ്പ ഉണക്കുന്നതിനുമെല്ലാം പരസ്പരം സഹായിക്കേണ്ടതിനാൽ ഒരു ടൈം ടേബിൾ ഇട്ട് തന്നെയാണ് മലനാട്ടിലെ ഗ്രാമീണ കർഷകർ കപ്പവാട്ടിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. കപ്പ പറിച്ചെടുക്കുന്നതിന്റെ തലേദിവസം തന്നെ ഇലയും മറ്റും ഒടിച്ചു നിർത്തും. കപ്പത്തണ്ടിൽ കുറുകെ ഒരു കഴ വെച്ചു കെട്ടി ആ കഴയിൽ പിടിച്ചാണ് കപ്പ പറിക്കുന്നത്. കപ്പയുടെ തൊണ്ട് പൊളിക്കുന്നത് സ്ത്രീകളാണ്, കപ്പ അരിയുന്നത് പുരുഷന്മാരും. അരിഞ്ഞ കപ്പ ചെമ്പിലാണ് വാട്ടിയെടുക്കുന്നത്. പതയും തെളയും കണക്കാക്കി ചെമ്പിൽ നിന്നും കപ്പ വാരുന്നതിന് നെടുനാളത്തെ പരിചയത്തിലൂടെയുള്ള ഒരു കൈത്തിട്ടം കർഷകർക്കുണ്ട്. കപ്പ പാകത്തിന് വെന്തില്ലെങ്കിലും വേവ് കൂടിയാലും പ്രശ്നമുണ്ട്. വാട്ടക്കപ്പയുടെ നിറത്തെയും രുചിയെയും അത് ബാധിക്കും. കപ്പവാട്ട് സീസണിൽ മലനാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്നുപോയാൽ ഓരോ പാറക്കെട്ടുകളിലും വെള്ളപ്പൊട്ടുപോലെ വാട്ടക്കപ്പ ഉണക്കുവാനിട്ടിരിക്കുന്നത് ഒരു കൗതുക കാഴ്ചയായിരുന്നു. നമ്മുടെ മലമ്പുരയിടങ്ങളിലെല്ലാം റബ്ബർ എന്ന അത്ഭുത വിളയുടെ അധിനിവേശം ഉണ്ടാകുന്നതിനു മുൻപുള്ള സ്വാർത്ഥമോഹമില്ലാത്ത കൂട്ടായ്മയുടെ കഥയും കാര്യവുമാണിത്.

0: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിനു ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് കൽപ്പരസ? ഉത്തരം, തെങ്ങിന്റെ വിടരാത്ത പൂക്കുല ചെത്തിയെടുക്കുന്ന നീരാണ് കൽപ്പരസ അഥവാ നീര. പഞ്ചസാര പലതരം ധാതുക്കൾ, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമൃദ്ധമാണ് നീര. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രകൃതിദത്ത ആരോഗ്യ പാനീയമാണ്. പൂക്കുല ചെത്തുമ്പോൾ ഊറി വരുന്ന നീര് തുള്ളിത്തുള്ളിയായാണ് ശേഖരിക്കുന്നത്. ഉപയോഗപ്രദമായ അളവിൽ ലഭ്യമാകുന്നതിന് കുറേ സമയമെടുക്കും. ഈ സമയം കൊണ്ട് എൻസൈമുകളും സൂക്ഷ്മജീവികളും മറ്റും പ്രവർത്തിച്ച് നീരയെ പുളിപ്പിച്ച് ലഹരിയുള്ള കള്ളാക്കി മാറ്റും. എന്നാൽ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുളിച്ചുപോകാത്ത ശുദ്ധമായ നീര് ലഭ്യമാക്കാൻ സാധിക്കും. പ്രകൃതിദത്ത പാനീയമായി ഉപയോഗിക്കുന്നതോടൊപ്പം വളരെ ശുദ്ധമായ പഞ്ചസാര, ചക്കര, തേൻ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നീര് ഉപയോഗിച്ച് തയ്യാറാക്കാൻ സാധിക്കും.

വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: സഞ്ചാരി, കെയർ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvpm@gmail.com.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മണിചിത്ര താഴെ എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

ഏകപട ദ്വിപട ത്രിപട ചതുർവഞ്ചപട ഷഷ്ടാടപട ദ്രുപട കുതടി ത്രിപടംഗോ മംഗോ ഡാടിമ ഡിമ കുപ കുപ കൂപ കൂപ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രാഗരസത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന രാഗം നടഭൈരവി. രാഗം പരിചയപ്പെടുത്തുന്നത് എസ് ആർ മഹാദേവ ശർമ്മ.
1: രാഗരസത്തിലെ ഈ പംക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്ന രാഗം നടഭൈരവി എന്ന 20-ാമത്തെ മേളകർത്ത രാഗമാണ്. ഇതൊരു സമ്പൂർണ്ണ രാഗമാണ്, ഭക്തിരസം ഉളവാക്കുന്ന ഒരു രാഗമാണ്. പ്രകൃതിയാലുള്ള കോമളസ്വരങ്ങൾക്ക് ഉദാഹരണമായ ഒരു രാഗമാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അസാവേരി ഥാട്ട് ഇതിന് സമാനമായ ഒരു രാഗമാണ്. ആരോഹണം അവരോഹണം

ഷഡ്ജപഞ്ചമ സ്വരങ്ങൾക്ക് പുറമേ ചതുഷ്ഷുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം, കൈശികി നിഷാദം എന്നിവ ഈ രാഗത്തിൽ വരുന്ന സ്വരസ്ഥാനങ്ങളാണ്. വേദചക്രത്തിലുള്ള രാഗമാണ്, രണ്ടാമത്തെ രാഗമാണ്. ഭക്തിരസം കൂടുതലായിട്ടുളവാക്കുന്ന ഒരു രാഗമാണ്. ഈ രാഗത്തിൽ പ്രസിദ്ധമായ ജന്യരാഗങ്ങൾ ഉണ്ട്: ആനന്ദഭൈരവി, ഹിന്ദോളം, സാരമതി എന്നിവ പ്രസിദ്ധമായ ജന്യരാഗങ്ങളാണ്. ഈ രാഗത്തിൽ കൃതികൾ വളരെ ദുർലഭമാണ്. കോടീശ്വരയ്യർ കൃതി രചിച്ചിട്ടുണ്ട്. അതുകൂടാതെ പാപനാശൻ ശിവൻ്റെ ശ്രീവല്ലി ദേവസേനാപതേ എന്ന കൃതി വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ്. ഈ രാഗത്തെ വയലിനിൽ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം.

ഇനി നടഭൈരവി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ചില ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സർഗം എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫലി കേച്ചേരി രചിച്ച് ബോംബെ രവി സംഗീതം പകർന്ന് യേശുദാസ് പാടിയ വളരെ മനോഹരമായൊരു ഗാനം സംഗീതമേ അമരസല്ലാപമേ.

രാഗരസം തുടരുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നടഭൈരവി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം കേൾക്കാം. അഭിമന്യു എന്ന ചിത്രത്തിലെ കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും സംഘവും പാടിയ മനോഹരമായൊരു ഗാനം.

അടുത്തതായി വയലാർ എഴുതി നടഭൈരവിരാഗത്തിൽ ദേവരാജൻ ചിട്ടപ്പെടുത്തിയ രൂപവതി രുചിരാംഗി എന്ന ഗാനം. ചിത്രം പൊന്നാപുരം കോട്ട.

അടുത്തതായി ഹൃദ്യമായൊരു തമിഴ് ഗാനം കേൾക്കാം. മിന്നലെ എന്ന ചിത്രത്തിനുവേണ്ടി ബോംബെ ജയശ്രീ പാടിയത്. സംഗീതം ഹാരിസ് ജയരാജ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നടഭൈരവി രാഗത്തെക്കുറിച്ചുള്ള വിശദീകരണവും ആ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളും. രാഗത്തെക്കുറിച്ച് വിശദീകരിച്ചത് എസ് ആർ മഹാദേവ ശർമ്മ.
1: രാഗരസം സമാപിക്കുന്നു. രാഗപരിചയം എസ് ആർ മഹാദേവ ശർമ്മ. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. നിർവഹണം എം കെ ദിലീപ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
5: കേരളത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള 21-അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1,000 രൂപ വർദ്ധിപ്പിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മെയ് 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗെഹർ സ്റ്റോറുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങൾ നിർബന്ധമായും നടപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കോഴിക്കോട് മുൻ ഗോവ ഗവർണർ ശ്രീ P.S. ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA യുമായി 2 യുവാക്കൾ പിടിയിലായി. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശികളെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മൂക്കില്ല രാജ്യത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്, പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം, എം ജി ശ്രീകുമാർ, മിൻമിനി, ആന്റോ അലക്സ് എന്നിവർ പാടിയത് ചിത്രം നാടോടി.

ഇണ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും കൃഷ്ണചന്ദ്രനും പാടിയത്. ഗാനമെഴുതിയത് ബിജു തിരുമല, ഈണം നൽകിയത് എ ടി ഉമ്മർ.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. പങ്കെടുക്കുന്നവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ തിയേറ്റർ എന്നറിയപ്പെടുന്ന റേഡിയോ നാടകങ്ങൾ കോർത്തിണക്കി ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കവർന്നവയാണ് റേഡിയോ നാടകോത്സവങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കോവിഡിന് ശേഷം ആകാശവാണി നാമകരണത്തിന്റെ 90 പതിറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ ഇത്രയും നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം പുതുപുത്തൻ ഭാവുകത്വത്തോടെ റേഡിയോ നാടകോത്സവം എത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ശ്രീ മോഹൻലാൽ വീണ്ടും റേഡിയോ നാടകങ്ങളിലേക്ക് എത്തി എന്നുള്ളതും, അതുപോലെ തന്നെ റേഡിയോ നാടകങ്ങളിൽ AIയുടെ ഉപയോഗം വന്നു എന്നുള്ളതുമൊക്കെ ഈ നാടകോത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. May 10 ആരംഭിച്ച വേനൽ അവധിയിലെ വാനുലി നടനം എന്ന ഈ ഉത്സവരാവുകളിൽ 7 വ്യത്യസ്ത നാടകങ്ങളാണ് നാം കേട്ടത്. തിരനോട്ടത്തിൽ ആരംഭിച്ച ഈ നാടകോത്സവത്തിന്റെ തിരിഞ്ഞു നോട്ടത്തിലാണ് ഇന്ന് നാം. കേരളത്തിലെ സാംസ്കാരിക നാടകരംഗത്തെ 6 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന വിദഗ്ധരുടെ ഒരു പാനൽ ഇന്ന് നമ്മോടൊപ്പം ഈ നാടകോത്സവത്തിന്റെ അവലോകനത്തിനായി ഉണ്ട്. പ്രൊഫസർ അലിയാർ, സുധി ദേവയാനി, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ. സ്വാഗതം.
3: നമസ്കാരം.
2: ആദ്യം അലിയാർ സാറിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. മികച്ച വിവരണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്, നല്ല കമന്റേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, ഇതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദവും നടനുമൊക്കെയാണ് സാർ. അങ്ങയുടെ ഈ ദശാബ്ദങ്ങൾ നീണ്ട ശബ്ദ പ്രതിഭയുടെ പശ്ചാത്തലത്തിൽ 2026 റേഡിയോ നാടകോത്സവത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം റേഡിയോ നാടകോത്സവം ഒരു കാലത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയൊരു സംഭവമായിരുന്നു. എന്റെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെയും നാടകരംഗത്തെയും പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ആളുകൾ, ആർട്ടിസ്റ്റുകൾ, നാടക കലാകാരന്മാർ ഒക്കെ പങ്കെടുത്ത വലിയ നാടകോത്സവങ്ങൾ. ഒരുപക്ഷെ ഈ ടെലിവിഷന്റെയൊക്കെ തള്ളിക്കയറ്റത്തിന് മുമ്പ് വളരെ വ്യാപകമായ രീതിയിൽ ആസ്വദിക്കപ്പെട്ടതാണ് റേഡിയോ നാടകങ്ങൾ. പിന്നീടാണ് കുറച്ചൊരു കുറവ് വന്നുപോയോ എന്ന് സംശയം തോന്നിയിരുന്നത്. പക്ഷെ അല്ല, റേഡിയോ നാടകത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. കാരണം അതൊരു പ്രത്യേകമായ കലയാണ്. ഇവിടെ ഇപ്പോൾ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള നടീ നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഒത്തുചേർന്ന് ഈ 7 ദിവസങ്ങളിലായി അവതരിപ്പിച്ച ഈ നാടകങ്ങൾ തീർച്ചയായും നാടകങ്ങളെ പ്രേമിക്കുന്ന, റേഡിയോ നാടകങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കൊരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യ ദിവസത്തെ നാടകം ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം. മോഹൻലാലും MR ഗോപകുമാറും അടക്കമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള, സ്ക്രീനിലും നാടകത്തിലും ഒക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇതെഴുതിയത് ജയരാജ് മിത്രയാണ്. ആ നാടകത്തിനൊരു അതിഭൗതികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പം തുടക്കത്തിൽ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ചെറിയതൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് ആശങ്കകൾ അസ്ഥാനത്താണെന്ന് മനസ്സിലായി. ഒരു മരത്തോട് സംസാരിച്ചുകൊണ്ടാണ് പ്രധാന കഥാപാത്രം അശോകൻ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങി പ്രകൃതിയോട് നാം കാണിക്കുന്ന ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. മല തുരന്നവനെ മല തുരത്തും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് വരുന്നതൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുടെ നന്മയുള്ള ചില സന്ദർഭങ്ങളെക്കുറിച്ചും അതും കൂടി അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊരു പരഭാഗശോഭ ആ നാടകത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപയോഗിച്ച പശ്ചാത്തല ശബ്ദങ്ങളും പശ്ചാത്തല സംഗീതവും ഒക്കെ വളരെ മികച്ചതായിരുന്നു. ഉരുൾപൊട്ടലിന്റെ തീവ്രത അല്പം കൂടി കടുപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ അതിന്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും സാങ്കേതിക വിദഗ്ധരും എല്ലാം വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അത് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.
5: കുട്ടൻ അത് മറന്നോ? രാ ചുല്ലു, കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
6: കുട്ടനത് മറന്നു, രാ ചൊല്ലു, കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
5: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും. അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
4: പിന്നീട് വന്നത് മടക്കം എന്ന് പറയുന്ന ഇതാണ്. കോഴിക്കോട് നിന്ന് വന്നതാണ് രണ്ടാം ദിവസം. അത് അതിലെ പ്രധാന കഥാപാത്രം ഒരു ഗവേഷകനാണ്, മാധവ്. ആ പേര് കേട്ടപ്പോൾ തന്നെ മാധവ് ഗാഡ്ഗില്ലിനെ ഒരുപക്ഷെ നമ്മൾ ഓർത്ത് കാണും. അപ്പോൾ അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ അന്വേഷണത്തിനൊടുവിൽ ഒരു ഗവേഷണ ഫലമായി ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. നമുക്കറിയാം അത്തരം സയന്റിസ്റ്റുകളുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഗവേഷണം നടത്തുന്നു. അതിന്റെ ഡയറക്ടർ രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രവർത്തിക്കേണ്ടിയും സംസാരിക്കേണ്ടതായിട്ടും ഒക്കെ വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഗവേഷണം ഫലപ്രാപ്തിയിലെത്തുന്നു. പിന്നീട് അദ്ദേഹം ഒരു ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് കാണുന്നത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ ഡയറക്ടറെ ആശുപത്രിയിൽ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഒരു ക്ഷോഭവും പ്രതികരണവും കൊണ്ട് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നു. അപ്പൊ സംഭവിച്ചത് എന്താണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു കഥയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോ ചില സന്ദർഭങ്ങളിലെയൊക്കെ പശ്ചാത്തല സംഗീതം വളരെ ഹൃദ്യമായിരുന്നു. മൊത്തത്തിൽ അതൊരു ആസ്വാദ്യകരമായ അനുഭവമായിരുന്നു. അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാർ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് റൂബി ബാബു സംവിധാനം ചെയ്ത ജീവിതോത്സവം, ശ്രീ ജനാർദ്ദനന്റെ നാടകമാണ്. ഈ നാടകത്തിന്റെ കിട്ടിയ ഒരു ഗുണം, പ്രഗത്ഭരായ

0: അടിയന്തളന്മാരുടെ മികച്ച പ്രകടനം കൊണ്ട് സമ്പന്നമായിരുന്നു ഈ നാട്. ഒരു വീട്ടില് പ്രായമായവരെ നോക്കാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രം ആ ജഡ്ജിയെ കാണുന്നു, അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിർണായകമായ ഒരു ദിവസമാണ് അടുത്തു വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ കൊണ്ടൊരു ദീർഘ യാത്ര, ഈ നിലമാൻ കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവിടെ തുമ്പി എന്ന് പറയുന്നൊരു പാവം പിടിച്ച പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് നേരിട്ട ദുരന്തം അയാൾ സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ ജഡ്ജി സ്ഥാനം രാജിവെക്കുകയും വക്കീലായിട്ട് ആ കേസ് വാദിച്ച് അയാൾ തിരികെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭം, അത് ആ വിവരം ഈ തുമ്പി അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. രസകരമായ മറ്റൊരു സംഭവം, വളരെ നാടകീയമായ ഒരു എന്ത് അതിന് വന്നു. അതൊരു പക്ഷേ ഈ കഥ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഇങ്ങനെയൊന്ന് ഈ ജഡ്ജിയുടെ അതുകൊണ്ട് വന്ന ഒരു ശൈഥില്യം വന്ന ഒരു കുടുംബമായിരിക്കാമെന്നൊക്കെ തോന്നിയെങ്കിലും അവസാനം വരുമ്പോൾ ഈ കളക്ടർ അവിടെ വരികയും ഈ തുമ്പിയെ പരിചയപ്പെടുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നൊക്കെ അറിയുന്നത് കഥയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായ നല്ലൊരു നാടകീയമായ ഒരു മുഹൂർത്തം കൊണ്ട് അതിനൊരു ശുഭ അന്ത്യം വരുത്തുവാനും കഴിഞ്ഞു. അങ്ങനെ വളരെ വികാരസാന്ദ്രമായ ഒരു കഥാ പരിസമാപ്തി കൊണ്ടുവരാനും ആ നാടകത്തിന് കഴിഞ്ഞു. മറ്റൊന്ന് തൃശൂർ ആകാശവാണി നിലയം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. അത് ഈ ചില നാടകങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ കഥാപരമായി വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലം ആ നാടകത്തിനുണ്ട്. അതാണ് എനിക്ക് ആ നാടകത്തിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത്. അത് പാലക്കാടിന്റെ എന്താണ് നെയ്യിൽ പൊരിച്ച പലഹാരങ്ങളുടെ മധുരം പോലും ഒരു പക്ഷേ അതിനകത്ത് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. കഥ വളരെ സങ്കീർണമായ ഒരു കഥയാണ്, പക്ഷേ നമുക്കത് ഹൃദ്യമായിട്ട് അനുഭവപ്പെടും. ഹൃദയം എന്ന് പറയുന്ന ഒരാളിന്റെ സ്ട്രെസ് ഉള്ള ജീവിതവും അയാൾ പിന്നീട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിൽ പോകുന്നതും അവിടെ നിന്ന് അയാളെ ട്രെയിൻ ചെയ്യുന്ന ആളും ഇയാളും കൂടി പാലക്കാടൻ ഗ്രാമത്തിലേക്ക് വരുന്നതും അവരുടെ പൂർവ്വകഥകളിലേക്ക് പോകുന്നതും വളരെ അപ്രതീക്ഷിതമായി അതിലെ ചില കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നതും അവരുടെ അന്ത്യവും ഒക്കെ പൂർണ്ണമായും ആ പാലക്കാടിന്റെ ഒരു സംസ്കാരം കൊണ്ടുവരാൻ ആ നാടകത്തിന് കഴിഞ്ഞു. അത് തന്നെയാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയത്. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൗർണമി. മറ്റൊരു നാടകം
1: കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി, അദ്ദേഹം തമിഴിൽ എഴുതി പരിഭാഷ ചെയ്തിരിക്കുന്നു. അതിന്റെ രചന
0: രാജാവും മന്ത്രിയും രാജ്യോപദേശകനും ഒക്കെയായി പോകുന്നു. രാജ്യോപദേശകനായിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം വരുന്നില്ല, പക്ഷെ സഭയിൽ കഴിഞ്ഞ ദിവസവും കണ്ടില്ല, പിറ്റേ ദിവസം അദ്ദേഹത്തെ ഹാജരാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഗ്രഹ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ സ്വർണം കവർന്നിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം അതവസാനം അഭിമന്യു എന്ന് പറയുന്ന രാജ്യ ഉപദേശകനിൽ വന്നു ചേരുന്നു. അയാളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. ഈ ശില്പിയെ വെറുതെ സംശയിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ അദ്ദേഹം അല്ല, ഈ മന്ത്രി തന്നെയാണ് ഇതിന് കൂട്ടുന്നത്, കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നിടത്ത് ആ നാടകം അവസാനിക്കുകയാണ്. കോഴിക്കോട് നിലയം, കാണുക കടലിനെ കൺ തുറക്കാതെ, അതീവ ഹൃദ്യമായ ഒരു ആവിഷ്കാരമായിരുന്നു അത്, പറയാതിരിക്കാൻ നിർവാഹമില്ല.
1: എഐയുടെ
0: ഉപയോഗം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷെ 75-80 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കഥാ പശ്ചാത്തലമുണ്ട് അതിന്. അതുപോലെ തന്നെ കോഴിക്കോട് നിലയം എന്ന് പറയുന്നത് തിക്കുടിയനും പി സി കുട്ടികൃഷ്ണൻ എന്ന റൂപും എൻ എൻ കക്കാടും
1: നമ്മുടെ
0: രാഘവൻ മാഷും ഒക്കെ കൂടിയിരുന്ന ഒരു നിലയം ഒന്ന് ആലോചിച്ച് നോക്കുക. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്, അവിടെ വെച്ചാണ് 2 വയസ്സുള്ള കുഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞനന്തൻ നായർ എന്ന് പറയുന്ന തിക്കുടിയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിനുശേഷം ആ കുട്ടിയെ വളർത്തിയതും അവിടെ പിന്നെ റേഡിയോ നിലയത്തിൽ ജോലിക്കെത്തുന്നതും അവിടെയുള്ള ആളുകളുമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൂടി ചേർത്തുള്ള ഒരു, അതൊരു കടലിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും നിന്ന് ഈ കഥ അവതരിപ്പിച്ചത് അതീവ ഹൃദ്യമായി. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലവും ആ ഒരു കാലഘട്ടവും ആ ഒരു റേഡിയോ നാടകത്തിൻ്റെതായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരവുമെല്ലാം ഈ നാടകത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം തരം ആർട്ടിസ്റ്റുകളെല്ലാമായിരുന്നു. ശരത്ചന്ദ്രൻ, അദ്ദേഹമാണ് അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ. വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ സംവിധാന രംഗത്തും. എം ജി ശശികുമാറും എൻ എസ് ജയമോഹനും ഒക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് മുഹമ്മദ് റോഷനാണ്. അതിഗംഭീരമായ ഒരു പ്രകടനമായിരുന്നു മോഹൻലാലിന്റെ. ഒരുപക്ഷെ മോഹൻലാലിന് മാത്രം സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ശബ്ദം കൊണ്ട് ലാൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും കാലത്തെ ഒരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ലാലിന്റെ മാനരസങ്ങളും ലാലിന്റെ ശരീരം കൊണ്ടുള്ള പ്രകടനം പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് കേൾവിയിലൂടെയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചില ദൃശ്യങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. 3 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്: ആമിന, കുസൃതിക്കാരിയായ ആനി, ഒരു തുളസിക്കതിരിന്റെ നിഷ്കളങ്ക

0: കഥയോടെ നിൽക്കുന്ന അമ്മും ഇങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം പോലെയാണ് ഈ വിരുന്നുകാരൻ ചെല്ലുന്നത്. ആമിന എന്ന് പറയുന്ന കഥാപാത്രം അവസാനം അവരുടെ അവർ പ്രേമിക്കുന്ന ബഷീർ നഷ്ടമാകുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു അന്ത്യമാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു മായികമായ ലോകം, ഒരു സ്വപ്നതുല്യമായ ലോകമോ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഏഴ് നാടകങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ്, വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു. ആ റേഡിയോ നാടകത്തിന്റെ വസന്തകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇപ്പോഴും ആളുകൾ റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കാൻ തയ്യാറായി വളരെ സന്തോഷത്തോടുകൂടി ഉണ്ട് എന്ന് ഈ നാടകങ്ങൾ അണിയിച്ചൊരുക്കിയവർക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം.
1: സന്തോഷം സാർ. ഇപ്പോൾ നമ്മോടൊപ്പം ഷേർലി സോമസുന്ദരം ചേരുന്നുണ്ട്. നാല് പതിറ്റാണ്ടിന്റെ അധ്യാപന പരിചയമുള്ള അക്കാദമിക് ഉപദേശകയും കുട്ടികളുടെ നാടകങ്ങളുടെയും കഥകളുടെയും രചയിതാവും കേരള സംഗീത നാടക അക്കാദമി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ആകാശവാണി ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റായ ഷേർലി സോമസുന്ദരം മാഡം. മാഡം, ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ റീൽസുകളും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ കണ്ട് ശീലിച്ച നമ്മുടെ യുവതലമുറയിലേക്ക് കേവലം ശബ്ദം കൊണ്ട് മാത്രം വിസ്മയം തീർക്കുന്ന ഈ ഒരു റേഡിയോ നാടകം നാടകോത്സവത്തിന്റെ രൂപത്തിൽ എത്തിയപ്പോൾ അതിന്റെ സ്വീകാര്യതയും അതിന്റെ ഇമ്പാക്റ്റും എങ്ങനെയുണ്ടായെന്നാണ് മാമിന് തോന്നിയത്?
2: ആദ്യമായി ആ റേഡിയോ നാടകോത്സവം വിജയകരമായി പൂർത്തിയാക്കിയ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. അങ്ങേയറ്റം വ്യത്യസ്ത ജോണറിൽപ്പെട്ട ഏഴ് നാടകങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. തികച്ചും ഹൃദ്യമായ അനുഭവം. ഞാൻ ആദ്യം തിരുവനന്തപുരത്തിലെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്റെ നാടകത്തെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. ആത്മഹത്യക്കായി മലമുകളിൽ ഉയരമുള്ള മരം തേടിയെത്തുന്ന അശോകൻ, കാമുക അഞ്ജലി മാൻകോളിൽ വീണ് ഒഴുകിപ്പോകുന്നു. രാഷ്ട്രീയ നേതാവും മത നേതാവും അങ്ങനെ ഒന്നായി ചേർന്നുണ്ടാക്കുന്ന കലാപങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകനും മുതലാളിയും ഒരുമിച്ചുണ്ടാക്കുന്ന നെക്സസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വലിയ മരം, വരാൻ പോകുന്ന കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി കാണുന്ന മരം, ഇതൊക്കെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ സമകാലീന കേരളത്തിലെ ഒരു ക്രോസ് സെക്ഷൻ ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ നാടകം വിജയിച്ചു. വേണമെങ്കിൽ ഒരു പരിസ്ഥിതി ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു പരിസ്ഥിതി നാടകത്തിന്റെ ശൃംഖലയിലേക്ക് ഇതിനെ ചേർത്ത് വെക്കാം. ഇച്ചിരി ഓർമ്മപ്പെടുത്തല് ഇപ്പൊ വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാടകം കേട്ടപ്പോ എനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ പശ്ചിമഘട്ടം എന്ന കവിത ഓർമ്മ വന്നു. അതിൽ മല പറയുന്നുണ്ട്, കൈകൾ അറുത്തു മാറ്റപ്പെട്ട് എനിക്ക് മരങ്ങളെയും മലകളെയും ചേർത്ത് നിൽക്കാനാവുന്നില്ല, അവ ഉരുൾപൊട്ടലായി ഒഴുകി ഇറങ്ങുന്നു. ഇടയ്ക്ക് കുറച്ച് ഡോക്യുമെന്ററി സ്വഭാവം നാടകത്തിനുണ്ടെങ്കിലും അതൊരിക്കലും നാടകത്തിന്റെ സ്വാഭാവികതയെ ബാധിക്കുന്നില്ല. വളരെ ഹൃദ്യമായൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ നാടകമായിട്ട് ഞാൻ പറയുന്നത് കോഴിക്കോട് നിലയത്തിന്റെ മടക്കമാണ്. പിരിമുറുക്കം നല്ലവണ്ണം ആദ്യന്തം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നാടകത്തിന്. ശബ്ദം നൽകിയ അഭിനേതാക്കൾ നന്നായിരുന്നു. സംവിധാനവും സാങ്കേതിക സഹായവും മികവുറ്റത് തന്നെ.
3: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നു മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
3: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ.
4: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
3: എന്താ?
4: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ. നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
3: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന്റെ ബുദ്ധി സമ്മതിക്കണം.
4: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷാവൂ.
2: മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ നിന്നെ അവതരിപ്പിച്ച മൗന സാക്ഷി എന്ന നാടകത്തെ കുറിച്ചാണ്. സംഘർഷങ്ങളാണ് നാടകത്തിന്റെ കഥാതന്തു. പ്രത്യേകിച്ച് പുതുമകളൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു നാടകമാണ്. പക്ഷെ നാടകം നന്നായി അവതരിപ്പിക്കപ്പെട്ടു. നാലാമത് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് നില അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ്. എനിക്ക് ഏറെ ഹൃദ്യമായി തോന്നിയ നാടകമാണിത്. രചനയിലെ പ്രത്യേകത തന്നെയാണ് എന്നെ ആകർഷിച്ചത്. 60-70s കോഴിക്കോട് ആകാശവാണി കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. സിഗ്നേച്ചർ ടൂണോടുള്ള തുടക്കം, അക്കാലത്ത് ആകാശവാണിയിൽ ഉണ്ടായിരുന്നവർ കഥാപാത്രങ്ങളായി

0: മാറും. തീക്കുടിയന്റെ ജീവിതമാണ് നാടകത്തിന്റെ പൊരുൾ. അരങ്ങി കാണാത്ത നടൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പലയിടത്തും ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കാൻ നാടകത്തിന് കഴിഞ്ഞു. കീഴരിയൂർ ബോംബ് കേസും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നാടകത്തിൽ മുഷിപ്പില്ലാതെ പറഞ്ഞു പോകുന്നുണ്ട്. രാഘവൻ മാഷ്, തീക്കൊടിയൻ, ഉറൂപ്, കെ മാധവൻ നായർ ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. വളരെ മികച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് ഈ നാടകം അനുഭവപ്പെട്ടത്.
1: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
2: PC-PC-ന്റെ പണി നോക്ക്.
1: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
0: അടുത്തത് ഞാൻ പറയുന്നത് സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. തൃശൂർ നിലയമാണ് അവതരിപ്പിച്ചത്. ഒരു രഥോത്സവത്തിന്റെ പരിസരമാണ് നാടകത്തിന്. പാലക്കാട് ഗ്രാമം ശബ്ദത്തിലൂടെ മനോഹരമായി നാടകത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അല്പം ഫാന്റസി കലർന്ന രീതിയിലാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്വപ്നവും അതിന്റെ പൂർത്തീകരണവുമാണ് നാടകം. രഥോത്സവം പാലക്കാടും ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കാൻ സംവിധായികയ്ക്കും അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. തമിഴ് കലർന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നല്ല അവതരണം, കലാകാരന്മാർ മികവ് പുലർത്തി, സാങ്കേതിക സഹായവും മികച്ചു നിൽക്കുന്നു. അടുത്തതായി ജീവിതോത്സവം. തിരുവനന്തപുരം നിലയമാണ് ആ നാടകം അവതരിപ്പിച്ചത്. കളക്ടറുടെ പ്രത്യേക പദ്ധതിയായ ജീവിതോത്സവം പരിപാടി, മരണാസന്നരുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ശ്രമം, നാടകത്തിന്റെ തന്തു അതാണ്. അതിഭാവുകത്വം അവിടെ ഇവിടെ ഉണ്ടെങ്കിലും നല്ല മുറുക്കമുള്ള രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ് രചനയും അവതരണവും. ജീവിതോത്സവം എന്ന ആശയം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നല്ല നാടകമാണ് ജീവിതോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരനാണ് അടുത്ത നാടകം. ദുരൂഹതകളുടെ ഒരു പശ്ചാത്തലമാണ് നാടകത്തിന്. ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാൾ, മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കുന്ന ഓളങ്ങളും ചുഴികളുമാണ് നാടക പ്രമേയം. ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ ആനി, സംഗീത അധ്യാപികയായ അമ്മു, എംബോറിയത്തിൽ ജോലി ചെയ്യുന്ന നാട്ടുമ്പുറത്തുകാരിയായ അമിന, മൂന്ന് പേരും നായകനെ മൂന്ന് തരത്തിലാണ് കാണുന്നത്. മൂന്ന് പേരുടെയും ജീവിതത്തിൽ കുറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ച് അയാൾ മറയുന്നു. കൗതുകമുള്ള പ്രമേയമാണ്. നായകനായി ശ്രീ മോഹൻലാൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടെയുള്ളവരും ഗംഭീരമായി. അവതരണവും സംവിധാനവും മികവ് പുലർത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു നൊസ്റ്റാൾജിയയുടെ ജീവൻ വെക്കലായിരുന്നു ഈ റേഡിയോ നാടകത്തിൽ.
3: TM എബ്രഹാം സാറിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനുമായ പ്രമുഖ നാടക സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിൽ ഈ ഘടനാപരമായ മാറ്റങ്ങളെ എത്രത്തോളം ഈ നാടകോത്സവം ഉൾക്കൊണ്ടു എന്നാണ് സാറിന് തോന്നുന്നത്?
4: ഈ നാടകോത്സവം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോ നാടകോത്സവം ഇവിടെ ഉണ്ടാകുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ 1980s റേഡിയോ നാടകങ്ങൾ എഴുതുകയും അത് സ്ഥിരമായി കേൾക്കുകയും ചെയ്തിരുന്നു. ഒന്നാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകമാണ് ദൈവത്തിന്റെ മനം ആരിക്കും. പ്രകൃതി സംരക്ഷണം പ്രമേയമാക്കി രചിച്ച നാടകമാണിത്. ഈ നാടകത്തെ ശ്രദ്ധേയമാക്കുന്നത് നാടകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെയും MR ഗോപകുമാറിന്റെയും സാന്നിധ്യമാണ്. ഈ മരവും ഈ മരിക്കാനെത്തിയ അശോകൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ്. വെറും വർത്തമാനം പറച്ചിലായി അത് മാറുകയാണ്. അത് നാടകീയമായിട്ട് അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരുന്നെങ്കിൽ ശ്രോതാവിന്റെയോ ആകാംക്ഷയെ അത് ഉണർത്തുമായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നെ മോഹൻലാലിന്റെ താളാത്മകമായ സംഭാഷണ ഭംഗിയാണ് ഈ നാടക അവതരണത്തെ ശ്രദ്ധേയമാക്കുന്നത്. രണ്ടാം ദിവസത്തെ നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. വ്യത്യസ്തമായ പ്രമേയ പശ്ചാത്തലം കണ്ടെത്തുന്നതിൽ രചയിതാവ് വിജയിച്ചിരിക്കുന്നതാണ്. ഈ നാടകകൃത്ത് വളരെ ഗവേഷണം ചെയ്തതുപോലെ തോന്നുന്നു. അതിനൊക്കെ പ്രത്യേകം കാരണം റേഡിയോ നാടകത്തിൽ നമ്മൾ ഇതുവരെയും കണ്ടെത്താത്ത മേഖലകളെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നാണ് മടക്കം എന്ന് പറയുന്ന നാടകം. നാലാം ദിവസത്തെ ജീവിതോത്സവം ശ്രീ ജനാർദ്ദനന്റെ രചനയാണ്. ഈ രചനയില് നല്ല നാടകീയ മുഹൂർത്തങ്ങളും പിരിമുറുക്കവും ഉണ്ട്. റൂബി ബാബുവിന്റെ സംവിധാന മികവും എടുത്തു പറയേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
5: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
6: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ലാ,

0: പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുഹുദ്ദീനുണ്ണി സാറിന്റേതാണ്.
1: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരം എന്ന് തോന്നുന്നു. ദേവിക, സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
2: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ, എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജന മോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്ക് അങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ, ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
2: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
3: പിന്നെ സേതുലക്ഷ്മിയുടെ രഥോത്സവം, അത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നാടകമാണ്. എങ്കിലും ആ നാടകത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തമിഴ് ഭാഷയാണ് കൂടുതലും. എങ്കിലും നമുക്ക് അതൊരു ന്യൂനതയായിട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുന്നതിൽ നമ്മുടെ പുതിയ നാടകകൃത്തുക്കൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ അല്പം കൂടി നാടകീയത ഈ കൃതികളിൽ കൊണ്ടുവരാനായിട്ട് അവ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നത്. മൗനസാക്ഷി നമ്മുടെ സമകാലികത്തോടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കൃതി ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കളിലിനെ കൺ തുറക്കാതെ എന്നുള്ള രചന, ഇത് വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. ഗീതചരിത്ര നാടകത്തിന്റെ ഒരു ലെവലിലേക്ക് വരുന്ന രചനയാണ്. ഇത്തരം ഒരു രചന മലയാളത്തിൽ ഇതിനും ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ റേഡിയോ നിലയത്തിന്റെ ഒരു ചരിത്രം വരുന്നുണ്ട്. പിന്നെ ദയാലുവും വളരെ അധികം നർമ്മബോധവുമുള്ള തിക്കോടിയനെ അവതരിപ്പിക്കുന്നതിൽ ഈ രചയിതാവ് വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രചന കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഈ നാടകം മറ്റെല്ലാ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയട്ടെ. ഇനി കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്. മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെ സജീവമായി അധിവസാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മോഹൻലാലിന്റെ സംഭാഷണം പറയുന്ന രീതി, ആ ഓരോ സംഭാഷണവും അതിഗംഭീരമായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നത്. മൂന്ന് സുന്ദരികളായ അവിവാഹിതരും ജോലിക്കാരുമായ മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു സുന്ദരനായി ചെറുപ്പക്കാരൻ കയറി വരികയാണ്. അയാൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് അയാളുടെ ലക്ഷ്യം, എന്താണ് അയാളുടെ ജോലി എന്നൊന്നും ഈ നാടകകൃത്ത് പറയുന്നില്ല. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അടുത്ത നഗരത്തിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് അയാളുടെ വരവിന്റെ ഉദ്ദേശം, അയാൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്, ഇനി അയാൾ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാത്ത ഒരു രചനയാണ്. വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. പക്ഷേ ഒരിടത്തും ഈ നാടകത്തിന് ആദ്യാവസാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിലും ഈ നാടകം എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ പുതിയ ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
4: അടുത്ത പ്രതികരണത്തിനായി നമ്മോടൊപ്പം ചേരുന്നത് ഉണ്ണികൃഷ്ണൻ പൂൽക്കൻ സാറാണ്. സർ, ഈ ഒരു സമകാലിക നാടക പ്രവർത്തകൻ എന്ന നിലയിൽ പശ്ചാത്തല സംഗീതവും ആധുനിക ശബ്ദ വിന്യാസങ്ങളും ഒക്കെ നാടകത്തിന്റെ ആത്മാവിനെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്?
5: നമ്മൾ സ്മാർട്ട് ഫോൺ മുതൽ ഐമാക്സ് വരെയുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെ അടിമുടിയ ദൃശ്യപടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ കാലഘട്ടം. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു റേഡിയോ നാടകോത്സവം കടന്നു വരുന്നത്. പക്ഷെ ശ്രീ മോഹൻലാൽ പോലെയുള്ള വിഖ്യാതരായ ചലച്ചിത്ര താരങ്ങൾ റേഡിയോ നാടകങ്ങളുടെ ഭാഗമാകാൻ ഇന്നും താല്പര്യം കാണിക്കുന്നത് റേഡിയോ നാടകങ്ങളുടെ ഒരു പ്രാധാന്യത്തിനാണ് വിളിച്ചുകൊടുക്കുന്നത്. ബട്ട് ഡിജിറ്റൽ റെക്കോർഡിങ്ങിന്റെ സാധ്യതകൾ, പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് റേഡിയോ നാടകങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കാറുണ്ട്, റേഡിയോ നാടകങ്ങൾ രംഗനാടകങ്ങളുടെ ശബ്ദരൂപമാണോ? ഒരിക്കലല്ല. ശ്രോതാക്കൾ കണ്ട ദൃശ്യങ്ങളെ അവരുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുകയാണ് റേഡിയോ നാടകങ്ങളെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം ജന്മന കാഴ്ചശേഷി ഇല്ലാത്തവരും റേഡിയോ നാടകങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ കണ്ട കാഴ്ചകൾ പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, കാണാത്ത അല്ലെങ്കിൽ കാണാനാവാത്ത കാഴ്ചകളുടെ സ്വപ്നാനുഭവം നൽകുന്നതിലൂടെയാണ്

റേഡിയോനാടകങ്ങളുടെ ധർമ്മമായി വരുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ച കാലം തുടർച്ചയായിട്ട് റേഡിയോ നാടകം കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പതിവ് രീതിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളും സാമൂഹ്യ തിന്മക്കെതിരെയുള്ള പ്രതികരണവും നേരിട്ട് വിളിച്ചു വരുന്ന രീതിയാണ് നാടകങ്ങൾ കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വർഷത്തെ നാടകങ്ങളിൽ പുതിയ കാലത്തിന്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ നാടകത്തികൾ വളരെ താല്പര്യം കാണിച്ചിരുന്നുണ്ട് എന്നതാണ് വളരെ സന്തോഷകരമായ ഒരു വസ്തുത. എന്നാൽ രചന അത്തരം പ്രമേയങ്ങൾ ഒരു മണിക്കൂർ രചനയാക്കിയിട്ട് പൂർണ്ണ വികാസം നൽകുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നു. സിനിമയെക്കാളും ഒരു രംഗ നാടകത്തെക്കാളും റേഡിയോ പ്ലേ സൃഷ്ടിക്കുന്ന പ്രാധാന്യം വളരെയധികം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാം ദിവസത്തെ നാടകത്തിലേക്ക് വരാം. തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിന്റെ മനമാരുകണ്ട് അനുഗ്രഹീത കലാകാരന്മാരായ മോഹൻലാലിന്റെയും എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയത് ശബ്ദസ്ഥാനത്ത് കൊണ്ട് നാടകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ സുന്ദരമാണ് നാടകം. ഈ നാടകത്തിൽ ഭൂതവും വർത്തമാനവും ഭാവിയും ഇടകലർത്തിയുള്ള സർറിയലിസ്റ്റിക് ആയുള്ള സ്ട്രക്ചറാണുള്ളത്. അതിന്റെ ഒരു ട്രാൻസിഷൻ വളരെ എഫക്റ്റീവായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മരം സംസാരിക്കുന്ന ഒരു ഫാന്റസി എലിമെന്റ് നമുക്ക് അനുഭവിപ്പിക്കാൻ ഗോപകുമാറിന്റെ വളരെ പരിചിതമായ സ്വരം തടസ്സമായെന്ന് എനിക്ക് സംശയം തോന്നി. പിന്നെ കഥാനായകന്റെ വ്യക്തി ദുരന്തങ്ങൾക്ക് പുറമെ കലാപം ഉണ്ടാക്കി കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മലമുകളിലെ ഖനനം, പ്രകൃതിക്ക് മുകളിലെ ചൂഷണം, ഉരുൾപൊട്ടൽ, ചിലപ്പധികാര പരാമർശം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചതുകൊണ്ട് നാടകത്തിന് ഒരു ഏകാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഉരുൾപൊട്ടൽ എന്നൊരു കേന്ദ്ര ബിന്ദുവിന്റെ അടുത്ത് കുറെ കുറെ ശക്തമായി അവതരിപ്പിച്ചാൽ കൂടുതൽ ഹൃദ്യമായെന്ന് തോന്നി. പക്ഷെ നാടകത്തിന്റെ ആ ഘടനപരമായ പരീക്ഷണം സർറിയലിസ്റ്റും ഫാന്റസിയും ഇടകലർത്തിയിട്ടുള്ള പരീക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ നാടകമായ മടക്കം സസ്യശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം മൂലം വളരെ പുതുമ നൽകുന്നു. കോഴിക്കോട് നിലയത്തിന്റെയാണ് നിർമ്മാണം. ശാസ്ത്രജ്ഞനായ മാധവിന്റെ ത്യാഗപൂർണമായ പരിശ്രമം അയാളുടെ ഭാര്യയുടെ സഹനവുമാണ് മടക്കത്തിന്റെ ആകർഷണീയ. ഭാര്യയും ഭർത്താവും നമ്മുടെ ബന്ധത്തിന്റെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഗവേഷകരുടെ ഇടമത്സരത്തെയും അത് സൃഷ്ടിക്കുന്ന ചതിക്കുഴികളും നാടകത്തിന്റെ ഒരു കോൺഫ്ലിക്റ്റ് അതാണ്. പക്ഷെ പ്രതിനായക സ്ഥാനത്തുള്ള സുബ്രഹ്മണ്യൻ എന്ന ശാസ്ത്രത്തിനെ കഥാപാത്രമാക്കി രൂപപ്പെടുത്താത്തത് ഒരുപാട് നാടകീയ സാധ്യതകൾ നഷ്ടമാക്കി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതില് ഗവേഷണത്തിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ആവശ്യമാണെന്ന് തോന്നി. ഈ നാടകത്തിൽ ശാസ്ത്രജ്ഞനായ മാധവും ഭാര്യ നമ്മളുടെ ദാമ്പത്യം, ഭാര്യ നളിനിയുടെ ഏകാന്തത, അപൂർവമായി മാത്രം ജനിക്കുന്ന പ്രണയാദ്ര നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നു. ഒതുക്കമുള്ള വിഷയം ചുരുങ്ങിയ കഥാപാത്രങ്ങളുടെ പറഞ്ഞു. പക്ഷെ നാടകത്തിൽ ആദ്യം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു തീം സോങ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പശ്ചാത്തല സംഗീതത്തോടൊപ്പം നാടകത്തിൽ നമുക്ക് ഗാനങ്ങൾ ഉപയോഗിക്കും. ഗാനങ്ങൾക്ക് ഒരുപാട് വൈകാരിക അംശം സിനിമയിലുള്ളതുപോലെ റേഡിയോ നാടകങ്ങളിലും വൈകാരിക അംശം കുട്ടിപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നാടകമായ ജീവിതോത്സവം അതിന്റെ ടൈറ്റിൽ കൊണ്ടും പ്രമേയം കൊണ്ടും എന്നെ വളരെ ത്രില്ലടിപ്പിച്ച ഒരു രചനയെ ജില്ലാ കളക്ടറായ നകുലൻ സ്ഥലത്തെ ആസന്ന മരണമായ മാറവി രോഗികളെ കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും അവരുടെ അഞ്ചു നാളുകളെ വർണ്ണാഭമാക്കാം ജീവിതോത്സവം എന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകയാണ് ദേവിക. അത്രയും ഭാവം ഗംഭീരം. പക്ഷെ ദേവിക ചെന്നെത്തുന്നത് ക്യാൻസർ രോഗിയായ റിട്ടയർഡ് ജഡ്ജി മൂന്നനോടിന് മുമ്പിൽ. നാടകം പിന്നെ സഞ്ചരിക്കുന്നതോ പതിവ് ട്രാക്കിൽ. ജഡ്ജി ആഗ്രഹിക്കുന്ന മകൻ, മരുമകൾ, ദേവികയും ഒത്ത് ആദിവാസി ഊരിലേക്ക് പോകുന്ന യാത്രാർത്ഥ ജഡ്ജ്, ആദിവാസി പെൺകുട്ടി, കൊലപാതക കേസപ്പെട്ട അവളുടെ അർത്ഥൻ, അയാളെ കൽക്കത്തത്തിലുള്ള ജഡ്ജിയുടെ കുറ്റബോധം, കോവിഡ് ലോക്കൻ, അങ്ങനെ നാടകവണ്ടി പതിവ് ട്രാക്കിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ നാടകത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, പ്രഗത്ഭരായ നടീനടന്മാരും മികച്ച പ്രൊഡക്ഷനുമാണ്. അത് കേൾവിക്കാരെ പിടിക്കും. മറ്റൊരു നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി ഡൽഹി വഴി പാലക്കാട്ട് അഗ്രഹാരത്തിലെത്തി പൂർണ്ണമാകുന്നതാണ് രഥോത്സവം. പല കാലങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് ഇണക്കി ചേർക്കാനായതെന്നതാണ് ഈ നാടകത്തിന്റെ മികവ്. ചെറിയ സൂചനകളിലൂടെ പെട്ടെന്ന് സ്ഥലവും കാലുമായിട്ടുള്ള ട്രാൻസിഷൻ നാടകം നടക്കുന്നുണ്ട്. അതിന് ഒറ്റ നോക്കുമ്പോൾ നമുക്ക് ലളിതമായി തോന്നിയെങ്കിലും സംഗീതത്തിനും പുതുമയുള്ളതുമാണ് നാടകത്തിന്റെ ക്രാഫ്റ്റ്. സ്വാഭാവികമായുള്ള സംഭാഷണങ്ങളാണ് സംഗീതത്തിന്റെയും എഫക്റ്റിന്റെയും വളരെ അർത്ഥവത്തായ ഉപയോഗം ഈ നാടകത്തിൽ ശ്രദ്ധേയമായിട്ട്.

0: മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്.
1: പിന്നീടുള്ളത് കണ്ണൂർ നിലയിൽ അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന ഒരു അലിഗറിയാണ്. അന്യോപദേശ രൂപകം, രാജവും മന്ത്രിയും അഭിമന്യു എന്ന അല്പം വിപ്ലവകാരിയായ രാജ്യസഭാംഗവും, ഗൗതമൻ എന്ന ദേവശിശിയും, ദേവി വിഗ്രഹ നിർമ്മാണവും സ്വർണ്ണമോഷണവും എല്ലാം നിറയുന്ന നാടകം, ഒരു രംഗനാടകത്തിന്റെ ഘടനയിലാണ് മൗനസാക്ഷി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകോത്സവത്തിൽ എനിക്ക് വളരെ പ്രത്യേകമായി എന്നെ ആകർഷിച്ച നാടകം കാന്ത കടലിനെ കൺതുറക്കാതെ എന്നതാണ്. ഇതൊരു നാടകമാണോ ഡോക്യുമെന്ററിയാണോ നമുക്ക് സംശയം തോന്നും. പക്ഷെ വൈകാരികത ഒട്ടും ചോർന്നു പോകാതെ കോഴിക്കോട് നിലയത്തിന്റെ ഈ രണ്ടാമത്തെ നാടകം കേട്ടപ്പോൾ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മയിൽ വന്നത്. കൺതുറക്കാതെ മാത്രം കാണാവുന്ന ഒരു ഉൾക്കാഴ്ചയുടെ പ്രതിയാണ് ഈ നാടകം ഉണർത്തുന്നത്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച മണ്ണറിഞ്ഞുപോയ കലാകാരന്മാർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ് നാടകർത്തായും പ്രക്ഷേപകനായും ആകാശവാണിക്ക് വേണ്ടി ജീവിച്ച ഇക്കോടിയൻ മകൾ ആകാശവാണിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച ശ്രീമതി സുഷ്ടകുമാരി അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയാണ്. 1949 മഴക്കാലത്ത് 2 വയസ്സുള്ള മകളെ ഇക്കോടിയനെ ഏൽപ്പിച്ച് ലോകത്തിന് കീഴടങ്ങുന്ന ഭാര്യ പാർവതിപ്പിച്ച് അങ്ങനെ അത്യന്തം വൈകാരികമായ ഒരു ഓപ്പണിംഗ് ആണ് നടത്തുന്നത്. സമീപചരിത്രത്തിൽ ജീവിച്ച മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാടകം ചെയ്യുമ്പോൾ അത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന മട്ടിൽ നാടകം നിർവഹിച്ചിരുന്ന ശ്രമകരമായ ദൗത്യമാണ് ഏ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗിച്ച് നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നാടകത്തിൽ പരീക്ഷിച്ചിരിക്കുകയാണ്. കൺതുറക്കാതെ കാണേണ്ട ഈ കടലിൽ ഇന്ത്യയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയിൽ കൂടിയുള്ള ഒരു വെളിപാടാണ് നാടകം തീരുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നത്. വിഷയം കൊണ്ടും മാധ്യമം കൊണ്ടും ഈ നാടകോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് തന്റെ കടലിനെ തൻ തുറക്കാതെ. നാടകോത്സവത്തിലെ അവസാനത്തെ നാടകമാണ് കടൻകഥയിലെ വിരുന്നുകാരൻ. അതൊരു റൊമാൻറ്റിക് ഫാന്റസിയാണ്. പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ സ്വരം റേഡിയോയിൽ കേൾക്കാമെന്നുള്ളതാണ് അതിന്റെ കൗതുകവും ആകർഷണീയതയും. അമ്മുവിന്റെയും ആനയുടെയും ആമിനയുടെയും അരികിൽ പല ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഊരും പേരും അറിയാത്ത ഒരു സന്ദർശകനുണ്ട്. അതൊരു ഗന്ധർവ പ്രത്യക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ അവര് കിട്ടിക്കുന്ന ആശകളും ആശങ്കകളും ആകുലതകളും അങ്ങനെയാണ് 1 മണിക്കൂർ നാടകം കേൾവിക്കാർക്ക് സുഖം നൽകിക്കൊണ്ട് കടന്നുപോകും. നാടകം വളരെ രസകരമായിട്ട് കേട്ടിരിക്കാവുന്ന അവസാനത്തെ നാടകം എന്ന നിലയിൽ വളരെ ഹൃദ്യമായി തോന്നി. പക്ഷെ എനിക്ക് നാടകം കേട്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സംശയം, പുതിയ സഹസ്ഥാപനത്തിലെ പെൺകുട്ടികൾ അവർക്ക് പിടികൊടുക്കാത്ത ഇത്തരം ഗന്ധർവ സാന്നിധ്യങ്ങളെ ആഘോഷിക്കുന്നുണ്ടോ എന്നതാണ്. ഇതിക്കൽ കറക്റ്റ്നസ് എന്നുള്ള സൈദ്ധാന്തിക പദങ്ങളൊന്നും ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല. നാടകോത്സവത്തിലെ നാടകങ്ങളെ പൊതുവെ നോക്കുമ്പോൾ 1-2 കഥാപാത്രങ്ങളിൽ നിഷ്കാശം ചോദിച്ചാൽ അഭിനേതാക്കൾ എല്ലാവരും നന്നായിരുന്നു. നാടകങ്ങളുടെ എല്ലാം പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉന്നത നിലവാരം കൽപ്പിക്കുന്നു. കോഴിക്കോട്ട് നിലയത്തിന്റെ കാന്ത കടലിനെ കൺമഴിക്കാതെയാണ് പ്രൊഡക്ഷനിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്.
2: നന്ദി സർ. സുധി ദേവയാനി മാമിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം, തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങി നിരീക്ഷ നാടകവേദിയിലൂടെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് മാം. കണ്ടംപററി ഡ്രാമയുടെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകോത്സവത്തിലെ പ്രമേയങ്ങൾ എത്രത്തോളം കാലത്തിന് അനുയോജ്യമാണ് എന്നാണ് മാഡം തോന്നിയത്?
3: ഞാൻ ഈ നാടകോത്സവത്തെ അതീവ ജാഗ്രതയോടെയും സന്തോഷത്തോടും കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാടകോത്സവം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാം, ന്യൂസ് ഓൺ എയർ ആപ്പ് വന്നതോടുകൂടി ലോകത്ത് എവിടെയുള്ള മലയാളിക്കും എല്ലാ പരിപാടികളും ലൈവായി ആസ്വദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളെ പല തരത്തിൽ ഒന്ന് വിശകലനം ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയിൽ ആണ് ഞാനുള്ളത്. കാരണം നമുക്കറിയാം, ഒരു മാധ്യമ നയമെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, അതുപോലെ തന്നെ എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൻ എന്നുള്ള ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും. ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വിശകലന വിധേയമാക്കുന്നത്. ഞാൻ പല ജോണറുകളിലുള്ള നാടകമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിലാദ്യത്തെ നാടകം തിരുവനന്തപുരം നിലയത്തിൻ്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്നുള്ള നാടകം. ഇതിനകത്ത് ഇതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പായിട്ട് വരുന്ന പ്രകൃതിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു ഇക്കോളജിക്കൽ റേഡിയോ പ്ലേ ആയിട്ടാണ് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മരം ഒരു കഥാപാത്രമായിട്ട് വരുന്നു. ആ നാടകം എനിക്ക് തോന്നുന്നു ഒരു ഇക്കോളജിക്കൽ പ്ലേ എന്ന നിലയിൽ അത് വളരെ വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മരത്തിന്റെ കഥാപാത്രം ചെയ്തവരുമൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയുണ്ടായി. പിന്നെ രണ്ടാമത് വരുന്നത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച

0: അടക്കം എന്ന നാടകമാണ്. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കണ്ടെത്തലാണ്, അന്വേഷണമാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു സയൻസ് റേഡിയോ പ്ലേ ആയിട്ടാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും അതിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളറാണ്, പിന്നെ ബന്ധുക്കൾ, അവരുടെ സംവാദങ്ങൾ, പിന്നെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിനകത്ത് സയലൻസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മാധവ് എന്ന് പറയുന്ന നീണ്ടകാലം മിണ്ടാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു സൈലൻസ് എപ്പോഴും റേഡിയോ പ്ലേയുടെ ഒരു പ്രധാന ഘടകമായിരിക്കെ സൈലൻസിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു നാടകം കൂടിയാണിത്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ ഈ നാടകത്തെ, അതും അവതരണത്തിൽ മികച്ച നിലവാരം തന്നെ പുലർത്തുകയുണ്ടായി. പിന്നീട് മൂന്നാമതായിട്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകമാണ്. ഇത് ഞാനൊരു കണ്ടംപററി പ്ലേയുടെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. കാരണം സമകാലികമായി നടക്കുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ, രോഗം, പിന്നെ ചില പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു തിയേറ്റർ ഓഫ് ദ ഇയേഴ്സ് എന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ഫോമാറ്റിലാണ് ആ നാടകം ഉണ്ടായിരിക്കുന്നത്. അതൊരു വെൽ മെയ്ഡ് പ്ലേയുടെ സ്ട്രക്ചറായിരുന്നു. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതിനെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു ലീനിയർ നറേഷനാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ നാടകം തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. ഈ നാടകത്തെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചോടുകൂടിയാണ് സമീപിച്ചിരിക്കുന്നത്. കാരണം മനസ്സാണ് അരങ്ങ്. ആ മനസ്സിന്റെ ആന്തരിക സംഘർഷങ്ങളാണ്, അവരുടെ കൺഫ്യൂഷൻസ്, അയാളിൽ ഉണ്ടാക്കുന്ന കുറേയധികം വിചാരങ്ങളും അയാളിൽ മാത്രമുണ്ടാകുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഈ നാടകത്തിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാനസിക സംഘർഷങ്ങൾക്ക്, അയാളുടെ കാഴ്ചകൾക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ആ നാടകം അവതരിപ്പിക്കപ്പെട്ടു.
1: ഇവിടെ ആരുമില്ലേ? ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ് കനകസുന്ദരാമ്പാളെ, സോറി പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
1: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
3: ലക്ഷ്മി
2: ആ പാട്ടി
3: ആരു വന്നിരിക്ക? അനന്തനാ, ഏ അനന്തൻ വന്നിട്ടിയാ?
2: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് താനേ.
3: ഓ ആമാ.
1: ധന.
2: ഓ അണ്ണ.
1: ദാ സാർ തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതുക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ.
0: പിന്നീട് വന്ന നാടകം എന്ന് പറയുന്നത് കണ്ണൂർ നിലയത്തിന്റെ മൗന സാക്ഷി എന്നുള്ള ഒരു നാടകമാണ്. ഇതിനെ ഞാൻ എവിടെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒരു മിത്തോളജിക്കൽ റേഡിയോ പ്ലേ ആണോ അതോ ഒരു ഹിസ്റ്റോറിക്കൽ റേഡിയോ പ്ലേ ആണോ? പക്ഷേ ഇതിൽ രണ്ടിലും പെടുന്നതുമല്ല, എന്നാൽ പെടുത്താം വേണമെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സിന് അനുയോജ്യമായ രീതിയിലാണ്. അപ്പം മിത്തുണ്ട്, ചരിത്രമുണ്ട്, സംഭവങ്ങളുണ്ട്, സമകാലികതയുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമായത്. അതിനും ലീനിയർ നറേഷൻ തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാറ്റേർഡ് ആയിട്ട് വേറെ ഒരു അന്വേഷണത്തിന്റെ ഒന്നും സാധ്യതകൾ നൽകുന്നില്ല. അതും വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു.
4: മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ ഇതെന്താ?
5: എന്താ മന്ത്രി, എന്ത് പറ്റി?
4: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
5: അതെ, അതിലെന്താ സംശയം?
4: മഹാരാജൻ ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
5: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
6: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
4: പക്ഷേ മഹാരാജൻ ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലതു കൈയിൽ

0: അഞ്ചു വിരലുകൾ മാത്രമല്ല ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
1: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറു വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറു വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
0: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവു പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
1: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിലെത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരെവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
2: ഞാൻ കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കടലിനെ കൺ തുറക്കാതെ എന്നുള്ള നാടകം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ബയോപിക് റേഡിയോ പ്ലേ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയായിരുന്നു പുഷ്പയായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. പിന്നെ AI സാങ്കേതികവിദ്യയുടെ, ആധുനിക സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കൂടി ആ നാടകത്തിൽ ഉപയോഗിച്ചതാണ്. പക്ഷെ നമ്മളെപ്പോഴും സംശയിക്കാറുള്ള, ഞങ്ങൾ നാടകക്കാരൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യം, എങ്ങനെയാണ് AI സാങ്കേതികവിദ്യ ശബ്ദത്തിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യന്റെ വളരെ സട്ടിലായിട്ടുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ AIക്ക് സാധ്യമാണോ? അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ചില ഇന്ററാക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളുണ്ട്, അതിൻ്റെ വളരെ നേർത്ത അംശങ്ങളുണ്ട്, ഇതൊക്കെ എത്രത്തോളം AIക്ക് സാധ്യമാണ്, പിന്നെ AIക്ക് നമ്മുടെ കൾച്ചർ എത്രത്തോളം അറിയാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാലം കൂടിയാണ്. പക്ഷെ ഇവിടെ അത് ഉപയോഗിച്ചത് ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ല, ആ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളായിട്ട് വന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ടാകാതെ രീതിയിൽ AI അതിനെ സമർത്ഥമായിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞു.
3: പുതിയ
2: സാധ്യതകളുടെ അന്വേഷണം കൂടി ആ നാടകത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അതിന് വീണ്ടും നമുക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു തരുന്നതും കൂടിയാണ്. അടുത്തത് കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നുള്ള നാടകമാണ്. ഇതിന് ഒരുപാട് സാധ്യതയുള്ള ഒരു നാടകമായിരുന്നു. ഒരു മാജിക്കൽ റിയലിസത്തിന്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാടകമായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനകത്ത് കുറച്ച് കർക്കശമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ച മറ്റൊന്ന് ഈ ഫ്രോയിഡിയൻ ഫീമെയിൽ സെക്ഷുവാലിറ്റി, അത് വളരെ കാലഹരണപ്പെട്ട ഒന്നാണ്. അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ന്യൂനത. നാടകത്തിന്റെ പ്ലോട്ടും അത് ഡെവലപ്പ് ചെയ്ത രീതിയുമൊക്കെ ആസ്വാദ്യകരമായിരുന്നുവെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ, ഇനി നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചിന്തിക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനുഭവത്തെ പുതിയ തരത്തിലേക്ക് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കാലം കൂടിയാണ്.
4: നമസ്കാരം, AV പവിത്രൻ സർ. സർ അധ്യാപകനാണ്, ദേശീയ പുരസ്കാരം നേടിയ ജീവചരിത്ര എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനാണ്, എഡിറ്ററാണ്, ഗവേഷകനാണ്. ഈ നാടകോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രവും സാഹിത്യവും ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിന്റെ ഉള്ളടക്കങ്ങളും സംഭാഷണങ്ങളും എത്രത്തോളം കാലത്തിന് യോജിച്ചവയായിരുന്നു, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, സാറിന്റെ ഒരു വിലയിരുത്തൽ പറയാമോ?
5: വേനലവധിയിലെ വാനൊലി നടനം എന്ന വിശേഷണത്തോടെ കേട്ട അഖില കേരള നാടകോത്സവം 2026 അക്ഷരാർത്ഥത്തിൽ ആകാശ നടനം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ബോധ്യപ്പെടുത്തുന്ന ശബ്ദത്തിലൂടെയാണല്ലോ ഭവ്യമായ നടനം ആസ്വാദകരെ പല ലോകങ്ങളിലേക്കും പല മാനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 7 നാടകങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യ ദിവസം May 11 തിങ്കളാഴ്ച രാത്രി അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം സമകാലിക ജീവിതത്തെ, മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും വളരെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രചന തന്നെയാണ്. വളരെ മികച്ച സാക്ഷാത്കാരവുമാണ് അതിന് നിർവഹിച്ചിട്ടുള്ളത്. കാരണം തന്റെ പ്രിയപ്പെട്ടവൾ ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വന്ന് കാണാതെ പോയ മാൻഹോയിൽ മോട്ടറോടുകൂടി അപ്രത്യക്ഷമാകുന്നതും, അതുപോലെ തന്നെ ഒരു ദേശം മൊത്തം ഈ മലവെള്ളപ്പാച്ചിലിൽ അപ്രത്യക്ഷമാകുന്ന ഒരു ചിത്രത്തോടുകൂടി അവസാനിക്കുന്ന ഈ നാടകാവതരണം, അതിൽ ചിലപ്പതികാര കഥ കടന്നു വരുന്നു, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നു, 64 ജനന കേന്ദ്രങ്ങൾ തന്റെ തടിമുടിക്കൊണ്ട് നേടിയെടുത്തത് നേതാവിന്റെ സ്വകാര്യ ജീവിതം വരുന്നു, ഇങ്ങനെ വർഗീയ ലഹള ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ വരുന്നു. ഇത്തരത്തിൽ പ്രകൃതി അവബോധം ഒരു ഭാഗത്തും മനുഷ്യന്റെ ആർത്തി മറുഭാഗത്തും നിർത്തിക്കൊണ്ട് ജീവിതത്തെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കുന്ന നാടകമായിട്ടാണ് ദൈവത്തിൻ മനമാരു കണ്ടു എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടു. ഇതിലെ ശബ്ദം നൽകിയ അശോകൻ എന്ന കുട്ടൻ, ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മരമായിട്ട് ശബ്ദം നൽകിയിട്ടുള്ള MR ഗോപകുമാർ, കണ്ണകിയായി ശബ്ദം പകർന്നു നൽകിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന നന്ദുവും, പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്ന സാജൻ സൂര്യ ഉൾപ്പെടെ ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല, വളരെ വ്യത്യസ്തമായ ശബ്ദ വിന്യാസത്തിലൂടെ മികച്ച ഒരു ശ്രവ്യാനുഭവമായി ദൈവത്തിൻ മനമാര് കണ്ടു. മികച്ച ശബ്ദ അനുഭവം എന്നുള്ളത് കവിഞ്ഞിട്ട് മനുഷ്യന്റെ സമകാലിക പ്രശ്നങ്ങളിലേക്ക് വളരെ ആഴത്തിൽ എത്തി നോക്കുന്ന ഒരു രചനയായിട്ടാണ് ബോധ്യപ്പെട്ടത്. നാടക ഉത്സവത്തിന്റെ 3rd ദിനം അവതരിപ്പിച്ച, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്നുള്ള നാടകമാകട്ടെ, അത് ഈ ശാസ്ത്ര പരിജ്ഞാനത്തിന്റെ ആ ഒരു ജ്ഞാനമണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഒരു ആവിഷ്കാരമായിരിക്കെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ അധികാരത്തിന് വേണ്ടി മാത്സര്യ കുട്ടിക്ക് മുന്നിൽ തകർന്നു പോകുന്നത്, പിന്നീട് അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു നല്ല ആവിഷ്കാരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. മികച്ച ശബ്ദ പ്രകടനം തന്നെയായിരുന്നു അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് നിസ്സംശയം പറയുന്നു. നാടകത്തിന്റെ 4th ദിവസം May 13 ബുധനാഴ്ച തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ചിട്ടുള്ള ജീവിതോത്സവം എന്ന നാടകമായിരുന്നു. ജീവിതോത്സവം ഒരു 2 തരത്തിലാണ് അതിൽ ഈ ജീവിതം ഈ ഉത്സവമായ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഒന്ന്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ട് മരണമുഖത്തെത്തി നിൽക്കുന്ന ആളുകളെ പരിചരിക്കാൻ വരുന്ന വളണ്ടിയർ, അതൊരു കലക്ടറുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ നിലയിൽ എത്തുന്ന ഒരു റിട്ടയർഡ് ജഡ്ജ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ലോകം, അതിനകത്തു നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഈ ജീവിതോത്സവത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ട്. മറുഭാഗത്ത് കടന്നു വരുന്നത് ഈ മനുഷ്യന്റെ കുറ്റബോധവും കുറ്റസമ്മതവും, 2 ഘട്ടത്തിലുള്ള ജീവിതോത്സവങ്ങളുടെ ഒരു പൂർണ്ണത ശ്രീ ജനാർദ്ദനൻ രചിച്ച് ജീവിതോത്സവം എന്നുള്ള നാടകത്തിൽ ഉണ്ട്. ഇതിലും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ആളുകളും പ്രേംകുമാർ, മോനാ നായർ, ജയൻ ചേർത്തല പോലുള്ള പ്രശസ്തരായ നടന്മാരുണ്ട്. ഒപ്പം ശ്രീ എഴുത്തുകാരൻ നടനുമായിട്ടുള്ള രഘുനാഥ് പലേരിയും പ്രധാന വേഷത്തിൽ വരുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം വളരെ മികച്ച കേൾവി അനുഭവമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 5th ദിനം May 14 വ്യാഴാഴ്ച ശൂർ നിലയം അവതരിപ്പിച്ചു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, അത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭവ പരിസരത്തിലൂടെ മുന്നോട്ടു പോകുന്ന നാടകമായിരുന്നു. കേന്ദ്ര കഥാപാത്രം ആരാണ് എന്നുള്ള ഒരു ചോദ്യം പോലും ഉന്നയിക്കുന്ന തരത്തിലാണ് ഹൃദയനാഥിന്റെയും അനന്തരാമൻ സാർ എന്നുള്ള ഈ ട്രെയിനറുടെയും ജീവിതം സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഹൃദയനാഥിന്റെ സ്വപ്നങ്ങൾ, അയാളുടെ പ്രണയ ലോകം, മധുമിത എന്നുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം, സൈക്യാട്രിസ്റ്റിനെ കാണുന്നതും ഒരു ഹ്രസ്വയാത്ര നിർദ്ദേശിക്കുന്നതും, അത് ടാക്സ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹൃദയനാഥനെ മറ്റൊരു ഘട്ടത്തിൽ ട്രെയിനിങ്ങിന് അയക്കുന്നതും, ആ വകുപ്പ് തല അന്വേഷണത്തിനിടയിൽ അയാളുടെ ട്രെയിനറായ അനന്തരാമന്റെ ഒപ്പം പാലക്കാടൻ ഗ്രഹാര യാത്ര നടത്തുന്നതും, അനന്തരാമന്റെ ജീവിതം, ദീർഘകാലം കൽക്കത്തയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പാലക്കാടൻ ജീവിതത്തിന്റെ ഒരു ചിത്രം, പാട്ടിയായ കനകസുന്ദരാമ്പാളുടെ ഒരു ലോകവും, ലക്ഷ്മി എന്ന് പറയുന്ന സേതു ലക്ഷ്മിയുടെ ജീവിതവും, അവർ ചൂടുള്ള നെയ്യിൽ വീണ് മരണം പ്രാപിക്കുന്നതും, അതിനുശേഷമുള്ള ഇയാളുടെ ഒറ്റപ്പെടലും മറ്റൊരു ജീവിത ലോകവും, തിരിച്ച് അഗ്രഹാരത്തിലെത്തിയിട്ടുള്ള ബന്ധങ്ങളും ഹൃദയനാഥന്റെ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നാടകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. May 15 കണ്ണൂർ നിലയം അവതരിപ്പിച്ചിട്ടുള്ള മൗനസാക്ഷി, ഈ നാടകം വാസ്തവത്തിൽ തമിഴിൽ രചിക്കപ്പെട്ടതാണെന്നാണ് അറിയുന്നത്. H വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ നാടകം മറ്റൊരു ഭാഷാ രചനയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തികഞ്ഞ മലയാളിത്തത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ ഒരു പഴയകാല സംസ്കാരത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും പുതിയകാല ജീവിതത്തെയും സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ രഹസ്യ അവബോധവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടുപോകുന്ന ഈ നാടകം സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ അധ്വാനമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ, മൗനസാക്ഷിയിൽ ഇതിന്റെ രചയിതാവ് ദൈവം സത്യമാണ് എന്ന് പറയുകയും ഈ ആവിഷ്കാരത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കാര്യമാത്ര പ്രസക്തിയുള്ള സംഭാഷണങ്ങളിലൂടെ വളരെ തികഞ്ഞ ഭാഷാശുദ്ധിയോടുകൂടിയിട്ടുള്ളത് തന്നെയാണ് മെയ് 16 കോഴിക്കോട് നിലയം അവതരിപ്പിച്ചിട്ടുള്ള കാൺക കടലിനെ കൺതുറക്കാതെ ഒരു ജീവചരിത്ര ബയോപിക് രചനയാണ്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ആകാശവാണി ജീവനക്കാരൻ കൂടിയായിരുന്ന ശ്രീ തിക്കോടിയന്റെ അല്പകഥയുടെ അവസാന ഭാഗം വെച്ചുകൊണ്ട് പരീക്ഷണാത്മകമായി രചിക്കപ്പെട്ട ഈ നാടകം ഒരു മനുഷ്യൻ, തികഞ്ഞ ഒരു കലാകാരൻ, മറ്റൊരു തരത്തിൽ ആകാശവാണിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ, ജീവിതത്തിന്റെ അനുഭവ പരിസരങ്ങളെ നേരിട്ട് കാണുന്നതിലപ്പുറം കണ്ണടച്ച് കാണുകയും അപ്പോൾ കണ്ണിൽ കാണുന്ന കാഴ്ചക്കപ്പുറം മനസ്സിൽ കാണുന്ന കാഴ്ചകളിലേക്ക്, രേഖപ്പെടുത്താത്ത ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ചരിത്രം പലതരത്തിൽ ഒച്ചുകാരനായി മുദ്രകുത്തപ്പെട്ട ഒരു മനുഷ്യൻ സത്യസന്ധനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശ്രമം, പരീക്ഷണാത്മകത നടത്തിയിട്ടുള്ള രചനയാണ് കെ വി ശരചന്ദ്രൻ നിർവഹിച്ചിട്ടുള്ള കാൺക കടലിനെ കൺതുറക്കാതെ. ഒരുപക്ഷെ നമ്മുടെ നാടക സങ്കല്പങ്ങളുടെ ഒരു ശീർഷകം കൂടിയാണിത്. കാരണം നമ്മൾ കണ്ണടച്ച് കേട്ടുകൊണ്ടറിയുന്ന ഒരു അനുഭൂതി ലോകത്തിലേക്ക് കടന്നു വരിക.
2: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
3: ആകാശവാണി കോഴിക്കോട്, സമയം 5:58:20.
2: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
3: 680
2: അവിടുന്ന് 2 നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
3: ഇന്ന് ശകവർഷം 1940.
2: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ.
5: മെയ് 17 ഞായറാഴ്ച രാത്രി കൊച്ചി നിലയം അവതരിപ്പിച്ചിട്ടുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ, അതൊരു വ്യത്യസ്തമായ നാടകമാണ്. വളരെ വൈകാരികമായ ഒരു ആവിഷ്കാരം, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരു ലോകത്ത് വലയം ചെയ്യപ്പെട്ട, കെണിയിൽ പെട്ടുപോയ സ്ത്രീത്വം, അതിന്റെ വിമോചന ഭാവത്തിലേക്ക് ഏത് തരത്തിൽ വരേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന ഒരു രചനയാണിത്. വൈകാരികതയാണ് ഈ നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും അതോടൊപ്പം തന്നെ അത് ഒരു ജനപ്രിയമാക്കാനുള്ള ഒരു സാധ്യതയും എന്ന് ഞാൻ കരുതുന്നു.
6: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറകുള്ള കാതരമിഴി ആമിന, ഈ 3 പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
5: പൊതുവെ നമ്മുടെ ഈ 7 നാടകങ്ങളും വളരെ വ്യത്യസ്തങ്ങളായ അനുഭവ പരിസരത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും 7 ദിവസത്തെയും നാടകാനുഭവം, അഖില കേരള നാടകോത്സവങ്ങളും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെയും വ്യത്യസ്തമായ അവതരണ രീതിയെയും അതുപോലെ ശബ്ദത്തിന്റെ വിന്യാസത്തിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരണമെന്നുള്ള ആധുനിക ജീവിതത്തിന്റെ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് എങ്ങനെയാണ് റേഡിയോ നാടകത്തെ, ഒരു ശ്രവ്യ സംസ്കാരത്തെ അതിനാടകീയമായി ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് അഖില കേരള നാടകോത്സവം 2026 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
4: നന്ദി സർ. കലയിലെ മൂല്യനിർണയങ്ങൾ എന്നത് ഒരിക്കലും അന്തിമമോ അല്ലെങ്കിൽ

മമമായ ഒന്നല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും ആപേക്ഷികമാണ്. ഓരോ വ്യക്തിയുടെയും ആസ്വാദനവും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലുകൾക്ക് അപ്പുറം ആകാശവാണിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അന്തിമമായ അല്ലെങ്കിൽ പരമമായ ജൂറി എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കളാണ്. ഈ അവലോകനം ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ അത് അവരെങ്ങനെ എടുക്കും, ഒപ്പം അവരുടെ ഇത്രയും നാളത്തെ അവലോകനം എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമ്മുടെ ലിസണേഴ്സിന്റെ വിവിധമായ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നു വരട്ടെ. ഇപ്പോൾ പല വാർത്തകളിലൂടെയും നമ്മൾ കണ്ടു, ഇത് റേഡിയോ നാടകോത്സവത്തിന്റെ അവലോകനം ശ്രോതാക്കളുടെ കൂട്ടായ്മകൾ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പം അവലോകനങ്ങൾ ഇനിയും ശ്രോതാക്കളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവലോകനം ഇവിടെ സമാപിക്കുകയാണ്. വിലയേറിയ അഭിപ്രായങ്ങൾ തന്ന ഇവർക്കും നന്ദി. മുന്നോട്ടുള്ള യാത്രയിൽ നാടകങ്ങളുടെ ഒരുക്കത്തിൽ ഇതെല്ലാം നമുക്ക് ദിശാബോധം പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവലോകനം സമാപിക്കുന്നു. പങ്കെടുത്തവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 10 കഴിഞ്ഞ് 30 മിനിറ്റ്. നിശാസുരഭിയിലേക്ക് സ്വാഗതം. നിശാസുരഭിയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യരാജ്. ആദ്യം കേൾക്കാം കലണ്ടർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, അനിൽ പനച്ചുരന്റെ വരികൾ അഫ്സൽ യൂസഫിന്റെ സംഗീതം.

0: ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. സുഭാഷിതം അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ.
1: അച്ഛനമ്മമാർക്ക് പകരം വയ്ക്കുവാൻ ആരുമില്ല എന്നത് ശരി തന്നെ. എന്നാൽ അച്ഛനമ്മമാരുടെ മരണശേഷം മക്കൾ അവരെക്കുറിച്ച് ഓർക്കണമെങ്കിൽ, അവരെ ഓർത്ത് അഭിമാനിക്കണമെങ്കിൽ, അവരില്ലാത്തതോർത്ത് വിഷമിക്കണമെങ്കിൽ, അവരുടെ വേർപാട് നികത്തുവാൻ പറ്റാത്തൊരു വിടവായി മക്കൾക്ക് അനുഭവപ്പെടണമെങ്കിൽ രക്ഷിതാക്കൾ അതനുസരിച്ച് മക്കളെ ജീവിച്ച് കാണിച്ചു കൊടുത്തവരായിരിക്കണം. നമ്മളറിയാതെ നമ്മുടെ മക്കൾ നമുക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക. നമ്മെ വിലയിരുത്തുകയും അതെല്ലാം അവർ ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മക്കളെ വളർത്തി നല്ലവരാക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. അച്ഛനമ്മമാരെ വാർദ്ധക്യത്തിൽ മക്കൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പല മക്കളെയും കുറ്റപ്പെടുത്താറുണ്ട്. 75% ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾക്കിടയിൽ അവർ തന്നെയാണ് അവർക്ക് വന്നുകൂടിയ ദുർഗതിക്ക് കാരണക്കാർ എന്ന് അവരെ അടുത്തറിയുവാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2 അനാഥാലയങ്ങളുടെ നിയമോപദേശകയായി പ്രവർത്തിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള എനിക്ക് അവിടെ കഴിയുന്ന പലരുടെയും ജീവിതം നേരിട്ടറിയാം. സത്യസന്ധമായി മക്കൾക്ക് യാതൊരു തരത്തിലും അവരെ കൂടെ നിർത്തി നോക്കുവാൻ സാഹചര്യമില്ലാത്തവരും ആ കൂട്ടത്തിലുണ്ട് കേട്ടോ. അങ്ങനെയുള്ള മക്കൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മാതാപിതാക്കളെ കാണാൻ വരികയും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്ത് കുറച്ചു നേരം അവരോടൊപ്പം ചിലവഴിച്ചിട്ട് പോകുന്നത് കാണാം. ഇതിനിടയിൽ ആരും തിരിഞ്ഞു നോക്കാത്തവരുടെ സ്ഥിതി വളരെ സങ്കടകരമാണ്. വയസ്സാകുമ്പോൾ ആർക്കും ഈ ഗതി വരാം. അത് വരാതെ നോക്കണമെങ്കിൽ ബോധപൂർവം മക്കൾക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കണം. എന്റെ അമ്മയുടെ സ്നേഹിക്കുവാനറിയാവുന്ന രീതികൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും എനിക്ക് തുണയായിട്ടുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള എന്റെ അച്ഛന്റെ സമചിത്തത എനിക്കെന്നും ഒരു ഉത്തേജനമാണ് എന്നൊക്കെ മക്കൾ ചിന്തിക്കണമെങ്കിൽ അച്ഛനമ്മമാർ അങ്ങനെ ആവണ്ടേ. ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും ഓണക്കോടി കൊടുക്കുവാനും തിരിച്ച് നെറ്റിയിലൊരു ഉമ്മ കിട്ടുവാനും അവരില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ കണ്ണു നനയുവാൻ ഇടവരാറുണ്ടോ നിങ്ങൾക്ക്? ഗൂഗിൾ പേ വഴി വിഷുക്കൈ നീട്ടം കൊടുക്കുന്ന അച്ഛനമ്മമാരും മക്കളുമുള്ള ഈ കാലത്ത് പഴയ 1 രൂപയായും പിന്നീട് 5 രൂപയായും ഒക്കെ കയ്യിൽ കിട്ടിയിരുന്ന നാണയത്തൊട്ടുകളുടെ വിലയും സന്തോഷവും ഗൂഗിൾ പേ വിഷുക്കൈ നീട്ടത്തിനുണ്ടോ എന്ന് ഞാൻ ഓർത്തു പോകുന്നു. അമ്മയുടെ മുഖത്ത് നോക്കിയാണ് സ്ത്രീ എന്ന ശക്തിയെ, സ്നേഹത്തെ, കരുണയെ, വാത്സല്യത്തെ, ത്യാഗത്തെ എല്ലാം ഞാൻ അറിഞ്ഞത് എന്ന് മക്കളെക്കൊണ്ട് പറയിപ്പിക്കുവാൻ ഇന്ന് എത്ര അമ്മമാർക്ക് സാധിക്കും? വേലിയേറ്റവും വേലിയിറക്കവും നിയന്ത്രിക്കുന്ന പ്രകൃതിയിലെ ആ ഊർജ്ജശക്തിയെപ്പോലെ സ്നേഹമെന്ന ശക്തി കൊണ്ട് കുടുംബത്തെ രമ്യമാക്കുവാനൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. സുഖത്തിലും ദുഃഖത്തിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും മക്കൾക്കെടുത്ത് വായിക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തന പുസ്തകമാകണം അമ്മ. ആ പുസ്തകത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടുവാൻ കഴിയുന്ന വചനങ്ങളുമുണ്ടാകണം. അമ്മയെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അച്ഛൻ, സത്യസന്ധതയും സ്വഭാവമഹിമയും കൈവിടാതെ ജീവിക്കുന്ന അച്ഛൻ, തന്റെ അച്ഛനമ്മമാരെ നന്ദിയോടെ സ്മരിക്കുന്ന ഒരച്ഛൻ, സ്നേഹവും ശിക്ഷണവും ഒരുപോലെ തരുന്ന അച്ഛൻ, അങ്ങനെ നല്ല ഓർമ്മകൾ നൽകിയിട്ടുള്ള അച്ഛനെ ഒരു മകനും ഉപേക്ഷിക്കില്ല. ആ സ്നേഹസ്പർശം വേണ്ട എന്ന് ഒരു മകളും പറയില്ല. സ്നേഹത്തിന്റെ കയർ കൊണ്ട് തന്റെ കൊച്ചുമക്കളെ കരുതലിന്റെ തൂണിൽ വരിഞ്ഞ് മുറുക്കി കെട്ടിയിടുന്ന മുത്തച്ഛനെ കൊച്ചുമക്കൾ എങ്ങനെ മാറ്റി നിർത്തും? അതുകൊണ്ട് നാം ഓരോരുത്തരും ഏത് പ്രായത്തിലും മക്കൾക്കും ചുറ്റുമുള്ളവർക്കും ഒരു ബാധ്യതയാവാതിരിക്കട്ടെ. ഉദ്യോഗത്തിലിരിക്കുന്നവർ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ്

0: വായി തന്നെ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുവാൻ ശ്രമിക്കുക. അത് റിട്ടയർമെന്റിന് ശേഷമുള്ള ഒറ്റപ്പെടലുകളിൽ നിന്നും നമ്മെ രക്ഷിക്കും. നമുക്കൊരു സാമൂഹ്യ ജീവിയായി തന്നെ ജീവിക്കാം. മക്കളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ കഴിവുള്ള മാതാപിതാക്കളാവാം നമുക്ക്. ആൺമക്കളുടെ മക്കളും പെൺമക്കളുടെ മക്കളും തമ്മിൽ നിങ്ങളുടെ മനസ്സിൽ വേർതിരിവുകൾ ഇല്ലാതിരിക്കട്ടെ. എങ്ങാനും വീണാൽ അത് എഴുന്നേൽക്കാൻ പഠിപ്പിക്കുകയാണ് പിന്നീട് വീഴാതിരിക്കുവാനും എന്ന തിരിച്ചറിവ് കൊച്ചുമക്കൾക്ക് പകർന്നു കൊടുക്കുന്നവരാകാം നമുക്ക്. പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് തിരിച്ചറിയുക. കരുണ, പങ്കുവയ്ക്കൽ, ആചാര്യമര്യാദകൾ, ദീനാനുകമ്പ, സൂക്ഷ്മത, സമയക്രമീകരണം, ഈശ്വരവിശ്വാസം, പ്രതികൂല സാഹചര്യങ്ങളിൽ നോ എന്ന് പറയുവാനുള്ള ധൈര്യം, വരും വരായികളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതി, ഇതെല്ലാം ചേർന്ന ഭാവമാകട്ടെ ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും. ഏത് പ്രായത്തിലാണെങ്കിലും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ലോകം നമ്മെ സ്മരിക്കണമെങ്കിൽ ബഹുമാനവും സ്നേഹവും ആദരവും അർഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അങ്ങനെയുള്ള ജീവിതം നമുക്ക് സമാധാനമുള്ള ഒരു വാർദ്ധക്യത്തെ സമ്മാനിക്കും. അത് തീർച്ച.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മിതമായ തോതിൽ മഴയുണ്ടാകാൻ സാധ്യത. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ.

होता है। हाँ।

जीते रहो।